ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 2, മലയാള വർഷം 1201 ഇടവം 9, 2026 മെയ് 23 തീയതി ശനിയാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹെഡ്സിലും FM 101.1 മെഗാ ഹെഡ്സിലും പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 44 സെക്കൻഡും.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കുറ്റിപ്പുഴ രവി.
1: ത്യാഗമെന്നതേ നേട്ടം താഴ്മദാന ഭിന്നതി. മഹാത്മാഗാന്ധിയുടെ വ്യക്തി പ്രഭാവ സൂചനകൾ നൽകുന്ന ഈ വരി വള്ളത്തോളിൻ്റെ കാവ്യശൈലിയുടെ വ്യക്തമായ ചിത്രം കൂടിയാണ്. രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ അന്യാദൃശ്യമായ സ്വഭാവശുദ്ധി പ്രകടമാകുന്ന കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. മോഹൻദാസിൻ്റെ പിതാവായ കരംചന്ദ് ഗാന്ധി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് തുല്യമായ പദവികൾ വഹിച്ചിരുന്നു. മാതാവായ പുതലീഭായി അതുല്യ സ്വഭാവ സവിശേഷതകളുടെ ഉടമയായിരുന്നു. ഗാന്ധിജി ഇംഗ്ലണ്ടിൽ നിന്നും ബാരിസ്റ്റർ പരീക്ഷ പാസായി. അക്കാലത്തെ നിലയിൽ ഒരു ഉയർന്ന സർക്കാർ ഉദ്യോഗം നേടാമായിരുന്നു. എന്നാൽ ഗാന്ധിജി രാജ്യസേവനത്തിൻ്റെ പാതയാണ് സ്വീകരിച്ചത്. ആഫ്രിക്കയിലെ തോട്ടം തൊഴിലാളികളുടെ പരാധീനതകളും അഹമ്മദാബാദിലെ പരുത്തി തൊഴിലാളികളുടെ യാതനകളും ഗാന്ധിയുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനു നേരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിഷേധിക്കുന്ന കാലം. ഗോഖലയും തിലകനും നേതൃനിരയിൽ വന്ന് സ്വാതന്ത്ര്യ സമരത്തിന് ശക്തി പകർന്നു. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് 1928 ലാഹോറിലെ സമ്മേളനം സമരത്തിന് നൂതന കാഴ്ചപ്പാടുണ്ടാക്കി. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വത്തിൽ വന്നു. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് 1947 ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിടേണ്ടി വന്നു. സ്വതന്ത്ര ഭാരതത്തിലെ രാഷ്ട്രപിതാവായി ഗാന്ധിജിയെ അംഗീകരിക്കപ്പെട്ടു. അദ്ദേഹം ലോകാരാധ്യനായി. ഗാന്ധിജി എന്ന കുറിയ മനുഷ്യൻ്റെ അത്യുദാത്തമായ സ്വഭാവ സവിശേഷതകൾ വ്യക്തമാക്കുന്ന കവിതയാണ് വള്ളത്തോളിൻ്റെ എൻ്റെ ഗുരുനാഥൻ.

0: മകൾ ഗാന്ധിജിയിൽ സമുന്നയിക്കുന്നു എന്നതാണ് കവി പറയുന്നത്. മാത്രമല്ല, മുൻചെന്ന മഹാന്മാരുടെ തേജസ്സുകളുടെ സന്നിവേശം കൊണ്ട് ഗാന്ധിജി ഗുരുനാഥനായ കാര്യം കവി ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നോ എന്ന് പിന്നീടുള്ളവർ സംശയിക്കുമെന്ന് ഇനിസ്റ്റിൻ്റെ വാക്കുകൾ ഓർത്തുപോകുന്നു. ലോകാര്യത്തനായ ഗാന്ധിയെ വാഴ്ത്തുന്ന വള്ളത്തോളിൻ്റെ ചിന്ത ഇങ്ങനെയാണ്: ഭാരതമെന്ന പേരു കേട്ടാൽ അഭിമാനപൂരിതമാണ് അന്തരംഗം, കേരളമെന്നു കേട്ടാലോ ചോര തിളയ്ക്കണം ഞരമ്പുകളിൽ. സ്വാതന്ത്ര്യസമര നേതാവായ ഗാന്ധിജിയുടെ സ്വഭാവ ചിത്രീകരണത്താൽ വള്ളത്തോൾ കവിതയുടെ സവിശേഷതകളും തെളിയുണ്ട്. സത്യവും ധർമ്മവും നീതിയും അഹിംസയും ആയുധമാക്കിയ ഗാന്ധിജി എന്ന പടത്തലവൻ, ലളിതകോമള ശൈലിയിൽ സ്വരാജ്യസ്നേഹം പകരുന്ന ക്രാന്തദർശിയായ കവി, ശാന്തിനികേതനത്തിന് തുല്യമായ കേരളകലാമണ്ഡലം സ്വപ്നം കണ്ട കലാതീതനായ മഹാകവി, ഇവരുടെ പിന്തലമുറക്കാരായ കേരളത്തിൽ കുഞ്ഞുണ്ണി മാസ്റ്ററും പി എൻ പണിക്കരും ശോഭിക്കുന്ന വിശിഷ്ട പാരമ്പര്യമുള്ള കേരളത്തിൽ ഇനിയും നിരവധി ഉത്തമ സന്തതികൾ ഉടലെടുക്കട്ടെ.
1: കുറ്റിപ്പുഴ രവി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ഉഷമലരി.
1: ഇന്ന് ഉഷമലരിയിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ രാജസദസ്സിലെ നർത്തകി എന്ന കവിത കേൾക്കാം. ആലാപനം എൻ ജെ ജോഷിലാൽ.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ രാജസദസ്സിലെ നർത്തകി എന്ന കവിത. ആലപിച്ചത് എൻ ജെ ജോഷിലാൽ.

0: that any temporary pressure at a few retail outlets is being addressed through continuous supply monitoring and coordinated distribution by oil marketing companies. The ministry further stated that responsible consumption and public cooperation will help ensure smooth fuel availability for all during the ongoing high demand period. Indian Army officer Major Abhilasha Barak, serving with the United Nations peacekeeping mission in Lebanon, has been selected for the prestigious 2025 United Nations Military Gender Advocate of the Year award. Major Barak is currently serving with the Indian Battalion as commander of the female engagement team in the United Nations Interim Force in Lebanon, UNIFIL. She is also the first woman combat helicopter pilot of the Indian Army. With this recognition, Major Barak becomes the third Indian peacekeeper to receive the honour. Earlier, Major Suman Gawani was awarded in 2019 for her service with the UN mission in South Sudan, while Major Radhika Sen received the award in 2023 for her work with the UN Stabilization Mission in Congo. U.S. Director of National Intelligence Tulsi Gabbard has announced her resignation from the post. Ms. Gabbard said she will step down from her position effective 30th of June after her husband Abraham Williams was diagnosed with an extremely rare form of bone cancer. In IPL cricket, Sunrisers Hyderabad defeated Royal Challengers Bengaluru by 55 runs in Hyderabad last night. Today, Lucknow's Super Giants will take on Punjab Kings in Lucknow at 7:30 this evening. And that is the end of this news bulletin.
1: Akashavani, Thrissur. Arippugal. ആദ്യം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:15 പ്രഭാതവന്ദനം, അയ്യപ്പ ഭക്തിഗാനങ്ങൾ, കെ ജെ യേശുദാസും സംഘവും പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. പുലരിപ്പുകളിൽ രാവിലെ 7 ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 സ്വാസ്ഥ്യം. കരൾ രോഗത്തെ അതിജീവിക്കാനുള്ള ഭക്ഷണക്രമം, ഡോക്ടർ കരുണ എം എസ് സംസാരിക്കുന്നു. 7:15 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ. കാവ്യാഞ്ജലി. വൈലോപ്പിള്ളിയുടെ സന്ധ്യാദീപം എന്ന കവിത ചൊല്ലിയത് ഡോക്ടർ പ്രീതി സതീഷ്. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാനസന്ദേശം. 7:40 സമകാലികം, മൺസൂൺ കാലത്ത് മണ്ണും ജലവും സംരക്ഷിക്കാൻ. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യമുത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 90 നിറവിൽ ആകാശവാണി പുനഃപ്രക്ഷേപണം. 8:45 വൈകിട്ട് 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 രാഗപരിചയം. വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്. അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. 10:00 നേർവഴി. 10:15 തമിഴ് ചൊൽമാലെ. 11:00 ലളിതം മധുരം. 11:30 സ്വരസംഗീതിക. പങ്കെടുക്കുന്നത് സംഗീതാധ്യാപിക രമാദേവി. 11:50 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണവില. 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 അയ്യപ്പൻ പാട്ട്, എം ഗോപാലമേനോനും സംഘവും പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, ഫാറ്റി ലിവർ ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനമഞ്ജരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി. ഗാനങ്ങൾ തെരഞ്ഞെടുത്തത് പി വി മുഹമ്മദ് വടക്കി വാവന്നൂർ. പദം വസന്തം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം, ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും നോവലിന്റെ ശബ്ദരൂപം, 27 ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസാഗരം, പുതുക്കോട് കൃഷ്ണമൂർത്തി പാടിയ കൃതികൾ, ടി വി രമണി വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം. വനിതാവേദി 3:00 സ്ത്രീകളും സാമ്പത്തിക ആസൂത്രണവും, മായ ശ്രീകുമാറുമായി വൈ എസ് പൗർണമി നടത്തുന്ന അഭിമുഖ സംഭാഷണം. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 ബാലലോകം പ്രത്യേക പരിപാടി.

0: വേനൽക്കാല ക്ലാസുകളിലൂടെ വിദ്യാർത്ഥികളിൽ ശാസ്ത്രവിഷയങ്ങളോടുള്ള താല്പര്യം വളർത്തിയെടുക്കുന്നതിനായി തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്കിൽ സംഘടിപ്പിച്ച പ്രായോഗിക പരിശീലന കളരിയിലൂടെ. 5 മണിക്ക് സംസ്കൃത പരിപാടി, 5:15 പാട്ടുകളും, 5:45 തൊഴിലവസര വാർത്തകൾ, 5:55 അറിയിപ്പുകൾ കാലാവസ്ഥ, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടർ മിഷൻ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ആലപ്പുഴ ജില്ലാ വൃത്താന്തം 6:10, 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, പ്രാദേശിക വാർത്തകൾ 6:30, 6:40 നല്ല വാർത്ത, വയലും വീടും പരിപാടി 6:50. ഇതിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും, ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്ന പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യ ഭാഗം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 ഇംഗ്ലീഷ് യുവവാണി മ്യൂസിക് ടൈം, 8 മണിക്ക് നാടകം പെയ്ത്ത് 1 ഭാഗം, രചന അഭിത്ത് കൃഷ്ണ സി, സംവിധാനം റൂബി ബാബു, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, പ്രധാനമന്ത്രി മാൻധൻ യോജന, 8:35 പ്രത്യേക വാർത്ത ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 കായിക ലോകം, ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലൂടെ പ്രത്യേക പരിപാടി, രചന അജ്മൽ എൻ എസ്, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, ചങ്ങനാശ്ശേരി CP മാധവൻ നമ്പൂതിരി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, തിരുവിഴ ബിജു എസ് ആനന്ദ് വയലിൻ, കോട്ടയം ജി സന്തോഷ് കുമാർ മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഖടം. 11 മണിക്ക് ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. തുടർന്ന് കാലാവസ്ഥ. ഇതുവരെ കേട്ടത് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ മഴ സംബന്ധിച്ച മഞ്ഞ ജാഗ്രത. അറിയിപ്പുകൾ കഴിഞ്ഞു.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ, ആരോഗ്യ ജീവിതം.
2: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
1: ഫോൺ 9387168444.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം, തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില.
1: ശനി രാവിലെ 11:50
4: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: കാഴ്ച
5: തിങ്കൾ രാവിലെ 8:30.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
0: ആകാശവാണി തൃശൂർ പ്രഭാതവന്ദനം. ഇന്നത്തെ പ്രഭാതവന്ദനത്തിൽ അയ്യപ്പ ഭക്തിഗാനങ്ങൾ കേൾക്കാം. KJ യേശുദാസും സംഘവും പാടിയത്.

0: പ്രഭാതവന്ദനത്തിൽ ഇതുവരെ കേട്ടത് അയ്യപ്പ ഭക്തിഗാനങ്ങൾ. കെ ജെ യേശുദാസും സംഘവും പാടിയത്.
1: ഇന്നർഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
1: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ. ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
0: ആകാശവാണി തൃശൂർ.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം. വിളംബരം.
5: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. കേരള നിയമസഭയുടെ 25-ാം സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. തെരഞ്ഞെടുപ്പിൽ തിരുവഞ്ചൂരിന് കിട്ടിയത് 101 വോട്ട്. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ വോട്ട് ചെയ്യാത്തതിനാലാണ് UDFന് 102 അംഗങ്ങൾ ഉണ്ടായിട്ടും ഒരു വോട്ട് കുറഞ്ഞത്. സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവുകളെല്ലാം റദ്ദാക്കി പുതിയ സർക്കാർ ഉത്തരവിറക്കി. പദ്ധതി ഉപേക്ഷിക്കാനുള്ള മന്ത്രിസഭായോഗ തീരുമാനപ്രകാരമാണ് ഇത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ജീവനക്കാർ 25-26 തീയതികളിൽ നടത്താനിരുന്ന രാജ്യവ്യാപക പണിമുടക്ക് മാറ്റിവെച്ചു. CBSE 12-ാം ക്ലാസ് പരീക്ഷ പുനർ മൂല്യനിർണയ പോർട്ടൽ വിദ്യാർത്ഥികളെ വലച്ചതോടെ അപേക്ഷിക്കാനുള്ള സമയം ഞായറാഴ്ച വരെ നീട്ടിയെന്ന് CBSE അറിയിച്ചു. പിൻ നമ്പറിന് പകരം വിരലടയാളം നൽകി 5,000 രൂപ വരെയുള്ള പണമിടപാട് നടത്താനുള്ള സൌകര്യം ഗൂഗിൾ പേ, ഫോൺ പേ, ഭീം, ക്രെഡിറ്റ് അടക്കമുള്ള ആപ്പുകളിൽ പൂർണ്ണതോതിൽ ലഭ്യമായി തുടങ്ങി. റഷ്യൻ സൈന്യത്തിൽ 217 ഇന്ത്യക്കാർ ചേർന്നെന്നും ഇതിൽ 49 പേർ കൊല്ലപ്പെട്ടെന്നും കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ സ്ഥിരമായ ടോൾ സംവിധാനത്തിനായി ഇറാനും ഒമാനും തമ്മിൽ ചർച്ചയില്ലെന്ന് റിപ്പോർട്ട്. ബ്ലൂംബർഗ് ന്യൂസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഫെഡറേഷൻ കപ്പ് ദേശീയ സീനിയർ അത്ലറ്റിക്സിലെ ലോങ് ജമ്പിൽ മീറ്റ് റെക്കോർഡോടെ സ്വർണം നേടി മലയാളി താരം ആൻസി സോജൻ. സൌദി പ്രോ ലീഗ് ചാമ്പ്യന്മാരായി അൽ നസർ ടീം. ദമക് FCയെ 4-1 തോൽപ്പിച്ചത്. ഇരട്ടഗോളുമായി ക്രിസ്റ്റ്യാനോ കളം നിറഞ്ഞ മത്സരത്തിൽ സാദിയോ മാനെ, കിങ്സ്ലി കോമാൻ എന്നിവരും അൽ നസറിനായി ലക്ഷ്യം കണ്ടു. IPLൽ ഇന്നലെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരെ 55 റൺസ് ജയം.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം. വിളംബരം സമാപിക്കുന്നു.
5: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
7: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
2: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.

0: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
0: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശരണം.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
3: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
4: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ,
4: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
3: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

ഇന്ന് രാവിലെ 7:40 സമകാലികം, മൺസൂൺ കാലത്ത് മണ്ണും ജലവും സംരക്ഷിക്കാൻ. ഇന്ന് രാവിലെ 7:40 സമകാലികത്തിൽ

ഇന്ന് രാവിലെ 11:30 സ്വരസംഗീതിക. പങ്കെടുക്കുന്നത് സംഗീതാധ്യാപിക രമാദേവി. ഇന്ന് രാവിലെ 11:30 സ്വരസംഗീതിക.

0: ആകാശവാണി തൃശൂർ. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. കേരളത്തിൽ ഇന്ത്യൻ കോഫി ഹൌസ് ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ ഇന്ത്യൻ കോഫി ഹൌസ് ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? ഉത്തരം രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിൽ കേൾക്കാം.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
3: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35. പ്രായോജകർ
1: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
2: ഫോൺ 94 97 45 79 70.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
1: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കൂ. കേരളത്തിൽ ഇന്ത്യൻ കോഫി ഹൌസ് ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? ഉത്തരം രാവിലെ 7:55 കേൾക്കാം.

ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കാറുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ മുൻകരുതൽ കാർമേഘം കണ്ടുതുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനുമടുത്ത് നിൽക്കാതെയിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കുക.

വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്തു തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. കാറ്റിൽ മറിഞ്ഞുവീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവയ്ക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇതുവരെ കേട്ടത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ആകാശവാണി തൃശൂർ. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 42 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യക്കും സൈപ്രസിനും ഇടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 19th റോസ്ഗർ മേളയിൽ ഇന്ന് 51,000+ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര നൽകുമ്പോൾ ഉണ്ടായേക്കാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യക്കും സൈപ്രസിനും ഇടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. സെമികണ്ടക്ടർ, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ ഇതിന് അവസരങ്ങളുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സിന് നൽകിയ വിരുന്നിന് ശേഷം സംസാരിക്കുകയായിരുന്നു ദ്രൗപദി മുർമു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
3: നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി ഭീകരതയെ ചെറുക്കുന്നതിന് ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര ഭീകരതയിൽ സമഗ്ര നടപടിയെടുക്കാനും സംയുക്ത പ്രസ്താവനയിൽ ഇരു നേതാക്കളും തീരുമാനിച്ചു. തീവ്രവാദം, തീവ്രവാദത്തിനായി ധനസഹായം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയെ ചെറുക്കുന്നതിനും ഭീകരരുടെ സുരക്ഷിത താവളങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതാക്കുന്നതിനും അവർ ആഹ്വാനം ചെയ്തു.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19th റോസ്ഗർ മേളയിൽ ഇന്ന് 51,000+ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറും. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. രാവിലെ 11:00 ചടങ്ങ്. ഡെസ്ക് റിപ്പോർട്ട്.
0: രാജ്യത്തെ 47 കേന്ദ്രങ്ങളിൽ റോസ്ഗർ മേള സംഘടിപ്പിച്ചിട്ടുണ്ട്. റെയിൽവേ, ആഭ്യന്തര, ആരോഗ്യ, കുടുംബക്ഷേമ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും നിയമനം ലഭിച്ചവർക്കാണ് ഉത്തരവ് കൈമാറുന്നത്. പാലക്കാട്ടെ റോസ്ഗർ മേളയിൽ രാവിലെ 11:00 കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും.
2: കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഡിവിഡന്റായി കേന്ദ്ര ഗവൺമെന്റിന് 286,000 കോടി രൂപ കൈമാറാൻ റിസർവ് ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഡയറക്ടർമാരുടെ 623 യോഗത്തിലാണ് തീരുമാനം. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 1 ഒഡീഷയിലെ ചാന്ദിപ്പൂർ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ തന്ത്രപരമായ രാജ്യരക്ഷാ

തയ്യാറെടുപ്പും ശേഷിയും പ്രകടമാക്കുന്ന ചരിത്രപരമായ നേട്ടമാണിതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വിലയിരുത്തി. കരയിൽ നിന്ന് കരയിലേക്ക് വിക്ഷേപിക്കുന്ന മിസൈലിന് സാമ്പ്രദായികവും നവീനവുമായ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുണ്ട്. രാജ്യത്ത് ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ലഭ്യതയുണ്ടെന്നും വിതരണം സുസ്ഥിരമാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പരിഭ്രാന്തി ഒഴിവാക്കി യഥാർത്ഥ ആവശ്യത്തിന് മാത്രം ഇന്ധനം വാങ്ങണമെന്ന് മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ ആവശ്യപ്പെട്ടു. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ അപേക്ഷിക്കാവുന്ന സമയപരിധി നാളെ വരെ നീട്ടി. നേരത്തെ ഇന്നുവരെയായിരുന്നു അവസരം. CBSE വെബ്സൈറ്റിലെ തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും പരിഗണിച്ചാണ് തീരുമാനം. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ചേരും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനായിരിക്കും. അദ്ദേഹം വകുപ്പിന്റെ ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ യോഗമാണിത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യയാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. 3 മാസത്തെ കണക്കാണ് ഗതാഗത സെക്രട്ടറിക്ക് നൽകിയത്. ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൌജന്യം അനുവദിച്ചാൽ പ്രതിമാസം 57 കോടി രൂപയും ഓർഡിനറി ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ കൂടി സൌജന്യം നടപ്പാക്കിയാൽ 90 കോടി രൂപയും വരുമാന നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. മുഴുവൻ ബസ്സുകളിലും സൌജന്യയാത്ര അനുവദിച്ചാൽ 112 കോടി രൂപ നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂഡൽഹിയിൽ ഇന്നലെ ആരംഭിച്ച 3 ദിവസത്തെ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും തുടരും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികളിൽ ഒരാളെ കൂടി CBI പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഫിസിക്സ് വിദഗ്ധയായി നിയമിച്ച മനീഷ സഞ്ജയ് ഹവൽദാറാണ് മുംബൈ പൂനെയിൽ അറസ്റ്റിലായത്. ഫിസിക്സ് ചോദ്യപേപ്പർ കാണാനും പരിശോധിക്കാനും മനീഷയ്ക്ക് അവസരം ഉണ്ടായിരുന്നുവെന്ന് CBI കണ്ടെത്തി. കേസിൽ കുറ്റാരോപണം നേരിടുന്ന മനീഷ മന്ധാനയ്ക്ക് ഇവർ ഫിസിക്സ് ചോദ്യങ്ങൾ ചോർത്തിക്കൊടുത്തുവെന്നാണ് CBI കരുതുന്നത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11 ആയി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം പരിയത്തുകാവ് ഉന്നതി നിവാസികളെ കുടിയിറക്കില്ലെന്നും അവരുടെ നിയമപോരാട്ടം ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്നും പരമാവധി നിയമസഹായം ലഭ്യമാക്കുമെന്നും മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. തിങ്കളാഴ്ച കേസിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതി നിവാസികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ മന്ത്രി ഉറപ്പു നൽകി. കോടതി വിധി പ്രതികൂലമായാൽ അവർക്ക് വീടും സ്ഥലവും ഉൾപ്പെടെ നൽകി പുനരധിവസിപ്പിക്കുമെന്നും കോടതിയെ സമീപിക്കുന്ന തിങ്കളാഴ്ച വരെ പോലീസ് നടപടി ഉണ്ടാവില്ലെന്നും മന്ത്രി അറിയിച്ചു. ലൈഫ് മിഷൻ പദ്ധതി നിർത്തലാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് മന്ത്രി KM ഷാജി കോഴിക്കോട്ട് മാധ്യമങ്ങളെ അറിയിച്ചു. വിഷയത്തിൽ വിശദമായ പഠനം ആവശ്യമാണെന്നും അതിനുശേഷം മന്ത്രിസഭായോഗം ചേർന്നായിരിക്കും അന്തിമ തീരുമാനം എടുക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തദ്ദേശ സ്ഥാപനങ്ങളുടെ നഷ്ടമായ അധികാരങ്ങൾ തിരിച്ചുകൊണ്ടുവരുമെന്നും മന്ത്രി KM ഷാജി പറഞ്ഞു. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കോഴിക്കോട്ടെത്തുന്ന ടി സിദ്ധിക്കിന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകും. തുടർന്ന് DCC ഓഡിറ്റോറിയത്തിൽ സ്വീകരണ യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 55 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌവിലാണ് മത്സരം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഈ മാസം 25 വരെ ഭാഗിക വൈദ്യുതി തടസ്സം ഉണ്ടായേക്കുമെന്ന് KSEB അറിയിച്ചു. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോർമറിന്റെ തകരാർ പരിഹരിക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി തടസ്സമെന്ന് അറിയിപ്പിൽ പറയുന്നു. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് കേരള സർക്കിൾ പ്രത്യേക കവറുകൾ പുറത്തിറക്കി. 6 കവറുകളുടെ സെറ്റാണ് ചിത്രങ്ങളിലെ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലെ 6 പോസ്റ്റോഫീസുകളിൽ ഒരേ സമയം പ്രകാശനം ചെയ്തത്. കൊച്ചി സെൻട്രൽ റീജിയൺ പോസ്റ്റ് മാസ്റ്റർ ജനറൽ ടി നിർമ്മലാദേവി കൊച്ചിയിലും ഡിവിഷൻ സീനിയർ സൂപ്രണ്ട് W നാഗാദിത്യകുമാർ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലും കവറുകൾ പ്രകാശനം ചെയ്തു. ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ തിരുവനന്തപുരം കടകംപള്ളി സ്വദേശിയുടെ 1,20,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി പാലക്കാട്ട് പിടിയിലായി. കേസിലെ മുഖ്യ സൂത്രധാരൻ പാലക്കാട് കണ്ണാടി സ്വദേശി രമേശാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസാണ് ഇയാളെ പിടികൂടിയത്. വനം വകുപ്പ് കണ്ണൂർ ആറളം ഫാമിൽ നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ ഗജമുക്തി പദ്ധതിയിൽ 4 ദിവസത്തിനിടെ 9 ആനകളെ വനത്തിലേക്ക് തുരത്തി. ദൌത്യം വിജയകരമെന്ന് വനം വകുപ്പ് വിലയിരുത്തി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.

0: ഈ മാസം 19-ന് ആരംഭിച്ച ദൗത്യത്തിൽ ഫാമിലുണ്ടായിരുന്ന 9 കാട്ടാനകളെ 6 വന്യജീവി സങ്കേതത്തിലേക്കാണ് കയറ്റിവിട്ടത്. 6 ആനകൾ കൂടി ഫാം ഏരിയയിൽ ബാക്കിയുണ്ടെന്നാണ് വനം വകുപ്പിന്റെ കണക്കുകൂട്ടൽ. ഇന്നലെ 8 ആനകളെ താളിപ്പാറ വഴി വനത്തിലേക്ക് തുരത്തി. വനത്തിലേക്ക് കയറ്റിവിട്ട ആനകൾ തിരികെ ഫാമിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ടാണ് വനപാലകർ ദൗത്യം നടത്തുന്നത്. ഇന്നും നാളെയും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള നിരീക്ഷണമാണ് വനം വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഡ്രോൺ ക്യാമറകൾ, ക്യാമറ ട്രാപ്പുകൾ, നൈറ്റ് വിഷൻ തെർമൽ ബൈനോക്കുലറുകൾ എന്നിവ ഉപയോഗിച്ച് ഫാമിൽ ബാക്കിയുള്ള ആനകളുടെ കൃത്യമായ സ്ഥാനവും എണ്ണവും തിട്ടപ്പെടുത്തും. തിങ്കളാഴ്ച അടുത്തഘട്ട ഡ്രൈവ് ആരംഭിക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു.
1: ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ 3 ദിവസത്തെ 60-ാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. ആത്മീയ പ്രഭാഷകൻ AKB നായർ ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ നാമജപ സമരം നടത്തിയവർക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്ന് വാർഷിക സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ ഒരാളെ കൂടി കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം വാഴൂർ സ്വദേശി മായയാണ് പിടിയിലായത്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലെ വിവാദ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർഗൽ അബ്ദുള്ള MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിൽ കണ്ട് കത്ത് നൽകി. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി പാർഗൽ അബ്ദുള്ള പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 19-ാമത് റോസ്കർ മേളയിൽ ഇന്ന് 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തഥാ സൈപ്രസ് ദേശസ്യ രാഷ്ട്രപതിഃ നിക്കോസ് ക്രിസ്റ്റോഡോലൈഡ്സ് ഇത്യേഷശ്ച ആതങ്കവാദം നിവാരണായ ബഹുപക്ഷീയ പ്രയാസാനാം സുദൃഢീകരണായ തഥാ സംയുക്തരാഷ്ട്രസംഘസ്യ സംരചനാന്തർഗതം അന്താരാഷ്ട്രീയ ആതങ്കവാദസ്യ വിഷയേ സമഗ്രസമ്മേളനം ശീഘ്രമേവ അന്തമീകൃത്യ സ്വീകർത്തും ആഹൂതവന്തൗ. ഹ്യഃ നവദില്ല്യാം ഉഭയോഃ നേത്രോഃ മധ്യേ വാർത്തായാഃ അനന്തരം പ്രദത്തേ സംയുക്ത വക്തവ്യേ ഉഭൌ പക്ഷൌ സംയുക്ത രാഷ്ട്രസംഘേ തഥാ യൂറോപീയ സംഘേ ച നിർദിഷ്ടാനാം ആതങ്കവാദിനാം ആതങ്കിസംഘടനാനാം ച വിരുദ്ധം അപി ച സംയുക്തരാഷ്ട്രസംഘസ്യ സുരക്ഷാപരിഷത് പ്രതിബന്ധ സമിത്യാഃ അന്തർഗതം സൂചിബദ്ധാനാം 67,200 യാവത് ആതങ്കിസംഘടനാനാം വിരുദ്ധം പ്രബലം സമന്വിതം ച കാര്യാചരണായ ആഗ്രഹം കൃതവന്തൗ.
3: आज हमने साइबर सिक्योरिटी, मैरिटाइम सिक्योरिटी और काउंटर टेररिज्म सहयोग को भी और मजबूत करने का निर्णय लिया है. इतना ही नहीं, हम इंडो पैसिफिक ओशन इनिशिएटिव और इंडिया मिडल ईस्ट यूरोप इकोनॉमिक कॉरिडोर जैसे महत्वपूर्ण पहलों से कनेक्टिविटी सुनिश्चित करने के लिए भी साथ मिलकर काम करेंगे.
2: ഉഭൌ പക്ഷൌ സൈബർ സുരക്ഷായാം അപി ച ഉദയോന്മുഖ പ്രൗദ്യോഗിക്യാം വിശേഷാവധാനേന സഹ രക്ഷാ ഉദ്യോഗയോഃ മധ്യേ സഹയോഗേന സഹ രക്ഷാസുരക്ഷാ സഹകാരം സുദൃഢീകരണേപി സഹമതൗ അഭവതാം. अस्मिन् संदर्भे साइप्रस डिफेंस एंड स्पेस इंडस्ट्रीज क्लस्टर तथा सोसाइटी ऑफ इंडियन डिफेंस मैन्युफैक्चरर्स इत्येतयोः मध्ये संधिपत्रे हस्ताक्षरं जातम्. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്യ 21-ാം റോജഗാര മേളായാം വിവിധ പ്രശാസകീയ വിഭാഗേഷു സംസ്ഥാസു ച നവനിയുക്താനാം യൂനാം കൃതേ 150,000-തോപ്യധികാനാം നിയുക്തിപത്രാണാം വിതരണം വീഡിയോ കോൺഫറൻസിംഗ് ഇതി ആഭാസീയ മാധ്യമേന കരിഷ്യതി. അമേരിക്കാദേശസ്യ വിദേശ സചിവഃ മാർക്കോ റുബിയോ ഇത്യേഷഃ അദ്യ ഭാരതസ്യ ചതുർദിവസീയ യാത്രായാം കൊൽക്കത്താനഗരം ആഗമിഷ്യതി. इदं तस्य प्रथमं भारत पर्यटनं भविष्यति. कोलकाता नगरे प्रवासावधौ श्री रुबियो वर्येण मदर टेरेसा वर्यायाः समाधिस्थले

0: ആദ്യം കേൾക്കൂ.
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ, ഗ്രാമക്ഷേമ വാർത്തകൾ. പ്രായോജകർ
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
3: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ. ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ. ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം. ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം. നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
0: കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അലങ്കാര സസ്യകൃഷി വിഭാഗത്തിൽ വിവിധ മുന്തിയ ഇനം അലങ്കാര ചെടികൾ മിതമായ വിലയിൽ വിൽപ്പനയ്ക്കൊരുക്കിയിട്ടുണ്ട്. വീടുകളും തോട്ടങ്ങളും മനോഹരമാക്കാൻ അനുയോജ്യമായ പൂച്ചെടികൾ, ഇലച്ചെടികൾ, സക്കുലന്റുകൾ, ഇൻഡോർ സസ്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന ശേഖരം ഇവിടെ ലഭ്യമാണ്. വിൽപ്പനയ്ക്കൊരുക്കിയിരിക്കുന്ന പ്രധാന ഇനങ്ങളിൽ മുളക് ചെമ്പരത്തി ഉൾപ്പെടെയുള്ള ചെമ്പരത്തി വകഭേദങ്ങൾ, വിവിധതരം ആമ്പലുകൾ, തെച്ചി ഇനങ്ങൾ, ക്രോട്ടണുകൾ, മുല്ല ഇനങ്ങൾ, മോർണിംഗ് ഗ്ലോറി, പെൻഡാസ്, പാസിഫ്ലോറ, മണിമുല്ല, മിനിയേച്ചർ നന്തിയാർവട്ടം, മുരായ, പോർട്ടുലാക്ക, വാട്ടർ റോസ്, ഗൈലാഡിയ, ഹൈബ്രിഡ് സിന്നിയ, ഹൈബ്രിഡ് സെലോസിയ, വാടാർ മല്ലി, ലില്ലി എന്നിവ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ ഫിലോഡെൻഡ്രോൺ, മോൺസ്റ്റെറ, സിങ്കോണിയം, അലോക്കേഷ്യ, ഷെഫ്ലറ, മോണ്ടോഗ്രോസ്, ഏഞ്ചൽ വിംഗ് കലാഡിയം, അരേലിയ ഇനങ്ങൾ, അഗ്ലോണിമ, കാക്ടസ്, സക്കുലന്റുകൾ, സാൻസ്വേരിയ, സാൻസ്വേരിയ ഇനങ്ങൾ, സെറ്റ്സെറ്റ് ചെടി, പെപ്പറോമിയ, കാലേഡിയം, മണി പ്ലാന്റ്സ്, ഡ്രസീന ഇനങ്ങൾ എന്നിവയും ലഭ്യമാണ്. കൂടാതെ വെളുത്തുള്ളിവള്ളി, ക്ലിറോഡെൻഡ്രോം, ഗോൾഡൻ ക്രീപ്പർ, ക്രീപ്പിംഗ് മോൺസ്റ്റെറ, പീസ് ലില്ലി, പെഡിലാന്തസ് ഇനങ്ങൾ, വൈൽഡ് ആന്തൂറിയം, ചൈനീസ് ബാൽസം, അഡീനിയം, പ്ലൂമേറിയ, ഗോൾഡൻ ഡെസ്മോഡിയം, പെട്രിയ, സ്യൂഡറാന്തിയം ഇനങ്ങൾ തുടങ്ങിയവയും ശേഖരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 8547154010. മറ്റൊരു നമ്പർ 9607585594. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9188248481. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ ബേബി 380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ.

0: ഇങ്ങനെയായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547070773. മറ്റൊരു നമ്പർ 0487237773. വിളിക്കേണ്ട സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ CELKAU.IN എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് ആരംഭിക്കുന്ന തീയതി June 15. June 15 തീയതിക്ക് ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംശയങ്ങൾക്ക് CELKAU@gmail.com ഇമെയിലായോ 0487243857 അല്ലെങ്കിൽ 8547837256 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്.
1: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു. പ്രായോജകർ
2: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
4: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
5: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം 2-4 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
6: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. മൃദുല ഫർണിച്ചർ വേൾഡ്
7: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: പുലരിപ്പൂക്കളിൽ അടുത്തതായി
8: സ്വാസ്ഥ്യം. കരൾ രോഗത്തെ അതിജീവിക്കാനുള്ള ഭക്ഷണക്രമം ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ കരുണ MS സംസാരിക്കുന്നു.
9: മനുഷ്യ ശരീരത്തിൽ ത്വക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ അവയവമാണ് കരൾ. ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന 500-ലധികം പ്രവർത്തനങ്ങളാണ് കരൾ ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്ലൂക്കോസ്, പ്രോട്ടീനുകൾ, വിറ്റാമിനുകൾ, ഫാറ്റി ആസിഡുകൾ, ബൈൽ ആസിഡുകൾ എന്നിവയുടെ നിർമ്മാണം, രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ ഫൈബ്രിനോജൻ, പ്രോത്രോമിൻ എന്നിവയുടെ ഉൽപ്പാദനം, ഗ്ലൈക്കോജൻ, വിറ്റാമിൻ എ, B12, അയൺ എന്നിവ ശേഖരിച്ചു വയ്ക്കുക. വിഷാംശങ്ങളെ പുറന്തള്ളുക മാത്രമല്ല, രക്തത്തിൽ അമിതമായി കാണുന്ന ഗ്ലൂക്കോസിനെ ഫാറ്റാക്കി മാറ്റി ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്തുന്നതും കരളാണ്. തെറ്റായ ജീവിത രീതികൾ, ആഹാര രീതികൾ എന്നിവ മൂലം കരളിൽ സാധാരണയിൽ നിന്നും 5% കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ അഥവാ ഹെപ്പാറ്റോസ്റ്റിയറ്റോസിസ്. ഫാറ്റ് കൂടുന്നതിൻ്റെ തോതനുസരിച്ച് ഫാറ്റി ലിവറിനെ Grade 1, 2, 3 എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. Grade 1-ൽ പ്രത്യേക രോഗലക്ഷണങ്ങൾ ഒന്നും കാണിക്കാറില്ലെങ്കിലും കൊഴുപ്പ് കരളിൻ്റെ പുറം ഭാഗങ്ങളെ മൂടുന്നു. Grade 2-ൽ കൊഴുപ്പ് കരളിൻ്റെ ഉൾഭാഗത്തെത്തുകയും പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുകയും ചെയ്യുന്നു. കരളിൻ്റെ കോശങ്ങൾ പുനർജനിക്കുന്നതിനാൽ ഒരു പരിധിവരെ കരളിനെ രക്ഷിക്കാനാവും. Grade 1-ഉം Grade 2-ഉം കൃത്യമായ ആഹാര ക്രമീകരണവും വ്യായാമവും ആവശ്യമെങ്കിൽ മരുന്നുകളുടെ സഹായത്താലും നിയന്ത്രിക്കാം. Grade 3-ൽ പരമാവധി കോശങ്ങളും നശിക്കുകയും ഫൈബ്രഡ് ആവുകയും കരളിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാവുകയും ചെയ്യുന്നു. ഇത് രോഗാവസ്ഥയ്ക്കനുസരിച്ച് ചികിത്സിക്കുകയോ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുകയോ ചെയ്യേണ്ടി വന്നേക്കാം. അമിതമായ മദ്യപാനം മൂലവും ഫാറ്റി ലിവർ ഉണ്ടാകുന്നു. ഇതിനെ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നു. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഫൈബ്രോ സ്കാനിംഗ് എന്നിവ വഴി കരളിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്താം. ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് വഴി രക്തത്തിലെ കൊഴുപ്പുകളുടെ അളവും കണ്ടെത്താം. ആഹാര രീതികളിൽ മാറ്റം വരുത്തുകയും കൃത്യമായി വ്യായാമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് വഴി ഫാറ്റി ലിവർ തടയാനാകും. ആഹാരം എല്ലാത്തരം പോഷകമൂല്യങ്ങളും അടങ്ങിയ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതിൽ മുഴുധാന്യങ്ങളായ ഗോതമ്പ്, റാഗി, ഓട്സ്, ക്യുനോവ, ബാർലി, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഫാറ്റ് കുറഞ്ഞ പാൽ, മത്സ്യം, എണ്ണകളായ സോയാബീൻ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ഒലിവ് ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ എന്നിവ ഉൾപ്പെടുന്നു. മുഴുധാന്യങ്ങളിലും പയറുവർഗ്ഗങ്ങളിലും അലിയുന്നതും അലിയാത്തതുമായ നാരുകളുടെ അംശം ധാരാളമുണ്ട്. നാരുകൾ കൊഴുപ്പിൻ്റെ ആകിരണത്തെ തടയാൻ സഹായിക്കും. ഇലക്കറികൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയിലെ

0: ആൻറിഓക്സിഡൻറ്റുകൾ, പോളിഫിനോൾസ് നാരുകൾ എന്നിവ ഫാറ്റ് അടിഞ്ഞു കൂടുന്നതിനെ തടസ്സപ്പെടുത്തുന്നു. ആൻറിഓക്സിഡൻറ്റുകൾ ഫാറ്റിൻ്റെ ഓക്സിഡൈസേഷൻ പ്രക്രിയ തടയുന്നു. ഇലക്കറികളിലെ നൈട്രേറ്റ് സംയുക്തങ്ങൾ രോഗലക്ഷണങ്ങൾ കുറയ്ക്കുകയും ക്ലോറോഫിൽ കരൾ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അതിനാൽ പച്ച നിറമുള്ള പാലക്, ചീര, മുരിങ്ങയില, ബ്രോക്കോളി എന്നിവയുടെ ഉപയോഗം കരളിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും സാലഡുകളായോ ഹരിക്കാതെ പഞ്ചസാര ചേർക്കാത്ത ജ്യൂസുകളായോ ഉപയോഗിക്കുന്നത് ഉന്മേഷം നൽകുന്നതിനും കരൾ വീക്കം കുറയ്ക്കുന്നതിനും വിഷാംശങ്ങളെ പുറന്തള്ളുന്നതിനും ഉപകരിക്കും. പ്രോട്ടീനുകൾ ധാരാളമുള്ള പയർ, കടലവർഗ്ഗങ്ങൾ എന്നിവ നിത്യേനയുള്ള ആഹാരത്തിൻ്റെ ഭാഗമാക്കുക. പ്രോട്ടീനുകൾ കോശങ്ങളുടെ നിർമ്മിതിക്കും സംരക്ഷണത്തിനും അത്യാവശ്യമാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ കരൾ വീക്കം കുറയ്ക്കുക, രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുക, വിഷാംശങ്ങളെ പുറന്തള്ളുക, ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുക, കോശഭിത്തികളുടെ സംരക്ഷണം, കോശനശീകരണം തടയുക എന്നീ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. മത്സ്യങ്ങളായ അയല, മത്തി, ചൂര, സാൽമൺ, നട്ട്സ്, സൺഫ്ലവർ സീഡ്, ഫ്ളാക്സ് സീഡ്, ചിയാ സീഡ്, സസ്യ എണ്ണകളായ സോയാബീൻ ഓയിൽ, ഒലിവ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ബീൻസ്, പഴവർഗ്ഗങ്ങളായ അവക്കഡോ, മാങ്ങ, മസ്ക് മെലോൺ എന്നിവയിലെല്ലാം ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡുകളുണ്ട്. ഗ്രീൻ ടീയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സ് എന്നിവ കുറയ്ക്കാനും വിഷാംശങ്ങളെ പുറന്തള്ളാനും കരളിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനും സഹായിക്കുന്നു. അതിനാൽ ദിവസം 1-2 ഗ്ലാസ് വരെ ഗ്രീൻ ടീ കുടിക്കുന്നതും നല്ലതാണ്. ദിവസവും 1 കപ്പ് കട്ടൻ കാപ്പി പഞ്ചസാരയില്ലാതെ ഉപയോഗിക്കുന്നത് ഉന്മേഷം നൽകുകയും ഇതിലെ കഫീൻ കരളിൻ്റെ കോശനശീകരണം ത്വരിതപ്പെടുത്തുന്ന എൻസൈമുകളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഔഷധ മൂല്യമുള്ള ഇഞ്ചി, മഞ്ഞൾ, ഏലയ്ക്ക, ഗ്രാമ്പൂ എന്നിവ കരളിലെ നീർക്കെട്ട്, ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നിവ കുറയ്ക്കുന്നു. 2-2.5 ലിറ്റർ വെള്ളം കുടിക്കുന്നത് കരളിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്നു. ദിവസവും 45 മിനിറ്റ് വ്യായാമം ശീലമാക്കുന്നത് ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കുന്നതിനും അമിതമായിട്ടുള്ള കൊഴുപ്പുകളെ ഉപയോഗപ്പെടുത്തുന്നതിനും കരളിൻ്റെ കേടുപാടുകൾ കുറയ്ക്കുന്നതിനും ഉത്തമമാണ്. ഫാറ്റി ലിവർ ഉള്ളവർ ആഹാര സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. തവിട് കളഞ്ഞ ധാന്യങ്ങൾ, മൈദ പോലുള്ള റിഫൈൻഡ് ഫ്ലോറുകൾ, മൈദ കൊണ്ടുള്ള പലഹാരങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ എന്നിവ ഒഴിവാക്കുക. എണ്ണ, നെയ്യ്, ബട്ടർ, മയണീസ്, ഫാറ്റ് കൂടിയ വിഭവങ്ങൾ, വറുത്തതും പൊരിച്ചതുമായ വിഭവങ്ങൾ, എണ്ണ അധികം ചേർത്തുള്ള പാചക രീതികൾ, റെഡ് മീറ്റ് വിഭാഗത്തിൽപ്പെടുന്ന പോർക്ക്, മട്ടൺ, ബീഫ്, ഓർഗൻ മീറ്റുകളായ കരൾ, കുടൽ, ബ്രെയിൻ എന്നിവയുടെ ഉപയോഗം കൊഴുപ്പടിഞ്ഞു കൂടാൻ ഇടയാക്കും. പഞ്ചസാര ചേർത്തുള്ള ജ്യൂസുകൾ, സ്വീറ്റ്സ്, ഐസ്ക്രീമുകൾ, പെപ്സി, കോള പോലുള്ള കാർബണേറ്റഡ് ഡ്രിങ്കുകൾ എന്നിവയിൽ ഊർജം അഥവാ കലോറി മൂല്യം കൂടുതലാണ്. അധികമായി ഉണ്ടാകുന്ന ഊർജം ഫാറ്റുകളുടെ നിർമ്മാണത്തിനിടയാക്കുന്നു. ഫാറ്റി ലിവർ ഉള്ളവർ നീർക്കെട്ടുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും ഉപ്പ് അധികമുള്ള പപ്പടം, അച്ചാർ, ചിപ്സ്, ഉണക്കമീൻ, ഫാസ്റ്റ് ഫുഡ്സ്, പ്രിസർവ്ഡ് ഫുഡ്സ്, പ്രോസസ്ഡ് ഫുഡ്സ് എന്നിവ ഒഴിവാക്കുകയും വേണം. രുചിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അജിനോമോട്ട എന്ന രാസവസ്തുവിൽ സോഡിയത്തിൻ്റെ അംശം വളരെ കൂടുതലാണ്. അതിനാൽ ഇതിൻ്റെ അധിക ഉപയോഗം കരളിൽ നീർക്കെട്ട് ഉണ്ടാക്കുന്നു. ഒട്ടുമിക്ക ഹോട്ടൽ ഫുഡുകളിലും ഫാസ്റ്റ് ഫുഡുകളിലും അജിനോമോട്ട ആവശ്യത്തിലധികം ചേർക്കുന്നുണ്ട്. അതിനാൽ വീട്ടിലെ ഭക്ഷണം ശീലമാക്കാൻ ശ്രദ്ധിക്കണം. ആൽക്കഹോളിക് ഡ്രിങ്ക്സ് കരളിൻ്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുക മാത്രമല്ല, ഇത് ആൽക്കഹോളിക് ഫാറ്റി ലിവറിന് ഇടയാക്കുകയും ചെയ്യുന്നു. ഫാറ്റി ലിവർ പ്രതിരോധിക്കാനായി അമിതവണ്ണം നിയന്ത്രിക്കുകയും ഹെൽത്തി ഡയറ്റ് ശീലമാക്കുകയും വേണം. അതോടൊപ്പം ഡയബറ്റീസ്, കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സ് എന്നിവ ഒരു ഡോക്ടറുടെയും ഡയറ്റീഷ്യന്റെയും നിർദ്ദേശപ്രകാരം നിയന്ത്രണ വിധേയമാക്കി കരളിനെയും ആരോഗ്യത്തെയും സംരക്ഷിക്കാം.
1: കരൾ രോഗത്തെ അതിജീവിക്കാനുള്ള ഭക്ഷണക്രമം ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ കരുണ എം എസ് സംസാരിച്ചതാണ് കേട്ടത്. സ്വാസ്ഥ്യം സമാപിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഫാറ്റി ലിവർ ഹോമിയോപ്പതിയിലൂടെ എന്ന വിഷയത്തിൽ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുന്നത് കേൾക്കാം. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
2: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. 2 ശനിയാഴ്ചകളിൽ നേത്രപരിശോധന, ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
3: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്കിനി എങ്ങും പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്യോസ്

0: ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്തിയോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര പി ഒ, തൃശൂർ. ഫോൺ 9061395647.
1: അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
2: വിദ്യാഭ്യാസ രംഗം.
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
2: വിദ്യാഭ്യാസ രംഗം.

0: ഇന്ന് രാവിലെ 11:30 സ്വരസംഗീതിക. പങ്കെടുക്കുന്നത് സംഗീത അധ്യാപിക രമാദേവി. ഇന്ന് രാവിലെ 11:30. ഇന്നുച്ചയ്ക്ക് 12:10 അയ്യപ്പൻ പാട്ട്, എം ഗോപാലമേനോനും സംഘവും പാടിയത്. ഒരു മണിക്കുള്ള ഗാനമഞ്ചരിയെ ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ. പദം വസന്തം. ഇന്നുച്ചയ്ക്ക് 1 ഗാനമഞ്ചരി. പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കൂ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. കാവ്യാഞ്ജലി.
5: വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ സന്ധ്യാദീപം എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം കേൾക്കാം. ഡോക്ടർ പ്രീതി സതീഷ് ചൊല്ലുന്നു.

0: വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ സന്ധ്യാദീപം എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗമാണ് കേട്ടത്. ആലപിച്ചത് ഡോക്ടർ പ്രീതി സതീഷ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി സമാപിക്കുന്നു.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ.
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
2: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
4: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ ജാഗ്രത.
2: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
4: ഫോൺ 9387168444.

0: പുലരിപ്പൂക്കളിൽ അവസാനമായി
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
2: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പ് കുന്നംകുളം.
3: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
4: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
4: ഫോൺ 8129110087.
3: ബ്രാഞ്ചുകൾ ചേർപ്പ് ആൻഡ് ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
4: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
5: സഹപ്രായോജകർ
6: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
8: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
6: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: തൃശൂർ പുറനാട്ടുകര പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ 11-ാം ക്ലാസ് ബയോളജി സ്ട്രീമിൽ എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റിലും ഹ്യൂമാനിറ്റീസ് സ്ട്രീമിലും 12-ാം ക്ലാസ് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സ്ട്രീമുകളിലും ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ള രക്ഷിതാക്കൾ 25-ാം തീയതിക്കകം വിദ്യാലയത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൌൺലോഡ് ചെയ്ത് ആവശ്യമായ രേഖകൾ സഹിതം സ്കൂൾ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. വെബ്സൈറ്റ് വിലാസം TIRUCHUR.KVS.AC.IN. ചിറ്റൂർ നാട്ടുകൽ നടുപ്പുണ്ണി റോഡിലെ ഹെർബർട്ട് പാലത്തിന്റെ, അതായത് കരിമണ്ണ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് ഇന്നുകൂടെ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. തമിഴ്നാട് പൊള്ളാച്ചി ഭാഗത്തു നിന്നും കൊഴിഞ്ഞാമ്പാറയിലേക്ക് വരുന്ന വാഹനങ്ങൾ നടുപ്പുണ്ണി ചെക്ക്പോസ്റ്റ് ഭാഗത്തു നിന്നും വലതുവശത്തുള്ള എരുത്തേമ്പതി റോഡ് കുലുക്കുംപാറ വഴി തിരിഞ്ഞു പോകേണ്ടതാണ്. കൊഴിഞ്ഞാമ്പാറ നടുപ്പുണ്ണി പോകുന്ന വാഹനങ്ങൾ ഗോപാലപുരം വഴിയും തിരിഞ്ഞു പോകേണ്ടതാണ്. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മത്സ്യത്തൊഴിലാളി അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും മക്കൾക്ക് ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. SSLC, THSLC, ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ 10-ാം ക്ലാസ് എന്നീ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയവർക്ക് അപേക്ഷിക്കാം. കായിക വിനോദ മത്സരങ്ങളിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി മത്സ്യബോർഡ് ഫിഷറീസ് ഓഫീസിൽ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി മത്സ്യബോർഡിന്റെ ഫിഷറീസ് ഓഫീസുമായോ മേഖലാ ഓഫീസുമായോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0484239600. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കോങ്ങാട് ആൺകുട്ടികളുടെയും മുണ്ടൂര് പെൺകുട്ടികളുടെയും ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളാണ് അപേക്ഷിക്കേണ്ടത്. 10% സീറ്റ് മറ്റ് വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. നിശ്ചിത ഫോമിലുള്ള അപേക്ഷ, ജാതി, വരുമാനം, പ്രധാന അധ്യാപകന്റെ സാക്ഷ്യപത്രം എന്നിവ സഹിതം

0: മാസം 25-ാം തീയതി വൈകിട്ട് 5 മണിക്കകം പാലക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണമെന്ന് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 8547-63-01-26.
1: ആയ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ, ബ്രാഞ്ചുകൾ ചേർ കുന്നംകുളം.
3: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
5: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി
6: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം
7: നേത്ര രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: പുലരിപ്പൂ സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 19th റോസ്കാർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന സംയുക്ത പ്രസ്താവനയുമായി ഇന്ത്യയും സൈപ്രസും. രാജ്യത്ത് ഇന്ധന ലഭ്യത ഉറപ്പാക്കിയതായും ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. US ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. കേരളത്തിൽ മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 55 റൺ ജയം. വാർത്തകൾ വിശദമായി. 19th റോസ്കാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000+ യുവാക്കൾക്ക് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്കാർ മേള നടക്കുന്നത്. പാലക്കാട്ടെ റോസ്കാർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഏതാനും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലെ താൽക്കാലിക സമ്മർദ്ദം പരിഹരിക്കുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. US ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് ഖത്തർ വിട്ടുനിൽക്കുകയായിരുന്നു. അതേസമയം ഇറാനുമായുള്ള പരോക്ഷ ചർച്ചകളിൽ നേരിയ പുരോഗതിയുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അമിത പ്രതീക്ഷകൾ വേണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിന്റെ മേലുള്ള ഇറാന്റെ നിയന്ത്രണം അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കരുതെന്ന് അഭ്യർത്ഥിച്ച അദ്ദേഹം ജലപാത തുറക്കാൻ സഖ്യകക്ഷികളുടെ സഹായം ആവശ്യമാണെന്നും പ്രതികരിച്ചു. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് സംയുക്ത പ്രസ്താവനയിറക്കി ഇന്ത്യയും സൈപ്രസും. ഐക്യരാഷ്ട്രസഭാ ചട്ടക്കൂടിനുള്ളിൽ അന്താരാഷ്ട്ര ഭീകരത സംബന്ധിച്ച സമഗ്ര ഉടമ്പടി അന്തിമമാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡസും ആവശ്യപ്പെട്ടു. ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്നും ന്യൂഡൽഹിയിൽ ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
2: തീവ്രവാദ ആക്രമണം, ഭീകരവാദത്തിന് ധനസഹായം നൽകൽ, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ ചെറുക്കുന്നതിന് കൂടുതൽ സഹകരണം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രിയും സൈപ്രസ് പ്രസിഡന്റും എടുത്തു.

0: പറഞ്ഞു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കുന്നതിനും തീവ്രവാദ റിക്രൂട്ട്മെന്റ് തടയുന്നതിനും കൂട്ടായ ശ്രമം വേണമെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. ഭീകരരുടെ സുരക്ഷിത താവളങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതാക്കുക, തീവ്രവാദ ശൃംഖലകൾ തകർക്കുക തുടങ്ങിയവയ്ക്കും ആഹ്വാനം ചെയ്തു. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രത്തിലും ഒപ്പുവച്ചു. എല്ലാ ഭീകര സംഘടനകൾക്കുമെതിരെ ശക്തമായതും ഏകോപിതവുമായ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യയും സൈപ്രസും ആവശ്യപ്പെട്ടു. സൈപ്രസ് പ്രസിഡന്റ് ഇന്നലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന് വിരുന്നും ഒരുക്കിയിരുന്നു. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ വികസിപ്പിക്കുന്നതിൽ സൈപ്രസിന് സുപ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കോംഗോയിലെ എബോള രോഗബാധയുടെ പൊതുജനാരോഗ്യ അപകട സാധ്യത ഉയർന്ന നിലയിലെന്ന് ലോകാരോഗ്യ സംഘടന. അതേസമയം ആഗോളതലത്തിൽ കുറഞ്ഞ അപകട സാധ്യതയാണ് ഇപ്പോൾ വിലയിരുത്തുന്നതെന്ന് WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസസ് പറഞ്ഞു. നിലവിൽ എബോള എന്ന് സംശയിക്കുന്ന ഏകദേശം 750 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എബോളയുടെ ബോഡി ബുഗിയോ വകഭേദം മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധി കോംഗോയിലും അയൽ രാജ്യമായ യുഗാണ്ടയിലുമാണ് വ്യാപിച്ചിരിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയിൽ സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യൻ കരസേനാ ഉദ്യോഗസ്ഥ മേജർ അഭിലാഷ ബരാക്കിന് 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം. ഈ പുരസ്കാരം നേടുന്ന 3-ാമത്തെ ഇന്ത്യൻ സമാധാന സേനാംഗമാണിവർ. നിലവിൽ ലെബനനിലെ UN ഇടക്കാല സേനയിലെ ഇന്ത്യൻ ബറ്റാലിയനിൽ വനിതാ എൻഗേജ്മെന്റ് ടീമിന്റെ കമാൻഡറാണ്. ഇന്ത്യൻ സൈന്യത്തിലെ ആദ്യത്തെ വനിതാ കോംബാറ്റ് ഹെലികോപ്റ്റർ പൈലറ്റ് കൂടിയാണ് മേജർ അഭിലാഷ ബരാക്ക്. US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ച തുൾസി ഗബ്ബാർഡ്. ഭർത്താവ് എബ്രഹാം വില്യംസിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് തീരുമാനം. അടുത്ത മാസം 30 സ്ഥാനമൊഴിയുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അയച്ച രാജിക്കത്തിൽ തുൾസി വ്യക്തമാക്കി. തുൾസി ഗബ്ബാർഡിന്റെ സേവനങ്ങളെ ട്രംപ് പ്രശംസിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 സന്ദർശനത്തിനായി ഇന്ന് കൊൽക്കത്തയിലെത്തും. മദർ തെരേസയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന അദ്ദേഹം വിക്ടോറിയ മെമ്മോറിയലും സന്ദർശിക്കും. തുടർന്ന് ന്യൂഡൽഹിയിലെത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 സമർപ്പിക്കാം. 2025-26 സാമ്പത്തിക വർഷത്തിലെ റെക്കോർഡ് ലാഭവിഹിതമായ 2.86 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്രബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകകളിലൊന്നാണിത്. മുംബൈയിൽ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന RBI ഡയറക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ആദ്യ വനിതാ പർവ്വതാരോഹക പര്യവേഷണ സംഘത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ദുർഘടമായ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും മൗണ്ട് എവറസ്റ്റിന്റെ മുകളിൽ ദേശീയ പതാക ഉയർത്തിയ ഇവർ രാജ്യത്തിന് അഭിമാനമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്ത് കഴിഞ്ഞ 12 റെയിൽവേ അടിസ്ഥാന സൗകര്യത്തിൽ ദ്രുതഗതിയിലുള്ള വികസനം സാധ്യമാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. നിരവധി റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിലെ ജലോറിൽ ഭുജ് ബറേലി എക്സ്പ്രസ് ട്രെയിൻ സർവീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3: जोधपुर से दिल्ली की जो वंदे भारत ट्रेन है बहुत ही एक पॉपुलर ट्रेन है. जब से चालू हुई तब से 150% से अधिक इसका रहता था ऑक्यूपेंसी, तो अब इसको 8 से बढ़ाकर यह सीधा 20 में कन्वर्ट कर दिया गया है. साथ ही साथ आज जैसलमेर से अहमदाबाद की सर्विस भी शुरू होगी और जोधपुर में नई गाड़ियां शुरू हो सके इसके लिए एक कोचिंग टर्मिनल की व्यवस्था भी जोधपुर से होगी.
1: ഐ പി എൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 55 റൺ ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് നിശ്ചിത

0: ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 255 റൺ എടുത്തപ്പോൾ മറുപടിയായി ബംഗളൂരുവിന് 4 വിക്കറ്റിന് 200 റൺ എടുക്കാനേ സാധിച്ചുള്ളൂ. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേഴ്സണൽ സ്റ്റാഫായി 20 പേർക്ക് നിയമനം. ശ്രീകുമാർ ടി സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാകും. സി ജി കടയ്ക്കൽ പ്രസ് സെക്രട്ടറിയും റോയ് മാത്യു മീഡിയ സെക്രട്ടറിയുമാകും. തിലകൻ കെ പി കെ, അനീഷ് അനിരുദ്ധൻ, മോഹനചന്ദ്രൻ എന്നിവരെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായും നിയമിച്ചു. എറണാകുളത്ത് പരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. കേസ് സർക്കാർ ഏറ്റെടുക്കുമെന്നും അനുകൂല വിധിയില്ലെങ്കിൽ പുനരധിവാസത്തിന് ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറും. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന സംയുക്ത പ്രസ്താവനയുമായി ഇന്ത്യയും സൈപ്രസും. രാജ്യത്ത് ഇന്ധന ലഭ്യത ഉറപ്പാക്കിയതായും ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. യുഎസ് ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. കേരളത്തിൽ മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 55 റൺ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ. റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: സഹപ്രായോജകർ
4: മെഹറിംഗിലൂടെ കൃത്യതയാർ എർത്തിംഗ് സംവിധാനം, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
5: എർത്തിംഗ് രംഗത്ത് കേരളത്തിനകത്തും പുറത്തും വർഷങ്ങളുടെ പ്രവർത്തന പരിചയം.
4: പെട്രോൾ പമ്പുകൾ, വാട്ടർ മെട്രോ സ്റ്റേഷനുകൾ, ഹോസ്പിറ്റലുകൾ, കൺവെൻഷൻ സെന്ററുകൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, വീടുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ മെഹറിംഗിലൂടെ കൃത്യതയാർ എർത്തിംഗ് സംവിധാനം ചെയ്തു കൊടുക്കുന്നു.
5: ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
4: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
1: ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഉപ്പ മുഹമ്മദിനും ഉമ്മ സക്കീനയ്ക്കും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു വടക്കേ വാവനൂരിൽ നിന്നും ഫാസിൽ, ഫാരിസ്, ഫാഹിദ് എന്നിവർ. ഇന്ന് 84-ാം പിറന്നാൾ ആഘോഷിക്കുന്ന അച്ഛച്ചന് ആശംസകളും ആയുരാരോഗ്യ സൌഖ്യങ്ങളും നേരുന്നു പനമണ്ണ സൗത്തിൽ നിന്നും കണ്ണൻ, ആമി എന്നിവർ. ഇന്ന് 33-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മുരളി, സി എമ്മിനും സജിനിക്കും എല്ലാ ആശംസകളും നേരുന്നു പെരുമ്പിലാവിൽ നിന്നും കുടുംബാംഗങ്ങൾ. ഏവർക്കും ആശംസകളോടെ ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തിലെ സന്തോഷ് വർമ്മയുടെ രചനയ്ക്ക് ഗോപിസുന്ദർ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. വിജയ് യേശുദാസ്, സച്ചിൻ വാര്യർ, ദിവ്യ എസ് മേനോൻ എന്നിവർ പാടിയതാണ്.

0: ഗോൾഡ് ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: സഹപ്രായോജകർ
3: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലൈ തൃശൂർ.
4: ഫോൺ 94 97 45 79 70.
5: ആകാശവാണി തൃശൂർ. സമകാലികം.
6: നമുക്ക് ലഭ്യമായ പ്രകൃതി വിഭവങ്ങളിൽ ഏറെ പ്രാധാന്യമേറിയവയാണ് മണ്ണും ചെലവും. ആർത്തിയുടെയും ആഡംബരത്തിൻ്റെയും കണ്ണുകൾ ചെന്ന് പതിയുന്ന പ്രകൃതി വിഭവങ്ങളും ഇവ തന്നെയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഇക്കാലത്ത് മണ്ണ് ജലസംരക്ഷണത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ഈ വരുന്ന മൺസൂൺ കാലത്ത് മണ്ണിനെയും ജലത്തെയും സംരക്ഷിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാനാവും? ഈ വിഷയമാണ് ഇന്ന് സമകാലികം പരിശോധിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന ഓരോ തുള്ളി മഴവെള്ളവും സംഭരിച്ചില്ലെങ്കിൽ ഭൂഗർഭ ജലസ്രോതസ് വർദ്ധിപ്പിക്കാൻ നമുക്കാവില്ല. കോഴിക്കോട് ജില്ലാ മണ്ണു പരിവേഷണ ഓഫീസർ എം എ സുധീർ ബാബു.
7: നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രതിവിഭവങ്ങളാണ് മണ്ണും ജലവും. ഇപ്പോ മൺസൂൺ വരികയാണ്. 2025 നമുക്ക് ലഭിച്ച മഴ ഏകദേശം 1752.7 mm ആയിരുന്നു. അതായത് സാധാരണ ലഭിക്കേണ്ട 2018.6 mm മഴയൊന്നും 13% കുറവായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമുക്ക് ചൂട് കൂടുതലായിരുന്നു, വേനൽമഴ കുറച്ചൊക്കെ ലഭിച്ചു, പക്ഷെ ഭരണപ്രകാരമുള്ള ക്വാണ്ടിറ്റി ഒന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ നമുക്ക് ലഭിക്കുന്ന ഓരോ തുള്ളി മഴയും നമ്മൾ വിവിധ മാർഗങ്ങളിലൂടെ സംഭരിച്ചില്ലെങ്കിൽ നമുക്ക് ഭാവിയില് നമ്മുടെ കാർഷിക ഉൽപ്പാദനം, നമ്മുടെ കുടിവെള്ളം, അതായത് ഭൂഗർഭ ജലസ്രോതസ് കൂട്ടാനൊന്നും പറ്റിയെന്ന് വരില്ല. നമുക്കറിയാം നമ്മുടെ പല ബ്ലോക്കുകളും ഭൂഗർഭ ജലത്തിന്റെ തോത് കുറഞ്ഞതായിട്ട് പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ 250 cents, 1.5 ഏക്കർ സ്ഥലത്തുനിന്ന് ഒരു വർഷം ശരാശരി 20 ടൺ മണ്ണാണ് മണ്ണൊലിപ്പോയി നഷ്ടപ്പെടുന്നത്. ഈ മണ്ണൊലിപ്പോയി മണ്ണ് നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്നതാണ്, ജൈവാംശമുള്ള മണ്ണ് നഷ്ടപ്പെടും, മണ്ണിലെ ചരലിന്റെ അംശം കൂടും. മാത്രമല്ല മഴവെള്ളത്തെ കൃത്യമായി സംഭരിക്കുവാനും മഴവെള്ളത്തെ മണ്ണിലേക്ക് താഴ്ത്തുവാനുള്ള മണ്ണിന്റെ ശേഷി കുറയും.
6: നമുക്ക് ലഭിക്കുന്ന മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിനെ തടസ്സപ്പെടുത്തുന്ന പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്തുനിന്നും അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാകുന്നുണ്ട്. വയനാട് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ സണ്ണി പി ജെ.
8: നമ്മളുടെ മൺസൂൺ ആരംഭിക്കുമ്പോൾ മഴവെള്ളം ഭൂമിയിലേക്ക് തിരിഞ്ഞിറങ്ങുന്നുണ്ട്. അതിനെ തടസ്സപ്പെടുത്തുന്ന പ്രവൃത്തികൾ നമ്മൾ അറിഞ്ഞറിയാതൊക്കെ ചെയ്യാറുണ്ട്. അതിന് നമ്മുടെ കൃഷി രീതികളിൽ വരുന്ന മാറ്റങ്ങളും നമ്മുടെ നിർമ്മാണ രീതികളിൽ വരുന്ന ചില മാറ്റങ്ങളൊക്കെ ഭൂമിയിലേക്ക് മഴവെള്ളം തിരിഞ്ഞിറങ്ങുന്നതിനെ കുറവ് വരുന്നുണ്ട്. മഴവെള്ളം ഒരു പ്രദേശത്ത് നിന്ന് ഒഴുകിപ്പോകുന്ന നമ്മുടെ സാധാരണ ശാസ്ത്രീയ ഭാഷ റൺ ഓഫ് എന്നാണ് പറയുക. നമ്മളൊരു തൈലിട്ട പ്രദേശത്ത് അല്ലെങ്കിൽ തൈലത്തിന്റെ മുറ്റത്ത് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഒരു മുറ്റത്ത് നമുക്ക് ഒരു 100 liters വെള്ളം അവിടെ മഴ പെയ്ത് കിട്ടുകയാണെങ്കിൽ ഏകദേശം 80-90 liters തന്നെ പുറത്തേക്ക് ഒഴുകിപ്പോകും. അതേസമയം ഒരു 10% താഴെ മാത്രം ചെരിവുള്ള മണ്ണില് മഴ പെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു 30 liters വെള്ളം മാത്രമേ പുറത്തു പോയി പോകൂ. അപ്പൊ നമ്മളത് 80% അല്ലെങ്കിൽ 80 liters അല്ലെങ്കിൽ 90% വെള്ളം ഒഴുകിപ്പോണ നമ്മുടെ അവിടുത്തെ റൺ ഓഫ് കോയിഫിഷ്യന്റ് 0.9 ഈ 30 liters പോകുന്ന നമ്മുടെ 0.3 പരിഗണിച്ച. അതായത് നമ്മൾ റൺ ഓഫ് കോയിഫിഷ്യന്റ് അല്ലെങ്കിൽ മഴവെള്ളം പുറത്തോട്ട് ഒഴുകി പോകുന്നത് കുറയ്ക്കുക എന്നതാണ് നമ്മളുടെ മണ്ണ് സംരക്ഷണ പ്രവൃത്തികളുടെ ആകെ തുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൃഷിയിൽ നമുക്ക് അനുവദിക്കാൻ പറ്റുന്ന രീതി നമ്മളൊരു ചെരിഞ്ഞ പ്രദേശത്ത് നമ്മൾ മുൻകാലം ചെയ്തുകൊണ്ടിരുന്ന കോണ്ടൂർ കൾട്ടിവേഷൻ അതൊരു അനുയോജ്യമായ രീതിയാണ്. കോണ്ടൂർ സമോച്ച രേഖകളിലായിട്ട് കോണ്ടൂറിലൂടെ കൃഷി ചെയ്യുമ്പോൾ ആ കുന്നിൻ മുകൾ ഭാഗത്ത് പെയ്യുന്ന മഴവെള്ളം കുത്തനെ ഒലിച്ചു പോകില്ല. അത് ആ കോണ്ടൂറിലൂടെ കൃഷി ചെയ്യുന്ന ആ കൃഷി തടഞ്ഞെടുക്കുന്നതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും ഒഴുകിപ്പോലെ അപ്പം നമുക്ക് അത് വെള്ളം

0: ഇപ്പം അളവ് കുറയ്ക്കാൻ കഴിയും. അതോടൊപ്പം നമുക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് സ്ട്രിപ്പ് ക്രോപ്പിംഗ് എന്ന് പറഞ്ഞ രീതിയുണ്ട്. അത് നമ്മൾ ചെയ്യാം. നമ്മൾ വെള്ളം ഒഴുക്കുന്നതിനെ ത്വരിതപ്പെടുത്തുന്ന ഒരു കൃഷിയാണ് നമ്മൾ അവലംബിക്കുന്നതെങ്കിൽ അത് ചെയ്തതിന് കുറച്ചും താഴെയായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള വെള്ളം ഒഴുകി പോകുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു കൃഷി ചെയ്യുക. ഉദാഹരണത്തിന് ഒരു കുഞ്ഞു ചോളമാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അത് കുറച്ച് ചെയ്ത ശേഷം താഴെ ഭാഗത്ത് നമ്മൾ പയറുവിനത്തിൽ പെട്ട് കൃഷി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വെള്ളത്തിന്റെ ഒഴുക്കി നമുക്ക് കിണ്ണുരിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രദേശം നമ്മൾ മരച്ചീനിയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ആ മരച്ചീനി കൃഷി ചെയ്തതിന് തൊട്ട് താഴെ തന്നെ പുല്ലുവിനത്തിൽ പെട്ടതോ അല്ലെങ്കിൽ കുറ്റിച്ചെറി വിനത്തിൽ പെട്ട ഏതെങ്കിലും ഒരു സ്ട്രിപ്പായിട്ട് നമ്മൾ ഒരു കൃഷി ചെയ്ത് അങ്ങനെ മാറി മാറി അനുവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നും വെള്ളം ഒഴുകി പോകുന്നത് പ്രതിരോധിക്കാൻ കഴിയും, കുറവ് വരുത്താൻ കഴിയും. അതുകൂടാതെ നമ്മളുടെ കൃഷിയിടങ്ങളിൽ നമ്മൾ മൾച്ചിങ് നമ്മൾ ഇപ്പോൾ അനുവർത്തിക്കുന്നതാണ് എങ്കിലും അത് മൾച്ചിങ് പുതയിടുക എന്ന് പറയുന്നത് അനുവർത്തിച്ച് കഴിയുമ്പോൾ ഭൂമിയിലേക്ക് വെള്ളം ആഗിരണം ചെയ്യുന്ന അളവ് കൂട്ടാൻ കഴിയും. അത് മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇവിടെ കൃഷി ചെയ്ത് കിട്ടുന്ന അവശിഷ്ടങ്ങളും അതേ പ്രദേശത്ത് തന്നെ അവിടെ തന്നെ ഉപയോഗിക്കാറുണ്ട്. അതുവഴി ചെയ്യുക വഴി നമുക്ക് രണ്ടു രീതി ചെയ്യാൻ കഴിയും. ഒന്ന്, നമുക്ക് ഭൂമിയിലേക്ക് വെള്ളം ആഗിരണം ചെയ്യുന്ന തോത് വർദ്ധിപ്പിക്കാൻ കഴിയും. രണ്ടാമത് അതോടൊപ്പം തന്നെ നമുക്ക് ഭൂമിയിൽ നിന്ന് വെള്ളം ആകെ പോകുന്നത് നമുക്ക് കുറയ്ക്കാൻ കഴിയും. അതുപോലെ നമ്മൾ നിർമ്മാണ പ്രവൃത്തിയിൽ ഒരു പ്രധാന നമ്മൾ ചെയ്യാനുള്ള റോഡുകൾ ടാർ ചെയ്യുന്ന അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ മുറ്റങ്ങളും കോൺക്രീറ്റ് ചെയ്യുന്നു, ഇന്റർലോക്ക് ചെയ്യുന്നു. മുറ്റം ഇന്റർലോക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം വേണ്ടതുണ്ട് അവിടേക്ക് മാത്രം പരിമിതപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ വെള്ളം ഭൂമിയിലേക്ക് ആഗ്രഹം ചെയ്യുന്ന രീതിയിൽ അത് ക്രമീകരിക്കാനും കഴിയും. കുറച്ച് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ഇന്റർലോക്കുകളിൽ ജോയിന്റ് സാന്നിധ്യത്തിൽ നടത്താതിരിക്കുകയാണെങ്കിൽ അതിലൂടെ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങി പോകാൻ കഴിയും. അത്തരത്തിലുള്ള രീതികളിൽ ചെയ്തുകൊണ്ട് നമുക്ക് ക്രമീകരിക്കാൻ കഴിയും.
1: ജലസംരക്ഷണത്തോടൊപ്പം മണ്ണൊലിപ്പ് തടയേണ്ടതും അത്യാവശ്യമാണ്. മൺസൂൺ സമയത്തെ മണ്ണൊലിപ്പ് തടയാൻ എന്തൊക്കെ ചെയ്യാനാകും? സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ മുൻ ഫീൽഡ് ഓഫീസർ ഹരികൃഷ്ണൻ ടി.
2: നമ്മൾ എങ്ങനെയാണ് മൺസൂൺ സമയത്ത് മണ്ണ് സംരക്ഷണ മാർഗങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്? മൺസൂൺ സമയമല്ല, അതിന് മുമ്പ് വെച്ച് തുടങ്ങണം. പക്ഷെ എന്തൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒന്ന്, കോണ്ടൂർ അടിസ്ഥാനത്തിലുള്ള ബണ്ടിങ് ചെയ്യുമ്പോൾ മലഞ്ചെരുവുകളിലെ ജല ഒഴുക്ക് കുറയ്ക്കാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ മണ്ണൊലിപ്പും കുറയും, ജലത്തിന്റെ കുത്തിയൊലിച്ചുള്ള ജലം നിൽക്കും. രണ്ടാമത് ഇതേപോലെ തന്നെ കോണ്ടൂർ അടിസ്ഥാനമാക്കിയിട്ട് ടെറസിങ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെല്ലാം കുന്നും പ്രദേശങ്ങളിലെ കൃഷിക്ക് സുരക്ഷിതമായിട്ട് കൃഷി ചെയ്യാനും പറ്റും. താഴേക്കുള്ള മഴവെള്ളത്തിന്റെ വേഗത കുറയ്ക്കും. മൂന്നാമതായിട്ട് ചെക്ക് ഡാമുകൾ. ചെക്ക് ഡാമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ നീർച്ചാലുകളിൽ ഇടയിൽ അവരുടെ രണ്ട് നീർച്ചാലുകളുടെ കോൺഫ്ലുവൻസിൽ കെട്ടുന്ന ചെറിയ ഡാമുകളെ ആണ് ചെക്ക് ഡാംസ് എന്ന് പറയുന്നത്. ചെക്ക് ഡാമുകളുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുത്തിയൊഴിച്ചു വരുന്ന വെള്ളത്തിന് ഒരു പോയിന്റിൽ പിടിച്ചു നിർത്തി അവിടെ നിന്ന് ആ ചെറിയ ഡാം നടന്നിട്ട് അടുത്ത ഡ്രെയിനേജ് അല്ലെങ്കിൽ അടുത്ത തോട്ടിലേക്ക് വെള്ളത്തിനെ ഷിഫ്റ്റ് ചെയ്ത് പോകും. അപ്പൊ മോളി എന്ന് പറയുന്ന വെള്ളത്തിന്റെ സ്പീഡ് കുറയ്ക്കാനും പറ്റും. അതോടൊപ്പം തന്നെ ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ ഭൂഗർഭജലം ഓട്ടോമാറ്റിക് ആയിട്ട് വർദ്ധിപ്പിക്കാനും അത് സഹായിക്കും. അപ്പോ ചെക്ക് ഡാമുകൾ, കൈത്തോടുകൾ നമ്മൾ പറയുന്ന ചെറിയ ചെറിയ മലഞ്ചെരുവുകളിലുള്ള ചെറിയ തോടുകളുടെ കോൺഫ്ലുവൻസ് അല്ലെങ്കിൽ അവർ കൂടിച്ചേരുന്ന ഏരിയയിൽ ഒരു ചെക്ക് ഡാമുകൾ, ചെറിയ ചെക്ക് ഡാമുകൾ നിർമ്മിച്ചാൽ, വലിയ ഡാം പാടില്ല, ചെറിയ ചെക്ക് ഡാമുകൾ നിർമ്മിച്ചാൽ വെള്ളത്തിന്റെ ഒഴുക്കിന്റെ ശക്തി തടയാനും അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള ഭൂഗർഭജല സ്രോതസ് കൂട്ടാനും സാധിക്കും. പിന്നെ മനുഷ്യനെത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള അത്രയും വലിയ സ്ലോപ്പുകളിൽ നമുക്ക് പുല്ലുകള് അതേപോലെ മരങ്ങളും നട്ടു പിടിപ്പിച്ചിട്ട് ഇത് ഇറോഷൻ കുറയ്ക്കാൻ പറ്റും. പുല്ലുകളിൽ പ്രധാനമായിട്ട് രാമച്ചം, മുളകള്, ലോക്കലായി അല്ലെങ്കിൽ അവിടുത്തെ ആ ഏരിയയിൽ വളരുന്ന സാധാരണ ചെടികള് ഇതൊക്കെ വെച്ച് ആ ഏരിയനെ ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് സ്ലോപ്പ് സ്റ്റെബിലൈസേഷന് സഹായിക്കും. അതോടൊപ്പം സ്ലോപ്പ് സ്റ്റെബിലൈസ് ആവുന്നതോടുകൂടി വെള്ളത്തിന്റെ ഇറോഷനും ബാക്കി കാര്യങ്ങളും കുറയും. ഓട്ടോമാറ്റിക്കായിട്ട് വാട്ടർ കൺസർവേഷനും അതോടുകൂടെ സഹായിക്കും. പിന്നെ മഴവെള്ള സംഭരണം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വെള്ളക്കെട്ട് കുറയ്ക്കും, അതോടൊപ്പം തന്നെ ജലസംരക്ഷണം മെച്ചപ്പെടുത്തും. പിന്നെ ഡ്രെയിനേജ് ചാലുകൾ, ഇതാണ് മഴക്കാലത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. പ്രത്യേകിച്ച് കുന്നും പ്രദേശങ്ങളിലുള്ള ചെറിയ ഡ്രെയിനേജ് ചാലുകൾ അല്ലെങ്കിൽ ചെറിയ കൈത്തോടുകൾ, ചെറിയ തോടുകൾ, ഇതെല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ സർഫസ് റൺ ഓഫ് അല്ലെങ്കിൽ മേൽ മണ്ണിന്റെ ഒഴുകി പോല് വളരെയധികം കുറയ്ക്കാനും സാധിക്കും. അതോടൊപ്പം തന്നെ കുത്തി ഒഴിച്ച് വെള്ളപ്പൊക്കം സംഭവിക്കുക അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, അങ്ങനത്തെ നാച്ചുറൽ കലാമിറ്റി ഒക്കെ നമുക്ക് തടയാനും ഇത് സഹായിക്കും. അപ്പൊ ഡ്രെയിനേജ് ചാനലുകൾ മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഏരിയയിൽ പോയി അത് ക്ലീൻ ചെയ്ത് എന്തെങ്കിലും അതിനകത്ത് കച്ചറൊക്കെ കിടക്കുകയാണെങ്കിൽ അത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ തീരും. അതേപോലെ ആരെങ്കിലും ഡ്രെയിനേജിൽ എന്തെങ്കിലും കൺസ്ട്രക്ഷനോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും മാറ്റണം.
1: ഓരോ പ്രദേശത്തിന്റെയും ഭൂപ്രകൃതിക്കനുസരിച്ച് ജലസംരക്ഷണ മാർഗങ്ങൾ തിരഞ്ഞെടുക്കണം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന് കീഴിലെ നാഷണൽ ബ്യൂറോ ഓഫ് സോയിൽ സർവേ ആൻഡ് ലാൻഡ് യൂസ് പ്ലാനിംഗിൽ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആയിരുന്ന ഡോക്ടർ കെ എസ് അനിൽകുമാർ.
3: മഴക്കുഴികൾ എടുക്കുന്നത് ഈ ഫ്രജൈൽ ആയിട്ടുള്ള ഏരിയകള് എല്ലാം നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ മഴക്കുഴികളിൽ കൂടെ കൂടിയിട്ട് പൈപ്പിംഗ് അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനും കൂടെ നോക്കിയിട്ട് വേണം ഈ മഴക്കുഴികൾ എടുക്കുന്നത്. മഴക്കുഴികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വെള്ളം ഡയറക്റ്റ് ആയിട്ട് താഴേക്ക് ഇറക്കത്തക്ക രീതിയിൽ വരരുത്. അത് നമുക്ക് ഇത് കയ്യാല കെട്ടി അങ്ങനെ ചെയ്തിട്ട് മാത്രം എടുക്കാൻ പോകും. അല്ലാതെ വളരെ ഇതായിട്ട് എല്ലായിടത്തും ഇങ്ങനെ മഴക്കുഴികൾ ഉണ്ടാക്കി വെള്ളം ഡയറക്റ്റ് ആയിട്ട് ഒരു മീറ്റർ താഴേക്ക് ഇറക്കി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ അത് ശ്രദ്ധ എക്കോളജിക്കലി ശ്രദ്ധേയമായിട്ടുള്ള രീതിയിൽ

0: ശ്രദ്ധിക്കേണ്ടി വരും. കാരണം നമ്മള് പലയിടത്തും പ്രതീക്ഷിക്കാത്ത സ്ഥലം പല സ്ഥലങ്ങളിലും ലാൻഡ് സ്ലൈഡ്സും ഇങ്ങനത്തെ പൈപ്പിംഗ് ഒക്കെ കാണാറുണ്ട്. കഴിഞ്ഞ വയനാട് കെട്ടിമുടിയൊക്കെ അപ്പൊ അങ്ങനത്തെ സംഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വെള്ളം താഴേക്ക് ഇറങ്ങാതിരിക്കാൻ സൂക്ഷിക്കണം. അപ്പൊ ലാറ്ററേറ്റ് ഉള്ള ഏരിയയില് ഒരു അത് താഴെ വെട്ടുകല്ലിന്റെ ഇതുള്ളത് കൊണ്ട് അവിടെ വലിയ പ്രശ്നം വരുന്നില്ല. മുകളിലോട്ട് പോകുന്നതോറും ഉള്ള കുന്നുള്ള ഇങ്ങനത്തെ മൂന്നാറ് മാതിരിയുള്ള ഏരിയകളിൽ ഏകദേശം ഒരു 30 മീറ്ററോളം ഇങ്ങനെ വെതറി ചെയ്ത മെറ്റീരിയലാണ് കൂടുതൽ. അപ്പൊ അതിന്റെ എനിക്ക് അത്ര അടിയിലേക്ക് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാല് ബുദ്ധിമുട്ട് വരാം. ഇങ്ങനത്തെ ഏരിയകളിൽ ഈ വെള്ളം കയ്യാല കെട്ടി ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാല് പുറത്തേക്ക് പോവാണ്ട് അതിൽ തന്നെ നിൽക്കും. നമ്മള് എവിടെ എവിടെ ഒരു ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ ഇതിൽ നിന്ന് ഇറങ്ങി പോവാണ്ട് കറക്റ്റായിട്ട് എക്സസ് വരുന്ന വെള്ളം കയ്യാളിൽ കൂടെ ചാനലിൽ കൂടെ സ്ട്രീംസിൽ കൂടെ പോയി അതിലേക്ക് ഇറങ്ങാത്തക്ക രീതിയിൽ അവിടെ കല്ല് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോൺ ഫിറ്റിംഗ് അങ്ങനത്തെ ഓരോ രീതികളൊക്കെ ഉണ്ട്. കേരള ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുകളുണ്ട്. ഈ വെള്ളം ഇത് അവിടുത്തെ മണ്ണ് എടുക്കാണ്ട് വെള്ളം മാത്രം ഇത് എക്സസ് ആയി ഒരുപാട് വരുന്ന വെള്ളം. കാരണം ഭയങ്കര നെരിയമംഗലം അങ്ങനത്തെ ഭാഗത്തേക്കാണ് കൊല്ലമംഗലം ഭാഗത്തേക്കാണ് ഒരുപാട് വെള്ളം വരും. അപ്പൊ അങ്ങനത്തെ അല്ലെങ്കിൽ വല്ല നോർത്ത് കേരളയിലാണെങ്കിലും ചില ഏരിയകളിൽ ഒരുപാട് മഴ വരുന്ന ആ വെള്ളം അതിന് ആവശ്യമുള്ളത് എക്സസ് നദികളിൽ കൂടെ അല്ലെങ്കിൽ ആ സ്ട്രീമുകളൊക്കെ പോഷിപ്പിക്കാൻ ഈ മഴവെള്ളം ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത് ഒന്ന് കെട്ടി തടയണകൾ വെച്ചിട്ട് മിനിമം ഏരിയ മിനിമം വെള്ളം അവിടെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്തേക്ക് ചെറിയ ചെറിയ തടയണകൾ അല്ലെങ്കിൽ അപ്പൊ അതിന് അത് ഒരു ഗ്രൂപ്പ് ഓഫ് കൃഷിക്കാർ കൂടിയിട്ട് ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും. അപ്പൊ വെള്ളത്തിന് ഈ ഇതിന്റെ ശരിക്ക് നമ്മള് ചെയ്തെന്ന് വെച്ചാൽ മഴയ്ക്ക് മുമ്പായിട്ട് പണ്ടൊക്കെ ചെയ്യായിരുന്നു ഒരു ചെറിയൊരു കിളച്ചിട്ട് അതിനൊന്ന് പൊട്ടി തട്ടിയിട്ട് സോയിൽ മൾച്ച് എന്ന് പറയും. മൾച്ചിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ് ചെയ്യേണ്ടത്. മൾച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃഷികളുടെ വേസ്റ്റ് കൊണ്ട് കൃഷി എന്നുള്ള വേസ്റ്റ് കൊണ്ട് ഇട്ടതായാലും അത് കത്തിക്കാതെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് അപ്പൊ അത് നമുക്ക് കൂടെ ഒലിച്ചു പോകുമ്പോ ഈ ഒലിച്ചു മണ്ണ് ഒലിച്ചു പോകാനുള്ള സാധ്യത പറയും. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് നന്നായിരിക്കും. ഒരിക്കലും മണ്ണ് എക്സ്പോസ് ചെയ്ത് വെക്കാൻ പാടില്ല. എക്സ്പോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിന് അത് മൾച്ച് ചെയ്തിട്ട് എന്തെങ്കിലും മൾച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പ്ലാന്റ് എന്നുള്ള വേസ്റ്റുകളും മലയും സാധനങ്ങളൊക്കെ ഇട്ട് പൊതയിടുക. അങ്ങനെ പൊതയിട്ട് വെക്കണം. അപ്പൊ അങ്ങനെയുള്ള അപ്പൊ ഏരിയയില് അതെന്ന് വെച്ചാൽ വെള്ളം അനാവശ്യമായിട്ട് ഇവാപറേറ്റ് ചെയ്ത് പോകില്ല. മറ്റേത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ വെള്ളം താഴെ ഉണ്ടായിരുന്ന വെള്ളം ഡയറക്റ്റ് ആയിട്ട് പോകുമ്പോഴാണ് ഇത് വരുന്നത്, ഈ ഇങ്ങനെ ക്രഫ്റ്റിംഗ് വരുന്നത്. അപ്പൊ ഇവ താഴെ നിന്ന് വന്ന് പിന്നെ അതിനെ ബ്രേക്ക് ചെയ്യണം. അപ്പൊ അതിനാണ് നമ്മൾ മണ്ണ് ഈ പ്ലവ് ചെയ്തിട്ട് അതിനെ ഈ എന്താ പറയാ അതിന ഈ ഒന്ന് നീരേലത്തെ മാത്രം ഒന്ന് നിരപ്പാക്കി ഇടണം. അപ്പൊ ആ അങ്ങനത്തെ അപ്പൊ ഒരുപാട് വിളക്കണ്ട മിനിമം അത് അല്ലെങ്കിൽ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാണ്ട് വെറുതെ പതയിട്ട് വെച്ചിരുന്നാൽ മതി. അപ്പൊ അതാണ് ഏറ്റവും ബെസ്റ്റ്.
1: മഴവെള്ളം സമൃദ്ധമായി ലഭിക്കുന്ന ഈ മൺസൂൺ കാലത്താണ് നീർത്തട പരിപാലനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എം എ സുധീർ ബാബു തുടരുന്നു.
2: മഴവെള്ളം നമുക്ക് കൂടുതൽ കിട്ടുന്ന ഒരു കാലഘട്ടം ഈ 5-6 മാസത്തിനുള്ളിൽ നമുക്ക് സാധ്യതയുള്ള സമയമാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതാണ് നീർത്തട പരിപാലനം എന്നുള്ളൊരു വാട്ടർ മാനേജ്മെന്റ്. ഒരു പൊതുവായ നീരൊഴുക്കുള്ള പ്രദേശത്തെ പറയുന്ന പേരാണ് വാട്ടർഷെഡ്, നീർമറി. അപ്പൊ അതിന് കൃഷിഭൂമികളിലെ ജലസംരക്ഷണ പ്രവർത്തനം ഏറ്റെടുക്കണം. നമ്മൾ ഓരോ ഇഞ്ച് മണ്ണും നമ്മൾ തരിച്ചായിടരുത്. നമ്മൾ മണ്ണ് കൊത്തിക്കിളക്കണം. മാത്രമല്ല മണ്ണിൽ തെങ്ങിന് തവണ തുറക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാർഷിക മൃഗം എന്ന് പറയുമ്പോൾ നമുക്ക് കയ്യാലകൾ കെട്ടുക, ബണ്ടുകൾ കെട്ടണം. അതായത് മിതമായ ചെരിവുള്ള പ്രദേശത്ത് അവലംബിക്കാവുന്ന ഉത്തമമായ മണ്ണ് സംരക്ഷണ മാർഗമാണ് കയ്യാല കെട്ടല് അല്ലെങ്കിൽ ബണ്ടുകൾ നിർമ്മിക്കുക. അതിൽ തന്നെ കല്ല് കയ്യാലുകളുണ്ട്. താരതമ്യേന ചെരുകൂടിയ പ്രദേശത്ത് ചെറിയ കല്ലടിക്ക് മണ്ണ് ബലപ്പെടുത്തുന്ന രീതിയിലാണ് കല്ല് കയ്യാലകൾ. മഴവെള്ളത്തെ തടഞ്ഞു നിർത്തി മണ്ണിലേക്ക് ഇറക്കാൻ പറ്റും. ഈ വഴി ബണ്ടുകൾക്ക് മുകളിൽ തീറ്റപ്പുല്ല്, പൈനാപ്പിൾ, രാമശം എന്നിവ വളർത്തിയും നമുക്ക് ബലപ്പെടുത്താൻ പറ്റും. പിന്നെ വേദികകൾ എന്ന് പറയും, തട്ട് തിരിക്കുക. ചെരുവുള്ള ഭൂമിയെ നിരപ്പുള്ള നിരവധി തട്ടുകളാക്കി കൃഷി ചെയ്യാൻ പാകപ്പെടുക്കുന്ന രീതിയാണ്. വേദികൾ ജലം തങ്ങി നിന്ന് മണ്ണിലേക്ക് ഊർന്നിറങ്ങും. അപ്പൊ നമുക്ക് അതിനെ പുല്ലുകളും മറ്റു വിളകളൊക്കെ വെച്ചാൽ ശക്തിപ്പെടുത്താൻ പറ്റും, കരുത്ത് കൂട്ടാൻ പറ്റും. പിന്നെ കോണ്ടൂർ ട്രെഞ്ചുകളുണ്ട്. നമുക്കറിയാം ചാലി കീറി മണ്ണിനകത്ത് വെള്ളം സംഭരിക്കുന്ന രീതിയിൽ കിടങ്ങ് നിർമ്മാണം എന്ന് പറയും. ഇത് ഒരുപാട് നമുക്ക് ചെയ്യാവുന്നതാണ്. ചെരുവിനനുസരിച്ചാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മഴക്കുഴികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചെരുവിന് കുറുകെ സമോച്ച രേഖയിൽ നിശ്ചിത അകലത്തിൽ കുഴികൾ നിർമ്മിച്ച് കൃഷിയിടത്തിലെ മണ്ണും ജലവും ഒഴുകി നഷ്ടപ്പെടാതെ രക്ഷിക്കാൻ പറ്റും നമുക്ക്. ഇത് ജലം നിറഞ്ഞു നിന്ന് സാവധാനമായി മണ്ണിലേക്ക് ഊർന്നിറങ്ങും. അതാണ് നമുക്ക് മഴക്കുഴികളുടെ ഒരു പ്രത്യേകത. ഈ മഴക്കുഴികൾ നമുക്ക് മണ്ണിന്റെ സ്ലോപ്പിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ മണ്ണിടിയാനൊക്കെ സാധ്യത വരും. പിന്നെ വൃക്ഷത്തടങ്ങൾ, നമുക്കറിയാം ഈ മരങ്ങളിൽ നിന്ന് തടികളിലൂടെ വെള്ളം മഴവെള്ളം വരുമ്പോൾ ആ വെള്ളം ശരിക്കും സംഭരിക്കാൻ പറ്റും. നമുക്ക് തെങ്ങിനെ ഒക്കെ തടം തുറക്കുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ചെരിവുള്ള അല്ലെങ്കിൽ വൃക്ഷവിളകൾക്ക് ഒക്കെ ഉള്ളിലേക്ക് ചെരിവുള്ള രീതിയിൽ നമ്മൾ തടം തുറക്കണം. പിന്നെ സസ്യങ്ങൾ വെച്ച് ബലപ്പെടുത്തിയ മണ്ണിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പുൽവരമ്പുകൾ ഉണ്ടാക്കാൻ പറ്റും. ചെരുവിന് കുറുകെ കോണ്ടൂർ രേഖകൾ തീറ്റപ്പുല്ല് കൊണ്ട് തെരുണ്ടാക്കാൻ പറ്റും. അതേപോലെ രാമറ്റം പറ്റും. പിന്നെ വിവിധ പുൽച്ചെടികൾ നമുക്കറിയാം, തീറ്റപ്പുല്ലൊക്കെ നമുക്ക് അങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ

0: ചെറു കുളങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പുരയിടത്തു നിന്നും വെള്ളം ഒഴുകി പോകുന്ന സ്ഥലങ്ങളിൽ മഴക്കാലത്തിന് മുമ്പായി നമുക്ക് ചെറു കുളങ്ങൾ നിർമ്മിച്ച് ആ വെള്ളം നമുക്ക് സംഭരിക്കാൻ പറ്റും. മാത്രമല്ല മണ്ണിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. പിന്നെ സംരക്ഷണ കൃഷി മുറകളുണ്ട്. കോണ്ടൂർ കൃഷി നമുക്കറിയാം, ഭൂമിയുടെ ചെരുവിൽ കുറുകെ കോണ്ടൂർ വരമ്പിൽ സമാന്തരമായി കൃഷി ചെയ്യുന്ന രീതിയാണ് കോണ്ടൂർ കൃഷി. ബഹുതല കൃഷിയുണ്ട്. ഉയരം കൂടിയതും കുറഞ്ഞതുമായ ചെടികൾ വിളകൾ നിശ്ചിത രീതിയിൽ കൃഷി ചെയ്യുന്ന സമ്പ്രദായമാണ് ബഹുതല കൃഷി, മൾട്ടി ടയർ സിസ്റ്റം എന്ന് പറയും. അതായത് ചെടികളുടെ ഉയരത്തിനനുസരിച്ച് തട്ടുകെട്ടായി നമുക്ക് ഭൂമിയുടെ തട്ടനുസരിച്ച് നമുക്ക് വ്യത്യസ്ത വിളകൾ, ഏറ്റവും ഉയരം കൂടിയ വിളകൾ ഏറ്റവും മുകളിൽ, അങ്ങനെ അങ്ങനെ അതിനനുസരിച്ച് ഉയരം കുറഞ്ഞ് വരുമ്പോൾ ഏറ്റവും അടിയിൽ, അങ്ങനെ വിവിധ തട്ടുകളായി കൃഷി ചെയ്യുക. ബഹുതല കൃഷി ഏറ്റവും നല്ലതാണ്. ഇടവരി കൃഷി നമുക്കറിയാം, മണ്ണൊലിപ്പ് തടയുന്ന വിളകളും മണ്ണിളക്കൽ ആവശ്യമുള്ള വിളകളും ഒന്നിടവിട്ട് വരികൾ കൃഷി ചെയ്യുന്ന സമ്പ്രദായമാണ് ഇടവരി കൃഷി എന്ന് പറയുന്നത്.
1: ഭൂമിയിൽ നമുക്ക് ലഭ്യമായതിൽ ഏറ്റവും ശുദ്ധമായ ജലസ്രോതസ്സുകളിൽ ഒന്നാണ് മഴയും മഴവെള്ളവും. ശരാശരി 2000 മില്ലിമീറ്റർ മഴയാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലത്ത് നമുക്ക് ലഭിക്കുന്നത്. ഈ മൺസൂൺ സമയത്ത് നമുക്ക് ലഭ്യമാവുന്ന ജലം ശരിയായ രീതിയിലൂടെ സംരക്ഷിക്കാനും അതുവഴി ഭൂഗർഭ ജലനിരപ്പിനെ പരിപോഷിപ്പിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് സമകാലികം പ്രത്യാശിക്കുന്നു.
2: തയ്യാറാക്കിയത് സതീശൻ പി ജി, നിർവഹണം YS പൗർണമി.
3: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
4: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ
4: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
8: ആകാശവാണി തൃശൂർ.
9: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
10: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണാശുപത്രി, തൃശൂർ.
11: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
12: കണ്ണിലിനി നിലാവ് മാത്രമല്ല, എല്ലാം വ്യക്തമായിട്ട് കാണാം.
13: അല്ല, അതെങ്ങനെ?
12: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശ്ശൂർ വന്നിട്ടുണ്ടല്ലോ.
10: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശ്ശൂർ.
12: ഫോൺ 8078788881.
8: കേരളത്തിൽ ഇന്ത്യൻ കോഫി ഹൗസ് ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഉത്തരം തൃശൂർ. 1958 March 8 കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൌസ് തൃശൂരിൽ തുറന്നത്. ഇന്ത്യ കോഫി ബോർഡ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇന്ത്യൻ കോഫി ഹൌസുകൾ നടത്തുന്നത്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. കേരളത്തിൽ ഇന്ത്യൻ കോഫി ഹൌസ് ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? ഉത്തരം തൃശൂർ. 1958 March 8 കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൌസ് തൃശൂരിൽ തുറന്നത്. ഇന്ത്യ കോഫി ബോർഡ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇന്ത്യൻ കോഫി ഹൌസുകൾ നടത്തുന്നത്. ഇനി ചിന്താവിഷയം. ഒരു ആശയത്തിൽ ഉറച്ചു നിൽക്കുക. ആ ഒരൊറ്റ ആശയം നിങ്ങളുടെ ജീവിതമാക്കി മാറ്റുക. അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിൽ ജീവിക്കുക. നിങ്ങളുടെ മസ്തിഷ്കം, പേശികൾ, ഞരമ്പുകൾ എന്നിവയെല്ലാം ആ ആശയത്തിൽ നിറയ്ക്കുക. ഇതാണ് വിജയത്തിലേക്കുള്ള വഴി. സ്വാമി വിവേകാനന്ദ. ഒരു ആശയത്തിൽ ഉറച്ചു നിൽക്കുക. ആ ഒരൊറ്റ ആശയം നിങ്ങളുടെ ജീവിതമാക്കി മാറ്റുക. അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിൽ ജീവിക്കുക. നിങ്ങളുടെ മസ്തിഷ്കം, പേശികൾ, ഞരമ്പുകൾ എന്നിവയെല്ലാം ആ ആശയത്തിൽ നിറയ്ക്കുക. ഇതാണ് വിജയത്തിലേക്കുള്ള വഴി. സ്വാമി വിവേകാനന്ദ.
9: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
10: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
11: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
3: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി.
4: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
3: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
4: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.

ഇന്നുച്ചയ്ക്ക് 2:15 തുടർ നാടകം. ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും നോവലിന്റെ ശബ്ദരൂപം 27-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. ഇന്നുച്ചയ്ക്ക് 2:15. രണ്ട് 30 സ്വരസാഗരം. പുതുക്കോട് കൃഷ്ണമൂർത്തി പാടിയ കൃതികൾ. ടി വി രമണി വയലിൻ. തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം. ഇന്നുച്ചയ്ക്ക് 2:30 സ്വരസാഗരത്തിൽ. മൂന്നു മണിക്ക് വനിതാവേദി. സ്ത്രീകളും സാമ്പത്തിക ആസൂത്രണവും. മായ ശ്രീകുമാറുമായി വൈ എസ്

0: Once again, Prime Minister Narendra Modi to distribute over 51,000 appointment letters to new recruits in various government departments today. RBI approves record surplus transfer of 2.86 lakh crore rupees to central government for financial year 2025-26. US Secretary of State Marco Rubio arrives in Kolkata on his maiden four-day visit to India to call on Prime Minister Modi in New Delhi this afternoon. IMD issues red alert for severe heat wave over East Madhya Pradesh, East Uttar Pradesh and Vidarbha today. Indian Army Officer Major Abhilasha Barak honored with prestigious UN Military Gender Advocate of the Year Award 2025. And in IPL cricket, host Sunrisers Hyderabad beat Royal Challengers Bengaluru by 55 runs. And with that, we end the morning news. Have a nice day.
1: Agashavani, Thrissur. 90-inte niravil Agashavani.
2: 1936 June 8. ഭാരതത്തിന്റെ ശബ്ദമായി ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചത് ആ സുദിനത്തിലാണ്.
3: ദിസ് ഈസ് ആകാശവാണി.
1: ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ശൃംഖലയായി വികസിച്ചു പിന്നീട് ആകാശവാണി. സ്വരമാധുര്യമായി ആകാശവാണി ജനഹൃദയങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങിയിട്ട് 90 വർഷങ്ങൾ. സംഗീതമായി, വാർത്തകളായി, വിജ്ഞാനമായി ശ്രവ്യ വിരുന്നൊരുക്കുന്നു ആകാശവാണി. കാതോട് കാതോരമെത്തുന്ന ഹൃദയസ്വരങ്ങൾ, പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പിന്നിടുന്ന ആകാശവാണി എന്നും ശ്രോതാക്കൾക്കൊപ്പം.
2: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം ഒരുക്കുന്ന പ്രത്യേക പരിപാടി
1: തൊണ്ണൂറിന്റെ നിറവിൽ ആകാശവാണി.
2: ഈ പരിപാടിയിൽ തങ്ങളുടെ ജീവിത വിജയത്തിൽ ഒപ്പം നടന്ന ആകാശവാണിക്കാലം ഓർത്തെടുക്കുന്ന പ്രമുഖരുണ്ട്. പ്രക്ഷേപണമെന്ന കലയ്ക്കായി ജീവിതം സമർപ്പിച്ചവരുടെ അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. ശ്രോതാക്കളുടെ ആകാശവാണി ഓർമ്മകളുണ്ട്.
1: ഹൃദയസ്വരങ്ങൾ പ്രശസ്തിയുടെ വെളിച്ചത്തിലേക്ക് ഒപ്പം നടന്ന ആകാശവാണിക്കാലം. നാടകപ്രവർത്തകനായ അബു പാലിയത്ത്.
4: ആകാശവാണിയിലെ എല്ലാ പരിപാടികളും ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞിരിക്കുന്നു. വളരെ കാലങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ് എൻ്റെ റേഡിയോ പ്രോഗ്രാം കേൾക്കുന്നതിനുള്ള ആഗ്രഹവും അതിനോടുള്ള താല്പര്യവും. 1965 മുതൽ 1973 വരെ ഞാൻ മദ്രാസിലായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അന്ന് വാർത്തകൾ കേൾക്കുന്നതിന് വേണ്ടിയോ മറ്റ് പ്രക്ഷേപണ പരിപാടികൾ കേൾക്കുന്നതിന് വേണ്ടിയോ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ വളരെ കുറച്ച് മാത്രമേ റേഡിയോയിലൂടെ വാർത്തകൾ കേട്ടിരുന്നുള്ളൂ. അതും സിലോണിൽ നിന്നും വരുന്ന മലയാള വാർത്ത അത് കേൾക്കുന്നതിന് വേണ്ടി ഞാൻ കാതോർത്ത് നിന്നിരുന്നു. എൻ്റെ കയ്യിൽ ഒരു റേഡിയോ സെറ്റ് ഉണ്ടായിരുന്നു. അതിലൂടെ മലയാള വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്കുള്ള സന്തോഷം അതിര് കവിഞ്ഞതായിരുന്നു. തികച്ച് അതൊരു വ്യത്യസ്തമായ അനുഭൂതിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മദ്രാസിൽ നിന്നും കേരളത്തിലേക്ക് വരുമ്പോൾ ആ റേഡിയോ കൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എനിക്കൊരു വലിയ സമ്പാദ്യത്തോടു കൂടിയാണ് ഞാൻ കേരളത്തിലേക്ക് വരുന്നതെന്ന്. ഇവിടെ വന്ന് 2 രൂപ പോസ്റ്റ് ഓഫീസിൽ അതിന് ഫീസ് അടച്ച് ലൈസൻസ് എടുത്തതിന് ശേഷമേ റേഡിയോ അന്ന് കേൾക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അല്ലെങ്കിൽ റേഡിയോ അവർ കൊണ്ടുപോകും. അങ്ങനെയുള്ള ഒരു കാലഘട്ടം. ആകാശവാണിയിൽ നിന്നുള്ള പ്രോഗ്രാം കേൾക്കുന്നതിന് ആകെയുള്ള ഒരു മാധ്യമം അത് തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ റേഡിയോയ്ക്ക് 2 രൂപ ഫീസ് അടച്ച് ഞാൻ എൻ്റെ മേശപ്പുറത്ത് ആ റേഡിയോ കൊണ്ടു വെച്ച് അങ്ങനെ എല്ലാ പ്രോഗ്രാമുകളും അന്ന് കേൾക്കുമായിരുന്നു. അത് നല്ല ഉച്ചത്തിൽ വെച്ചിട്ടാണ് കേൾക്കുക. കാരണം അതൊരു പ്രൗഢിയായിട്ടാണെന്ന് കരുതിയിരുന്നത്. പലരും റേഡിയോ കേൾക്കുന്നതിന് വേണ്ടി വന്നിരിക്കാറുമുണ്ട്, പ്രത്യേകിച്ച് ഓണക്കാലത്ത് വിഷുവിന്. അങ്ങനെ പ്രത്യേക പ്രത്യേക നല്ല നല്ല പരിപാടികൾ ആകാശവാണി പ്രക്ഷേപണം ചെയ്യുമ്പോൾ അതിൽ ചലച്ചിത്ര ശബ്ദരേഖ കേൾക്കുന്നതിന് വേണ്ടി വീട്ടുമുറ്റത്തും ഇറയത്തും തിണ്ണയിലുമായി എല്ലാവരും ശബ്ദമടക്കി

0: പിടിച്ച് കേട്ടുകൊണ്ടിരിക്കും. അതൊരു വല്ലാത്ത അനുഭൂതിയായിരുന്നു. അതിൽ വരുന്ന കാര്യങ്ങൾ കേട്ട് കരയുകയും ചിരിക്കുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം. ഈ ആകാശവാണിയുടെ പ്രോഗ്രാമിലൂടെ അവർ അന്നും ഇന്നും ഒരുപോലെ തന്നെ വേണ്ട വിജ്ഞാനങ്ങളും വിനോദങ്ങളും ഈ റേഡിയോയിലൂടെ പകർന്ന് ജനങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പുതിയ പുതിയ പരിപാടികൾ ഒന്നിനൊന്ന് വ്യത്യസ്തമായി പുതിയതുമായി പലതും ആകാശവാണി ഇന്ന് തന്നുകൊണ്ടിരിക്കുന്നു. വിജ്ഞാനത്തിനും വിനോദത്തിനും പഠനത്തിനും കൂടി ജീവിതത്തിൻ്റെ മാർഗങ്ങൾ എങ്ങോട്ട് തിരിക്കണമെന്നതിൽ കൂടി ഇന്ന് ആകാശവാണി വലിയൊരു മാർഗദർശമായി മുന്നോട്ട് നിൽക്കുകയാണ്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന നിരവധി വ്യക്തികൾ ഇന്ന് ആകാശവാണിയുടെ പ്രവർത്തനത്തിൻ്റെ ഉള്ളിൽ ഉണ്ട്. അവരുടെയൊക്കെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ റേഡിയോയിലൂടെ നിസ്സാരമായി നമ്മൾ കേൾക്കുന്ന ഈ വാക്കുകളും അതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളും വിജ്ഞാനങ്ങളും ഒരു തലമുറയെ തന്നെ നന്നാക്കി കൊണ്ടുപോരുന്നതിനും ഒരു നേർവഴിക്ക് നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ള നല്ല ഒരു പാത ഒരുക്കി തന്ന് ഇന്നും ജനങ്ങളെ മുന്നോട്ട് ഈ നന്മയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന ആകാശവാണിക്ക് ഈ 90-ാം വയസ്സിൽ അതിൻ്റെ എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം 65 വർഷക്കാലമായി നാടകരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എന്നെപ്പോലെയുള്ള നാടക വ്യക്തികൾക്ക് പഴയ കാലം തൊട്ട് ഇന്നും നാടകത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും വേണ്ടിയുള്ള പ്രചോദനം ഓരോ നാടക പ്രവർത്തകനും ആകാശവാണിയിലൂടെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ ഒരുപാട് നാടകങ്ങൾ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. ആകാശവാണിയുടെ ഈ 90-ാം വയസ്സിൽ എൻ്റെ എല്ലാവിധ ഹൃദയം നിറഞ്ഞ ആശംസകളും അതിൻ്റെ പ്രവർത്തനം ഇനിയും അനർഗളം അനസ്യൂതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.
1: കാതോട് കാതോരം പ്രക്ഷേപണത്തിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ആകാശവാണിയിൽ നിന്ന് സീനിയർ അനൗൺസറായി വിരമിച്ച കാഞ്ചിയോട് ജയൻ.
2: 2010 ഞാൻ മനസ്സിൽ താലോലിച്ചിരുന്ന ഒരാഗ്രഹം സഫലമായത്. മുംബൈ വിവിധ ഭാരതിയുടെ ഹലോ ഫർമൈഷിലൂടെ ഇന്ത്യ ഒട്ടാകെ ആരാധക വൃന്ദമുള്ള കമൽ ശർമ്മ എന്ന അനുഗ്രഹീത കലാകാരനെ നേരിൽ കണ്ട് കെട്ടിപ്പിടിച്ചു നിന്ന് ഫോട്ടോ എടുക്കാൻ എനിക്ക് അവസരം കിട്ടിയ സംഭവമാണത്. ശർമ്മയെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, വിവിധ ഭാരതി നിലയങ്ങളിലൂടെ മലയാളികളും നന്നായി അറിയും. ശബ്ദത്തിൻ്റെ പുപ്പുലി അനന്തപുരിയിൽ എന്നാണ് വാർത്ത പ്രസിദ്ധീകരിച്ചത്. ആകാശവാണി എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ്റെ 3 ദിവസത്തെ ദേശീയ കൺവെൻഷൻ ടാഗോർ തിയേറ്ററിൽ കോമ്പയർ ചെയ്യാനാണ് അദ്ദേഹം തിരുവനന്തപുരത്തെത്തിയത്. ആകാശവാണിയിൽ നിന്ന് ഞാൻ മാത്രമേ അന്വേഷിച്ചു ചെന്നുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. അന്ന് ഞങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രവും ഒരേ നിറത്തിലുള്ളതായിരുന്നു. കറുത്ത പാൻസും വെള്ള ഷർട്ടും. ഫോണിൻ പരിപാടി ആദ്യമായി ഏർപ്പെടുത്തിയത് വിവിധ ഭാരതി നിലയത്തിലായിരുന്നല്ലോ 1992. അന്ന് മുതലുള്ള അതിൻ്റെ അവതാരകനാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കമൽ ശർമ്മ. ഈ മനുഷ്യൻ്റെ അവതരണത്തെ അനുകരിച്ചുകൊണ്ട് ഞാനും അനന്തപുരിയിൽ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു. ഞാൻ ഓർത്തു, വീടുകൾക്കിപ്പോൾ മുറ്റമില്ല, മുറ്റത്തിനപ്പുറം പടിയില്ല, പടി കഴിഞ്ഞ് തൊടിയില്ല, തൊടിയിൽ പൂത്തു നിൽക്കുന്ന മാവില്ല, മാവിൻ കൊമ്പിൽ കുയിലില്ല, അതുകൊണ്ട് തന്നെ കുയിൽപ്പാട്ടുമില്ല, പകരം നമുക്കുണ്ട് അനന്തപുരി എഫ് എം. അനന്തപുരി എഫ് എം കുയിൽപ്പാട്ട് പോലെ മധുരം. ഒരേയൊരു താജ്മഹൽ, ഒരേയൊരു ഭാരതം, അതിൽ ഒരേയൊരു റേഡിയോ വിവിധ ഭാരതി. കമൽ ശർമ്മയുടെ അരുമയായ ശബ്ദത്തിൽ ഇത് എത്രയോ തവണ ഞാൻ കേട്ടു. 2008 4 പ്രൈവറ്റ് എഫ് എം നിലയങ്ങളാണ് ഒരുമിച്ച് തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചത്. അനൗചിത്യ ധൃതേനാന്യ ദ്രസഭംഗസ്യ കാരണം. മുമ്പ് MA പഠിച്ചിരുന്നപ്പോൾ ഈ ശ്ലോകം ഹൃദിസ്ഥമാക്കിയിരുന്നത് കാവ്യരസത്തെ പറ്റി പ്രതിപാദിക്കുന്ന സന്ദർഭത്തിലാണ്. രസഭംഗത്തിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അത് അനൗചിത്യം മാത്രമാണ്. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഒരു അവതാരകനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ പ്രസക്തമാണ്. നമുക്ക് ഏത് കാര്യത്തെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കാം, പക്ഷേ ഔചിത്യപൂർവമായിരിക്കണം. ആകാശവാണി 1992 ആരംഭിച്ച ഫോണിൻ പരിപാടിയിലൂടെ കമൽ ശർമ്മ തുടക്കമിട്ട ആ ഔചിത്യപൂർണമായ അവതരണ ശൈലി ഇന്ന് ഭാരതത്തിൽ എല്ലായിടത്തും ആകാശവാണിയിലും പ്രൈവറ്റ് നിലയങ്ങളിലും ഒരേപോലെ അനുകരിച്ചുകൊണ്ടിരിക്കുന്നു. 1996 മുതലാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രത്തിൽ ഹലോ സ്നേഹപൂർവം FM ആരംഭിച്ചത്. ഔചിത്യപൂർണമായ സംഭാഷണങ്ങൾ കൊണ്ട്

0: ജീവിതത്തിന്റെ വിവിധ തലമുറകളിൽപ്പെട്ടവരെ ഒരേപോലെ തൃപ്തിപ്പെടുത്തിയാണ് സതീഷ് ചന്ദ്രനും പറക്കോട് ഉണ്ണികൃഷ്ണനും ഒക്കെ ആ പരിപാടി അവതരിപ്പിച്ചത്. ആശാൻ പാടിയതുപോലെ കോപ്പിടും നൃപതി പോലെയും കളിക്കോപ്പെടുത്ത ചെറുപൈതൽ പോലെയും വ്യത്യസ്ത ഭാവത്തിൽ ആടിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് സതീഷ് ചന്ദ്രന് ആ വീട്ടമ്മയുടെ ഫോൺ കോൾ വന്നത്. ഹലോ, ആരാണ് സ്നേഹപൂർവം എഫ്എമ്മിലേക്ക് വിളിച്ചത്? ഞാൻ കനകമ്മ, വീട്ടമ്മയാണ്. ഒരു പാട്ട് വേണം. തരാമല്ലോ? ഇപ്പോൾ എരുത്തിലാണോ നിൽക്കുന്നത്? അല്ല, വീട്ടിലാ. തൊട്ടപ്പുറത്ത് പശുവിനെ കെട്ടിയിട്ടുണ്ട്, അതാ കരയുന്നത്. അത് ശരി, പശുവും പാട്ട് ചോദിക്കുമായിരിക്കും. സതീഷ് ചന്ദ്രൻ്റെ പ്രസിദ്ധമായ നർമ്മ സംഭാഷണ ശൈലി പരിചയമുള്ളവർക്ക് കുറെ കൂടി ചിരി വരും. കൊച്ചി FM-ൽ പരസ്പരമാണ് ഫോണിൻ പരിപാടിയുടെ പേര്. അവതരിപ്പിക്കുന്നത് രാജേഷ്. പരസ്പരത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ സുഗതൻ, KSTB-യിൽ നിന്ന് വിളിക്കുകയാണ്. അവിടുത്തെ ഒരു ജീവനക്കാരനാണ്. എന്താ, ഇന്ന് ആരുടെയും ഫ്യൂസ് ഊരാൻ പോയില്ലേ? കേട്ടിരുന്നവർക്കെല്ലാം ഇത് വളരെയേറെ സുഖിച്ചു. കാരണം യാതൊരു മുൻവിധിയുമില്ലാതെ വിളിച്ച സുഗതൻ എഞ്ചിനീയറോ കാഷ്യറോ ക്ലാർക്കോ എന്നൊന്നും നോക്കാതെ ഒറ്റ ചോദ്യമാണ്. കളിക്കോപ്പെടുത്ത ചെറുപൈതൽ പോലെയുള്ള ഈ മനോഭാവമാണ് ശ്രോതാക്കൾക്ക് രസിക്കുന്നത്. പരസ്പരത്തിന് ആയിടെ അവാർഡ് കിട്ടിയ കാര്യവും പത്രത്തിൽ വായിച്ചത് ഓർക്കുന്നു. ദേവികുളം FM-ൽ കാതോട് കാതോരം എന്നാണ് ഫോണിൻ പരിപാടി അറിയപ്പെട്ടത്. ഞാൻ ചെന്ന് രണ്ടാം ദിവസം ചൊവ്വാഴ്ച അത് അവതരിപ്പിച്ചു. അന്നത്തെ സ്റ്റേഷൻ ഹെഡ് എഞ്ചിനീയർ ശ്രീ ഹരിദാസനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുമോദനത്തിന് കാരണമായ എൻ്റെ അവതരണം നടന്നത് ഈ പരിപാടിയിലാണ്. ഹലോ, കാതോട് കാതോരം ആരാ വിളിക്കുന്നത്? മയിലാടുംപാറ നിന്ന് ദീപയാണ്. ദീപ പഠിക്കുകയാണോ? അതെ, BA-ക്ക്. ശരി, ഏത് പാട്ടാ വേണ്ടത്? എന്നിഷ്ടം നിന്നിഷ്ടം എന്ന പടത്തിലെ ഇളം മഞ്ഞിൻ കുളിരുമായി. ചിത്രത്തിൻ്റെ പേര് തെറ്റിപ്പോയല്ലോ. ഇല്ല, തെറ്റിയില്ല, ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ആയിക്കോട്ടെ, ചിത്രത്തിൻ്റെ ശരിയായ പേര് നിന്നിഷ്ടം എന്നിഷ്ടം എന്നാണ്. ഇതിലിത്ര തെറ്റെന്തിരിക്കുന്നു സർ? രണ്ടും ശരിയല്ലേ? അല്ല, എന്നിഷ്ടം നിന്നിഷ്ടം എന്ന് പറയുന്നിടത്ത് സ്വാർത്ഥതയും നിന്നിഷ്ടം എന്നിഷ്ടം എന്ന് പറയുന്നിടത്ത് ത്യാഗമനോഭാവവുമാണ്. ഈ വാക്കുകൾക്ക് അർത്ഥമുണ്ട്. അത് മനസ്സിലാക്കി ഉപയോഗിച്ചാൽ ഏറെ നല്ലത്. ശരി, പാട്ടിത കേൾപ്പിക്കുന്നു. താങ്ക് യു സർ, വെൽക്കം. ഈ അവതരണത്തെയാണ് ഹരിദാസ് സാർ അഭിനന്ദിച്ചത്. ഓഫീസർ GK ഗീതയും സാക്ഷിയായിരുന്നു ഈ സംഭാഷണത്തിന്. എൻ്റെ വാക്കുകൾ മറ്റു പല പേരുകളും മനനം ചെയ്യുന്നതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു അത്രേ. എൻ്റെ അധ്യാപകനായിരുന്ന കാർട്ടൂണിസ്റ്റ് സോമനാഥൻ്റെയും ഗുരുവായ കടയ്ക്കൽ സുകുമാരൻ്റെയും പ്രേരണയാൽ മലയാളം ഐച്ഛിക വിഷയമായി എടുത്ത് BA MA ബിരുദങ്ങൾ ഒന്നാം ക്ലാസ്സിൽ പാസ്സായതിൻ്റെ സത്ഫലം. ഇങ്ങനെ അപൂർവമായി മാത്രം കിട്ടുന്ന അഭിനന്ദനങ്ങളാണല്ലോ. പ്രക്ഷേപണത്തിൻ്റെ 90-ാം വർഷത്തിൻ്റെ നിറവിലെത്തിയ ആകാശവാണിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.
1: ഓർമ്മച്ചിപ്പ്. ശ്രോതാക്കളുടെ ആകാശവാണി ഓർമ്മകളിലൂടെ ശ്രോതാവായ ഹേമലത ടീച്ചർ.
2: ആകാശവാണിയെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ എൻ്റെ ദിനചര്യയുടെ തന്നെ ഭാഗമാണ്. പ്രത്യേകിച്ച് എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ഞങ്ങളുടെ വീട്ടിൽ അന്നൊക്കെ റേഡിയോ വയ്ക്കുന്നതും ഓഫ് ചെയ്യുന്നതും എല്ലാം അച്ഛനാണ്. ഞങ്ങൾക്ക് കേൾക്കാനുള്ള അവകാശം മാത്രമാണ് ഉണ്ടായിരുന്നത്. അച്ഛനൊത്തിരി സ്വാതന്ത്ര്യം തരുന്ന വ്യക്തിയായിരുന്നു. പക്ഷെങ്കിലും ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എല്ലാവരും കൈകാര്യം ചെയ്യാൻ പാടില്ല, പ്രധാന ആൾക്കാരെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് അച്ഛനാണത് ചെയ്യുക. അപ്പം ഞങ്ങൾ കേൾക്കാറുണ്ട്. ഇപ്പോഴും രാവിലെ 6:30-ൻ്റെ ന്യൂസ് കേൾക്കുമ്പോൾ 1979-ൽ ഞങ്ങളെ വിട്ടുപോയ അച്ഛൻ എൻ്റെ ഓർമ്മയിലെത്താറുണ്ട്. അപ്പം മറ്റു പലർക്കും എന്നതുപോലെ തന്നെ എനിക്കും ആകാശവാണി എൻ്റെ ഒരു തികഞ്ഞ ഗൃഹാതുരത്വം തന്നെയാണ്. 4-5 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ 60-ാം പിറന്നാളിന് എൻ്റെ അടുത്തൊരു സുഹൃത്ത് എന്ത് സമ്മാനം വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കൊരു റേഡിയോ വേണമെന്നാണ്. അന്ന് കിട്ടിയ റേഡിയോയിൽ ഇപ്പോഴും ഞാൻ രാവിലെ 6 മണിക്കൊക്കെയുള്ള പ്രോഗ്രാംസ് കേൾക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും തോന്നിയിട്ടുള്ള പ്രധാന കാര്യം ആകാശവാണിയിലൂടെയാണ് ഞാൻ ഇംഗ്ലീഷ് കേട്ട് ശീലിച്ചത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ്. അപ്പം ഞാൻ അവളോട് പറഞ്ഞ ഒരു കാര്യം, ആകാശവാണിയുടെ ന്യൂസ് തന്നെ കേൾക്കണം, ദയവ് ചെയ്ത് മറ്റ് രാജ്യങ്ങളിലെ ന്യൂസ് കേൾക്കരുത്, കാരണം അവരുടെ പ്രൊനൗൺസിയേഷൻ നമുക്ക് പെട്ടെന്ന് പിടികിട്ടില്ല. അപ്പോൾ സമാധാനമായിട്ട് നമ്മൾ ഇന്ത്യയിലെ ആൾക്കാരോടാണ് ഡീൽ ചെയ്യുന്നത്, അതുകൊണ്ട് ആ ന്യൂസ് തന്നെ കേട്ട് ശീലിക്കണം. അപ്പോൾ ന്യൂസ്, പാട്ട്, രാവിലെ 7:55-നുള്ള ചിന്താ വിഷയം കേൾക്കാറുണ്ട്. പിന്നെ രാവിലത്തെ പ്രഭാത ചിന്ത, അത് കേൾക്കാറുണ്ട്. ഇന്ന് ഞാൻ കേട്ടത് ചിരിനെ കുറിച്ചാണ്. ചിരി നമ്മുടെ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവുന്ന ഭാഷയാണല്ലോ ചിരി. അങ്ങനെ

0: ആകാശവാണി എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. എൻ്റെ അധ്യാപക ജീവിതത്തിലും എൻ്റെ ഗൃഹാതുരത്വത്തിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആകാശവാണിക്ക് ഈ 90-ാം പിറന്നാളില് എല്ലാ ആകാശംശകളും സ്നേഹത്തോടെ അർപ്പിക്കുന്നു.
1: പ്രക്ഷേപണത്തിൻ്റെ 9 ദശകങ്ങൾ, 90-ൻ്റെ നിറവിൽ ആകാശവാണി. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ഷിബു M ജോസ് മച്ചാട്. സഹകരണം മെജോ.

ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ചുരം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കൂ. ഡോക്ടർ രാജീവ് എഴുതി, ജോൺസൺ സംഗീതം നൽകിയതാണ്.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് സംഗീതം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കൂ. ചിത്രം ഹിറ്റ്ലർ.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
2: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
3: കൊടുങ്ങി UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
4: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
0: നേത്ര രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: തീവണ്ടി എന്ന ചിത്രത്തിനു വേണ്ടി KS ഹരിശങ്കർ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയ ഗാനം. BK ഹരിനാരായണന്റെ വരികൾക്ക് ഈണം നൽകിയത് കൈലാസ് മേനോൻ.

0: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
1: ഹലോ,
2: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
5: കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ. ഈ ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാം ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കൂ. ചിത്രം രേവതിക്കൊരു പാവക്കുട്ടി.

ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: ஜீவம். டாக்டர் பிரின்ஸ் ஸ்டீபன்ஸ் ஆக்சஸ் ஐ ஹாஸ்பிட்டல் சங்கரையா ரோட் திருஷூர் ஹரிதம்.
1: திங்கൾ புதൻ വെള്ളി രാവിലെ 7:05
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി. കെ എസ് ഹരിശങ്കർ പാടിയ ഗാനം. ചിത്രം എല്ലാം ശരിയാകും.

0: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്
1: പോലീസ്
2: മിസ് സീമ
1: അതെ
2: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം നിൽക്കൂ അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം
1: എന്തിന് പക്ഷേ ഞാൻ
2: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്
1: ഡിജിറ്റൽ അറസ്റ്റ്
2: 100,000 തന്നാൽ വിട്ടേക്കാം
1: ഇത്രയും പൈസയോ
2: ശരി ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട് ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക് ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും
1: നീ ആ ജയിലിൽ പോവാൻ പോന്നെ നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു
2: അയ്യോ
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല ഇതെല്ലാം തട്ടിപ്പാണ് അതുകൊണ്ട് പേടിക്കരുത് പോലീസ് ബാങ്ക് RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക അവർക്ക് പണം അയക്കരുത് ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ
3: ഹലോ മമ്മ
1: ഹായ്
4: RBI പറയുന്നു
1: അറിവ് നേടു ജാഗ്രത പുലർത്തു
5: ഓളങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം രചന ONV കുറുപ്പ് സംഗീതം ഇളയരാജ

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനമഞ്ചരിയിൽ കേൾക്കാം.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
2: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
0: ഇന്ന് വൈകിട്ട് 4:30 ബാലലോകം പ്രത്യേക പരിപാടി. വേനൽക്കാല ക്ലാസുകളിലൂടെ വിദ്യാർത്ഥികളിൽ ശാസ്ത്ര വിഷയങ്ങളോടുള്ള താല്പര്യം വളർത്തി എടുക്കുന്നതിനായി തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്കിൽ സംഘടിപ്പിച്ച പ്രായോഗിക പരിശീലന കലരികളിലൂടെ ഇന്ന് വൈകിട്ട് 4:30 ബാലലോകം പ്രത്യേക പരിപാടി.

0: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി. രാഗപരിചയം
1: അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗം
3: സംഗീതം ഏഴ് സ്വരങ്ങളും തഴുകി വന്ന് പ്രപഞ്ചസൃഷ്ടിയുടെ സ്പന്ദനത്തെയാകെ സ്വാധീനിക്കുന്ന ഒന്ന്. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ നിർവചനങ്ങൾക്കതീതമായി പണ്ഡിതനും പാമരനും ഒരേപോലെ അനുഭൂതി വിടർത്തുന്ന ഈ കലയുടെ ശാഖയ്ക്ക് ആസ്വാദനത്തിന് എന്നും പത്തരമാറ്റ് തന്നെ. രാഗതാള പദാശ്രയമായത് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഇമ്പമാകുന്ന സംഗീതത്തിൻ്റെ ഗാനങ്ങളുടെ രാഗവിസ്മയങ്ങളെക്കുറിച്ചുള്ള സംഗീതലോകത്തെ മികച്ച സൃഷ്ടികളുടെ വയലിൻ ആവിഷ്കാരം കൂടി സമന്വയിപ്പിക്കുന്ന ഈ രാഗപരിചയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
0: രാഗപരിചയം.
2: രാഗം
3: കർണാടക സംഗീതത്തിലെ ഏറ്റവും ആഴമുള്ളതും വികാരനിർഭരവുമായ രാഗങ്ങളിലൊന്നാണ് ഖരഹരപ്രിയ. 22-ാം മേളകർത്താ രാഗമായ ഇതിനെ സംഗീതശാസ്ത്രപരമായ സൗന്ദര്യവും ഭാവസമ്പത്തും അനന്തമായ മനോധർമ്മത്തിനുള്ള സാധ്യതകളും ഉള്ളതിനാൽ കർണാടക സംഗീതത്തിൽ അത്യന്തം പ്രാധാന്യമുണ്ട്. സപ്തസ്വരങ്ങൾ ഉൾക്കൊള്ളുന്ന സമ്പൂർണ്ണ മേളകർത്താ രാഗമാണ് ഇത്. ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ധൈവതം, കൈശികി നിഷാദം എന്നിവ ചേർന്നതാണ് ഈ രാഗത്തിൻ്റെ അടിസ്ഥാന സ്വരനിർമ്മിതി.

ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ പ്രശസ്ത കർണാടക കൃതികളാണ് സ്വാതി തിരുനാൾ കൃതിയായ സതതം താവക, ത്യാഗരാജ കൃതികളായ രാമാനി സമാനമെവരു, ചക്കനി രാജ, പക്കാല നിലപടി എന്നിവ. സ്വരങ്ങൾ തമ്മിലുള്ള തുല്യ ദൂരക്രമം കാരണം ഗമകങ്ങൾക്കും മനോധർമ്മത്തിനും ഇത് വിശാലമായ സാധ്യതകൾ തുറന്നു നൽകുന്നു.

വികാരപരമായി കരുണാരസമാണ് ഈ രാഗം ഏറ്റവും ശക്തമായി പ്രകടിപ്പിക്കുന്നത്. കരുണ, സ്നേഹം, മൃദുത്വം എന്നിവ നിറഞ്ഞ ഭാവങ്ങൾ ചൗക്കമായ കാലത്തിലോ മധ്യമകാലത്തിലോ ആലപിക്കുമ്പോൾ അതിൻ്റെ സർവസൗന്ദര്യത്തോടും ആഴത്തോടും കൂടി പ്രതിഫലിക്കുന്നു. ചരിത്രപരമായി നോക്കുമ്പോൾ ഈ രാഗത്തിൻ്റെ പൂർവനാമം ഹരപ്രിയ എന്നായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. മേളകർത്ത രാഗങ്ങളിൽ കടബയാതിക്രമം അനുസരിച്ചുള്ള സംഖ്യാനുസൃത ക്രമീകരണം മുന്നിൽ കൊണ്ട് ഖര എന്ന പദം പിന്നീട് ചേർത്തു എന്നാണ് വിശ്വാസം. ഖരഹരപ്രിയ മൂർച്ഛനാകരകമേളം എന്നും അറിയപ്പെടുന്നു. ഗ്രഹഭേദം പ്രയോഗിക്കുമ്പോൾ ഇത് ഹനുമത്തോടി, കല്യാണി, ശങ്കരാഭരണം, നടഭൈരവി, ഹരികാംബോജി തുടങ്ങിയ പ്രധാന മേളകർത്താരാഗങ്ങളായി രൂപാന്തരപ്പെടുന്നു. ഈ രാഗത്തിൽ നിന്നും അനവധി ജന്യരാഗങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട്. ആഭേരി, ആഭോഗി, കാപ്പി, മധ്യമാവതി, ശ്രീരഞ്ജിനി, ശ്രീരാഗം എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയാണ്. ഇവ ഓരോന്നും ഖരഹരപ്രിയയുടെ ഭാവാത്മകതയും സ്വഭാവവും കൊണ്ടുതന്നെ സ്വന്തം സ്വത്വം നിലനിർത്തുന്നവയാണ്. കേൾക്കാം ഈ രാഗത്തിൻ്റെ ചുവടുപിടിച്ച് ദശരഥം എന്ന ചിത്രത്തിൽ പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ചേർന്നാലപിച്ച മന്ദാര ചെപ്പുണ്ടോ എന്ന് തുടങ്ങുന്ന മനോഹര ഗാനത്തിൻ്റെ വയലിനാവിഷ്കാരം.

0: राग परिचयम्
1: रागम्
2: ഗൗരി മനോഹരി. കർണാടക സംഗീതത്തിലെ 23-ാം മേളകർത്ത രാഗമാണ് ഗൗരി മനോഹരി. ചാരുതയും ഗാംഭീര്യവും ചേർന്ന ഒരു രാഗം. വിരഹവും കരുണയും ഭക്തിയും ഒരുമിച്ച് പകരുന്ന ഈ രാഗം സമാധാനത്തെയും ആത്മീയതയെയും നമ്മുടെ ഹൃദയത്തിലേക്ക് വിളിച്ചു വരുത്തുന്നു. മധ്യമാവിരഹിതമായ ശുദ്ധസ്വരഘടനയിലൂടെ സ്വരമാധുര്യം പകരുന്ന മനോഹരമായ ഈ രാഗത്തിന്റെ ആരോഹണ അവരോഹണങ്ങൾ ഇപ്രകാരമാണ്: ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുശ്രുതി ധൈവതം, കാകളി നിഷാദം അഥവാ സ രീ മേജർ മൈനർ ഗ മൈനർ മ പഞ്ചമം മേജർ ധ മേജർ നീ.

ഏതൊരു രാഗത്തിൻ്റെയും ആരോഹണത്തിൻ്റെ ആദ്യ ഭാഗത്തെ പൂർവാംഗം എന്നും രണ്ടാം ഭാഗത്തെ ഉത്തരാംഗം എന്നും പറയുന്നു. ഗൗരി മനോഹരിയുടെ സംഗീത സൗന്ദര്യം വിശകലനം ചെയ്യുമ്പോൾ സംഗീത വിദ്വാൻമാർ പലപ്പോഴും ഒരു ആകർഷകമായ ഒരു നിരീക്ഷണം ഉദ്ധരിക്കുന്നു. അത് എന്തെന്നാൽ, ഗൗരി മനോഹരിയുടെ പൂർവാംഗം ഖരഹരപ്രിയയുടേതു തന്നെയാണ്, അതുപോലെ ഉത്തരാംഗം ശങ്കരാഭരണത്തിൻ്റേതും.

ഗൗരി മനോഹരി ഘരഹരപ്രിയയുടെ ഭാവസൗന്ദര്യവും ശങ്കരാഭരണത്തിന്റെ മാധുര്യവും ഒന്നിച്ചു ചേർന്ന മനോഹരമായ ഒരു രാഗമാകുന്നു. ഗൗരി മനോഹരിയുടെ സ്വതന്ത്രമായ വ്യക്തിത്വം നിലനിർത്താൻ പ്രത്യേകമായ പ്രയോഗങ്ങൾ അഥവാ രാഗത്തിന്റെ ഭാവത്തെ പ്രകടിപ്പിക്കുന്ന പ്രത്യേക പദങ്ങൾ വളരെ പ്രധാനമാണ്. ഒരു രാഗാലാപനം ശ്രദ്ധിക്കൂ.

മനസ്സിനെ സമാധാനത്തിലേക്ക് നയിക്കുന്ന ഭക്തിയും ശാന്തതയും പകരുന്ന രാഗമാണ് ഗൗരീ മനോഹരി. ഈ രാഗത്തിന്റെ പേരിൽ തന്നെയാണ് ഒരു മാധുര്യം, ഒരു ദുഃഖനിശബ്ദത, ഒരു ഓർമ്മയുടെ നീളുന്ന നിഴൽ. ഗൗരീ മനോഹരി രാഗം സമാധാനവും സ്നേഹവേദനയും ഒരുമിച്ച് പകരുന്ന മേളകർ

രാഗങ്ങളിൽ ഒന്നാണ്. 1979 പുറത്തിറങ്ങിയ പ്രതീക്ഷ എന്ന ചിത്രത്തിലെ ONV കുറുപ്പിന്റെ വരികൾക്ക് സലീൽ ചൗധരി ഈണം പകർന്ന് KJ യേശുദാസ് ആലപിച്ച ഗൃഹാതുരത്വത്തിന്റെ മൃദുലമായ താളം, പഴയ സ്നേഹത്തിന്റെ മിഴിത്തിളക്കം, കാലം കൊണ്ടുപോയ ഓർമ്മകളുടെ സുഗന്ധം, ഇവയെല്ലാം ചേർന്നതാണ് ഈ ഗാനം. നമുക്ക് കാതോർക്കാം ഓർമ്മകളുടെ ആഴങ്ങളിലൊഴുകുന്ന ഓർമ്മകളെ കൈവള ചാർത്തി ആ ഗാനത്തിന്റെ പശ്ചാത്തല സംഗീതത്തിന്റെ അകമ്പടിയില്ലാതെ വയലിൻ തന്ത്രികളിലൂടെ.

ത്യാഗരാജസ്വാമികൾ ഈ രാഗത്തിന്റെ ആത്മാവിനെ അതിസൂക്ഷ്മമായി ആവിഷ്കരിച്ചത് അദ്ദേഹത്തിന്റെ കൃതിയായ ഗുരുലേഖയിലൂടെയാണ്. ഗുരു എന്ന വാക്കിൽ തന്നെയാണ് ആത്മീയ സംഗീതത്തിന്റെ ഉറവിടം. ആ ഗുരുവിനോടുള്ള നന്ദിയും ആത്മസമർപ്പണവുമാണ് ഈ കൃതിയുടെ ഹൃദയം. ഭക്തിയുടെ പരമാർത്ഥം ഗുരുവിന്റെ കൃപയില്ലാതെ മുക്തിയില്ലെന്ന സത്യമാണ് ത്യാഗരാജസ്വാമികൾ ഈ രാഗത്തിലൂടെ പകർന്നത്. ഗൗരീ മനോഹരിയുടെ കരുണാരസത്തിൽ നനഞ്ഞ താളത്തിന്റെ ശാന്തതയും സ്വരങ്ങളുടെ ഉജ്ജ്വലതയും ഒരുമിപ്പിക്കുന്ന ആ കൃതിക്കായി കാതോർക്കാം.

0: രാഗ പരിചയം.
1: രാഗം
2: കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഒരുപോലെ പ്രചാരത്തിലുള്ള ഒരു രാഗമാണ് സിന്ധുഭൈരവി.

വൈകാരികമായ ആഴം, വാഞ്ഛ, ദുഃഖം, ഭക്തി എന്നീ വികാരങ്ങൾ ഈ രാഗത്തിലൂടെ പ്രതിഫലിക്കപ്പെടുന്നു. ഇത് വഴക്കമുള്ളതും സങ്കീർണവുമായ ഒരു രാഗമാണ്. പ്രത്യേകിച്ച് കർണാടക സംഗീതത്തിൽ 12 സ്വരങ്ങളും ഉപയോഗിക്കുന്നതുകൊണ്ടുതന്നെ ഈ രാഗത്തെ ഭാഷാംഗരാഗം എന്നും പറയുന്നു. സന്തോഷകരവും ആനന്ദകരവുമായ വികാരങ്ങൾ ഉണർത്തുന്ന ഈ രാഗം ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ അശ്വരി ധാട്ടിൽ ഉൾപ്പെടുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഒരു പ്രഭാതരാഗമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഈ രാഗത്തിനെ കൃത്യമായി ചിട്ടപ്പെടുത്തിയ ഒരു ആരോഹണ അവരോഹണ പദ്ധതി ഇല്ല എന്ന് വേണം കരുതാൻ. ഓരോ സ്വരത്തിനും അതിൻ്റെ മേജർ മൈനർ പ്രയോഗങ്ങൾ ഈ രാഗത്തിൽ ഇടകലർന്നാണ് വരുന്നത്. ദുഃഖത്തെയും ഭക്തിയെയും പോലെ തന്നെ പ്രതീക്ഷയെയും ആത്മവിശ്വാസത്തെയും ഈ രാഗത്തിലൂടെ പ്രകടിപ്പിക്കാനാകും. സിന്ധുഭൈരവിയുടെ ചുവടുപിടിച്ച് 2004 പുറത്തിറങ്ങിയ ഓട്ടോഗ്രാഫ് എന്ന തമിഴ് ചലച്ചിത്രത്തിൽ പി വിജയുടെ വരികൾക്ക് ഭരദ്വാജ് ഈണം പകർന്ന് KS ചിത്ര ആലപിച്ച ഓരോ പൂക്കളും ഈ ഗാനത്തിൻ്റെ വരികൾ ജീവിതത്തിൻ്റെ സൗന്ദര്യവും സുന്ദരമായ ഭംഗുരതയും പ്രതിനിധീകരിക്കുന്നു. കാറ്റിനെയും മഴയെയും അതിജീവിച്ച് പൂവ് വിരിയുന്നതുപോലെ മനുഷ്യനും തൻ്റെ വെല്ലുവിളികളെ തരണം ചെയ്ത് ഉയർന്നു വരണം. ഈ ഗാനത്തിൻ്റെ ഹൃദയത്തിൽ പ്രതീക്ഷയോടെയും ഉറച്ച മനസ്സോടെയും മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശാന്തമായ ഉപദേശം ഒളിഞ്ഞിരിക്കുന്നു. ഓരോ പൂക്കളും എന്ന അനശ്വര ഗാനത്തിൻ്റെ വയലിൻ ആവിഷ്കാരം.

0: രാഗ പരിചയം.
1: രാഗം
2: ഓരോ രാഗവും ഒരു വികാരത്തെയും, ഓരോ സ്വരവും ഒരു അനുഭൂതിയെയും, ഓരോ താളവും ഒരു ജീവശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. സംഗീതം അത് സ്വരങ്ങളുടെ വെറും കൂട്ടായ്മയല്ല, ആത്മാവിന്റെ ഭാവപ്രകടനമാണ്. സംഗീതത്തിന്റെ ഈ യാത്രയിൽ ഓരോ രാഗവും നമ്മെ ആനന്ദത്തിലേക്കും ആത്മീയതയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. രാഗങ്ങളുടെ അനന്തലോകത്തേക്ക് ഒരു യാത്ര, രാഗപരിചയം. കേൾക്കാം ഇനി അടുത്ത അധ്യായത്തിൽ. ഞാൻ അഞ്ജു പി അർജുനൻ. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ശ്രോതാക്കളുടെ സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. സംഗീതമാകുന്ന മഹാസാഗരത്തിന്റെ ആഴങ്ങളിലേക്കുള്ള കൂടുതൽ രാഗയാത്രകളുടെ വിസ്മയങ്ങളുമായി രാഗപരിചയ പരമ്പര വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
0: രാഗപരിചയത്തിന്റെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
3: രാഗപരിചയം കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി.

0: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും. ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. ശബ്ദലേഖനം ആദ്യ ഭാഗം, തുടർന്ന് നിങ്ങൾക്കറിയാം.

0: പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ. ആകാശവാണി തൃശൂർ, സമയം 9 കഴിഞ്ഞ് 59:52. അല്പസമയത്തിനകം അടുത്ത പരിപാടി കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് നേർവഴിയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ബിനോയ് കുര്യാക്കോസുമായി റൂബി ബാബു നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് നേർവഴിയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ബിനോയ് കുര്യാക്കോസുമായി റൂബി ബാബു നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. പലപ്പോഴും നാമൊക്കെ ചെറിയ പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവരാണ്. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ പുഞ്ചിരിയോടെ നേരിട്ട് അകക്കണ്ണിന്റെ ആ ഒരു വെളിച്ചത്തെ കൊണ്ട് ജീവിതം വർണ്ണാഭമാക്കിയ ഒരാളാണ് ഇന്ന് നേർവഴിയിൽ നമ്മോടൊപ്പമുള്ളത്, ശ്രീ ബിനോയ് കുര്യാക്കോസ്. ആദ്യം തന്നെ സാറിനോട് ചോദിച്ചോട്ടെ, ഈ പരിപാടി കേൾക്കാറുണ്ടോ?
2: ഈ പരിപാടി കേൾക്കാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ വളരെ പ്രചോദനമുള്ള ഒരു കാര്യമാണ്.
1: സാർ വളരെ അധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്ന്, നമുക്ക് ആരോഗ്യമാണല്ലോ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. ആ ഒരു സമ്പത്തിന്റെ വന്ന ഒരു ചെറിയ പരിമിതിയിൽ നിന്ന് കരകയറി വന്ന ഒരാളാണ്. അപ്പോ എങ്ങനെയായിരുന്നു ചെറുപ്പകാലം പിന്നിട്ടത്? ആ ഒരു അനുഭവമൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ?
2: ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയാളാണ്. ഒരു ദിവസം എൻ്റെ അച്ഛൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട് മോനെ എന്ന് വിളിച്ചു. അച്ഛൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വട്ടം കറങ്ങിയ എന്താ ചെയ്തെന്നറിയത്. അങ്ങനെയാണ് എനിക്ക് കാഴ്ചയില്ല എന്നുള്ളത് വീട്ടുകാർ കണ്ടെത്തുന്നത്.
1: അപ്പോൾ എത്ര വയസ്സായിരുന്നു?
2: 6 മാസം. അത് കഴിഞ്ഞ് പിന്നെ പല ഡോക്ടേഴ്സ് എൻ്റെ അടുക്കലും പോയി. അപ്പോൾ അവർ പറഞ്ഞു കാഴ്ച ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ കുറച്ചുള്ളതും പോകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഒരു 10-20 വയസ്സായപ്പോഴത്തേക്കും എൻ്റെ പ്രകാശം ഏകദേശമൊക്കെ
1: പൂർണ്ണമായിട്ട്
2: പോയി.
1: പക്ഷെ ആ ഒരു സമയം വരെ കണ്ട ലോകത്തെ ഇപ്പോഴും മനസ്സിലുണ്ടല്ലേ?
2: ആ ഉണ്ട്.
1: അപ്പോൾ പഠനമൊക്കെ എങ്ങനെയായിരുന്നു?
2: പഠനമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ നോർമൽ സ്കൂളിലാണ് പഠിച്ചത്. അമ്മ സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ചൊക്കെ അറിയാൻ കേട്ടിട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് വിടാൻ മനസ്സിലായിരുന്നു. അപ്പനെ വിടാൻ താല്പര്യമായിരുന്നു, കാരണം അപ്പന് ഈ വർക്കല സ്കൂളുണ്ട്. ആ സ്കൂളിലെ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ ഞങ്ങളവിടെ വന്ന് അവരവതരിപ്പിക്കാറുണ്ട്. അതൊക്കെ കണ്ടിട്ട് പിന്നെ അവിടെ കൊണ്ടുവിടാമെന്ന് പറയുമ്പോൾ അമ്മ പറയും പറ്റത്തില്ലെന്ന് പറയും. അന്നത്തെ ഒരു അമ്മയുടെ ഒക്കെ ഒരു ഇത് അത്രയ്ക്കും ഉള്ളായിരുന്നു, ഇളയ കുഞ്ഞല്ലേ. പിന്നെ അമ്മമാർക്കെപ്പോഴും ഈ നമ്മൾ എളുപ്പത്തിൽ പറഞ്ഞ ദുർബലരായ കുഞ്ഞുങ്ങളോടൊരു അടുപ്പം കൂടുതൽ കാണുമല്ലോ. അപ്പം അങ്ങനെ അമ്മ വിടാൻ സമ്മതിക്കായിരുന്നു. പിന്നെ എന്നെ അവിടെ വെളക്കോട്ടം GLP സ്കൂളിൽ ചേർത്തു.
1: നോർമൽ സ്കൂളിൽ പഠിച്ചപ്പോൾ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ?
2: നോർമൽ സ്കൂളിൽ പഠിച്ചപ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പിള്ളേരല്ലേ, ആ കുഞ്ഞല്ലേ, നമ്മൾ പഠിത്തത്തിൻ്റെ സീരിയസോ അതൊന്നും നമ്മൾ അതിനെപ്പറ്റിയും ചിന്തിക്കുന്നില്ലല്ലോ. നമ്മളിങ്ങനെ കളിച്ചോടി നടക്കുന്നു എന്നൊക്കെ ഉള്ളതല്ലാതെ നോർമൽ സ്കൂള് അത്ര ഇതല്ല. കാരണം ഒരു വശത്ത് പിള്ളേരുടെ ശല്യപ്പെടുത്തലും എൻ്റെ കണ്ണാടി എടുത്തുകൊണ്ട് പോവുക അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുമെല്ലാം ഒരുപാട് അനുഭവിച്ചു. പക്ഷേ 1 മുതൽ 4 വരെയുള്ള ആ സ്കൂളിലെ അധ്യാപകരുടെ കരുതലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല.
1: ഉന്നത പഠനത്തിന് പോയത് ആ ഒരു ജീവിതയാത്രയൊന്ന് വിശദീകരിക്കാമോ?
2: 5ാം ക്ലാസ് മുതൽ എൻ്റെ ഒരു വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത് എനിക്ക് ഏറെ പ്രയാസമുള്ള കാലമായിരുന്നു. കാരണം ബ്രെയിൻ ലിവിയും അല്ലെങ്കിൽ ബ്ലൈൻഡുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള പഠിത്തങ്ങളോ ഒന്നും നടത്താൻ ആ രീതിയിലല്ലായിരുന്നു നല്ല പഠിത്തം. സാധാരണ കുട്ടികളുടെ കൂടെ നിന്നുള്ള പഠിത്തമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പോലെ ഉള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഒരുപാട് ക്ലാസ്സുകളിൽ തോക്കുകയും ഒക്കെ ചെയ്തു വന്നിട്ടുണ്ട്. കാരണം പരീക്ഷ എഴുതുമ്പം നമുക്ക് എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റാതെ വരുമ്പം ആ ഒരു ഇത് വെച്ചുകൊണ്ട് എനിക്ക് മാർക്ക് കുറയും. അങ്ങനെ ഒരുപാട് ക്ലാസ്സിൽ തോപ്പിച്ചിട്ടിട്ടുണ്ട്.
1: അപ്പോൾ അന്ന് ഈ പറയുന്ന പോലെ നമുക്ക് ഒരാളെ എഴുതാൻ വേണ്ടി ബൈ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരാളെ ഇട്ടും, അങ്ങനെയൊന്നും സപ്പോർട്ട് അന്ന് ഉണ്ടായിരുന്നില്ല അല്ലേ?
2: അന്നും ഉണ്ടായിരുന്നില്ല. നമ്മളേതെങ്കിലും ഒരു മൂലിക്കൊണ്ടിരുത്തും. ആ കാലഘട്ടത്തിൽ വളരെ അധികം വിഷണ്ണനായിരുന്നു. കാരണം ഈ കുട്ടികളെ കളിയാക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് കാഴ്ചയില്ല എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ നോർമൽ സ്കൂളിൽ വിടരുത്. എവിടെയെങ്കിലും എനിക്ക് കിട്ടിയാൽ അത് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നോർമൽ സ്കൂളിൽ വിടരുത്, നിങ്ങൾ ആ കുട്ടിയെ സ്പെഷ്യൽ സ്കൂളിലേ വിടാവുള്ളൂ എന്നെപ്പോഴും ഞാൻ പറയാറുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ആണ് എന്നെ അത് പറയിക്കുന്നത്.
1: പക്ഷെ സാർ, ഇപ്പോൾ കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയില്ലേ സൊസൈറ്റി? അന്നത്തെ ഒരു കാഴ്ചപ്പാടല്ലല്ലോ. ഇപ്പോൾ കുറേ കൂടി നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു ഇതിലേക്ക് കുട്ടികളും നമ്മുടെ സമൂഹവും കുറച്ചൊക്കെ വളർന്നില്ലേ? സാറിന് ഇപ്പോഴത്തെ ഇതിലെന്താണ് തോന്നുന്നത്? അന്നത്തേതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടോ?
2: അന്നത്തെ മാറ്റം വന്നിട്ടുണ്ടോ? മാറ്റം വരണമല്ലോ. ആ മാറ്റം നമുക്ക് ആവശ്യമാണല്ലോ.
1: അതെ,
2: അത് ഒരുപാട് ഒരുപാട് മാറിയിട്ടുണ്ട് അന്നത്തെ ഇന്നത്തേതിലേക്ക്. പക്ഷെ അന്നത്തെ എൻ്റെ അനുഭവം
1: അതായിരുന്നു,
2: ഇന്നത്തെ അല്ലായിരുന്നല്ലോ. പക്ഷെ ഇന്നും ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരിപ്പോഴും നമ്മുടെ സ്കൂളുകളിലുണ്ടെങ്കിൽ പോലും അവരൊക്കെ ഓരോ പ്രത്യേക കോഴ്സുകളായിരിക്കും പഠിച്ചിട്ട് വരുന്നത്. അവരുടെ സ്പെഷ്യൽ BEd എന്ന് പറയുന്നത്

0: അത് കേഴി ശേഷി കുറവുള്ള കുട്ടികളുണ്ടല്ലോ, ഒരാളുടെ ബി എഡ് അതായിരിക്കും, വേറെ സ്കൂളിൽ ചേരുമ്പോൾ അവിടുത്തെ ടീച്ചർ പഠിച്ചിരിക്കുന്ന ബി എഡ് വേറെ ഒന്നായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്.
1: അതായത് സ്പെഷ്യലൈസേഷൻ വേണം ഇതുപോലെയുള്ള ആൾക്കാരെ പഠിപ്പിക്കാൻ.
0: ഒരു സ്കൂളിൽ ഒരു സ്പെഷ്യൽ ടീച്ചർ ഉണ്ടെങ്കിൽ ആ ടീച്ചർ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാൻ അതിനുള്ള ഒരു ഇത് നേടിയിരിക്കണം.
1: ഇപ്പൊ സാർ ജോലി ചെയ്യുന്നത് ഒരു സ്കൂളിലാണ്, അപ്പോ സാറിന് എന്ത് തോന്നുന്നു ആ ജോലി നേടിയതിന്റെ പിന്നിലുള്ള പരിശ്രമവും ആ ജോലി ലഭിച്ചപ്പോഴുണ്ടായ സന്തോഷവും ഒക്കെ നമ്മളോടൊന്ന് പങ്കുവെക്കാമോ?
0: ഞാന് ഒരു വശത്ത് എനിക്ക് കാഴ്ചക്കുറവിന്റെ അല്ലെങ്കിൽ ആ കുട്ടിക്കാലത്തെ ആ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കുറച്ച് ഹാപ്പി ആയിട്ടൊക്കെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അപ്പോൾ ജോലി കിട്ടി, ജോലി കിട്ടുകയെന്ന് പറഞ്ഞാൽ ജോലി കിട്ടിയത് കല്യാണം കഴിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ജോലി കിട്ടിയത്. അത് കാരണം ജോലി കിട്ടിയിട്ട് നമ്മളൊരു ജോലി കിട്ടുന്നതിന് മുമ്പ് ഒരു ഇച്ചിരി ഒന്ന് വിലസമൊക്കെ ചെയ്യുമല്ലോ. ജോലി കിട്ടിക്കഴിഞ്ഞ് നമുക്കൊന്ന് ഒന്ന് ഒറ്റയ്ക്കൊന്ന് ഷൈൻ ചെയ്യാൻ നടക്കാനൊക്കെ പറ്റുമല്ലോ. ആ അത് പറ്റിയില്ല.
1: ഈ ഒരു ജോലിയാണോ ട്രൈ ചെയ്തത്, അതോ എങ്ങനെയായിരുന്നു? ഒരുപാട് മത്സര പരീക്ഷകൾ എഴുതുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ?
0: ഇല്ല, ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത ജോലി ഇതാ.
1: ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടി?
0: ആ അത് തന്നെ കിട്ടി. അത് കഴിഞ്ഞ് രണ്ടെണ്ണം കൂടെ വന്നു, പക്ഷേ ഇതാണ് ആദ്യം എനിക്ക് കിട്ടിയത്. ആ രണ്ടെണ്ണം ഒരെണ്ണത്തിന് എനിക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു, പക്ഷേ അതിന് ഞാൻ പോയില്ല, കാരണം അത് എം എസ് സിറ്റി ക്വാർട്ടറിലായിരുന്നു.
1: ഇപ്പോൾ സാർ ആദ്യം പറഞ്ഞു എനിക്ക് സ്കൂൾ കാലയളവിൽ നല്ല മാർക്ക് ലഭിച്ചിരുന്നില്ല, പക്ഷെ പിന്നീട് സാർ ഇപ്പോൾ ഈ ജീവിതയാത്രയിൽ ആദ്യം അറ്റംപ്റ്റ് ചെയ്ത ജോലി കിട്ടി, പിന്നീട് എഴുതിയ പരീക്ഷകളിലൊക്കെ ഉന്നത നിലവാരം പുലർത്തി. അപ്പോൾ ആ ഒരു മധുരമായിട്ടുള്ള ഒരു ജീവിത വിജയം അല്ലെങ്കിൽ ഒരു മധുര പ്രതികാരം എന്ന് പറയുന്നത് എന്ത് തോന്നി ആ ഒരു സമയം?
0: നമ്മുടെ ജീവിത വഴി നമുക്ക് ദൈവത്തിൻ്റെ കരുണയുണ്ടോ, നമുക്ക് ജോലിയായിട്ട് കിട്ടിക്കഴിഞ്ഞു, പിന്നെ നമ്മൾ പുറകോട്ട് ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കാലങ്ങൾ ഇതുപോലുള്ള അവസരങ്ങളിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഒരുപാട് കുട്ടികളുടെ ഭാവി അത് മുൻനിർത്തിയാണ് ഞാൻ എപ്പോഴും സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ച് പറയുന്നത്.
1: ജോലി സമയം അല്ലാതെയുള്ള സമയങ്ങളിൽ എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്?
0: ജോലി സമയം കഴിഞ്ഞ് വൈകുന്നേരം പ്രോഗ്രാമുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും.
1: റേഡിയോ കേൾക്കാറുണ്ടല്ലേ?
0: റേഡിയോ കേൾക്കാറുണ്ട്.
1: ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകൾ പറയാമോ?
0: ഓരോ പ്രോഗ്രാമും നമ്മളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതാണ് അതാണ് നല്ലതെന്ന് തോന്നും. കാരണം ആകാശവാണിയുടെ പ്രോഗ്രാം എന്ന് പറയുമ്പം ആ സാഹിത്യ ഭംഗി എല്ലാവരും ആകർഷിക്കുന്നതാണ്.
1: പാട്ടുകൾ കേൾക്കോ?
0: ആ പാട്ട് കേൾക്കാറുണ്ട്.
1: ഇഷ്ടപ്പെട്ട പാട്ട് ഒന്ന് പാടാമോ നമുക്ക് വേണ്ടി?
0: ശരശയ്യ ഭീഷ്മർ തന്നുംബരമറിഞ്ഞപ്പോൾ ഗാന്ധീവമിടിമിന്നൽ ശരമുതിർത്തപ്പോൾ ശരശയ്യ ഭീഷ്മർ തന്നുംബരമറിഞ്ഞപ്പോൾ ഗാന്ധീവമിടിമിന്നൽ ശരമുതിർത്തപ്പോൾ

സൂര്യനെ മോഹിച്ച രാജപുത്രി ഹർഷഭാരതം ദർശിച്ച്

0: സാർ വളരെ നന്നായി പാടുന്നു, പഠിച്ചിട്ടുണ്ടോ?
1: നന്ദി. ഞാൻ 10ാം ക്ലാസ് പാസ്സായിട്ട് ആർട്സ് കോളേജിൽ പിടിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സ്വാതന്ത്ര്യനാളിൽ ഗാനഭൂഷണത്തിന് കയറുന്നു. പിന്നെ ഞാൻ അതിനെ ഇച്ചിരി ഉഴപ്പുന്ന ഓട്ടത്തില്ല, അതുകൊണ്ട്
0: പക്ഷെ അത് ആ സ്വരത്തിലൊട്ടും ഇല്ല കേട്ടോ, ആ ഒരു ഉഴപ്പൊന്നും സ്വരത്തിലില്ല, അത്ര നന്നായി പാടി. ഈ സാറ് പറഞ്ഞൂലോ പല ജോലി കിട്ടി ഷൈൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞൂലോ, അപ്പൊ ഈ പാട്ട് കാരണം ഒരുപാട് എടുത്ത് ഷൈൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ?
1: അതൊക്കെയുണ്ട്.
0: പരിപാടികളിലൊക്കെ പാടാറുണ്ടോ?
1: അങ്ങനെ ഗാനമേളയ്ക്കൊന്നും പോകാറില്ല, ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനൊന്നും ഒക്കത്തില്ല, കാരണം മൊബിലിറ്റി ഇച്ചിരി കുറവാ. കാരണം വീട്ടിൽ നിന്ന് ഇല്ല മറ്റുള്ളവരുടെ കയ്യെ പിടിച്ചിങ്ങനെ നടന്നു അങ്ങനെയൊക്കെയുള്ളൊരിത് മാത്രമേ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്കുള്ള യാത്രയെ കുറവാണ്. പിന്നെ ഏതെങ്കിലും സദസ്സിലൊക്കെ പോയിന്ന് പാടാറും ഒക്കെ ഉണ്ട്.
0: കുടുംബത്തെക്കുറിച്ചും സഹധർമ്മിണിയെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും ഒന്ന് പറയാം.
1: ഞാൻ ഒരു ഇടത്തരം കുടുംബത്തിലാണ്. അച്ഛൻ PWD ജീവനക്കാരനായിരുന്നു. അച്ഛനും അമ്മയെല്ലാം മരിച്ചു. പിന്നെ 3 ബ്രദേഴ്സ് ഉണ്ട്, അവർ ഒരാൾ മരിച്ചു. പിന്നെ ബാക്കി ഉള്ള

0: എല്ലാം ഉണ്ട്. പിന്നെ 2012 കല്യാണം കഴിക്കുന്നത്. ഒരു മോനുണ്ട്, 6 വയസ്സ്.
1: എങ്ങനെയുണ്ട്, പഠിപ്പിക്കുകയൊക്കെ ചെയ്യോ മകനെ?
0: ഞങ്ങൾ വിളിച്ച് ഇരിക്കത്തില്ല.
1: നമ്മുടെ ചുറ്റും ഈ ഒരു പരിമിതിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ സാറിന്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നുണ്ടാവും. അവരോടായിട്ട് എന്താണ് പറയാനുള്ളത്?
0: നമ്മള് മുന്നോട്ട് പോവുക, പുറകോട്ട് നോക്കുക, അതിന്റെ ഇരട്ടി ശക്തിയോടെ മുന്നോട്ട് നോക്കി നടക്കുക.
1: ഇനിയും എന്തെങ്കിലും ലക്ഷ്യങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ ബാക്കിയുണ്ടോ? ജീവിതത്തിൽ ഇനിയും കൈവരിക്കണം എന്ന ആഗ്രഹമുള്ള കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ?
0: കലാപരമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ട്. മോന് കുറച്ചൊരു പാട്ടിൻ്റെ ഒരു അല്പം ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവനെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചെടുത്ത് കൊണ്ടുപോകണമെന്നുണ്ട്. പിന്നെ ഞങ്ങൾ കാഴ്ചയില്ലാത്ത ആളുകൾ സംഘടിതരാണല്ലോ,
1: ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്.
0: ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്, അതിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് കുറേ പ്രവർത്തനങ്ങളൊക്കെ എല്ലാവർക്കും ഒപ്പം നിന്നുകൊണ്ട്, അല്ലെങ്കിൽ സപ്പോർട്ടീവായിട്ടെങ്കിലും നിന്നുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിച്ച് പോകണമെന്നുണ്ട്. ജീവിതത്തിൽ പരമാവധി മനുഷ്യന് നന്മയാകുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്.
1: ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച ശ്രീ ബിനോയ് കുര്യാക്കോസിന്റെ വാക്കുകൾ നമുക്കൊരു പ്രചോദനമാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പരിമിതികളായി കണ്ട് ഒതുങ്ങിക്കൂടുന്നവരോട് സാറിന്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. അപ്പോൾ ഇനിയും ഒരുപാട് പേർക്ക് പ്രചോദനാത്മകമാകട്ടെ താങ്കളുടെ ജീവിതം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.
0: നന്ദി.
2: വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ബിനോയ് കുര്യാക്കോസുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

0: ആകാശവാണി തൃശൂർ.
1: പാട്ടുകളുടെ ഓർമ്മയിൽ എൻ്റെ മനസ്സിലാദ്യമായി ഒരു ശബ്ദത്തോട് പ്രണയം തോന്നുക, വല്ലാതെ നമ്മളെ പിടിച്ചടുപ്പിക്കുക എന്നൊക്കെ തോന്നിയ ആ ഒരു മാന്ത്രികത തോന്നിയത് ഒരു പുരുഷ ശബ്ദമല്ല, അതൊരു സ്ത്രീ ശബ്ദമായിരുന്നു. എസ് ജാനകി എന്ന അഭൗമ ഗായിക എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എഥീറിയൽ സിംഗർ. ഈ സ്റ്റുഡിയോയ്ക്ക് അകത്ത് വെച്ചാണ് എൻ്റെ അച്ഛനും അമ്മയും പരസ്പരം കാണുന്നതും അവരിഷ്ടപ്പെടുന്നതും. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദിസ് വാസ് ദി പ്ലേസ് വെയർ നേച്ചർ കോൺസ്പയേർഡ് മൈ കൺസെപ്ഷൻ. എൻ്റെ ജനനത്തെ ഈ പ്രപഞ്ചം രൂപീകരിച്ചത് ഈ മുറികൾക്കുള്ളിൽ വെച്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം.

45 വർഷത്തെ ഭൂമിയിലെ വാസത്തിനിടയിൽ കഥകളുടെ മായാപ്രപഞ്ചം തീർത്ത് മടങ്ങിപ്പോയ താരകം പി പത്മരാജന്റെ പുത്രനും എഴുത്തുകാരനുമായ പി അനന്തപത്മനാഭനാണ് ഇക്കുറി ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത്. മറക്കാതെ കേൾക്കുക ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ഇന്ന് രാത്രി 9:15 കായിക ലോകം ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലൂടെ പ്രത്യേക പരിപാടി. രചന അജ്മൽ എൻ എസ്. ഇന്ന് രാത്രി 9:15 കായിക ലോകം. ആകാശവാണി തൃശൂർ. സമയം 10 കഴിഞ്ഞ് 14:52. അല്പസമയത്തിനകം അടുത്ത പരിപാടി കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: தமிழ்ச்சொல் மாலை.
2: வணக்கம் நேர்களே, இது தமிழ்ச்சொல் மாலை.

കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ എൻ്റെ ഐവകി നിലങ്ങളാലും തന്നെ അഴകുപടുത്തി കൊള്ളും ഇടംതാൻ എൻ്റെ നാഞ്ചിൽ നാട്. എൻ്റെ പോറ്റപ്പെട്ട ഇന്ത്യാവിൽ തെക്ക് മുനയിൻ കന്യാകുമരി മാവട്ടം. കുമരി മാവട്ടം അൻ്റും ഇന്നും വരലാറ്റ് സിറപ്പ് മിക്കത് എൻപതൻ സാക്ഷികൾ താൻ അങ്ങുള്ള കോട്ടകൾ മറ്റും കൽവെട്ടുകൾ. എൻ്റെ തമിഴ്ച്ചൊല് മാലയ് നികഴ്ചിയിൽ മുതലാവതാക നേർകൾ കേട്ടിരുപ്പത് തിരു എസ് മുരുകൻ അവർ എഴുതി വഴങ്ങും ഉരൈ കന്യാകുമരി മാവട്ട കോട്ടകൾ.

നേരുകൾക്ക് ഒരു അറിവിപ്പ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലിരുന്ന് ഒലിപ്പരപ്പാകും തമിഴ്ച്ചൊൽ മാലേ നിഘഴ്ചിയെ കുറിച്ച് നേരുകളിലെ കരുത്തുക്കൾ വരവേൽക്കപ്പെടുകിന്റെ. കരുത്തുക്കൾ അനുഭവേണ്ടിയ മുഖവരി: എഴുത്തുപെട്ടി, ആകാശവാണി, തിരുവനന്തപുരം 14. അല്ലത് ഉങ്ങൾ കരുത്തുക്കളെ മിന്നഞ്ചൽ മൂലമാകവും അനുപ്പലാം. ഇമെയിൽ മൂലമാക അനുപ്പവേണ്ടിയ മുഖവരി: AIR TVM PM@gmail.com. മുഖവരി ഒരു മുറ കൂടെ: എഴുത്തുപെട്ടി, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ അനുപ്പവേണ്ടിയ മുഖവരി: AIR TVM PM@gmail.com.

0: ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞ് 57 മിനിറ്റും 38 സെക്കൻഡും.
1: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
1: 2-ാമത്തെയും 4-ാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
1: ജീവിതപാഠം പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: പാട്ടുകളുടെ ഓർമ്മയിൽ എൻ്റെ മനസ്സിൽ ആദ്യമായി ഒരു ശബ്ദത്തോട് പ്രണയം തോന്നുക, വല്ലാതെ നമ്മളെ പിടിച്ചടുപ്പിക്കുക എന്നൊക്കെ തോന്നിയ ആ ഒരു മാന്ത്രികത തോന്നിയത് ഒരു പുരുഷ ശബ്ദമല്ല, അതൊരു സ്ത്രീ ശബ്ദമായിരുന്നു. എസ് ജാനകി എന്ന അഭൗമ ഗായിക എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എഥീറിയൽ സിംഗർ.
1: നാൽപ്പത്തിയഞ്ച് വർഷത്തെ ഭൂമിയിലെ വാസത്തിനിടയിൽ കഥകളുടെ മായാപ്രപഞ്ചം തീർത്ത് മടങ്ങിപ്പോയ താരകം, പി പത്മരാജന്റെ പുത്രനും എഴുത്തുകാരനുമായ പി അനന്തപത്മനാഭനാണ് ഇക്കുറി ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത്. മറക്കാതെ കേൾക്കുക ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക്.

0: ഇന്ന് രാത്രി 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, ചങ്ങനാശ്ശേരി CP മാധവൻ നമ്പൂതിരി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. തിരുവിഴ വിജു എസ് ആനന്ദ് വയലിൻ, കോട്ടയം ജി സന്തോഷ് കുമാർ മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം. ഇന്ന് രാത്രി 10 മണിക്ക് ദേശീയ സംഗീത പരിപാടിയിൽ.
1: ആകാശവാണി തൃശൂർ, ലളിതം മധുരം.

0: ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര.
1: സംഗീതശാഖയിൽ ആസ്വാദകർ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ലളിത സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും മനസ്സിൽ പതിഞ്ഞ പാട്ടിന്റെ പാലാഴിയിലേക്ക്, ലളിതം മധുരത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേട്ടുപരിചയിച്ചതും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതുമായ ഒരു പിടി ലളിതഗാനങ്ങൾ സമ്മാനിച്ച ആകാശവാണിയുടെ മണിച്ചപ്പിൽ നിന്നും ഇതാ ആ ഗാനങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി.

0: മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേട്ടുപരിചയിച്ചതും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതുമായ ഒരു പിടി ലളിതഗാനങ്ങൾ സമ്മാനിച്ച ആകാശവാണിയുടെ മണിച്ചപ്പിൽ നിന്നും ഇതാ ആ ഗാനങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി.
1: ലളിതം മധുരം.
0: മനുഷ്യ മനസ്സിന്റെ എന്നല്ല, പ്രകൃതിയിലെ സർവജീവജാലങ്ങളുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള സംഗീതം. ഈ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്ന ഭാവങ്ങൾ, അനുഭവങ്ങൾ ഓരോ ശ്രോതാവിനും ചിലപ്പോഴെങ്കിലും സ്വാനുഭവമായോ തനിക്കറിയാവുന്ന പലരുടേതുമായോ ഒക്കെ തോന്നിപ്പോകാം. അതുകൊണ്ടാണ് കഥ ഒഴുകുന്ന ഗാനത്തോടൊപ്പം തുഴയാൻ ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നതും. ഏറെ പ്രതീക്ഷ ഉണർത്തി മുന്നേറിയപ്പോൾ അകാലത്തിൽ പൊലിഞ്ഞ ഗാനരചയിതാവാണ് ഗിരീഷ് പുത്തഞ്ചേരി. അദ്ദേഹം എഴുതിയ പല ലളിതഗാനങ്ങളും പ്രശസ്തമാണ്. വരികളിൽ മായാജാലം തീർക്കുന്ന അദ്ദേഹത്തിന്റെ കഴിവുകൾ അനിർവചനീയം തന്നെ. വരികൾ കൊണ്ട് ജനഹൃദയം കീഴടക്കിയ കലാകാരൻ എന്ന വിശേഷണത്തിന് തീർത്തും അർഹനായ ഗിരീഷ് പുത്തഞ്ചേരി ആകാശവാണിയുടെ വിവിധ നിലയങ്ങൾക്ക് ലളിതഗാനം എഴുതിക്കൊണ്ടാണ് തുടക്കം കുറിച്ചത്. മനസ്സിൽ മായാതെ തങ്ങി നിൽക്കുന്ന ഓർമ്മകളെ തഴുകിയുണർത്താൻ കഴിവുള്ള ഈണം പകരുന്ന ഓരോ ഗാനങ്ങളിലും തന്റേതായ ഒരടയാളമിട്ട് എന്നും ശ്രോതാക്കളെ വിസ്മയിപ്പിക്കുന്ന എം ജയചന്ദ്രനും വരികൾ കൊണ്ട് ഗാനശാഖിയെ സമ്പുഷ്ടമാക്കിയ ഗിരീഷ് പുത്തഞ്ചേരിയും ഒന്നിച്ചപ്പോൾ കിട്ടിയത് ഓർമ്മയിൽ ഒളിമങ്ങാതെ നിൽക്കുന്ന ഒട്ടനവധി ലളിതഗാനങ്ങളാണ്. ഇവരുടെ കൂട്ടുകെട്ടിൽ പിറന്ന ആകാശവാണി ലളിതഗാന ശേഖരത്തിൽ നിന്നും പ്രശസ്തമായ ഒരു ലളിതഗാനം. ബിജു നാരായണന്റെയും കെ എസ് ചിത്രയുടെയും ആലാപന മാധുര്യത്തിൽ ഒരിക്കൽ കൂടി ആ ഗാനം ഇതാ.

ലളിതം മധുരം. എം ജയചന്ദ്രന്റെ ആദ്യത്തെ ഹിറ്റ് ലളിതഗാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഗാനം. ഒരുപക്ഷെ അന്നേ ഇല്ലാതാവാൻ തുടങ്ങിയിരുന്ന ഗ്രാമഭംഗിയും അതിന്റെ വികാരങ്ങളും കവി എഴുതിയത് ഒരു ഓർമ്മപ്പെടുത്തലാണെങ്കിൽ പിന്നീടത് യാഥാർത്ഥ്യമായി. ഗ്രാമഭംഗിയൊക്കെ ഇന്ന് ഒരു പരിധിവരെ ഓർമ്മകളുടെ അവശേഷിപ്പുകളായി മാറി എന്ന് തന്നെ പറയാം. ഒരിക്കലും മറക്കാനാവാത്ത, വർണ്ണനകൾക്കതീതമായ, തിരിച്ചു കിട്ടാത്ത മനോഹരമായ നാളുകളിലേക്കുള്ള ഒരു എത്തിനോട്ടം. എന്തൊരു മധുരഭാവഗാനമാണ്! ബാല്യകാലത്തെ തൊട്ടുണർത്തുന്ന മാസ്മരഗാനം. മലയാളത്തിന്റെ പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ഹരി കുടപ്പനക്കുന്നിന്റെ വരികളാൽ അനുഗ്രഹീതമായ എം ജയചന്ദ്രന്റെ ഈണത്തിൽ ഭാവഗായകന്റെ ഭാവാർദ്രമായ ആലാപനം.

ലളിതം മധുരം. ലളിത സംഗീതത്തെ ജനകീയമാക്കിയതിൽ മുഖ്യ പങ്കുവഹിച്ച സംഗീത സംവിധായകനായ എം ജി രാധാകൃഷ്ണൻ ആകാശവാണിക്ക് വേണ്ടി ഈണം പകർന്ന ലളിത ഗാനങ്ങൾ നിരവധിയാണ്. മഹാദേവൻ തമ്പിയുടെ തൂലികയിൽ പിറന്ന വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ ആലപിച്ച ഈ ലളിതഗാനം ശ്രോതാക്കൾ മറന്നിരിക്കാനിടയില്ല.

ലളിതം മധുരം. മുൻതലമുറ പിൻതലമുറയ്ക്കൊരുക്കി വെച്ച നിധി മാധുര്യങ്ങളാണ് ഓരോ ഗാനങ്ങളും. പ്രകൃതിയും ആചാരങ്ങളും എത്രത്തോളം നൈർമല്യവും ലളിതവുമായിരുന്നെന്ന് വീണ്ടും വീണ്ടുമുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം പകർന്ന ഓരോ ഗാനങ്ങളും. വളരെ കുറച്ച് ലളിത ഗാനങ്ങളാണ് രാധിക തിലക് പാടിയിട്ടുള്ളൂ എങ്കിലും പാടിയതിലേറെയും അതിമനോഹരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആർ കെ ദാമോദരന്റെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണമിട്ട് രാധിക തിലക് ആലപിച്ച ഈ ലളിതഗാനമാവട്ടെ ഇന്നത്തെ ലളിതം മധുരത്തിൽ അവസാനമായി.

0: ലളിതം മധുരം.
1: സുഗമ സംഗീതത്തിന്റെ ശ്രുതി താളങ്ങൾ ഇഴുകിച്ചേർന്ന് അതിനോടൊപ്പമുള്ള സുഗതയാത്രയിൽ എല്ലാം മറന്നു പറന്നുയരാൻ നമുക്ക് വഴിയൊരുക്കുന്ന ഗാനങ്ങളും അതിന്റെ ഈണങ്ങളും മെനയുന്ന അനുഗ്രഹീത കലാപ്രതിഭകളും ഇനിയും ഇനിയും പിറക്കട്ടെ. എത്ര കേട്ടാലും മതിവരാത്ത ആ ലളിതഗാനങ്ങൾ ഒരിക്കൽ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാനുള്ള എളിയ ശ്രമം ഓർമ്മയിലേക്ക് ഒരു കിളിവാതിൽ ദൂരം മാത്രം. അതാണ് ലളിതം മധുരം എന്ന ഈ ലളിതഗാന പരിപാടി.
2: ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആസ്വാദനവും 9447072669 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുമല്ലോ.
0: ലളിതം മധുരം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര. ആശയം ആവിഷ്കാരം സി എസ് അനുരൂപ്, അവതരണം ബിനിത ഗോപിനാഥ്.

ഈ സ്റ്റുഡിയോയ്ക്ക് അകത്ത് വെച്ചാണ് എൻ്റെ അച്ഛനും അമ്മയും പരസ്പരം കാണുന്നതും അവരിഷ്ടപ്പെടുന്നതും. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദിസ് വാസ് ദി പ്ലേസ് വെയർ നേച്ചർ കോൺസ്പയേർഡ് മൈ കൺ

45 വർഷത്തെ ഭൂമിയിലെ വാസത്തിനിടയിൽ കഥകളുടെ മായാപ്രപഞ്ചം തീർത്ത് മടങ്ങിപ്പോയ താരകം, പി പത്മരാജന്റെ പുത്രനും എഴുത്തുകാരനുമായ പി അനന്തപത്മനാഭനാണ് ഇക്കുറി ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത്. മറക്കാതെ കേൾക്കുക ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: സ്വരസങ്കേതിക എന്നുള്ള പ്രോഗ്രാം ആണ് വിളിക്കുന്നത്. ഞാൻ ഡോക്ടർ ജയകൃഷ്ണൻ.
1: നമസ്കാരം.
0: നമസ്കാരം. നമസ്കാരം. എവിടെ താമസം? എവിടെയാണ്?
1: ഞാൻ ചെറുതുരുത്തിയിലാണ്.
0: ചെറുതുരുത്തി. ഓക്കെ. അപ്പോ സംഗീത അധ്യാപികയാണ് അല്ലേ?
1: അതെ അതെ അതെ.
0: ഓക്കെ ഓക്കെ. ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ എവിടെങ്കിലും?
1: ഞാനിപ്പോ വർക്ക് ചെയ്യുന്നില്ല, ക്ലാസ് ഒക്കെ എടുക്കണം.
0: അതെല്ലേ, പ്രൈവറ്റ് ആയിട്ട് ക്ലാസ് എടുക്കല്ലേ.
1: അതെ.
0: അപ്പൊ സംഗീതം പഠിച്ചതൊക്കെ എവിടെയാ?
1: ഞാൻ ആർഎൽവി കോളേജിലെ എക്സാം എഴുതുകയാണ് കോട്ടയത്ത് ഒരു ശങ്കുണ്ണി സ്മാരക കോളേജ്
0: ഉണ്ടായിരുന്നു,
1: ഇവിടെ ഗാനഭൂഷണം പഠിച്ചിട്ട് ആർഎൽവിയിൽ വന്ന് എക്സാം എഴുതുകയാണ്.
0: എന്നിട്ട് എം എ ആണോ ബി ആണോ?
1: എം എ അല്ല, അന്ന് ഗാനഭൂഷണം
0: ഡിപ്ലോമ
1: കോഴ്സ്. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി എടുത്തു, എം എ ചെയ്തു.
0: ഓക്കെ ഓക്കെ. അല്ല, ഈ സംഗീത പഠനം ഇപ്പൊ ഒരു അക്കാദമിക് തലത്തിലേക്ക് വന്നല്ലോ ബി എ എം എ ആയിട്ട്. അപ്പോ അതിനു മുൻപ് പ്രൈവറ്റ് ആയിട്ട് ആരും ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഈ ഗുരുകുലവാസം പോലെ അല്ലെങ്കിൽ
1: എന്റെ അനീസിയാണ് അന്ന് മെയിൻ ആയിട്ട് പഠിച്ചോണ്ടിരുന്നത്. അമ്മക്ക് ഇങ്ങനെ കേക്കും അനീസി പ്രാക്ടീസ് ചെയ്യണ കൂടെ ഞാനും ഓരോന്ന് പഠിച്ചിട്ട് ഞാൻ കോമ്പറ്റീഷൻ ഒക്കെ പോയിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ അങ്ങനെ ഒരു ഗുരുവിന്റെ അടുത്ത്
0: പഠിച്ചിട്ടില്ല. പേരെന്താ?
1: നേരിട്ട് പഠിക്കണത്.
0: അനീത്തിന്റെ പേര് പറയൂ.
1: അനീത്തി ശ്രീലത നമ്പൂതിരി.
0: ആ, നമ്മുടെ ആകാശവാണിയുടെ ഓഡിഷന്റെ ആർട്ടിസ്റ്റ് ആണ് അല്ലേ? അപ്പൊ അവരാരുടെ പഠിച്ചിരുന്ന ആദ്യം?
1: ചന്ദ്രമന നാരായണൻ നമ്പൂതിരിയുടെ.
0: പെരുമ്പാവൂര് അല്ലേ? പെരുമ്പാവൂര്.
1: അതെ, പെരുമ്പാവൂര്.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: ഞങ്ങളുടെ വീട് പെരുമ്പാവൂരാണ്. അപ്പൊ അവിടെ ശ്രീലത അവിടെ ഗുരുകുല വിദ്യാഭ്യാസം പോലെ തന്നെ അദ്ദേഹത്തിന്റെ
0: ഒരു ഗുരുകുല എൻവയോൺമെന്റിൽ പഠിച്ചിരുന്നു അല്ലേ?
1: അതെ അതെ അതെ. അപ്പോ ലത പാടണ കേട്ടിട്ടാണ് ഞാൻ ഓരോ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യണ കേട്ടിട്ട്. അങ്ങനെ പഠിച്ചിട്ട് ഞാൻ കോമ്പറ്റീഷനൊക്കെ
0: പോയിട്ടുണ്ട് വെറുതെ. അത് കഴിഞ്ഞ്
1: പിന്നെ ഗാനപൂർണത്തിന് ചേർന്നതിന് ശേഷമാണ് ഞാനങ്ങനെ എന്താണ് ഇത് എന്നുള്ള ശരിക്കും മനസ്സിലായി തുടങ്ങിയത്.
0: ഓക്കെ ഓക്കെ. വേറെ ഏതെങ്കിലും സ്കൂളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും താൽക്കാലികമായിട്ട് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ?
1: ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പട്ടാമ്പി എം ഇ എസ് കോളേജില് ഒരു 10 വർഷത്തോളം അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കലാമണ്ഡലത്തില് ഗസ്റ്റ് ആയിട്ട് ഒരു 5 വർഷം
0: കലാമണ്ഡലത്തില്. കേരള കലാമണ്ഡലത്തില് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് അല്ലേ?
1: അതെ, കേരള കലാമണ്ഡലം മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്.
0: ഓക്കെ ഓക്കെ. പിന്നെ ഫാമിലിയെ കുറിച്ചൊക്കെ പറയൂ, വീട്ടിലാരൊക്കെയാണ് സംഗീതമായിട്ട് ബന്ധമുള്ളവര്?
1: എന്റെ ഹസ്ബൻഡ് രാജേന്ദ്രൻ വയലിൻ ആർട്ടിസ്റ്റ് ആണ്. ആളും ഓൾ ഇന്ത്യ റേഡിയോയിലെ.
0: ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ആ, വയല രാജേന്ദ്രൻ. ഓക്കെ ഓക്കെ. മക്കള്?
1: കലാമണ്ഡലത്തിലെ മറ്റേ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച്ഒഡി ആയിട്ട്.
0: അദ്ദേഹം റിട്ടയർ ചെയ്തല്ലോ അല്ലേ? റിട്ടയർ ചെയ്തു. മക്കളാരൊക്കെ സംഗീത രംഗത്തുണ്ടോ? അവരെ കുറിച്ച്?
1: ഇതേ ഫീൽഡ് തന്നെ കണ്ടിന്യൂ ചെയ്യണു. മോൻ ആനന്ദ് കെ രാജ്.
0: ഓക്കെ.
1: ആളും ഫുള്ളായിട്ടും ഈ മറ്റേ കച്ചേരി ഫീൽഡിലാണ്. ക്ലാസ് ഒക്കെ എടുക്കുന്നു, ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്നു.
0: ഓക്കെ.
1: അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ സ്ഥലത്ത് ഗസ്റ്റ് ആയിട്ടും ഒക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യണു, പോണു. അങ്ങനെ
0: ആനന്ദ് രാജും ആകാശവാണിയുടെ ഓഡിഷന്റെ പാനലിൽ ഉണ്ട് തോന്നുന്നു അല്ലേ?
1: അതെ, ഓഡിഷൻ കിട്ടിയ ആളാണ്.
0: ഓക്കെ ഓക്കെ.
1: മകള് മറ്റേ എം എ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ എം എ കഴിഞ്ഞു. ആളിത് ഇപ്പൊ കഴിഞ്ഞ വർഷം മറ്റേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയില് ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു.
0: ഓക്കെ.
1: മാർച്ച് ഏപ്രിലോടുകൂടി അത് കോൺട്രാക്ട് കഴിഞ്ഞു.
0: ഓക്കെ.
1: അടുത്തേക്ക് അങ്ങനെയൊക്കെ അന്വേഷിച്ചോണ്ടിരിക്കുന്നു, ജോലി തേടിക്കൊണ്ടിരിക്കുന്നവരാണ്.
0: ഓക്കെ. അപ്പൊ അങ്ങനെ സംഗീത സാന്ദ്രമായിട്ട് ഒരു കുടുംബജീവിതം തുടരുന്നു അല്ലേ? വളരെ വളരെ സന്തോഷം. ഇനി അല്പം നമുക്ക് സംഗീതത്തെ കുറിച്ച് സംസാരിക്കാം. ഒരു സംഗീതം കേൾക്കണം എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ചില ചില രാഗങ്ങളോട് പ്രത്യേക ഇഷ്ടമുണ്ടാവും. അപ്പോ ടീച്ചർക്ക് ഏറ്റവും പെട്ടെന്ന് നമുക്കൊരു കർണാടക സംഗീതം കേൾക്കണം എന്ന് മനസ്സിൽ തോന്നുന്ന സമയത്ത് ഏത് രാഗം കേൾക്കണം എന്നാ പെട്ടെന്ന് തോന്നുക? അല്ലെങ്കിൽ ഏത് രാഗത്തോടാണ് കൂടുതലൊരു പ്രതിപത്തി ഉള്ളത്? നമ്മുടെ മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുന്ന ഓരോ രാഗത്തിനും ഓരോ വികാരം ഉണ്ടല്ലോ. നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മളിൽ സന്തോഷം നിറയ്ക്കുന്ന ഏതെങ്കിലും ഒരു രാഗം.
1: എനിക്ക് കൂടുതലായിട്ട് ഇപ്പൊ എന്താ പറയാ, വലിയ വലിയ രാഗങ്ങളെക്കാളും, അതായത് തോടി, കല്യാണി അങ്ങനെയുള്ള
0: ഖനരാഗങ്ങളല്ലാതെ
1: രാഗങ്ങളെക്കാളും എനിക്ക് ചെറിയ രാഗങ്ങളോടാണ് കൂടുതൽ.
0: ഓക്കെ.
1: ഹിന്ദോളം അങ്ങനെയൊക്കെയുള്ള അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളാണ്.
0: എനിക്ക് തോന്നുന്നത്
1: വരുത്തണത് കൊണ്ടായിരിക്കാം അങ്ങനെ, അതിനോടാണ് കൂടുതൽ.
0: അല്ല, ഹിന്ദുസ്ഥാനി രാഗങ്ങൾക്ക് കർണാടക സംഗീത രാഗങ്ങളെക്കാളും കുറച്ചുകൂടെ ഒരു ഫീൽ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? വികാരം പ്രതിഫലിപ്പിക്കാൻ കുറച്ചുകൂടെ ഒരു കഴിവുള്ള രാഗങ്ങള് അല്ലേ? ഇപ്പൊ കാപ്പി, വൃന്ദാവന സാരംഗ, ബിഹാഗ് എന്നൊക്കെ പറയുമ്പോഴേ, ഹമീർ കല്യാണി അല്ലേ? അപ്പൊ ഇതിലെ ഏതെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രാഗം പാടാൻ പറഞ്ഞാൽ ഏത് രാഗമാണ് മൂള?
1: ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ ഹിന്ദോളൊക്കെ തന്നെയാണ് മൂള.
0: ഹിന്ദോളത്തിൽ

0: കർണാടകയാണെങ്കിൽ ഏറ്റവും ചെറുത് ഗോവർദ്ധന ഗിരീശം.
1: ഒരു രണ്ടുപേരി പാടാവോ, പല്ലവിയെങ്കിലും പാടാവോ?

0: மனோகரம் சர்விதரம் சாதிகரம் கோவர்தன கிரீசம் ஸ்மராமி.
1: ഓക്കെ, വളരെ നല്ല നല്ല ജ്ഞാനഭാവത്തോടുകൂടെ പാടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അധ്യാപിക എന്ന നിലയിൽ മാത്രം ഒതുങ്ങാതെ എന്തുകൊണ്ടാണ് ഒരു പെർഫോമറായിട്ട് ഷൈൻ ചെയ്യാൻ ആഗ്രഹിക്കാഞ്ഞത്?
0: അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്നാമത് എനിക്ക് ബേസിക്കായിട്ട് കുറച്ച് ശാരീരിക പ്രശ്നങ്ങളുണ്ട്, ബ്രീത്തിങ് പ്രോബ്ലംസ്.
1: ഓക്കെ ഓക്കെ, ശ്വാസ സംബന്ധമായ അല്ലേ?
0: അതെ അതെ, അതുകൊണ്ട് മാത്രമാണ്. കാരണം ഒരു ഫാമിലിയാണ് എനിക്ക്.
1: അതെ,
0: അപ്പൊ എന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ.
1: പിന്നെ കൂടുതൽ ഏത് തരം ആൾക്കാരുടെ പാട്ടാണ് കേൾക്കാറുള്ളത്? അതായത് പഴയ തലമുറയിലെയാണോ പുതിയ പാട്ടുകാരെയാണോ?
0: ഞാന് പഴയത് ഇഷ്ടമല്ലാന്നിട്ടല്ല, എങ്കിലും എനിക്ക് പുതിയതാണ് കൂടുതൽ കേൾക്കാറുള്ളത്.
1: അതെ അല്ലേ. ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പഴയ പാട്ടുകാരാണ്.
0: അതെ,
1: എന്താ വെച്ചാൽ പഴയ തലമുറയിലെ ഒരു ഒരു ഒരു ചിട്ടയായിട്ട് ചിട്ടനിബദ്ധമായിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ ലാൽഗുഡി ജയരാമൻ സാർ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു കർണാടക സംഗീത രംഗത്തെ ഒരു അധികായൻ അല്ലേ. അപ്പോൾ അവരുടെയൊക്കെ ഒരു കൃതികളിലെ ഒരു ഒരു റെൻഡറിങ് സ്റ്റൈലും അല്ലെങ്കിൽ വായനയുടെ സ്റ്റൈൽ, ഒരു രാഗം ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റൈല് ഒക്കെ നമ്മൾ ഇന്നത്തെ തലമുറ വളരെയധികം.
0: ലാൽഗുഡി സാറിൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ മിക്കവാറും എന്താ പറയാ, തില്ലാനകള് ഫുള്ളും ഇവിടെ നമ്മുടെ ആള് ഫോളോ ചെയ്യുന്ന സമ്പ്രദായമാണ്. അതുകൊണ്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നമ്മുടെ വോക്കലിസ്റ്റ് കണ്ട് ഇപ്പൊ എന്താ പറയാ, ഇപ്പോഴത്തെ അതായത് രഞ്ജി ഗായത്രി അങ്ങനെയുള്ള ഒരു പഴയ ഇതിനെ കേൾക്കണേക്കാളും ഞാൻ കൂടുതൽ ഇഷ്ടപ്പെട്ട് കേൾക്കണത് ഇതാണ്.
1: ഈ കർണാടക സംഗീത രംഗത്തെ വനിതാ ത്രയങ്ങളെ കുറിച്ച് അറിയാലോ? പഴയ കാലത്തെ, അതായത് MS സുബ്ബലക്ഷ്മി, DK പെട്ടമ്മാൾ, ML വസന്തകുമാരി, ഇതിൽ ആരുടെ ശൈലിയോടാണ് ഏറ്റവും പ്രതിപത്തി?
0: എം എസിന്റെ തന്നെ.
1: എന്താ MSന്റെ പാട്ടില് അത് കൂടുതൽ ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ഉള്ളിലേക്ക് എടുക്കാൻ എന്താ കാരണം?
0: പോപ്പുലർ ആയിട്ട് കേൾക്കണത് കൊണ്ടായിരിക്കാം. ഇപ്പൊ അവരുടെ ചെറുമക്കളും ഇപ്പൊ അതേ രംഗത്ത് നന്നായിട്ട് അതേ അവരുടെ അതേ ഇതുപോലെ തന്നെ പാടുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോ ശരിക്കും നമുക്ക് പഴയത് കേൾക്കണം. അതേ അതായത് എനിക്ക് ആ നമ്മള് കാസറ്റുകളും അതൊക്കെ കേട്ടിട്ടുള്ള ആ ഒരു സ്റ്റൈൽ തന്നെ ഇപ്പോഴും വീണ്ടും കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്.
1: എനിക്ക് തോന്നിയിട്ടില്ല, അവരുടെ ശബ്ദത്തിൽ തന്നെ ഓൾറെഡി ഉള്ള ഒരു ഒരു ഭക്തിയുടെ അംശം, ഭക്തി അല്ലേ. ഈ കർണാടക സംഗീതത്തിന്റെ സാങ്കേതികതയെക്കാളും അതിനേക്കാളും ഉപരിയായിട്ട് അവരുടെ ശബ്ദത്തിലുള്ള ഒരു ഭക്തിയുടെ ഫീല്.
0: നമ്മൾ വിചാരിക്കുമോ ഞാൻ എന്തുമാത്രം മറ്റേത് ഇഷ്ടപ്പെടണോ എന്നുള്ളത് നമുക്ക് അപ്പോഴാണ് ഫീൽ
1: ചെയ്യുന്നത്. ഭക്തിയാണ് അവരുടെ സംഗീതത്തിന്റെ ആത്മാവ് MS സുബ്ബലക്ഷ്മിയുടെ അല്ലേ. ഇപ്പൊ MLV ആയിട്ട് കമ്പയർ ചെയ്യാൻ MLV വിദ്വത്വമാണ് കൂടുതൽ അവരുടെ വോയിസും. മറിച്ച് MS സുബ്ബലക്ഷ്മിയുടെ ശബ്ദത്തിൽ തന്നെ ഒരു ഒരു ഭക്തിയുടെ ഒരു ഒരു പാരമ്യത അടങ്ങിയിട്ടുണ്ട് അല്ലേ. ഇനി മെയിൽ സിംഗേഴ്സിനെ കുറിച്ച്
0: പറയുമ്പോഴോ,
1: ഈ കർണാടക സംഗീത രംഗത്തെ ആൺപാട്ടുകാർ ആരുടെയാണ് ഇഷ്ടം അല്ലെങ്കിൽ ആരുടെയൊക്കെയാണ് ഇഷ്ടം? അല്ല, നിലവിലേന്ന് കണക്കാക്കണ്ട, പഴയ ആൾക്കാരെ എടുത്തോളൂ. ഒരു രണ്ടോ മൂന്നോ ജനറേഷൻ എടുത്തോളൂ താല്പര്യമുള്ള പാട്ടുകാരെ, അല്ലെങ്കിൽ കേൾക്കാൻ നമ്മൾ എപ്പോഴും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ചില ഗായകര്, അത് വിദ്വത്വപരമായിട്ടാവാം.
0: ഇപ്പോഴത്തെ ഇതില് നമുക്ക് സത്യവാനം മൂഴികള ഹരികൃഷ്ണന്റെ ഒക്കെ നല്ല
1: പുതിയ ജനറേഷൻ നമ്മുടെ കേരളത്തിലെ.
0: അതെ, നമ്മുടെ ഇതില്. അതെ,
1: പഴയ തലമുറയിലോ? ഇതിന് തൊട്ടുമുമ്പുള്ള തലമുറ എടുത്താലും മതി.
0: മറ്റേ സുബ്രഹ്മണ്യ സാറിന്റെ
1: മധുരൈ TN ശേഷഗോപാൽ സാറ്, TV ശങ്കരനാരായണൻ സാറ് അല്ലേ, ആ ഒരു തലമുറ. അതിനു മുമ്പുള്ള തലമുറയിലെ പാട്ട് കേൾക്കാറുണ്ടോ? കേട്ടിട്ടുണ്ടോ? കുറവാണ്. അതായത് പഴയ ഏറ്റവും ഒരു ആദ്യ തലമുറയില് ഇപ്പോ MD രാമനാഥൻ, GNB, SKല്യാൺരാമൻ. കാരണം നമ്മള്

0: എപ്പോഴും ഈ സംഗീത രംഗത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെപ്പോഴും നമുക്ക് മുൻപേ നടന്നവരെ എന്ത് ചെയ്തു വെച്ചു എന്ന് നോക്കുന്നതും നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിന് ഏറ്റവും അഭികാമ്യം എന്ന് എനിക്ക് തോന്നുന്നു. കർണാടക സംഗീത രംഗത്ത് നമുക്ക് മുൻപേ പോയവരെ ഏത് നമുക്ക് നല്ലൊരു വഴി വെട്ടിത്തെളിച്ചിട്ടുണ്ട്, അപ്പോൾ അവരെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ അവർ നമുക്ക് ശരിയായ ചിട്ടയായ വ്യക്തമായൊരു പദ്ധതിയും ഒരു വഴിയും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് എസ് കല്യാണരാമൻ, ജി എൻ ബി, ശമ്മൻകുടി. ഇപ്പം ജി എൻ ബി എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കർണാടക സംഗീത രംഗത്തെ ഒരു നാഴികക്കല്ലാണ്, നമ്മൾ പറയില്ല ഒരു മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കർണാട്ടിക് മ്യൂസിക് എന്ന് പറയും. അപ്പം കർണാടക സംഗീതം ജി എൻ ബിക്ക് മുമ്പ്, ജി എൻ ബിക്ക് ശേഷം, അങ്ങനെ നമുക്ക് വേർതിരിക്കാം. പുതിയ തലമുറയിലെ സ്ത്രീ സാന്നിധ്യത്തെ കുറിച്ച് എന്താ അഭിപ്രായം? അതെ, സജീവമായിട്ട് രംഗത്തുള്ള ആൾക്കാർ കാരണം നമുക്ക് പണ്ടത്തെക്കാളും സ്ത്രീകൾ ഈ രംഗത്ത് വന്നിട്ടുണ്ട്, ഷൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ, മറ്റ് പല രംഗങ്ങളും പോലെ തന്നെ ഈ കർണാടക സംഗീത രംഗത്തും. അപ്പൊ ഈ ഇന്നുള്ള കർണാടക സംഗീത രംഗത്ത് ഉള്ള സ്ത്രീ സാന്നിധ്യങ്ങളിൽ
1: കേരളത്തില് പാടുന്നതിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നുന്നത്
0: നന്ദിനി
1: തന്നെയായിരിക്കും.
0: ഓക്കെ ഓക്കെ,
1: നല്ല ജ്ഞാനമാണ്, ഒരു ഇഷ്ടം പോലെ
0: ഏതായാലും നമുക്ക് രമാദേവി ടീച്ചറുടെ ഒരു പാട്ട് കൂടെ കേൾക്കണമെന്നുണ്ട് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്. സെമി ക്ലാസിക്കലോ എയ്റ്റ് ക്ലാസിക്കലോ അല്ലെങ്കിൽ നമ്മുടെ കച്ചേരിയുടെ

0: ഓക്കെ, അപ്പോൾ വളരെ വളരെ സന്തോഷം. നിങ്ങളുടെ കലാകുടുംബത്തിന് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന്, നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇതുപോലെ സ്വരസംഗീതിക പോലുള്ള പ്രോഗ്രാമുകൾ കേൾക്കുക. ഇനിയും ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഹസ്ബൻഡിനോടും മക്കളോടും എല്ലാവരോടും പ്രത്യേകം സ്നേഹാന്വേഷണം അറിയിക്കുക. വളരെ വളരെ നന്ദി.
1: ഓക്കെ.

0: എം ഗോപാലമേനോനും സംഘവും അവതരിപ്പിച്ച അയ്യപ്പൻ പാട്ട് സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി രാവിലെ 11:50.
1: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്കിനി എങ്ങും പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര PO, തൃശൂർ. ഫോൺ 9061395647.
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ആകാശവാണി തൃശൂർ. സമയം 12 കഴിഞ്ഞ് 25 മിനിറ്റ്.
6: റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 14,580 രൂപയ്ക്കും പവന് 320 രൂപ കുറഞ്ഞ് 116,640 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില

0: നാളെ രാവിലെ 10:25 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാര റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധനാ ദന്തപരിശോധനാ ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
6: തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.

പാട്ടുകളുടെ ഓർമ്മയിൽ എൻ്റെ മനസ്സിൽ ആദ്യമായി ഒരു ശബ്ദത്തോട് പ്രണയം തോന്നുക, വല്ലാതെ നമ്മളെ പിടിച്ചടുപ്പിക്കുക എന്നൊക്കെ തോന്നിയ ആ ഒരു മാന്ത്രികത തോന്നിയത് ഒരു പുരുഷ ശബ്ദമല്ല, അതൊരു സ്ത്രീ ശബ്ദമായിരുന്നു. എസ് ജാനകി എന്ന അഭൗമ ഗായിക എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എഥീറിയൽ സിംഗർ. ഈ സ്റ്റുഡിയോയ്ക്ക് അകത്ത് വെച്ചാണ് എൻ്റെ അച്ഛനും അമ്മയും പരസ്പരം കാണുന്നതും അവരിഷ്ടപ്പെടുന്നതും. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദിസ് വാസ് ദി പ്ലേസ് വെയർ നേച്ചർ കോൺസ്പയർഡ് മൈ കൺസെപ്ഷൻ. എൻ്റെ ജനനത്തെ ഈ പ്രപഞ്ചം രൂപീകരിച്ചത് ഈ മുറികൾക്കുള്ളിൽ വെച്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം.

45 വർഷത്തെ ഭൂമിയിലെ വാസത്തിനിടയിൽ കഥകളുടെ മായാപ്രപഞ്ചം തീർത്ത് മടങ്ങിപ്പോയ താരകം, പി പത്മരാജന്റെ പുത്രനും എഴുത്തുകാരനുമായ പി അനന്തപത്മനാഭനാണ് ഇക്കുറി ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത്. മറക്കാതെ കേൾക്കുക ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: ആകാശവാണി തൃശൂർ. ഇനി പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. 19-ാമത് ഓസ്കർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതമെന്ന ലക്ഷ്യം നിറവേറ്റുന്നതിൽ യുവജനങ്ങൾക്ക് നിർണായക പങ്കെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് പാലക്കാടും തിരുവനന്തപുരത്തും ഓസ്കർ മേള നടന്നു. യുവാക്കളുടെ ഊർജം രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടണമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. എറണാകുളം പര്യത്തുംകാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയിന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ

0: വിശദമായി. പത്തൊമ്പതാമത് റോസ് ഗണമേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ൽ അധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറി. രാജ്യത്തിന്റെ വികസന യാത്രയിൽ ഉത്തരവാദിത്തത്തോടെ സംഭാവന ചെയ്യാൻ ഉദ്യോഗാർത്ഥികൾക്ക് കഴിയട്ടെയെന്ന് ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ആശംസിച്ചു. വികസിത ഭാരതത്തിനായുള്ള ദൃഢനിശ്ചയം നിറവേറ്റുന്നതിൽ യുവജനങ്ങൾക്ക് നിർണായക പങ്കാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്ഗർ മേള നടന്നത്. പാലക്കാട് നടന്ന റോസ്ഗർ മേളയിൽ റെയിൽവേയിലെ 7 പേർക്കടക്കം 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. യുവാക്കളുടെ ഊർജം രാഷ്ട്ര നിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. റോസ്ഗർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗർ മേളയെന്നും നിയമന ഉത്തരവ് ലഭിച്ചവർ രാജ്യത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തേണ്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: It is a grand vision to transform Yuva Shakti into Rashtra Shakti, youth power into national power. The young recruits joining the service of the Government of India today are not just taking up jobs, they are stepping up to shape the absolute future of our great nation, Bharat.
0: രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന മൂന്നാമത്തെ വില വർധനവാണ് ഇത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112.65 രൂപയും ഡീസലിന് 101.56 രൂപയുമായി ഉയർന്നു. ഹോർമൂസ് കടലിടുക്കുണ്ടായ തടസ്സങ്ങളും ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നതുമാണ് വില വർധനവിന് കാരണം. CBSE 12ാം ക്ലാസ് ബോർഡ് പരീക്ഷയുടെ ഉത്തര കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാകുന്നതിനുള്ള അവസാന തീയതി നാളെ വരെ നീട്ടി. CBSE വെബ്സൈറ്റിൽ അസാധാരണമായ തിരക്ക് അനുഭവപ്പെട്ടതുൾപ്പെടെ കണക്കിലെടുത്താണ് തീരുമാനം. നീട്ടിയ സമയപരിധി പ്രയോജനപ്പെടുത്തി നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ CBSE വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചു. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ നാളെ നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. തൃശൂർ മാരാങ്കോട് 2 കൈ ഉന്നതികളിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. ചാലക്കുടി താലൂക്കിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന അരേക്കാപ്പ്, വീരാങ്കുടി ഉന്നതികളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ച കശുമാവിൻ തോട് ഉന്നതിയിലെയും 2 കൈ ഉന്നതിയിലെയും ജനങ്ങളുമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സംവദിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: 46 കുടുംബങ്ങൾ താമസിക്കുന്ന കശുമാവിൻ തോട്ടിലെ പുനരധിവാസ സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടറും സംഘവും ഉന്നതിയിലുള്ളവരുമായി സംസാരിച്ചു. ഉന്നതിയിലെ വിദ്യാർത്ഥികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ഇ ഗ്രാൻസ് അടിയന്തരമായി ലഭ്യമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സൗകര്യമൊരുക്കുന്നതിനും പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. 2 കൈ ഉന്നതിയിലേക്കുള്ള ഗതാഗത സൗകര്യവും വൈദ്യുതിയും വീടില്ലാത്തവർക്ക് വീടൊരുക്കുന്നതിനും ഉന്നതിയിലെ കാനയുടെ സൈഡ് കെട്ടുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടർ 2 കൈ ഉന്നതിയിലുള്ള കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രവും സന്ദർശിച്ചു.
0: എറണാകുളം പരുത്തുകാവ് കുഴിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. കേസ് സർക്കാർ ഏറ്റെടുക്കുമെന്നും അനുകൂല വിധിയില്ലെങ്കിൽ പുനരധിവാസത്തിന് ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത്. സംസ്ഥാനത്ത് വിഷു ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. ഇന്ന് നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. ഇന്നുച്ചയ്ക്ക് 2-നാണ് നറുക്കെടുപ്പ്. 1-ാം സമ്മാനം 12 കോടി രൂപ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന

0: ത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. എസ് പി റാങ്കിന് മുകളിലേക്കുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയിൻസ് പഞ്ചാബ് കിംഗ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. വയനാട്ടിൽ വീണ്ടും കടുവ സാന്നിധ്യം. മീനങ്ങാടി ഒരപ്പുവയലിൽ വനവകുപ്പ് കൂട് സ്ഥാപിച്ചു. കടുവ കൂടുതൽ തവണ എത്തിയ പ്രദേശത്താണ് ഇപ്പോൾ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: മീനങ്ങാടി പഞ്ചായത്തിലെ അരിമുള, ഒരപ്പുവയൽ, കാര്യമ്പാടി, പുത്തൂർ മേഖലകളിലാണ് ഒരു മാസത്തിലേറെയായി കടുവ സാന്നിധ്യമുള്ളത്. ഇവിടെ ക്യാമറ അടക്കം വനംവകുപ്പ് നേരത്തെ സ്ഥാപിച്ചിരുന്നു. അരിമുളയിലെ ജനവാസ മേഖലയിലെ റോഡിലൂടെ കടുവ കടന്നു പോകുന്നത് പ്രദേശവാസികൾ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് 2 ആഴ്ചയിലേറെ കടുവ ഇവിടേക്ക് എത്തതിനാൽ ക്യാമറകളെല്ലാം എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും പ്രദേശത്ത് കടുവ എത്തിയത്. തുടർച്ചയായ ദിവസങ്ങളിൽ ഈ മേഖലയിൽ കാൽപ്പാടുകൾ കണ്ടതോടെയാണ് വനംവകുപ്പ് വീണ്ടും കൂട് സ്ഥാപിച്ചത്.
0: തൃശൂർ ടൗൺ ഹാൾ പരിസരത്ത് വെച്ച് ഇടഞ്ഞ ആനയെ തളച്ചു. ശിവലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് നഗരത്തിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചത്. വീടുകളുടെ ഗേറ്റുകളും വാഹനങ്ങളും ഉൾപ്പെടെ ആന തകർത്തു. നായെ കണ്ട് ഭയന്നാണ് ആന ഇടഞ്ഞതെന്നാണ് പ്രാഥമിക വിവരം. പോലീസും എലഫന്റ് സ്ക്വാഡും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ സ്ഥലത്തെത്തി ഏറെ നേരം പരിശ്രമിച്ചാണ് ആനയെ തളച്ചത്. ഇടുക്കി 3 ടോപ്പ് സ്റ്റേഷനിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ തമിഴ്നാട് പോലീസ് പരാതി സ്വീകരിച്ചു. തേനി കളക്ടറേറ്റിൽ നിന്നും നിർദ്ദേശം ലഭിച്ചതോടെയാണ് തമിഴ്നാട്ടിലെ കൊരങ്ങണി പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിച്ചത്. ടോപ്പ് സ്റ്റേഷൻ സ്വദേശികളായ വിനോദ്, ഋത്തിക്, ഡേവിഡ് എന്നിവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി. ആക്രമണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് വർക്കല സ്വദേശികൾക്ക് നേരെ 3 ആക്രമണം ഉണ്ടായത്. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ മതിയായ രേഖകളില്ലാതെ നിയമവിരുദ്ധമായി താമസിച്ച 25 ബംഗ്ലാദേശി തൊഴിലാളികൾക്ക് പ്രത്യേക കോടതി 2 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. വസ്ത്രവിതരണ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവർക്കാണ് ശിക്ഷ ലഭിച്ചത്. ഇവരിൽ നിന്ന് ബംഗ്ലാദേശ് പൗരത്വം തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖകൾ പോലീസ് കണ്ടെത്തിയിരുന്നു. തിരുവനന്തപുരം വഴുതക്കാട് കാഴ്ച പരിമിതർക്കായുള്ള സർക്കാർ വിദ്യാലയത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഫീമെയിൽ മേട്രൺ, നൈറ്റ് വാച്ച്മാൻ, ബ്രെയിൽ ലിസ്റ്റ് തസ്തികകളിൽ ഈ മാസം 25-നും ക്രാഫ്റ്റ് ടീച്ചർ, ഫീമെയിൽ ഗൈഡ്, കുക്ക്, മെയിൽ മേട്രൺ തസ്തികകളിൽ 29-നും പ്രായോഗിക പരീക്ഷയും അഭിമുഖവും നടത്തും. വയനാട് പള്ളിക്കൽ ഗവൺമെന്റ് LP സ്കൂൾ ഈ അധ്യയന വർഷം തന്നെ UP സ്കൂളാക്കി ഉയർത്താൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ശുപാർശ. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് കമ്മീഷൻ ഇത് സംബന്ധിച്ച ശുപാർശ നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19th ഓസ്കർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതമെന്ന ലക്ഷ്യം നിറവേറ്റുന്നതിൽ യുവജനങ്ങൾക്ക് നിർണായക പങ്കെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് പാലക്കാടും തിരുവനന്തപുരത്തും റോസ്കർ മേള നടന്നു. യുവാക്കളുടെ ഊർജം രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. എറണാകുളം പരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി റോജി M. ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയിൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി. ഫാറ്റി ലിവർ ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുന്നു.
3: എന്തുകൊണ്ടാണ് ഇന്ന് ചെറുപ്പക്കാരിൽ ഫാറ്റി ലിവർ കൂടുതലായി കാണുന്നത്? ഒരു കാലത്ത് ഫാറ്റി ലിവർ എന്ന് കേട്ടാൽ 45 അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ളവരെയാണ് ആളുകൾ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇന്ന് 20 അല്ലെങ്കിൽ 35 വയസ്സിനിടയിലുള്ള യുവാക്കളിൽ മിക്ക പേരിലും ഫാറ്റി ലിവർ വളരെ സാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളും ഇക്കാര്യത്തിൽ സേഫല്ല. ചെറുപ്പക്കാരിൽ എന്തുകൊണ്ട് അധികമായി വരുന്നു എന്ന് പറഞ്ഞാൽ, ഇരുന്ന് ചെയ്യുന്ന ജോലികൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് അങ്ങനെ തന്നെ മാറിപ്പോയി എന്നുള്ളതാണ്. മിക്ക പേരുടെയും ജോലി ലാപ്ടോപ്പിന് മുന്നിൽ മണിക്കൂർ മണിക്കൂറോളം ഇരിക്കുക, അതുപോലെ തന്നെ മൊബൈലിന്റെ അമിതമായ ഉപയോഗം, പിന്നെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ എക്സസൈസ് ഇല്ലായ്മ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് നമ്മൾ എടുക്കുന്ന കാലറീസ് എരിച്ചു കളയാൻ പറ്റാതെയാകുമ്പോൾ സ്വാഭാവികമായി

ും ഈ ഫാറ്റ് അടിഞ്ഞുകൂടുന്നു. ഈ അടിഞ്ഞുകൂടാനുള്ള ഒരു പ്രധാന സ്ഥലം എന്ന് പറയുന്നത് ലിവറാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജങ്ക് ഫുഡ് കൾച്ചർ. വയറിന് വേണ്ടിയിട്ട് എന്നതിനേക്കാൾ ഉപരി മനസ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ടും ഭക്ഷണം കഴിക്കുന്നത്. ഇന്നത്തെ തലമുറയിൽ മാനസിക സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ അമിതമായ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ഷോർമ, ബർഗർ, പിസ്സ, ഫ്രൈഡ് ചിക്കൻ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ബേക്കറി ഐറ്റംസ്, ഇതൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു താൽക്കാലിക സന്തോഷമാണ് നമുക്ക് ലഭിക്കുക. പക്ഷേ ഇതിനകത്തൊക്കെയുള്ള ട്രാൻസ് ഫാറ്റ്സ്, അതുപോലെ തന്നെ റിഫൈൻഡ് ഷുഗേഴ്സ്, നമ്മുടെ ബോഡിയിലേക്ക് അധികമായി കയറുന്ന എക്സസ് ആയിട്ടുള്ള കാലറീസ്, ഇതൊക്കെ നമ്മളുടെ കരളിന് ഓവർലോഡാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാത്രി ജീവിതം എന്ന് പറയാം. പല യുവാക്കളുടെയും ഒരു റുട്ടീൻ എന്ന് പറയുന്നത് വളരെ വൈകി ഉറങ്ങുക, എപ്പോ വേണമെങ്കിലും ഭക്ഷണം കഴിക്കുക എന്നുള്ള ടെൻഡൻസിയിലേക്ക് മാറി. അതും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ഗെയിമിങ്. യഥാർത്ഥത്തിൽ രാത്രിയിൽ ശരീരം റിപ്പയർ മോഡിലേക്ക് പോകേണ്ട സമയത്താണ് ഈ ഡൈജഷൻ ഓവർലോഡ് ആകുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഉറക്കത്തിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട് അവരുടെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുകയും വെയിറ്റ് കൂടുകയും ഫാറ്റി ലിവർ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇമോഷണൽ ഈറ്റിംഗ്, അതായത് വിശപ്പിനേക്കാൾ കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോൾ ഭക്ഷണ രീതിയിൽ വരുന്ന വ്യത്യാസം, അത് ഇന്നത്തെ കാലത്ത് കൂടുതലാണ്. സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള വെല്ലുവിളികൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ അവരുടെ മനസ്സ് ഡൗൺ ആണ് എന്ന് തോന്നുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് പതിയെ പതിയെ പതിയെ അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു. സ്ട്രെസ്സും നമ്മളുടെ ബോഡിയിലെ കോർട്ടിസോളാണ്. നിരന്തരമായിട്ട് ഇങ്ങനെ മാനസിക സമ്മർദ്ദം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോൾ ഹോർമോൺ ഉയരും. അത് കൂടുമ്പോൾ നമ്മുടെ വയറിന് ചുറ്റുമുള്ള ഫാറ്റ് കൂടും. അതുപോലെ തന്നെ മധുരം എടുക്കാനുള്ള ടെൻഡൻസി നമുക്ക് കൂടിക്കൂടി വരും. അതുവഴി നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാം. ഈ സമയത്തും നമ്മുടെ ലിവറിൽ ഫാറ്റ് സ്റ്റോറേജ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് മെന്റലി മാത്രമല്ല, തീർച്ചയായിട്ടും ഫിസിക്കലി നമ്മുടെ ശരീരത്തെ അത് വല്ലാതെ ബാധിക്കുന്നുണ്ട്. പിന്നെ ഫാറ്റി ലിവറിന്റെ കേസിൽ നമുക്കറിയാം പ്രകടമായ ലക്ഷണങ്ങളൊന്നും ആദ്യം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും ആസിഡിറ്റി, വയറ് ഊതി വീർത്തിരിക്കുക, എന്തെങ്കിലും കഴിച്ചാൽ ഉടനെ ബാത്റൂമിൽ പോകണം എന്നുള്ള തോന്നൽ, പോയി കഴിഞ്ഞാലും മൊത്തമായും പോയി എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടാതിരിക്കുക, എന്തെങ്കിലും പ്രസന്റേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേജിലേക്ക് കയറേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പരീക്ഷയുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് ഒരു ഇറ്റബിലിറ്റി ഉണ്ടാവുക, സാധാരണ രീതിയിലുള്ള ദഹനം നടക്കാതിരിക്കുക. അപ്പൊ ഈ നമ്മുടെ ഗട്ട് മെറ്റബോളിസം തകരാറിലാകുമ്പോഴും ആ ഭാരവും വരുന്നത് നമ്മുടെ ലിവറിന് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പ്രധാനമായിട്ടും പ്രകടമായിട്ടും നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ബാലൻസ് ഇല്ലാത്ത ജിം കൾച്ചറാണ്. അതായത് അവിടെ പോയി കഴിഞ്ഞാൽ എക്സ്ട്രീമായിട്ട് ഡയറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഒത്തിരി സപ്ലിമെന്റ്സ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ സ്റ്റിറോയിഡ്സിന്റെ അബ്യൂസ് എടുക്കുന്ന ആൾക്കാരുമുണ്ട്. ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ബോഡി ട്രാൻസ്ഫോർമേഷന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ പലപ്പോഴും നമ്മളെ മെറ്റബോളിസത്തിനെ ഡിസ്റ്റർബ് ചെയ്ത് നമ്മുടെ വലിയ ബുദ്ധിമുട്ടിലേക്കാണ് കൊണ്ടെത്തിക്കാറുള്ളത്. പിന്നെയുള്ളത് ആൽക്കഹോൾ സോഷ്യൽ ട്രെൻഡ് എന്നുള്ളതാണ്. അതായത് വീക്കെൻഡ് ഡ്രിങ്കിങ് ഓൺലി എന്ന് അല്ലെങ്കിൽ ഒക്കേഷണൽ ഡ്രിങ്കിങ് എന്ന് പറയുന്നത് വളരെ ഹാംലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. പക്ഷെ നമ്മൾ റെഗുലറായിട്ട് എടുക്കുന്ന ആ മദ്യം, ഉറക്കമില്ലായ്മ, ഇതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ജങ്ക് ഫുഡും കൂടെ ആകുമ്പം എത്ര യങ്ങായിട്ടുള്ള ഒരു ലിവറിനാണെങ്കിൽ പോലും അത് ഭാവിയിൽ ഡാമേജ് ഉണ്ടാക്കാം. അതുപോലെ തന്നെയാണ് സ്ക്രീൻ അഡിക്ഷൻ. സ്ക്രീൻ അഡിക്ഷൻ വന്നു കഴിയുമ്പോൾ അതിന്റെ ഒരു സ്ക്രീൻ ഓവർലോഡ് വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് അത് നശിപ്പിക്കും. അതുപോലെ തന്നെ ദേഹം അനങ്ങി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറയും, മാനസിക സമ്മർദ്ദവും കൂട്ടും. നമ്മളിൽ പലരും രാത്രി 2 മണിവരെ സ്ക്രോള് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ശരീരത്തിൽ ഹോർമോണൽ റിക്കവറി പ്രോപ്പർലി ചെയ്യത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലിവറിന് അതൊരു അധിക ഭാരമായി വരാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും സപ്രസ്ഡ് ഇമോഷൻസ് ആണ്. നമ്മളുടെ വൈകാരിക തലത്തെ നമ്മളിങ്ങനെ അടിച്ചമർത്തി വെക്കുക എന്നുള്ളതാണ്. അതായത് ഉള്ളിലുള്ള ഫീലിങ്സ് അങ്ങനെ തന്നെ ഷെയർ ചെയ്യാറില്ല. നമ്മൾ പുറമേ വന്നിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അഭിനയിക്കും. പിന്നെ ഈ സ്ട്രെസ് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ക്യാരി ചെയ്യും. പുറത്ത് നല്ല ചിരിയൊക്കെ ആയിരിക്കും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവർ അനുഭവിക്കുന്ന ആ ഒരു സമ്മർദ്ദം അവരെ ഭാവിയിൽ എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ള ഒരു അറിവില്ലായ്മയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മൾ ശരീരം വന്നിട്ട് സിഗ്നൽസ് തരാൻ തുടങ്ങും. അതായത് ക്ഷീണം, വണ്ണം വെക്കുക, നേരത്തെ പറഞ്ഞ മാതിരി IBS ഉണ്ടാവുക, മുടി കൊടിയുക, ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങൾ കാണിക്കുക, ഇങ്ങനെയൊക്കെ. അപ്പൊ ഇന്നത്തെ തലമുറയ്ക്ക് ഫാറ്റി ലിവർ ഒരു വാണിംഗ് ആണ്. അതായത് നിന്റെ ജീവിത രീതി എന്നെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാണിംഗ് ആണ് പറയുന്നത്. പക്ഷെ പലരും ഇത് അറിയാതെ പോകുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും അസുഖത്തിന് സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ Grade 1 ഫാറ്റി ലിവറോ Grade 2 ഫാറ്റി ഇൻഫിൽട്രേഷനോ ഒക്കെ കാണുന്നത്. അതും പലരും ഇഗ്നോർ ചെയ്യാറാണ് പതിവ്.
എല്ലാവരും ഡോക്ടർ പറഞ്ഞു എക്സസൈസ് എടുത്താൽ മതി അല്ലെങ്കിൽ ഡയറ്റ് എടുത്താൽ മതി, ഇപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. നോർമലി തന്നെ ഡയറ്റും എക്സസൈസും എടുക്കാത്ത നമ്മൾ ഇതുകൂടെ കേൾക്കുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും എന്ന ധാരണയിലേക്കാവും. ഒരു 2 കൊല്ലോ 4 കൊല്ലോ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ബാക്കി ബുദ്ധിമുട്ടുകളിലേക്ക് അവരെത്തുക. ഡയബറ്റീസ്, ഒബിസിറ്റി, ഹൈപ്പർ ടെൻഷൻ, സിറോസ്, സിവിയർ ആയിട്ടുള്ള ലിവർ ഡിസീസ് വരാനുള്ള സാധ്യതകൾ ഉണ്ടാവും. നമ്മൾ

0: എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ചെറിയ മാറ്റങ്ങളിൽ നമ്മൾ തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. രാത്രി നേരത്തെ ഉറങ്ങുക, ഒന്ന് നടക്കാൻ പോവുക, പ്രോസസ്ഡ് ഫുഡൊക്കെ ഒന്ന് ഒഴിവാക്കുക, ഷുഗറി ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കുക, സ്ട്രെസ് ഒന്ന് മാനേജ് ചെയ്യുക, നമ്മുടെ ഇമോഷൻസ് സപ്രസ് ചെയ്യാതെ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. ആവശ്യമെങ്കിൽ ഒരു കൗൺസിലിംഗ് എടുക്കുക, അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പും ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്യുക. ഫാറ്റി ലിവർ ആണെന്ന് നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ എന്തുകൊണ്ട് ഹോമിയോപ്പതി നമ്മൾ തിരഞ്ഞെടുക്കണം? ഹോമിയോപ്പതി പലരെയും ആകർഷിക്കുന്നത് ഒരു കാരണത്താൽ മാത്രമല്ല, ശരീരത്തെയും മനസ്സിനെയും ഒരുമിച്ച് കാണുന്ന സമീപനമാണ് ഹോമിയോപ്പതിയിലുള്ളത്. രോഗം മാത്രമല്ല രോഗിയെയും കാണുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, രണ്ടുപേരിലും ഫാറ്റി ലിവർ ഗ്രേഡ് 2 ഉണ്ടെന്ന് വെക്കുക. ഈ രണ്ടുപേരിലും സ്വാഭാവികമായിട്ടും ട്രൈഗ്ലിസറൈഡും അല്ലെങ്കിൽ LDL കൂടുതലാണെന്ന് വെക്കുക. പക്ഷെ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ കാണുന്നു എന്ന് വെച്ചാൽ, ആദ്യത്തെ ആൾക്ക് ചിലപ്പം അമിതമായ ദേഷ്യം അല്ലെങ്കിൽ സമ്മർദ്ദം കൂടുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നുകയോ അല്ലെങ്കിൽ ആസിഡിറ്റിയോ പെട്ടെന്ന് എടുത്തടിച്ച പോലത്തെ ഒരു ദേഷ്യം പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവമോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അവർക്ക് വന്നിട്ട് ഹീമോഗ്ലോബിൻ കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആദ്യത്തെ ആൾക്ക് ഉണ്ടായിരിക്കാം. രണ്ടാമത്തെ ആൾക്ക് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ പഴയ കുറേ ദുഃഖങ്ങൾ ഇങ്ങനെ ആലോചിച്ച് അതിൽ തന്നെ മുഴുകി ജീവിക്കുന്നവരായിരിക്കാം, ഇമോഷണൽ സപ്രഷൻ ഉള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ഉള്ള ആളായിരിക്കാം, മറ്റുള്ളവരുടെ മുന്നിൽ കരയാൻ മടിയുള്ള ആളായിരിക്കാം. അപ്പം നമ്മളിങ്ങനെ പലതരത്തിൽ ശാരീരിക മാനസിക വൈകാരിക തലത്തിലാണ് നമ്മൾ ഒരാളെ കണക്കിലെടുക്കുന്നത്. ഒരു കരൾ രോഗം എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇതിന്റെ പിന്നിലുള്ള ഓരോ കാരണങ്ങളും, അതായത് പൊണ്ണത്തടി, ഒറ്റപ്പെട്ട ജീവിതം, അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ്, സ്ട്രെസ്സിന്റെ ആ ഒരു ആഘാതം, അവർക്കുണ്ടായ ഇമോഷണൽ ട്രോമ, പൂവർ ഡൈജഷൻ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. എപ്പോഴും ഹോമിയോപ്പതി മാനസിക ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകാറുണ്ട്. ലാബ് ടെസ്റ്റോ സ്കാനിങ്ങോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നില്ല എന്നല്ല അതിനർത്ഥം, പക്ഷെ അതോടൊപ്പം തന്നെ ഞങ്ങൾ മാനസിക ഘടകങ്ങൾക്ക് കൂടെ പ്രാധാന്യം നൽകാറുണ്ട്. നമ്മൾ രോഗിയെ കേൾക്കാൻ സമയം ചെലവഴിക്കുന്ന രീതി, അത് എപ്പോഴും ഹോമിയോപ്പതിയിൽ ഒരു പ്രത്യേകത തന്നെയാണ്. കുടവയറുള്ളവരിൽ ഫാറ്റി ലിവറിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വയറിനുള്ളിലെ അവയവങ്ങളിൽ കൊഴിപ്പടിഞ്ഞു കൂടുന്ന വിസറൽ ഫാറ്റാണ് കുടവയറിന് കാരണം. സ്വാഭാവികമായും ഇവരിൽ കരളിലുള്ള കൊഴുപ്പിന്റെ അടിവും കൂടുതലായിരിക്കും. മെലിഞ്ഞ ആൾക്കാരിലും അവരുടെ ഓർഗൻസില് കൊളസ്ട്രോളിന്റെ വ്യത്യാസം, അല്ലെങ്കിൽ LFT നമ്മൾ ചെയ്യുമ്പോൾ അതിൽ വരുന്ന വ്യത്യാസം, അതിൽ നിന്നും കരളിൽ കൊഴുപ്പടിഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. പുരുഷന്മാരിൽ കൂടുതൽ കാണുന്ന ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ വയറിന് ചുറ്റും പെട്ടെന്ന് കൊഴുപ്പടിയിക്കുന്നു. സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ അരക്കെട്ടിന് താഴെ കൊഴുപ്പടിയാൻ ഒരു കാരണമാകുന്നു. വ്യായാമം തീർച്ചയായും ഒരു മികച്ച മരുന്നാണ്. കരളിൽ കൊഴുപ്പടിയുന്നത് ഒഴിവാക്കാൻ വ്യായാമം ഏറെ പ്രയോജനപ്രദമാണ്. ദിവസവും ഒരു 20 മിനിറ്റ് നേരം ശരാശരിയിൽ കൂടുതൽ വേഗത്തിൽ നടന്നാൽ പോലും കരളിന്റെ ആരോഗ്യം മെച്ചപ്പെട്ട് തുടങ്ങും. അതുപോലെ തന്നെ നമുക്കുള്ള ബോഡി വെയ്റ്റിന്റെ 10 മുതൽ 12% വരെ നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴും നമുക്ക് ഈ ഒരു വ്യത്യാസം അനുഭവപ്പെടുന്നതാണ്. നിശബ്ദ കൊലയാളിയായ ഫാറ്റി ലിവർ തീർച്ചയായിട്ടും നമ്മൾ ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. ഫാറ്റി ഇൻഫിൽട്രേഷൻ അല്ല ഗ്രേഡ് 1 ഫാറ്റി ലിവർ ആണെങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായിട്ടും കൃത്യമായ ചികിത്സ എടുക്കേണ്ടതാണ്. ഫാറ്റി ലിവർ എന്ന് നമ്മൾ കണ്ടെത്തുന്നത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമായി പലപ്പോഴും മാറാറുണ്ട്. തീർച്ചയായിട്ടും ഫാറ്റി ഇൻഫിൽട്രേഷൻ ആണെങ്കിലും അല്ല ഗ്രേഡ് 1 ഫാറ്റി ലിവർ ആണെങ്കിലും കൃത്യമായിട്ടും ചികിത്സിക്കുകയും വീണ്ടും അൾട്രാസൗണ്ട് സ്കാൻ എടുത്തത് ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എപ്പോഴും പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
1: ഫാറ്റി ലിവർ ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിലധിഷ്ഠിതമെന്നും ഭാവിയിലും അത് ദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ സ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്ഗാർ മേള നടന്നു. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ

0: പ്രധാന ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറിയ ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സ്വന്തം പരിശ്രമത്തിലുപരി സമൂഹത്തിന്റെ ആകെ പിന്തുണയുടെ ഫലമാണ് ഓരോരുത്തരുടെയും വിജയമെന്ന് ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി യുവാക്കളോട് സമൂഹത്തിനായി പ്രയത്നിക്കാൻ ആഹ്വാനം ചെയ്തു.
1: ആനേ വാലെ വർഷോ മേ വികസിത് ഭാരത് കെ സങ്കൽപ് കോ സിദ്ധ കർനെ മേ ആപ് സഭി മഹത്വപൂർണ ഭൂമിക നിഭാനേ വാലെ ഹം സിർഫ് അപ്നേ കാരണ നഹി പഹുഞ്ചതെ സിർഫ് അപ്നേ പരിവാർ കെ കാരണ നഹി പഹുഞ്ചതെ ഇസ് വിശാല ദേശ് കെ 140 കരോഡ് നാഗരികോ കെ योगदान का भी बहुत बड़ा महत्व होता है और इसलिए हमारा दायित्व खुद के प्रति, खुद के परिवार प्रति, वैसे ही संपूर्ण समाज के प्रति भी रहता है और मुझे विश्वास है कि इन सभी कामों के लिए आप अपने आप को और अधिक योग्य बनाएंगे. मैं आपको बहुत शुभकामनाएं देता हूँ.
0: രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഇന്ന് റോസ്ഗാർ മേള നടന്നത്. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 130 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേയിലെ ഏഴ് പേർക്കടക്കം 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണെന്നും തുടർന്നുള്ള വർഷങ്ങളിലും അത് സുദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡസിന്റെ ബഹുമാനാർത്ഥം രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ അത്താഴ വിരുന്നിലാണ് ശ്രീമതി മുർമു ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: 1962
0: രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. ഇന്ന് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 91 വരെ വർദ്ധിപ്പിച്ചു. 10 ദിവസത്തിനുള്ളിൽ 3-ാമത്തെ വർധനവാണിത്. ഡൽഹിയിൽ പെട്രോൾ വില ലിറ്ററിന് 87 വർദ്ധിച്ച് 99.51 രൂപയായി. ഡീസൽ 91 വർദ്ധിച്ച് 92.49 രൂപയായി. ഇറാൻ സംഘർഷത്തെയും ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങളെയും തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനിടയിലാണ് ഈ വർധനവ്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിലെ റെക്കോർഡ് ലാഭവിഹിതമായ 2.86 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്രബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകകളിലൊന്നാണിത്. മുംബൈയിൽ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന RBI ഡയറക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം. 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള അവസാന തീയതി നാളെ വരെ നീട്ടിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊൽക്കത്തയിലെത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാരം, പ്രതിരോധം, ഊർജ്ജ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവയിൽ സഹകരണം വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണിത്. മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആസ്ഥാനമായ മദർ ഹൌസ് അദ്ദേഹം സന്ദർശിച്ചു. തുടർന്ന് ന്യൂഡൽഹിയിലെത്തുന്ന അദ്ദേഹം

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ പദ്ധതിക്ക് തുടക്കമാകും. സിന്തറ്റിക് ലഹരി വസ്തുക്കൾ അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റ സാഹചര്യത്തിൽ ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായി. വനമേഖലയിൽ റോഡിന്റെ റീടാറിംഗ് നടത്തിയെങ്കിലും വീതി വർദ്ധിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള പ്രധാന ജോലികൾ മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. UDF അധികാരത്തിലെത്തിയാൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് നേതാക്കൾ മുൻപ് ഉറപ്പു നൽകിയിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: പാതയുടെ മറ്റു ഭാഗങ്ങളിൽ നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുമ്പോഴും നേര്യമംഗലത്ത് മാത്രം ജോലികൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. റോഡിനെ വീതി വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷാഭിത്തികൾ നിർമ്മിക്കുന്നതിനുമായി കരാർ കമ്പനി പണികൾ ആരംഭിച്ചിരുന്നെങ്കിലും തുടർന്നുണ്ടായ നിയമക്കുരുക്കുകളാണ് പ്രതിസന്ധിക്ക് കാരണമായത്. നിർമ്മാണ തടസ്സം നീക്കണമെന്നാവശ്യപ്പെട്ട് ഉയർന്നുവന്ന ജനകീയ പ്രതിഷേധങ്ങൾക്ക് UDF പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ സർക്കാർ എത്രയും വേഗം നിർമ്മാണം തുടങ്ങുന്നതിനുള്ള അനുകൂല തീരുമാനം കൈക്കൊള്ളണമെന്ന ആവശ്യം ശക്തമായത്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലഖ്നൌവിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദ് 55 റൺസിന് വിജയിച്ചു. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചാ കേസിൽ പൂനെയിൽ നിന്നുള്ള ഒരാൾ കൂടി CBIയുടെ പിടിയിൽ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സബ്ജക്ട് വിദഗ്ധയായി നിയമിച്ച മനീഷ ഹവൽദാറാണ് അറസ്റ്റിലായത്. കേസിൽ ഇതുവരെ 11 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 116,640 രൂപയാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് വിഷു ബംബർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. ഇന്ന് നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിൽ അധിഷ്ഠിതമെന്നും ഭാവിയിലും അത് ദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ സ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്ഗാർ മേള നടന്നു. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി തൃശൂർ ഗാനമഞ്ചരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ഇന്നത്തെ ഗാനമഞ്ചരിയിലെ ഗാനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് PV മുഹമ്മദ്, വടക്കേ വാവന്നൂർ. പദം വസന്തം. പ്രകൃതിക്ക് വസന്തം എത്ര മനോഹരമാണോ, മനുഷ്യജീവിതത്തിനും അത്ര തന്നെ ആവശ്യമാണ് ഒരു വസന്തകാലം. വസന്തം വെറുമൊരു ഋതു മാത്രമല്ല, അതൊരു പ്രതീക്ഷയാണ്. ഉണങ്ങിയ കൊമ്പുകളിൽ വീണ്ടും പൂക്കൾ വിരിയുന്ന കാലം. ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും പ്രതീക്ഷ കൈവിടരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഓരോ ജീവിതത്തിലും ഒരിക്കലെങ്കിലും വസന്തമെത്തും. മലയാള സിനിമയ്ക്ക് ഒരു വസന്തകാലം സമ്മാനിച്ച അതുല്യ സൃഷ്ടാവായിരുന്നു പത്മരാജൻ. ഇന്ന് മെയ് 24

3. അദ്ദേഹത്തിൻ്റെ 81-ാം ജന്മവാർഷിക ദിനം. കാലങ്ങൾ കടന്നുപോയാലും പത്മരാജൻ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ ഇന്നും മലയാളിയുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നു. ആ പ്രതിഭയെ ഓർത്തൊരു ഗാനമാണ് ഗാനമഞ്ജരിയിൽ ആദ്യമായി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സംഗീതം ഇളയരാജ. ചിത്രം 3-ാം പക്കം. ഗാനമിതാ

0: ഹലോ
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, കേൾക്കുന്നുണ്ട് അല്ലേ?
1: ഇരിക്കുന്നുണ്ട്.
0: ആഹാ, വസന്തം എന്ന പദമാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. എന്താ ഈ ഒരു വസന്തം തെരഞ്ഞെടുക്കാൻ ഒരു കാരണം? കാരണം എനിക്കറിയാം, കാരണം കത്തിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നിരുന്നാലും ശ്രോതാക്കൾക്കായിട്ട് ആ കഥ ഒന്ന് പറയൂ.
1: എന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എന്റെ 27-ാം വിവാഹ വാർഷികമാണ് ഇന്ന്, 23.
0: അപ്പോ
1: ദിവസം രണ്ടും കൂടി ഒരു ദിവസം വന്നതോടുകൂടി അപ്പൊ ഗാനങ്ങൾ സെലക്ട് ചെയ്തു അയച്ചു.
0: അയച്ചു അല്ലേ? പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ എന്ന പേര് കേൾക്കുമ്പോ തന്നെ എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാ പരിപാടികളിലും നിരന്തരം പങ്കെടുക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യങ്ങളും നിരന്തരം അറിയുന്ന ഒരാളാണ്. കാരണം ആകാശവാണിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങൾക്കും അല്ലേ? ഈ പറഞ്ഞ പോലെ ശ്രോതാക്കളുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഒരു അഭിപ്രായമായിക്കോട്ടെ, വേറെ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട്.
1: ഉണ്ടാവാറുണ്ട്.
0: വീട്ടില് ആരൊക്കെയുണ്ട്, അതൊക്കെ പറഞ്ഞോളൂ.
1: വീട്ടില് ഉമ്മണ്ട്, പിന്നെ ഭാര്യ, പിന്നെ 3 മക്കളാണ്. മകൻ ഫാസിൽ, അവരിപ്പോ ഒന്ന് പുറത്തു പോയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ആള് ഡിഗ്രി, അവൻ പാരീസ്. പിന്നെ 3-ാമത്തെ ആള് ഫാഹിദ്, അവരിപ്പോ പ്ലസ് 2 ആയി. പിന്നെ ഭാര്യയുടെ പേര് ഷക്കീന.
0: ഷക്കീന,
1: നമ്മുടെ കുടുംബം.
0: അതാണ് കുടുംബം അല്ലേ? അങ്ങ് എന്താണ് ചെയ്യുന്നത്?
1: ഞാന് വീട്ടിൽ നിന്ന് തയ്യൽ തന്നെയാണ്.
0: തയ്യൽ
1: രാവിലെ കടയില് കാണുന്ന റേഡിയോ ആദ്യമാണ് ഓണാക്കാൻ നമ്മളെ വർക്ക്
0: തന്നെയാണ്. ഈ ഒരു എല്ലാ ഇപ്പോഴും നമ്മൾ ഇതൊക്കെ ചോദിക്കാറുള്ളതാണെങ്കിൽ പോലും ഇനി പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കേൾക്കാനായിട്ടാണ്. എപ്പോഴാ അപ്പോ ഈ ആകാശവാണിയോടുള്ളൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയത്? ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ, അല്ലെങ്കിൽ കുട്ടിക്കാലം മുതൽക്കേ ഉണ്ടോ?
1: കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഞാൻ റേഡിയോ പരിപാടി കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം പിന്നെ തയ്യൽ തുടങ്ങിയ മുതൽക്ക് എന്റെ കൂടെ റേഡിയോ എപ്പോഴും ഉണ്ട്.
0: ഒരു സന്തത സഹചാരി ആയിട്ട് കൂടെ ഉണ്ട് അല്ലേ?
1: പിന്നെയാണ് FM റേഡിയോ നിലം കൂടി വന്നോട് കൂടിയിട്ടാണ് റേഡിയോ പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയത്. പിന്നെ 24 മണിക്കൂർ പറഞ്ഞാൽ റേഡിയോ പരിപാടികളല്ലേ ശ്രോതാക്കൾക്കൊക്കെ ആയിട്ടും.
0: ഈ ഇത്രയും പാട്ടുകൾ എങ്ങനെയാ സെലക്ട് ചെയ്തത്? എങ്ങനെയാ ഈ വസന്തം തന്നെ വേണം, അല്ലെങ്കിൽ ഇതില് ഏതെങ്കിലും ഇപ്പൊ ഒരു സമയത്ത് ഇങ്ങനെ തോന്നിയതാണോ, അല്ലെങ്കിൽ ഇന്ന് ഈ പറഞ്ഞ പോലെ തന്നെ വിവാഹ വാർഷികമായതുകൊണ്ട് സെലക്ട് ചെയ്തത് തന്നെയാണോ?
1: അല്ല, അത് കൊറേ മുന്നേ തന്നെ ഇങ്ങനെ ഞാൻ ഇപ്പോഴും കൊറേ ഗാനങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെ അപ്പൊ വല്ലപ്പോഴും ഒരു പാട്ട് കേൾക്കുമ്പോ ഇന്ന വാക്കുകളുണ്ട്, അപ്പൊ അവിടെ എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ചിട്ട് ഒരു 15-16 ഗാനങ്ങൾ അങ്ങനെ സെലക്ട് ചെയ്തു, അങ്ങനെ അയച്ചു. അങ്ങനെ ഉണ്ടായത്.
0: അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതെങ്കിലും എടുത്തു പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ?
1: അതില് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് മറ്റേ കാട്ടുകുരുങ്ങ എന്നൊരു വസന്ത മാളിക പടിഞ്ഞുറത്തിയ അങ്ങനൊരു പാട്ടും നല്ല രസമുള്ള ഒരു പാട്ടാണ്. പിന്നെ അതുപോലെ അടുക്കാൻ എന്തൽപ്പം വസന്തം തളിർത്തു.
0: നിർഭാഗ്യവശാൽ ആ ഗാനം ഇന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുമോ എന്നാണ്. കാരണം ആ ഗാനം ഇവിടെ നിലവിൽ ഇപ്പൊ നമുക്ക് ലഭ്യമല്ല.
1: അതെ,
0: അല്ല, ബാക്കിയുള്ളതെല്ലാം
1: കൊടുത്തിട്ടുണ്ട് കാരണം കൊണ്ട്.
0: അപ്പോ
1: പിന്നെന്താ വെച്ചാല് ഞാൻ വസന്തം പറഞ്ഞ എന്റെ ആദ്യത്തെ പല്ലവിൽ തന്നെ വരണമെന്ന് ഒരാളാണ്
0: കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കിട്ട് തന്നെയാണ് അല്ലെ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് എഴുതിയൊക്കെ വെച്ചു. അപ്പൊ മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ്, ആ ഗാനങ്ങൾ തന്നെ കേൾക്കാം. അപ്പൊ ഇന്ന് എങ്ങനെയാ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? വീട്ടില് എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ ഉണ്ടോ?
1: ആഘോഷങ്ങളും
0: ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പൊ പെൺകുട്ടിയുടെ ഒരു കുറവുണ്ട് വീട്ടിലെന്നാണ് പറയുന്നത്. മങ്ങലേൽക്കുന്നത് അല്ലെ? അപ്പൊ എന്തായാലും വേഗം തന്നെ ആ ആഗ്രഹമൊക്കെ നടക്കട്ടെ, ഇന്ന് ഇനി വരുന്ന വർഷങ്ങളൊക്കെ നന്നായിട്ട് ആഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ. ഈ സ്നേഹവും വിശ്വാസവും നിറഞ്ഞ ഈ ഒരു ബന്ധം എപ്പോഴും പൂത്തുലയട്ടെ എന്നും കൂടെ പറയാണ് ആ വസന്തം എന്ന വാക്ക് പോലെ തന്നെ. അപ്പോ നമുക്ക് എന്തായാലും തുടർന്ന് ഗാനങ്ങൾ കേൾക്കാം. പ്രത്യേകിച്ചും നിങ്ങൾക്ക് രണ്ടുപേർക്കും വിവാഹ വാർഷികാശംസകൾ കൂടെ ആകാശവാണിയുടെ ഭാഗത്ത് നിന്നും പറയാണ് കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: അപ്പൊ നമുക്ക് ഗാനങ്ങൾ കേട്ടാലോ?
1: ഓക്കെ,
0: കേൾക്കാം.

ബാലുകിരീയത്തിന്റെ വരികൾക്ക് രഘുകുമാർ സംഗീതം നൽകി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഒന്നും മിണ്ടാത്ത ഭാര്യ. ഗാനമഞ്ജരിയിൽ അടുത്ത ഗാനം യേശുദാസ് പാടിയത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് സംഗീതം ഗംഗയമരൻ. ചിത്രം അനുരാഗി.

0: പാട്ടുകളുടെ ഓർമ്മയിൽ എൻ്റെ മനസ്സിൽ ആദ്യമായി ഒരു ശബ്ദത്തോട് പ്രണയം തോന്നുക, വല്ലാതെ നമ്മളെ പിടിച്ചടുപ്പിക്കുക എന്നൊക്കെ തോന്നിയ ആ ഒരു മാന്ത്രികത തോന്നിയത് ഒരു പുരുഷ ശബ്ദമല്ല, അതൊരു സ്ത്രീ ശബ്ദമായിരുന്നു. എസ് ജാനകി എന്ന അഭൗമ ഗായിക എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എഥീറിയൽ സിംഗർ.
1: നാൽപ്പത്തിയഞ്ച് വർഷത്തെ ഭൂമിയിലെ വാസത്തിനിടയിൽ കഥകളുടെ മായാപ്രപഞ്ചം തീർത്ത് മടങ്ങിപ്പോയ താരകം പി പത്മരാജന്റെ പുത്രനും എഴുത്തുകാരനുമായ പി അനന്തപത്മനാഭനാണ് ഇക്കുറി ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത്. മറക്കാതെ കേൾക്കുക ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
2: യേശുദാസും പി സുശീലയും പാടിയ ഗാനം. വരികൾ പാപ്പനംകൂടി ലക്ഷ്മണൻ, സംഗീതം കെ ജെ ജോയ്, ചിത്രം ഇതിഹാസം.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ചൊവ്വ വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
2: നേത്ര രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
3: വെള്ളി രാവിലെ 7:20.
2: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
0: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്ര രോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: ഇനിയും വസന്തം പാടുന്നു. മനസ്സിന്റെ ഏറ്റവും നിശബ്ദമായ കോണിൽ പോലും പ്രണയത്തിന്റെ ഈ പൂക്കൾ വിരിയിപ്പിക്കുന്ന വരികൾ ഒ എൻ വിയുടേതാണ്. സംഗീതം രവീന്ദ്രൻ, യേശുദാസും സുജാതയും പാടിയത്. ചിത്രം എൻ്റെ നന്ദിനി കുട്ടിക്ക്.

0: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 പ്രായോജകർ
1: ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ് സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കി സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
1: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ
3: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല ഹോൾസെയിൽ പണിക്കൂലി മാത്രം
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
4: വസന്തം തളിർത്തു ഓർമ്മപ്പൂക്കളാൽ മനസ്സിനെ സംഗീതമയമാക്കാൻ മനോഹരമായ ഒരു ഗാനം കേൾക്കാം വരികൾ ബിച്ചു തിരുമല

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സംഗീതം എം കെ അർജുനൻ, എസ് ജാനകിയും സംഘവും പാടിയത്. ചിത്രം റെസ്റ്റ് ഹൗസ്.

വസന്തം നിന്നോട് പിണങ്ങി, പ്രണയനൊമ്പരത്തെ മെല്ലെ തൊടുന്നൊരു ഗാനം. പാടിയത് യേശുദാസ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. ചിത്രം അയൽക്കാരി.

യേശുദാസ് പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സംഗീതം എം കെ അർജുനൻ. ചിത്രം പുലിവാലേ.

വരികൾ മധു ആലപ്പുഴ, സംഗീതം കണ്ണൂർ രാജൻ, യേശുദാസ് പാടിയത്, ചിത്രം ഇലഞ്ഞിപ്പൂക്കൾ.

0: പാട്ടുകളുടെ ഓർമ്മയിൽ എൻ്റെ മനസ്സിൽ ആദ്യമായി ഒരു ശബ്ദത്തോട് പ്രണയം തോന്നുക, വല്ലാതെ നമ്മളെ പിടിച്ചടുപ്പിക്കുക എന്നൊക്കെ തോന്നിയ ആ ഒരു മാന്ത്രികത തോന്നിയത് ഒരു പുരുഷ ശബ്ദമല്ല, അതൊരു സ്ത്രീ ശബ്ദമായിരുന്നു. എസ് ജാനകി എന്ന അഭൗമ ഗായിക എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എഥീറിയൽ സിംഗർ.
1: നാൽപ്പത്തിയഞ്ച് വർഷത്തെ ഭൂമിയിലെ വാസത്തിനിടയിൽ കഥകളുടെ മായാപ്രപഞ്ചം തീർത്ത് മടങ്ങിപ്പോയ താരകം പി പത്മരാജന്റെ പുത്രനും എഴുത്തുകാരനുമായ പി അനന്തപത്മനാഭനാണ് ഇക്കുറി ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത്. മറക്കാതെ കേൾക്കുക ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്. പി മാധുരി പാടിയ ഗാനമാണ് ഗാനമഞ്ജരിയിൽ അടുത്തതായി. വരികൾ MD രാജേന്ദ്രൻ, സംഗീതം ജി ദേവരാജൻ, ചിത്രം മോചനം.

വസന്തത്തിന്റെ മണമുള്ള ഗാനങ്ങളും ഓർമ്മകളിൽ പൂത്തു നിൽക്കുന്ന വരികളും ചേർന്ന സംഗീതയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഗാനമഞ്ജരിയിൽ വസന്തം എന്ന പദം ഉൾപ്പെടുത്തിയ ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ. മറ്റൊരു ഗാനമഞ്ജരിയിൽ ഒത്തുചേരാം എന്ന പ്രതീക്ഷയിൽ ഇത്ര നേരം കൂടെയുണ്ടായിരുന്നത് ഞാൻ ലെനിജ നവനീത്.

0: cases and 177 suspected deaths reported so far. The WHO had earlier declared the outbreak a public health emergency of international concern, while clarifying that it is not at the pandemic level. Indian Oil has reassured customers and the general public that there is no overall shortage of petrol and diesel in the country. In a statement, the oil marketing company said that the current situation being witnessed at certain retail outlets is highly localized and temporary in nature, arising due to local demand-supply imbalances and redistribution of sales patterns in select areas. Indraprastha Gas Limited, IGL, increased the price of compressed natural gas, CNG, by 1 rupee today. After the price hike, the new rate for 1 kg CNG in the national capital is 81 rupees and 9 paise. In IPL cricket, Lucknow Super Giants will take on Punjab Kings in Lucknow this evening. The match will start at 7:30 p.m. Last night, Sunrisers Hyderabad defeated Royal Challengers Bengaluru by 55 runs in Hyderabad. The India Meteorological Department, IMD, has issued a red warning for heatwave to severe heatwave conditions over East Uttar Pradesh, East Madhya Pradesh and Vidarbha till tomorrow. According to the IMD, heatwave conditions are expected to persist over large parts of northwest, central and eastern India over the next 6 to 7 days. Now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi distributes over 51,000 appointment letters to new recruits in various government departments, says India is partnering with various countries across the world to provide opportunities, employment and global exposure to youth. Bihar government to recruit 1 lakh teachers in the state over the next 5 years. CBSE extends last date for obtaining scanned copies, photocopies of answer books for Class 12 board examinations until tomorrow. U.S. Secretary of State Marco Rubio to call on Prime Minister Modi in New Delhi today. WHO raises public health risk of Bundibugyo strain of Ebola in Congo from high to very high. And in IPL cricket, Lucknow Super Giants to take on Punjab Kings in Lucknow this evening. And with that, we end the midday news.
1: Agashavani. ഡോസ്റ്റോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 27-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
2: കഥാനായകൻ റസ്കോൾനിക്കോവിന്റെ പെങ്ങൾ ഡോണിയ സുന്ദരിയാണ്. ഡോണിയയും അമ്മയും കൂടി വിദൂരദേശത്തു നിന്ന് നഗരത്തിൽ പഠിക്കുന്ന മകൻ നിക്കോവിനെ കാണാൻ വന്നതാണ്. ഡോണിയയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന കല്യാണകാര്യം ആങ്ങളെ നിക്കോവിനെ കൂടി അറിയിച്ച് പരസ്പരം കാണിച്ച് ഉറപ്പിക്കുക എന്നത് അവരുടെ വരവിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു. പക്ഷെ പെങ്ങളുടെ ഭാവി വരനെ ഇഷ്ടപ്പെടാതിരുന്ന നിക്കോവ് അയാളെ പിണക്കിവിട്ടിരിക്കുകയാണ്. മകൻ യൂണിവേഴ്സിറ്റി പ്രൊഫസറാകുമെന്നാണ് ആ പാവം അമ്മ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ മകൻ നിക്കോവ് രണ്ടുപേരുടെ ജീവനെടുത്ത ഘാതകനാണെന്ന് ആരറിയുന്നു? ഒരരിശത്തിന് കിണറ്റിൽ ചാടിയിട്ട് ഏഴരിശത്തിന് തിരികെ കയറാനാവാതെ താൻ ചിന്തിയ ചോരക്കിണറിൽ നിക്കോവ് മുങ്ങിപ്പൊങ്ങുകയാണ്. പനിവന്നും പേക്കിനാവുകണ്ടും പതറുന്ന നിക്കോവിനെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർ സോസിമോവും നഗരത്തിൽ നിക്കോവിന്റെ സുഹൃത്തായി തീർന്ന റസുമഹീനുമാണ് രംഗത്താദ്യം. മകന്റെ ഭാവമാറ്റത്തിൽ ആശങ്കപ്പെടുന്ന അമ്മയും അനിയത്തിയും അടുത്തൊരു മുറിയിലുണ്ട്.
3: ഞാനൊരു കാര്യം ചോദിച്ചാൽ മനസ്സിലിരിപ്പ് പറയണം. നിങ്ങൾക്ക് ഡോണിയെ ഇഷ്ടമാണോ?
4: ഇഷ്ടമാണോന്ന് അങ്ങ് ഒറ്റയടിക്ക് ചോദിച്ചാൽ ഡോക്ടർ, അവൾ വിനയമുള്ളവളാണ്, ലജ്ജാവതി, പരിശുദ്ധ, വേണമെങ്കിൽ ഭീരുവെന്നും വിശേഷിപ്പിക്കാം. കത്തുന്ന സൗന്ദര്യമല്ലേ അവൾക്ക്? അതുകൊണ്ട് ഞാൻ അവളുടെ മുഖത്ത് നോക്കുന്നില്ല.
3: കൊള്ളാം, നിങ്ങൾ മനസ്സിൽ തട്ടിയാണ് പറയുന്നത്. എന്നാൽ ഇത്രയധികം അവളെപ്പറ്റി സംസാരിക്കണോ?
4: വേണം. അവളെപ്പറ്റി പറ

0: ഇമ്പോ എനിക്ക് 100 നാക്ക് വരുന്നു.
1: പറയൂ, എന്താണ് അവൾക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത്?
0: അത്ര വലുതായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. അവളുടെ അടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യത്തിൽ വാചാലനാവുക. നിങ്ങൾ ഒരു ഡോക്ടറാണെന്ന കാര്യം മറക്കണ്ട. അവളുടെ നിസ്സാരമായ എന്തെങ്കിലും അസുഖം അവൾക്ക് സുഖപ്പെടുത്തി കൊടുക്കാം.
1: നിങ്ങൾ അവൾക്ക് വല്ല വാഗ്ദാനവും നൽകിയിട്ടുണ്ടോ? രേഖാമൂലം എന്തെങ്കിലും, വിവാഹ വാഗ്ദാനമോ മറ്റോ?
0: ഒരിക്കലുമില്ല, അത്തരത്തിൽ യാതൊന്നുമില്ല.
2: അത് മാത്രമല്ല, അവൾ അത്തരക്കാരിയല്ല.
0: അതിന് ശ്രമിച്ച് പരാജയപ്പെട്ട പലരെയും എനിക്കറിയാം. ഞാൻ പക്ഷെ അത്തരക്കാരനല്ല.
1: ശരി, അപ്പോ പിന്നെ അവളെ വിട്ടുകളയാ അല്ലേ?
0: എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ വയ്യ.
1: എന്തുകൊണ്ട് പറ്റില്ല?
0: പറ്റില്ല, അത്ര തന്നെ. അവളിൽ എന്തോ ഒരു തരം ആകർഷണീയതയുണ്ട് ഡോക്ടർ.
1: അപ്പോ നിങ്ങൾ എന്തിനാണ് അവളെ ഭ്രമിപ്പിച്ചത്?
0: ഏയ്, ഞാൻ ഒരിക്കലും അവളെ ഭ്രമിപ്പിച്ചിട്ടില്ല. അവളെ സംബന്ധിച്ചിടത്തോളം ഇന്ന ആളെന്നില്ല, ആരു കൂടെ ഇരുന്നാലും ഒരുപോലെയാണ്. ഞാനായാലും നിങ്ങളായാലും ഒരു വ്യത്യാസവുമില്ല.
1: ഇതെന്ത് കഥ? ഇപ്പോ കാര്യങ്ങൾ തിരിഞ്ഞോ? ഞാൻ പിൻവാങ്ങിയപ്പോ
0: നിങ്ങൾക്ക് അവളെ വിട്ടുപോകാനാവില്ല എന്നൊരു തോന്നല് മാത്രം അവളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. അത് തന്നെ ധാരാളം. നിങ്ങൾക്കും അവിടെ അവളുടെ സാന്നിധ്യം വളരെ ആശ്വാസകരമായിരിക്കും.
1: ഈ പറഞ്ഞു വരുന്നത് എന്നെ പ്രലോഭിപ്പിക്കുകയാണോ? റസുമിഹിൻ, ഇതെന്താണ്?
0: സ്വന്തം വീട്ടിലെന്ന പോലെ നിങ്ങൾക്ക് അവിടെ ഇരിക്കുകയോ കിടക്കുകയോ വായിക്കുകയോ എഴുതുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കരുതിയിരുന്നാൽ വേണമെങ്കിൽ ഒന്ന് ചുംബിക്കുകയും ചെയ്യാം.
1: അതുകൊണ്ട് ഞാനെന്ത് നേടാനാണ്?
0: എത്ര പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഡോക്ടർ. നിങ്ങൾ അവൾക്കും അവൾ നിങ്ങൾക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്.
1: ആദ്യം എന്റെ ഭ്രമം പറഞ്ഞപ്പോ തടുത്ത നിങ്ങളോ ഇപ്പോ ഇങ്ങനെ പറയുന്നത്?
0: ആവശ്യം കഴിഞ്ഞ് ഉപയോഗിച്ചെറിയുന്ന കള്ളി വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്.
1: അങ്ങനെയാണോ എന്നെ കരുതിയിരിക്കുന്നത്?
0: എന്തായാലും ഇത് ലോകത്തിന്റെ അന്ത്യമാണ്. സ്വസ്ഥമായൊരു അഭയസ്ഥാനം, വേണ്ടതെല്ലാം അവിടെ ലഭിക്കും. നല്ല ഭക്ഷണം, വറുത്ത മീൻ, നേരിയ നെടുവീർപ്പുകൾ, ഊഷ്മളമായ പുതപ്പുകൾക്കിടയിൽ തീക്കുണ്ഠത്തിനടുത്തുള്ള സുഖകരമായ ഉറക്കം, ഒരേ സമയം ഇത്രയത്ര നേട്ടങ്ങൾ.
1: നിന്റെ ബുദ്ധി കൊള്ളാം. റസ്കോൾനിക്കോവിന് പറ്റിയ ചങ്ങാതി തന്നെ.
0: അയ്യോ, നേരം പോയി. ഞാൻ അവനെ പോയി നോക്കിയിട്ട് വരാം. പനിയോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഞാൻ ഡോക്ടറെ വന്ന് ഉണർത്തും. അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. ശിവരാത്രി ഡോക്ടർ, ശിവരാത്രി.

0: ആ വന്നോ റസുമുഹിൻ.
1: ആ ഞാൻ എത്തിയമ്മേ.
0: ഇപ്പോ രാവിലെ 9 മണി.
1: അയ്യോ ഞാൻ എണീക്കാൻ താമസിച്ചു.
0: 7 മണിക്ക് ഞങ്ങൾ കാത്തിരിക്കുകയാണ്.
1: ഉറക്കം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നലെ ഞാൻ അപമര്യാദയായി വല്ലതും പെരുമാറിയോ?
0: എന്റെ മോനെ പോലെയല്ലേ റസു. ആ നിക്കോവിനെങ്ങനെയുണ്ട്? എന്റെ മോൻ ഉറങ്ങിയോ?
1: അമ്മയുടെ മോൻ ഇന്നലെ സുഖമായി ഉറങ്ങി. രാവിലെ ഇത്ര നേരമായിട്ടും എണീറ്റിട്ടില്ല.
0: റസു നീ തുറന്നു പറ എന്റെ മോൻ എന്തു പറ്റി?
1: മാനസികമായി എന്തോ അവൻ അലട്ടുന്നുണ്ട്.
0: അവന്റെ ഇപ്പോഴത്തെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്തൊക്കെയാണ്? നീ സുഹൃത്തല്ലേ, നിനക്കെല്ലാം അറിയാമായിരിക്കും. എന്നോട് പറ, അവൻ എന്താ? തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം. എന്താണ് അവന്റെ ആഗ്രഹങ്ങൾ? അവന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? അവന് ആരോടെങ്കിലും പ്രണയം?
1: അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല. അവന് മറ്റുള്ളവരോട് കാരുണ്യമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അത് നല്ലൊരു ഗുണമല്ലേ അമ്മേ?
0: എനിക്ക് അവന്റെ കാര്യത്തിൽ എപ്പോഴും ഉത്കണ്ഠയാ. അതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത്. അതിരിക്കട്ടെ, അവൻ മദ്യപിക്കുമോ?

0: ചൂത് കളിക്കുമോ?
1: എന്റെ അമ്മേ, ഇങ്ങനെ നിർത്താതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്ന റസ്മുഖിൻ എങ്ങനെ ഉത്തരം പറയുന്നേ?
2: അമ്മേ, അങ്ങനെയുള്ള ദുശ്ശീലങ്ങൾ ഒന്നുമില്ല.
0: പിന്നെങ്ങനെ അവന് ഇത്തരം സ്വഭാവങ്ങൾ കിട്ടി?
2: അവന് പ്രശ്നം മാനസികമാണ്.
0: ദൈവമേ, ഞാൻ ഒരിക്കലും എന്റെ മോനെ ഈ അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല.
2: എനിക്ക് അമ്മയില്ല, എന്നാൽ എന്റെ അമ്മാവൻ എല്ലാ വർഷവും എന്നെ കാണാൻ വരും. ഓരോ തവണ കാണുമ്പോഴും അദ്ദേഹം എന്നെ തിരിച്ചറിയാറില്ല. എന്റെ മുഖച്ഛായ തന്നെ മാറിയതുപോലെ എന്ന് പറഞ്ഞ് അത്ഭുതപ്പെടും.
0: 3 വർഷത്തിനുശേഷം അവനെ ഞാൻ കാണുന്നത്.
1: അമ്മേ, ഒന്ന് സമാധാനിക്കേ, ചേട്ടൻ ഒരു കുഴപ്പമില്ല.
0: നിങ്ങൾ തമ്മിൽ പരിചയം തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി മോനെ?
2: 18 മാസം. അവനൊരു സ്വപ്നജീവിയാണ്, സംശയാലുവാണ്, അതേസമയം മാന്യനും ഭൂതദയാലുവുമാണ്. അവൻ അതൊന്നും പുറത്തു കാണിക്കാറില്ല.
1: ചേട്ടനെ എനിക്ക് ജീവന് തുല്യ സ്നേഹ.
2: സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ദ്വേഷിച്ചാലോ കുത്തിക്കൊല്ലും. ചില സമയങ്ങളിൽ ആർക്കും ഭയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകൃതമാണ് അവൻ്റേത്.
0: ആ, അത് പണ്ടേയുള്ള സ്വഭാവമാണ്. മറ്റുള്ളവർ വളരെ താല്പര്യപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങൾ അവൻ നിസ്സാരമായി തള്ളിക്കളയും.
2: എന്തായാലും ഇപ്പോഴത്തെ നിങ്ങളുടെ വരവ് അവന് ഏറ്റവും ഗുണകരമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അവനിൽ സാരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും.
0: ദൈവാനുഗ്രഹത്താൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ.
2: എന്നെ തന്നെ നോക്കിയാണല്ലോ ഇവളിരിക്കുന്നത്. ഞാൻ ശ്രദ്ധിക്കുമ്പോ ദൃഷ്ടികൾ തമ്മിലിടയുന്നു. പെട്ടെന്ന് ദൃഷ്ടികൾ ദൂരേക്ക് വായിക്കുന്നു. സുന്ദര അലൗകിക സൗന്ദര്യമാണ് ഇവൾക്ക്.
1: അല്ല, എന്റെ ചേട്ടനെ പറ്റി കൃത്യമായി പഠിച്ച ഒരു സുഹൃത്താണല്ലോ താങ്കള്. ഞങ്ങളുടെ ഭാഗ്യം ചേട്ടൻ ഇത്ര കാര്യമായി മനസ്സിലാക്കിയല്ലോ.
2: ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. വിശദമായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല.
1: ഇത്രയും പറഞ്ഞതിലുണ്ടല്ലോ.
0: ഇവനെല്ലാം അറിയാം.
1: ചേട്ടന് ഏതെങ്കിലും സ്ത്രീയോട് താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾക്കെല്ലാം അറിയാന്നല്ലേ പറഞ്ഞത്.
2: അയ്യോ, അവൻ ഇപ്പോ ഒരു സ്ത്രീയെയും സ്നേഹിക്കുന്നില്ല. ഒരുപക്ഷെ ഒരിക്കലും അവൻ സ്നേഹിക്കാനാവുമെന്നും എനിക്ക് തോന്നുന്നില്ല.
1: അതെന്താ, എന്റെ സഹോദരന് പ്രണയിക്കാൻ കഴിവില്ലെന്നാണോ? നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നേ?
2: നിങ്ങൾക്കറിയാമോ, നിങ്ങൾ എല്ലാ കാര്യത്തിലും ശരിക്കും സ്വന്തം സഹോദരനെ പോലെ തന്നെയാണ്. അതെ, ഞാൻ വെറുതെ പറയുന്നതല്ല. കാഴ്ചയിലും സ്വഭാവത്തിലും എല്ലാം തീർച്ചയായും അങ്ങനെ തന്നെ.
0: ഹേ, നിങ്ങൾ രണ്ടുപേർക്കും അവനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. ഇപ്പോഴത്തെ അവന്റെ പെരുമാറ്റത്തെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. 15 വയസ്സുമുതൽ അവനെ മനസ്സിലാക്കാൻ എനിക്ക് പോലും കഴിയാറില്ല. ഒരു ഉദാഹരണം, അവന്റെ വീട്ടുടമസ്ഥയുടെ മകളെ വിവാഹം കഴിക്കാനുള്ള തീരുമാനം. അതിന്റെ ആഘാതത്തിൽ ഞാനൊന്ന് മരിച്ചുപോയേനെ. അതിനെപ്പറ്റി വല്ലതും നിനക്കറിയാമോ?
2: പെൺകുട്ടി സുന്ദരിയല്ലായിരുന്നു, മാത്രമല്ല വിരൂപിയുമായിരുന്നു. എന്നിട്ടും ആകർഷണം. അവൾ മരിച്ചുപോയതിനാൽ വിവാഹം മുടങ്ങിപ്പോയി. എപ്പോഴാണ്, എങ്ങനെയാണ്, ആരിലാണ് അവന്റെ മനസ്സ് ചെന്ന് ചാടുന്നതെന്ന് പറയാൻ പറ്റില്ല.
0: കർത്താവ് എന്നോട് ക്ഷമിക്കട്ടെ. ആ പെൺകുട്ടിയുടെ മരണവിവരം അറിഞ്ഞ് ഞാൻ സന്തോഷിച്ചു. എന്തിനാണെന്നറിയില്ല.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 27-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖ്യ

കഥല. നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ, കവിത സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

ഈ സ്റ്റുഡിയോയ്ക്ക് അകത്ത് വെച്ചാണ് എൻ്റെ അച്ഛനും അമ്മയും പരസ്പരം കാണുന്നതും അവരിഷ്ടപ്പെടുന്നതും. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദിസ് വാസ് ദി പ്ലേസ് വെയർ നേച്ചർ കോൺസ്പയേർഡ് മൈ കൺസെപ്ഷൻ. എൻ്റെ ജനനത്തെ ഈ പ്രപഞ്ചം രൂപീകരിച്ചത് ഈ മുറികൾക്കുള്ളിൽ വെച്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം.

നാൽപ്പത്തിയഞ്ച് വർഷത്തെ ഭൂമിയിലെ വാസത്തിനിടയിൽ കഥകളുടെ മായാപ്രപഞ്ചം തീർത്ത് മടങ്ങിപ്പോയ താരകം പി പത്മരാജന്റെ പുത്രനും എഴുത്തുകാരനുമായ പി അനന്തപത്മനാഭനാണ് ഇക്കുറി ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത്. മറക്കാതെ കേൾക്കുക ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇന്ന് പുതുക്കോട് കൃഷ്ണമൂർത്തി പാടിയ കൃതികൾ കേൾക്കാം. ടി വി രമണി വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം. ആദ്യം ജാനകി രമണ എന്നാരംഭിക്കുന്ന ശുദ്ധ സീമന്തിനിരാഗത്തിലുള്ള ത്യാഗരാജകൃതി ആദിതാളം.

സ്വരസാഗരത്തിൽ ഇതുവരെ പാടിയത് പുതുക്കോട് കൃഷ്ണമൂർത്തി, ടി വി രമണി വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം. സ്വരസാഗരം സമാപിക്കുന്നു.

0: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
4: ശനി രാവിലെ 11:50.
3: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ആകാശവാണി തൃശൂർ. വനിതാ വേദി.
6: എല്ലാ വനിതാ വേദി ശ്രോതാക്കൾക്കും മറ്റൊരു വനിതാ വേദിയിലേക്ക് സ്വാഗതം.
7: സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങിയ സ്ത്രീ സമൂഹം ഇന്ന് ഒരു പുതിയ കാഴ്ചയല്ല. എന്നാൽ സ്വയം പര്യാപ്തതയെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് പ്രയോജനപ്പെടുത്താൻ ഇന്നും സ്ത്രീ സമൂഹത്തിന് കഴിയുന്നുണ്ടോ? സ്ത്രീകളും സാമ്പത്തിക ആസൂത്രണവും, ഈ വിഷയത്തെക്കുറിച്ച് സാമ്പത്തിക ആസൂത്രണത്തിനായി സ്ത്രീകളെ സഹായിക്കുന്ന കോഗ്നിസന്റിന്റെ വൈസ് പ്രസിഡന്റ് മായ ശ്രീകുമാർ സംസാരിക്കുന്നു. ഒപ്പം YS പൗർണമി.
8: മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി സ്ത്രീകളും തൊഴിൽ രംഗത്ത് ശോഭിക്കുന്ന ഒരു കാലമാണ് ഇത്. പണ്ടത്തെ പോലെ വേണമെങ്കിൽ ഒരു ജോലിക്ക് പോവുക എന്നതിൽ നിന്ന് മാറി ജോലിക്ക് പോയേ തീരൂ, അതിനുശേഷം മതി കുടുംബവും കുട്ടികളും ഒക്കെ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. പക്ഷേ അങ്ങേയറ്റത്തെ പഠിപ്പും ജോലിയും ഒക്കെ ഉള്ളപ്പോഴും സ്ത്രീകൾ എത്ര കണ്ട് സാമ്പത്തികമായി സ്വതന്ത്രരാണ്, അവർ സാമ്പത്തിക ആസൂത്രണത്തിൽ എത്ര കണ്ട് മുന്നോട്ട് വരുന്നുണ്ട്? ഈ ചോദ്യങ്ങളാണ് വനിതാ വേദിയെ ഈയൊരു രംഗത്ത് നമ്മെ നയിക്കാൻ പ്രാപ്തമായ ഒരു വ്യക്തിയിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് മായ ശ്രീകുമാറാണ്. സ്ത്രീകളുടെ സ്വയം പര്യാപ്തതയിലും സ്ത്രീകളുടെ വളർച്ചയിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. അതിൽ തന്നെ സ്ത്രീകൾ സാമ്പത്തികമായി സുരക്ഷിതരാവേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് ഒട്ടുമിക്ക പ്രവർത്തനങ്ങളും. നമസ്കാരം. നമുക്ക് മുൻപ് ആകാശവാണിയുടെ വനിതാ വേദിയിലൂടെ ശ്രോതാക്കളുമായി സംവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്. മായ കുറേ കാലങ്ങളായി സ്ത്രീകളുടെ ഇടയിൽ അവരുടെ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണല്ലോ. സ്ത്രീകൾ സാമ്പത്തികമായി മുന്നോട്ട് വരുമ്പോഴും അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വം എത്ര കണ്ട് ഉണ്ട് എന്നാണ് തോന്നിയിട്ടുള്ളത്?
9: ഇതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് ഞാൻ എങ്ങനെ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് വന്നു എന്നുള്ളത് പറയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പഠിച്ചത് തൃശ്ശൂർ വിംല കോളേജിൽ, BSc മാത്സ് ചെയ്തു, പിന്നെ MCA ചെയ്തു കോയമ്പത്തൂർ. 30 കൊല്ലമായിട്ട് ഞാൻ കോഗ്നിസന്റിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ചൈൽഡ്ഹുഡിൽ അമ്മ എപ്പോഴും പറയാറുണ്ട് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ടി വരരുത്, ജോലി ചെയ്യണം. അതൊരു നോൺ നെഗോഷ്യബിൾ ടോപ്പിക്കായിരുന്നു വീട്ടിലെപ്പോഴും. പക്ഷേ സേവിങ്സ് എന്ന് പറയുന്നതല്ല, അതായത് പൈസ സേവ് ചെയ്യണം, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ സേവ്

ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റി ഉണ്ടാവണമെന്ന് എപ്പോഴും പറഞ്ഞിരുന്നെങ്കിലും അതിനും മുകളിലായിട്ട് ഒന്നും അറിഞ്ഞിരുന്നില്ല. അപ്പൊ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പൈസ ഒന്നുമില്ലെങ്കിൽ ബാങ്കിൽ ഇടുക അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗോൾഡ്. അപ്പൊ ഇത് മാത്രമേ എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. ജോലി ഞാൻ ഇന്റേൺഷിപ്പ് തുടങ്ങിയപ്പോ തൊട്ട് ഇന്റേൺഷിപ്പ് പൈസ 2000 രൂപയാണെങ്കിൽ 300 രൂപ സേവ് ചെയ്തിട്ടേ ബാക്കിയുള്ള ചെലവുള്ളൂ, അങ്ങനെയായിരുന്നു ഞാൻ എപ്പോഴും. അങ്ങനെ ജോലി തുടങ്ങി ഒരു 10 കൊല്ലം, ഓൾമോസ്റ്റ് 10 കൊല്ലം, എനിക്കൊരു 33-34 വയസ്സ് എപ്പോഴാണ് ആ സമയങ്ങളിൽ, ഒരു 32 ആ സമയങ്ങളിൽ ഞാൻ US എനിക്ക് ഒരു പ്രോജക്റ്റിന് പോകേണ്ടി വന്നു. അപ്പോൾ എന്റെ ടീമിലെല്ലാം ആണുങ്ങളാണ്, ഞാൻ മാത്രമേ ഒരു സ്ത്രീ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും കുറച്ച് സീനിയർ റോളിലായിരുന്നു. അപ്പോൾ എപ്പോഴും ഇവരുടെ കൂടെ ലഞ്ച് ബ്രേക്കിന് പോയാലും കോഫി ബ്രേക്കിന് പോയാലും ഇവരെല്ലാവരും സംസാരിക്കുന്നത് ഈ സ്റ്റോക്സിനെ പറ്റിയും ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിനെ പറ്റിയും മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയും പൈസ എങ്ങനെ ഗ്രോ ചെയ്യുന്നത്. ഞാൻ ഈ ടേംസ് ഒക്കെ കുറച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഷെയർസ് ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇതെന്താണ് ഇവർ ഇതിനെക്കുറിച്ച് ഇത്രമാത്രം സംസാരിക്കുന്നത്, ആൻഡ് ഇവരൊക്കെ നല്ല പൈസ അല്ലേ, ഇവരൊക്കെ പൈസ ചെലവാക്കുന്നുണ്ട് നല്ല പോലെ. അപ്പോഴാണ് എനിക്ക് അതിനുള്ളൊരു ക്യൂരിയോസിറ്റി ടു അണ്ടർസ്റ്റാൻഡ് കുറേ കൂടി വന്നത്. അപ്പോൾ ഞാൻ ഇവർ കൂടെ കൂടുതൽ കൂടി തുടങ്ങി. അപ്പോൾ വാട്സാപ്പും ചാറ്റും എന്നുള്ള സമയമല്ല ഇത്, 2003-04 ആ സമയങ്ങളിൽ. അതിനു മുമ്പും പൈസ സേവ് ചെയ്യണം

0: മൂന്ന് 34 വയസ്സായപ്പോഴാണ് ആ സമയങ്ങളിൽ, ഒരു 32 ആ സമയങ്ങളിൽ ഞാൻ യു എസിൽ എനിക്ക് ഒരു പ്രോജക്റ്റിന് പോകേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ടീമിലെല്ലാം ആണുങ്ങളാണ്, ഞാൻ മാത്രമേ ഒരു സ്ത്രീ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും കുറച്ച് സീനിയർ റോളിലായിരുന്നു. അപ്പോൾ എപ്പോഴും ഇവരുടെ കൂടെ ലഞ്ച് ബ്രേക്കിന് പോയാലും കോഫി ബ്രേക്കിന് പോയാലും ഇവരെല്ലാവരും സംസാരിക്കുന്നത് ഈ സ്റ്റോക്സിനെ പറ്റിയും ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിനെ പറ്റിയും മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയും പൈസ എങ്ങനെ ഗ്രോ ചെയ്യുന്നത്. ഞാൻ ഈ ടേംസ് ഒക്കെ കുറച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഷെയർസ് ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇതെന്താണ് ഇവർ ഇതിനെക്കുറിച്ച് ഇത്രമാത്രം സംസാരിക്കുന്നത്? ആൻഡ് ഇവരൊക്കെ നല്ല പൈസ അല്ല, ഇവരൊക്കെ പൈസ ചിലവാക്കുന്നുണ്ട് നല്ലപോലെ. അപ്പോഴാണ് എനിക്ക് അതിനുള്ളൊരു ക്യൂരിയോസിറ്റി ടു അണ്ടർസ്റ്റാൻഡ് കുറേ കൂടി വന്നത്. അപ്പോൾ ഞാൻ ഇവർ കൂടെ കൂടുതൽ കൂടി തുടങ്ങി. അപ്പോൾ വാട്സാപ്പും ചാറ്റും ഉള്ള സമയമല്ല ഇത്, 2003-04 ആ സമയങ്ങളിൽ. അതിനു മുമ്പും പൈസ സേവ് ചെയ്യണം, ഗ്രോ ചെയ്യണം, ഫ്ലാറ്റ് വാങ്ങിക്കണം, അങ്ങനെയൊക്കെ ഗോളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു അസറ്റ് ക്ലാസ്, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ പലതരം അസറ്റ് ക്ലാസ്സുകളുണ്ട്, പൈസ ഇടാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്. ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ത്രൂ മ്യൂച്വൽ ഫണ്ട്സ് ഓർ സ്റ്റോക്സ് ഓർ ബോണ്ട്സ് ആ ഒരു ഭാഗം എനിക്ക് അറിഞ്ഞിരുന്നില്ല. റിയൽ എസ്റ്റേറ്റ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, ഗോൾഡ്, ഇത് മൂന്നും മാത്രമേ ഉള്ളൂ. പിന്നെ ബാങ്കിലെ സേവിങ്സ്, പിന്നെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ്, അങ്ങനത്തെയൊക്കെ. ഇൻഷുറൻസ് എടുക്കണം ഫോർ സേഫ്റ്റി, ഹെൽത്ത് ഇൻഷുറൻസ്. എൻ്റെ ഒരു 33 ഒരു 34 വയസ്സിലാണ് ഞാൻ തന്നെ ഇൻവെസ്റ്റിംഗ് എന്നുള്ളൊരു ടേം മനസ്സിലാക്കുന്നത്. അതുവരെ അറിഞ്ഞിരുന്നത് സേവിങ്സ്, റിയൽ എസ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് കോൺഷ്യസ് ആയിട്ട് ആലോചിച്ചിരുന്നില്ല. അപ്പോൾ ഇൻവെസ്റ്റിംഗ് എന്നൊരു ടേം ആൻഡ് ഗ്രോയിങ് യുവർ മണി ടു ബീറ്റ് ഇൻഫ്ലേഷൻ, അതുവരെ ഇൻഫ്ലേഷൻ എന്നുള്ളൊരു ടോപ്പിക്കോ ഇൻഫ്ലേഷൻ കൊണ്ട് നമ്മുടെ പർച്ചേസിങ് പവർ റിസ്ക് ഉണ്ടാവുന്ന ഒന്നും ഒരു ടോപ്പിക്കേ ആയിരുന്നില്ല. എൻ്റെ എൻട്രി ഇൻ ടു ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് തന്നെ ഞാൻ പറയും, വന്നത് അങ്ങനെയാണ്. അന്ന് തുടങ്ങിയതാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഏകദേശം 18 years ബാക്ക്. ഇന്ന് എനിക്കൊരു ഡിസിഷൻ എടുക്കണം, എനിക്ക് ഇനി ജോലി ചെയ്യേണ്ട, വേറെ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം ഓൾമോസ്റ്റ് ഉണ്ട് തന്നെ ഞാൻ പറയുന്നു. എനിക്ക് എന്താ വെച്ചാൽ എൻ്റെ ഗോൾസിനും എൻ്റെ ഫാമിലിയുടെ നീഡ്സിനും ഉള്ള പൈസ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച്. ഓക്കെ, പലർക്കും പല മെറ്റീരിയലിസ്റ്റിക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ആ ഒരു വഴിയിലേക്ക് എന്നെ എത്തിച്ചത് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ് മാത്രമാണ്.
1: ഇപ്പോഴത്തെ സ്ത്രീകൾ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്, അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അതോ മുൻകാല സ്ത്രീകൾക്ക് അത്തരത്തിലുള്ളൊരു ഫിനാൻഷ്യൽ നോളജ്, ഇപ്പോൾ ഒരു സേവിങ്ങിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നീങ്ങുന്ന അറിവ് അവർക്ക് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടോ?
0: ആ ഒരു പോയിന്റ് പൗർണമി ചോദിച്ചത് എനിക്ക് ഇപ്പോഴും എന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്നതും ഇനിയും എനിക്കൊരു ആൻസർ ഇല്ലാത്തൊരു പോയിന്റാണത്. എന്താന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ കുറെ ഗൈസ് ആയിട്ട് മിംഗിൾ ചെയ്യാനും അവര് പറയുന്നു വെച്ചിട്ടാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ഇവനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ പഠിച്ച ഒരു 50 പേരെ ഞാൻ എടുത്താലും മേ ബി 1-2 പേരെ ഈ ഒരു ഫീൽഡിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ. പിന്നെ എൻ്റെ കഴിഞ്ഞിട്ടുള്ള ജനറേഷൻ എടുത്താലും 1 or 2 in 50 കഴിഞ്ഞൊരു 30 years വർക്ക് ചെയ്തവരെ വെച്ച് നോക്കുകയാണെങ്കിൽ അതും ഞാൻ അത്ര അധികം വിമനായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങളുടെ കോയമ്പത്തൂർ ഓഫീസിൽ ഞാൻ കോയമ്പത്തൂർ ഓപ്പറേഷൻ ഹെഡ് ആണല്ലോ. അപ്പോൾ ഞങ്ങളുടെ വിമൻ എംപവേർഡ് ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിലൊരു 1000-2000 വിമനൊക്കെ പാർട്ട് ഓഫ് ദാറ്റ് ആണ്. അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചാൽ തന്നെ വളരെ കുറവ് ശതമാനം വിമൻ ഏത് ഇവരൊക്കെ ഏൺ ചെയ്യുന്നു. പലരും മാനേജർ, സീനിയർ മാനേജർ മാസം 1-1.5 lakh കൂടുതൽ സമ്പാദിക്കുന്നവരാണ്. അവരോട് ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങളുടെ പൈസ നിങ്ങൾ എങ്ങനെയാണ് ചെലവാക്കുന്നത്, എവിടെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, ഇത് രണ്ടും അല്ലാതെ ഇപ്പോഴും ആസ് ഓഫ് ടുഡേ കൂടെ അവർക്ക് ആൻസർ ഇല്ല. അപ്പൊ ഞാൻ ഇവരോട് എല്ലാവരും പറയും, ഫസ്റ്റ് നിങ്ങൾ പോയി ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യൂ, മ്യൂച്വൽ ഫണ്ട്, 500 or 1000 മാസം. ഇറ്റ്സ് എ ഹാബിറ്റ് ടു ബി ബിൽഡ്. ഇപ്പോഴും അതിനുള്ള ധൈര്യം അവർക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ പൗർണമിയുടെ ചോദ്യത്തിനോട്, ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ്. അവർ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ സോഷ്യൽ മീഡിയ വഴി ഇൻഫ്ലുവൻസേഴ്സ് കുറേ ഉണ്ടല്ലോ, ഫൈനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ്. അപ്പോൾ അവർ വഴി അറ്റ്ലീസ്റ്റ് കുറച്ചൊക്കെ ഇൻഫർമേഷൻ വരുന്നുണ്ട്. വെച്ചാൽ അവരുടെ ഏജ് ഗ്രൂപ്പിലുള്ള കുറേ കുട്ടികൾ ഈ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയും കേട്ടിട്ട് അവർക്ക് ഒരു അറ്റ്ലീസ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്, 25 and 22 രണ്ടുപേരും ജോലി ചെയ്യുന്നു. അതിൽ രണ്ടാമത്തെ ആൾ, ഓക്കെ, അവൾക്ക് തന്നെ ക്യൂരിയോസിറ്റി വന്ന് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് അവൾ തന്നെ മാസം ഒരു നല്ല അമൗണ്ട് ഓഫ് അവളുടെ ശമ്പളം ഇൻവെസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ചിലവാക്കുള്ളൂ. പക്ഷേ എൻ്റെ മൂത്ത മോളാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബാക്കി ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ മുഴുവൻ ചിലവാക്കുക എന്നുള്ളത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ പൈസ മ്യൂച്വൽ ഫണ്ട്സിൽ ഇടുന്നത്, ഓർ എന്തിനു വേണ്ടി അത് ഗ്രോ ചെയ്യണം, എന്തുകൊണ്ട് എനിക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇട്ടുകൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഗോൾഡിൽ ഇട്ടുകൂടാ, എന്തുകൊണ്ട് ഇതന്നെ ചെയ്യണമെന്നുള്ള ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോഴും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫൈനാൻഷ്യൽ ലിറ്ററസിന് വേണ്ടി നമ്മൾ സ്കൂളുകളും കോളേജിലൊക്കെ പഠിക്കുന്ന പോലെ ഇതിനു വേണ്ടി ഒരു 8 hours സ്പെൻഡ് ചെയ്യുന്നത് മാൻഡേറ്ററി ആണ് കോളേജിൽ പഠിക്കുമ്പോൾ. അതിന് അനുബന്ധിച്ചാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വനിതാ വേദിയിൽ വന്നപ്പോൾ പറഞ്ഞു, നർച്ചർ ഹെർ നോട്ട് പ്രോഗ്രാം, അതിൽ ഒരു പില്ലർ മാസ്റ്ററി ഇൻ പേഴ്സണൽ ഫിനാൻസ് എന്നാണ്. അതായത് ഗേൾസ് സ്റ്റുഡൻസിന് ഡിഗ്രി പഠിക്കുമ്പോൾ അവരുടെ 3 കൊല്ലത്തിലും അവർക്ക് ഓരോ മണിക്കൂർ വിതിൻ ലൈക് 2 മന്ത്സ് എന്നുള്ള പോലെ ഓൾമോസ്റ്റ് 8 to 12 hours അവർ ഈ ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ പ്രോഗ്രാം ചെയ്യണം. അവരെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഗോയിങ് ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കുട്ടികൾക്കും ആഗ്രഹം ഉണ്ടാവും, എല്ലാവരോടും ചോദിച്ചാൽ വി വോണ്ട് ടു ബിക്കം റിച്ച്, കുറേ പൈസ ഉണ്ടാക്കണം, ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യണം. പക്ഷേ അതിനുള്ള സ്ട്രക്ചേർഡ് അപ്രോച്ച് ഇല്ല.
1: സ്ത്രീകളെ ഈ മേഖലയിലേക്ക് കൈപിടിച്ച് ഉയർത്താനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സ്വന്തം അനുഭവങ്ങളാണോ ഇത്തരത്തിൽ സ്ത്രീകളെ ഇങ്ങനെ സാമ്പത്തിക സ്വയം പര്യാപ്തത, അത് കൃത്യമായ മാർഗം

0: ഉപയോഗിച്ച് ചെയ്യാൻ കാരണമായത്.
1: ഇത് എനിക്കൊരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഞാൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി, ഞാൻ ആ മണിയുടെ ഗ്രോത്ത് ഒക്കെ കണ്ടു. പക്ഷെ കഴിഞ്ഞ ഒരു ഒന്നൊന്നര കൊല്ലമായിട്ടോ രണ്ട് കൊല്ലമായിട്ടോ ഞാൻ വിചാരിച്ചു, പക്ഷെ ഇതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ മറ്റുള്ളവർ എന്നെ ട്രസ്റ്റ് കൂടുതൽ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് സെബി സർട്ടിഫിക്കേഷൻ വേണം. ദാറ്റ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ കുറേ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ NISM എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് അത് സർട്ടിഫിക്കേഷൻ കൊടുക്കണേ. അപ്പോൾ ഞാൻ റീസെന്റ്ലി സെബിയുടെ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ സർട്ടിഫിക്കേഷൻ എടുത്തു. അപ്പോൾ അതൊരു ടെസ്റ്റാണ്, നമ്മൾ ഒരു പരീക്ഷ സെന്ററിൽ പോയിട്ട് എഴുതുന്ന ടെസ്റ്റാണ്. അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു 3 മണിക്കൂറിൻ്റെ ടെസ്റ്റ് അത് ചെയ്തപ്പോൾ നമ്മൾ കുറേ പഠിച്ചു ഇതിനെക്കുറിച്ച്, മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് കുറേ കൂടി ഡീപ്പറായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റി. പിന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൗർണമി തന്നെ എന്നോട് പറയുകയാണ്, എനിക്ക് ഇത്രയും രൂപ വേണ്ട ഇൻവെസ്റ്റ് ചെയ്യണം. പൗർണമി എന്നെ ട്രസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ പഠിച്ച എനിക്കൊരു ഫോർമൽ സർട്ടിഫിക്കേഷൻ, ഒരു ഡോക്ടർ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ. പിന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ ഇത് മാത്രം പോരാ, ഇനിയും കൂടുതൽ സർട്ടിഫിക്കേഷൻ എടുക്കാം. അപ്പോൾ ഞാൻ സെബിയുടെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനർ, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ സർട്ടിഫിക്കേഷൻ ലെവൽ 1, അത് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള എക്സാം ആയിരുന്നു എനിക്ക്. അത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചിട്ട്, അതായത് കുറേ ഫോർമുലാസ് ഉണ്ട്, സേവിങ്സ് റേഷ്യോ മറ്റേ റേഷ്യോ പലതും പഠിക്കണം ഒരാളെ അഡ്വൈസ് ചെയ്യാനായിട്ട്. ഇയാൾക്ക് ഇത്രയും അസെറ്റ്സ് ഉണ്ട്, ലയബിലിറ്റീസ് ഉണ്ട്, എങ്ങനെയാണ് അവരുടെ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ സർട്ടിഫിക്കേഷൻ എടുത്തു. ഇതൊക്കെ എടുത്തതാണ് എനിക്ക് കുറേയും കൂടി കോൺഫിഡൻസ് തന്നത് ഇതിനെക്കുറിച്ച് സംസാരിക്കാനും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും.
0: ഒരു സാധാരണ ഇൻകമുള്ള ഒരു സ്ത്രീക്ക് ഒരുപാട് പൈസയുള്ളവരാകണമെന്നില്ല, ഇത്തരത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ എങ്ങനെ അവർക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് മായ്ക്ക് പറയാനുള്ളത്.
1: അവർ ജേർണി ടുവേർഡ്സ് ഫൈനാൻഷ്യൽ ഫ്രീഡം ഇസ് എ വെരി പ്ലാൻഡ്, ഞാൻ പറയാം അതൊരു വെരി തോട്ട് ത്രൂ നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എനിക്കിപ്പോൾ മാസം 25,000 രൂപ ശമ്പളമുണ്ട് അല്ലെങ്കിൽ 50,000 ശമ്പളമുണ്ട്, ഓക്കെ ഇതിന് ഞാൻ 2,000 രൂപ മാസം ഇടും, അങ്ങനെയല്ല. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ സ്റ്റെപ്പ്, നമ്മളുടെ ഗോൾസ് എന്താണ്, അത് കുറേ പേര് ഇതിനെക്കുറിച്ച് എന്താ പറയുക പഠിപ്പിക്കാനും അവരുടെ അവയർനെസ് വരുത്താൻ നോക്കുന്നവർക്ക് ആർക്കും അതിനു വേണ്ടി ഗോൾ സെറ്റിങ്ങിന് വേണ്ടി ഇരിക്കാൻ സമയമില്ല, അവർ ഇഷ്ടമില്ല. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഒരു ജോലി തുടങ്ങി 30 വയസ്സെന്ന് വെച്ചോളൂ, 30 വയസ്സുള്ള ഒരാൾ ശമ്പളം കിട്ടുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് എന്താണ് നെക്സ്റ്റ് ഗോൾസ്, ആ ഗോൾസിനെ നമ്മൾ ഷോർട്ട് ടേം, മിഡ് ടേം ആൻഡ് ലോങ് ടേം 3 കാറ്റഗറിയിൽ തിരിക്കണം. അതിൽ ഷോർട്ട് ടേം ഗോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം എനിക്ക് ഇനി അടുത്ത 6 മാസത്തിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കണം, അപ്പോൾ ആ ലാപ്ടോപ്പിന് മേ ബി 60,000 രൂപയാവും. അപ്പോൾ ആ 60,000 രൂപ ഞാൻ എങ്ങനെ ഉണ്ടാക്കും, അതൊരു ഷോർട്ട് ടേം ഗോളാണ്. ലാപ്ടോപ്പ് ബൈ December 2026 വേണം, അതിന് എനിക്ക് 60,000 രൂപ വേണം. അതിന് എവിടുന്ന് എനിക്ക് ഞാൻ ആ പൈസ ഉണ്ടാക്കും, അതിന് വേർ ഇസ് എ സോഴ്സ്, ആ സമയത്ത് December 26 എവിടെ എങ്ങനെ ഞാൻ ആ പൈസ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സ്ത്രീ പറയാം എൻ്റെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഞാൻ എടുക്കും, മേ ബി പറയാം, ഓർ എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. പിന്നെ നെക്സ്റ്റ് ഗോൾ മേ ബി പറയാം ഒരു 1.5 കൊല്ലത്തിൽ എനിക്ക് പാരീസ് വെക്കേഷൻ പോകണം, അല്ലെങ്കിൽ ഫോറിൻ എവിടെയെങ്കിലും പോകണം, അതിന് ഒരു 5 ലക്ഷമോ 8 ലക്ഷമോ ചിലവ് ഫാമിലിയുടെ കൂടെ പോകാനായിട്ട്. അപ്പോൾ എനിക്ക് December 2027 ഓർ June 2028 എനിക്കിങ്ങനെ ഫോറിൻ ട്രിപ്പ് പോകണം, അതിന് ഇത്രയും പൈസ വേണം. അപ്പോൾ ഡിഫൈൻഡ് ഗോൾ വേണം, ബൈ വിച്ച് ടൈമിൽ, ഞാൻ പറയും സ്മാർട്ട് ഗോൾസ്, ദാറ്റ് ഇസ് സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റിയലിസ്റ്റിക് ആൻഡ് ടി ഇസ് ടൈം ബൗണ്ട്. നമ്മൾ എനി ഗോൾ സെറ്റിങ്ങിലും പറയുന്നതാണ് ഈ സ്മാർട്ട് ഗോൾസ്. ഫൈനാൻഷ്യലി നമ്മളൊരു പ്ലാനിങ് തുടങ്ങുമ്പോൾ ആരായാലും, ഒരു സ്ത്രീ ആയാലും ആരായാലും, നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ ഗോളുകൾ. ഇത് ഞാൻ എന്താ പറയുക ഇങ്ങനെ സ്മാർട്ട് ഗോൾസ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ പണ്ട് മുതലേ ചെയ്തിരുന്നു അത്, അതുകൊണ്ട് എനിക്ക് ഈസി ആയിരുന്നു. അത് ഫസ്റ്റ്. സെക്കൻഡ്, നമ്മുടെ മന്ത്ലി എക്സ്പെൻസസ്, എവിടെയാണ് നമ്മുടെ മാസത്തിലെ പൈസ പോകുന്നത് എന്നുള്ളത് 100% ക്ലിയർ ആയിട്ടൊരു ധാരണ വേണം. അതായത് എൻ്റെ ഫിക്സ്ഡ് കോസ്റ്റ്, സാലറി, ഐ മീൻ ആൾക്കാർക്ക് കൊടുക്കുന്ന പൈസ, ശമ്പളങ്ങളായിട്ട് കൊടുക്കുന്ന പൈസ, അല്ലെങ്കിൽ പേപ്പറിന്, ഇലക്ട്രിസിറ്റിക്ക്, അതെല്ലാം മാസം ഒഴിച്ചുകൂടാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഫിക്സ്ഡ് ആണ്, ദാറ്റ് ഇസ് അവർ എന്താ പറയുക നീഡ്സ് ആണ്. നമ്മൾ നീഡ്സ് ആൻഡ് വോൺസ് എന്ന് പറയും. ആ നീഡ് എന്താണെന്നുള്ളത് നമ്മൾ എഴുതണം. വോൺസ്, വോൺസ് ആണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ എക്സ്പെൻസസ് എന്താണെന്നുള്ളത് അറിയണം, നമ്മുടെ ഗോൾസ് എന്താണെന്നുള്ളത് അറിയണം. ഇത് രണ്ടും ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എവിടെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ പറഞ്ഞു, സേഫ്, വെരി സേഫ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നതാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഒരു മാസത്തേക്ക് ഇടാം, 5 കൊല്ലത്തേക്ക് ഇടാം, 10 കൊല്ലത്തേക്ക് ഇടാം, എത്ര വർഷത്തേക്ക് വേണേ ഇടാം. പക്ഷേ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് സേഫ് ആണെങ്കിൽ ഒരിക്കലും ഇൻഫ്ലേഷനെ അത് ബീറ്റ് ചെയ്യുന്നില്ല. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ലോൺ കൊണ്ട് ഒരാളും വെൽത്തി ആകാൻ പോകുന്നില്ല. നമ്മുടെ ബിഗ് ഡ്രീംസ് ഒന്നും അതിലിട്ടുകൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിനുള്ള ഇൻസ്ട്രുമെൻ്റ് സേഫ് റിട്ടേൺസ് തരുമെന്നുണ്ടെങ്കിലും ആരും അതുകൊണ്ട് റിച്ച് ആവാൻ പോകുന്നില്ല എന്നുള്ളത്. സെക്കൻഡ് ഇസ് പോസ്റ്റ് ഓഫീസ് സ്കീംസ് ഉണ്ട്, ഗവൺമെൻറ് ബോണ്ട്സ് ഉണ്ട്, കോർപ്പറേറ്റ് ബോണ്ട്സ് ഉണ്ട്, ഇതെല്ലാം സേഫാണ്. ഇതൊന്നും പക്ഷേ ആരെയും വെൽത്തി ആക്കിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് വീട് വെക്കണം, ഞാൻ പറഞ്ഞത് 2 ഗോളാണ്. അങ്ങനെ നമ്മുടെ ഷോർട്ട് ടേം, മിഡ് ടേം, ലോങ് ടേം, എനിക്ക് 30 വയസ്സായാലും പറയണം, എനിക്ക് 35 വയസ്സിനുള്ളിൽ എനിക്ക് സ്വന്തം ഒരു വീടുണ്ടാവണം, ലയബിലിറ്റീസ് മേ ബി മാസം 20,000 രൂപ എനിക്ക് പാടുള്ളൂ, ലോണായിട്ട്, ബാക്കി എനിക്ക് വീടുണ്ടായിരിക്കണം. അങ്ങനെ പല ലോങ് ടേം ഗോൾസ്, എൻ്റെ കുട്ടികളുടെ എഡ്യൂക്കേഷന് പഠിപ്പിക്കാനായിട്ട് ഇത്രയും പൈസ ഉണ്ടാവണം, അങ്ങനെ നമ്മൾ ലിസ്റ്റ് ഓഫ് തിങ്സ്. ഇപ്പോൾ പൗർണമി എന്നോട് ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ 10 ഗോൾസ് എനിക്ക് ഇപ്പോഴേ പറയാൻ പറ്റും, അതായത് ഇനിയുള്ള ലൈഫ്, എനിക്കിപ്പോൾ ഇത്രയും വയസ്സായി, ഇനിയുള്ള നെക്സ്റ്റ് മേ ബി 15-20 ഇയേഴ്സിൽ എന്തൊക്കെയാണ്

ഫൈനാൻഷ്യൽ ഗോൾസ്, നോട്ട് നമ്മുടെ ജനറൽ ഗോൾസ് അല്ല, എവിടെയൊക്കെ പൈസ ചെലവാൻ തരം ഗോൾസ്. അപ്പോൾ കമ്മിങ് ബാക്ക്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ്, പോസ്റ്റ് ഓഫീസ് സ്കീംസ്, ബോണ്ട്സ്, ഇതൊന്നും ആ ഒരു ഇതിലേക്ക് എത്തിക്കില്ല. അപ്പോൾ വാട്ട് ഇസ് എ വെൽത്ത് എഞ്ചിൻ? ഞാൻ കോൾ ചെയ്യുന്നത് വാട്ട് ആർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ദാറ്റ് ആർ വെൽത്ത് എഞ്ചിൻസ് ഓർ ഗ്രോത്ത് എഞ്ചിൻസ്? രണ്ടെണ്ണേ ഉള്ളൂ, സ്റ്റോക്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ്. ഇത് രണ്ടും അല്ലാതെ നമ്മുടെ വെൽത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ 500 രൂപയ്ക്ക് ഒരു ഫുൾ സദ്യ, ഫുൾ എല്ലാം ആയിട്ട് നോൺ വെജ് മീൽസ് വാട്ട് എവർ കിട്ടും. ആ 500 രൂപയ്ക്ക് ഇന്ന് വാങ്ങിക്കുന്നത് 5 കൊല്ലം കഴിഞ്ഞാൽ ഒരു ബർഗറേ കിട്ടുള്ളൂ ബിക്കോസ് ഓഫ് ഇൻഫ്ലേഷൻ. 10 കൊല്ലം കഴിഞ്ഞാൽ ഈ 500 കൊണ്ട് ഒരു കോഫിയെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഹൗ ആ പർച്ചേസിങ് പവർ റിസ്ക് എന്ന് പറയുന്നത് അതാണ്. അതിനെ ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പ്രൂവൺ ഓവർ ഹിസ്റ്റോറിക്കലി, എന്താ പറയുക, 100 വർഷങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ 1890 മറ്റാണ് തുടങ്ങിയത് സ്റ്റോക്ക് മാർക്കറ്റ്സ് ആയിട്ട്. ഇന്ത്യയിൽ മെയിൻ പ്രവലൻ്റ് ആയിട്ട് വന്ന 1950s or 54 മറ്റോ, 1980s പിന്നെ അത് ബൂം ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഈ സ്റ്റോക്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കമ്പനിയുടെ ഓണർ ആവാണ്. ഒരു 100 രൂപയുടെ ഷെയർ വാങ്ങിച്ചു ഒരു കമ്പനിയുടെ, ആ കമ്പനിക്ക് 1000 ഷെയറാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു പാർട്ട് ആവുകയാണ്, നമ്മൾ ഓൺ ചെയ്യാണ്. പക്ഷേ ഞാൻ എല്ലാവരോടും പറയുക, പൗർണമിയുടെ ക്വസ്റ്റിന് എങ്ങനെ തുടങ്ങാം എന്നുള്ളതിൽ ഒരേ ഒരു ആൻസറേ ഉള്ളൂ, മ്യൂച്വൽ ഫണ്ട്സ്. ആ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളിവിടെ തന്നെ ഒരു 10 പേര് ഓൾ ഇന്ത്യ റേഡിയോ അല്ലെ, ഈ 10 പേര് 10 ഗോൾസ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു 1000 രൂപ വെച്ചിട്ട് മാസം എടുത്തിട്ട് നമ്മളിൽ തന്നെ ഒരു ലീഡറിനെ കണ്ടുപിടിച്ച് കൊടുക്കുന്ന പോലെയാണ് ഈ മ്യൂച്വൽ ഫണ്ട്സ്. ആ ലീഡർ എന്ന് പറയുന്ന ആൾ ഒരു ഫണ്ട് മാനേജർ. ആ ഫണ്ട് മാനേജർ പ്ലേസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ആ ഫണ്ട് മാനേജറാണ്. അപ്പോൾ ആ ഫണ്ട് മാനേജറിന് അറിയാം ഈ 10 പേരുടെ 1000 രൂപ എവിടേക്ക് ഇടണം. ഹോട്ടലിന്റെ സ്റ്റോക്കിലിടണോ, ഐ ടി സ്റ്റോക്കിലിടണോ, ഫുഡ് ആൻഡ് ബിവറേജസ് ഉണ്ടാക്കുന്ന കമ്പനിയിലിടണോ, ആ ആൾക്ക് അതിനെക്കുറിച്ചുള്ള വിവരം ഉണ്ടാവും. മ്യൂച്വൽ ഫണ്ട് പറയുന്നത് ഒരു കാർ പൂളിംഗ് പോലെയാണ്, പൂൾ ഓഫ് മണി നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ എനിക്കും പണ്ട് സംശയം ഉണ്ടായിരുന്നു ഇതൊക്കെ ഒരു സ്കാമാണ്. ഇപ്പോഴും കൂടി ഒരു 2 ആഴ്ച മുമ്പും കൂടിയും ഡിഗ്രി ഫൈനൽ ഇയർ ആയിട്ടുള്ള കുട്ടികൾ, കുറച്ച് കുട്ടികളോട് സംസാരിക്കുന്നത്, അവിടെ ടോപ്പ് പെർഫോമിംഗ് സ്റ്റുഡൻസ് ആണ് കോളേജിലെ. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മ്യൂച്വൽ ഫണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്? അപ്പോൾ അധികം ആർക്കില്ല, എന്നുവെച്ചാൽ എല്ലാവരും ഒരു വളരെ ലോവർ ഇതെന്നുള്ള ഫാമിലി എന്നുള്ള കുട്ടികളാണ്. പക്ഷേ 1-2 കുട്ടികൾക്ക് ട്യൂഷനൊക്കെ എടുത്ത് പൈസ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പൈസ കുറച്ച് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് തുടങ്ങാമോ? ഏ അത് പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് എ സ്കാം, ഞങ്ങൾ കേട്ടിരിക്കുന്ന ഒരു സ്കാമാണ്. അപ്പോൾ പല വിമൻ്റെയും വിചാരം ഇത് ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, പക്ഷേ അതൊരു കംപ്ലീറ്റ് തെറ്റായ ഒരു കാര്യമാണ്. അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ദാറ്റ് ഇസ് SEBI ആണ് ഇതിനെ ഫുള്ളി റെഗുലേറ്റ് ചെയ്യുന്നത്. ഈ മ്യൂച്വൽ ഫണ്ട്സ്, ഓൾ സ്റ്റോക്ക് മാർക്കറ്റ്സ്, മ്യൂച്വൽ ഫണ്ട്സ് എല്ലാം SEBI റെഗുലേറ്റഡ് ആണ്. സെക്കൻഡ് AMFI എന്ന് പറഞ്ഞിട്ട് അസോസിയേഷൻ ഫോർ മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരാണ് ഈ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒക്കെ റൺ ചെയ്യുന്നത്. അവർക്കൊരു കംപ്ലയൻസ് മാനേജറും അവർ ഓഡിറ്റഡ് ആണ്. അപ്പോൾ ആരും അതിനെ സംശയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനിത് വന്ന് വനിതാ വേദിയിൽ പറയുന്നു, ഞാൻ 20 കൊല്ലമായിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്ന ആളാണ്. നമുക്ക് ഫസ്റ്റ് ട്രസ്റ്റ് ചെയ്യണം. വിമൻ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിനെ ട്രസ്റ്റ് ചെയ്യും, ഗോൾഡിനെ ട്രസ്റ്റ് ചെയ്യും, റിയൽ എസ്റ്റേറ്റ് ടച്ച് ചെയ്യും, ബിക്കോസ് എല്ലാം നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാം. ഇതെനിക്ക് അറിയില്ല എവിടെയാണ് ഈ പൈസ, ആർക്കും ഞാൻ കൊടുത്തു, എവിടെയും ഇരിക്കുന്നു, ഒന്നുമില്ലെങ്കിൽ അത് പഠിച്ച് മനസ്സിലാക്കാൻ നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുക, ബിക്കോസ് ദാറ്റ് വർക്ക്സ്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടിങ് പവർ ഓഫ് കോമ്പൗണ്ടിങ് വിച്ച് ആൽബർട്ട് ഐൻസ്റ്റൈൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് 8th wonder ഇൻ ദ വേൾഡ്. നമ്മളെല്ലാവരും 1000 രൂപയുടെ എക്സാമ്പിൾ എടുക്കുക, 1000 രൂപ ഇട്ടു, 1000 രൂപ 1100 ആയി, 1100 ആയി. ആ 1000 ഗ്രോ ചെയ്യും, പിന്നെ 100 ഗ്രോ ചെയ്യും, ആ 100 പിന്നെയും 200 ആവും, ഈ 1000 പിന്നെയും 1200. അങ്ങനെ ആ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക സീക്രട്ട് സോസ്. മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇടുന്നത് ഈ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനായിട്ട് ഫോർ 10-year horizon, 15-year horizon, 20-year. ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ദിവസം പോയി നോക്കരുത്, അയ്യോ ഇത് പൈസ കുറഞ്ഞോ കൂടിയോ. അത് ഇട ഒരു നല്ല ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ Nifty 50, Nifty 100, ടോപ്പ് ഇൻഡെക്സ് ഫണ്ട്സ്, അതായത് ഇന്ത്യയിലത്തെ 50 ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോമിംഗ് കമ്പനീസിനെയാണ് Nifty 50 എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ച് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളത്. ആ 50 കമ്പനിയിലിട്ട് അത് പൊളിയാനുള്ള ചാൻസസ് ഇല്ല, അത് പൊളിഞ്ഞ ഇന്ത്യയും പൊളിയുന്ന പോലെയാണ്. പിന്നെ നമ്മൾ കൊല്ലത്തിൽ ഒരുക്കിയോ 1-6 months മാത്രമേ നോക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് ദിവസവും നോക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ്, എനിക്കറിയുന്ന കുറേ പേര് ആണുങ്ങൾ കുറേ മിക്കവരും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരാണ്, അത് സക്സസ് മാത്രമേ തരുള്ളൂ. അതിൻ്റെ ആ ഗ്രോത്ത് ഒരു ലെവൽ കഴിഞ്ഞ, ഇപ്പോൾ നമ്മൾ 1 ലക്ഷം ഇട്ടു, 2 ലക്ഷം ഇട്ടു, ഒരു 10-20 ലക്ഷം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ അതിശയിച്ചു പോകും അതിൻ്റെ ഗ്രോത്ത്, ബിക്കോസ് ആ കോമ്പൗണ്ടിങ്ങിൻ്റെ ഇത്. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്, കേരള ആസ് എ സ്റ്റേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അവർ ഇന്ത്യ ആസ് എ കൺട്രി എന്നും കൂടി എടുക്കുകയാണെങ്കിൽ, ഓൺലി 24% വിമൻ ഹു ആർ വർക്കിംഗ്, ഹു ആർ ഏണിംഗ്, അതായത് ടാക്സ് പേയിങ് വിമൻ ഇല്ലേ, 24% ഈ മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള 76% ഇനിയും പേടിച്ചിരിക്കുകയാണ്, അവർക്ക് ഇനിയും ഗോൾഡും റിയൽ എസ്റ്റേറ്റും തന്നെയാണ് ഇഷ്ടം. കേരള നോക്കിക്കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരത ഉള്ളത്? കേരളയും ഇപ്പം മിസോറം അതിനെ കടത്തി വെട്ടി എന്ന് കേൾക്കുന്നുണ്ട്. മിസോറം ഇസ് 98, കേരള മേ ബി 95. പക്ഷേ ഏറ്റവും ലോഞ്ചിവിറ്റി, ആയുസ് കൂടുതലുള്ളത് സ്റ്റേറ്റ്
കേരളം.

0: 79 years, 75 to 79, അവിടെയാണ് ഈ പൈസയുടെ ഗ്രോത്തിന്റെ റീസൺ വരുന്നത്. അതായത് നമ്മൾ 78-79 വയസ്സിലെ ജീവിച്ചിരിക്കണോ ആണ് ആവറേജ്. നമ്മളുടെ വർക്കിംഗ് ഇത് 60 വയസ്സാകുമ്പോൾ തീരും. അത് കഴിഞ്ഞിട്ടുള്ള സമയം നമ്മൾ വിചാരിക്കും നമ്മൾ ഈ സേവ് ചെയ്ത പൈസയൊക്കെ മതി, അത് ഒരിക്കലും പറ്റില്ല. ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സാധനത്തിന് ബീറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു ഗ്രോത്ത് എഞ്ചിൻ തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് സ്പെസിഫിക്കലി കേരളയിലെ വിമൺ, കേരളയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ എറണാകുളം, തൃശ്ശൂർ, ട്രിവാൻഡ്രം, അങ്ങനെ ഡിഫറെൻറ്റ്, കോട്ടയം, കോട്ടയത്താണ് ആക്ച്വലി നിറയെ റിച്ച് വിമൻ ഉള്ളത്. പക്ഷേ കോട്ടയത്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്. എറണാകുളം സ്റ്റിൽ സ്റ്റാൻഡ്സ് ഒരു മഹാരാഷ്ട്രയിനൊക്കെ ഈക്വൽ ആയിട്ട് തന്നെ എറണാകുളത്ത് വർക്കിംഗ് വിമൻ ഇടുന്നുണ്ട്. തൃശ്ശൂർ വളരെ കുറവാണ്. തൃശ്ശൂർ ഇനിയും എനിക്ക് തോന്നുന്നത് ബിസിനസ് മൈൻഡ് സെറ്റുള്ള വിമൻ ആയിരിക്കും. അപ്പോൾ അവർക്ക് മേ ബി അവരുടെ ഫാമിലി സിസ്റ്റം എന്തെങ്കിലും ഉണ്ടാവും. പൈസ ഇത് ഞാൻ ഡേറ്റ വായിച്ച് വെച്ച് ബേസ് ചെയ്തിട്ടാണ് പറയണേ. അപ്പോൾ എന്നോട് ചോദിച്ചാൽ വിമൻ ട്രസ്റ്റ് ചെയ്യണം ഈ സിസ്റ്റത്തിന്. മ്യൂച്വൽ ഫണ്ട്സ് വഴി പൈസ ഗ്രോ ചെയ്യും. പിന്നെ ഫൈനാൻഷ്യൽ അഡ്വൈസ് എടുക്കുക. ഇപ്പോൾ ഞാനും ഈ 20 കൊല്ലം 18 കൊല്ലം മുമ്പ് തുടങ്ങിയപ്പോൾ ഞാൻ പഠിച്ചിട്ടും തുടങ്ങിയതല്ല, ഈ ഫ്രണ്ട്സ് അവരൊക്കെ എന്നെ ഗൈഡ് ചെയ്തു. ഞാൻ അവരോട് ചോദിച്ചുകൊണ്ടിരുന്നത് ഏതിലാണ് ഇടേണ്ടത്, എത്ര ഇടണം, എത്ര നാളത്തേക്ക് ഇടണം, ഇത് കറക്റ്റാണോ പെർഫോം ചെയ്യണം. അപ്പോൾ എനിക്കൊരു അഡ്വൈസർ ഉണ്ട്. ആ അഡ്വൈസറിന് നമ്മൾ കുറച്ച് പൈസ കൊടുത്താലും അതിൻ്റെ 10 times ആണ് നമുക്ക് റിട്ടേൺസ്. അപ്പോൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക ഫിനാൻഷ്യൽ അഡ്വൈസറിന്. ഇഷ്ടംപോലെ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് അവൈലബിൾ ആണ്, പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് പോകണം. പിന്നെ നമുക്കൊരു ധാരണ വേണം ഏത് മ്യൂച്വൽ ഫണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ മണി കൺട്രോളോ പല വെബ്സൈറ്റ്സ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ട്സിൽ തന്നെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അതിൽ തന്നെ ഇക്വിറ്റിയിൽ തന്നെ പലതരമുണ്ട്, ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇതൊരു സബ്ജക്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ആണ്. അത് പക്ഷേ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് പിന്നെ നമുക്കൊരു പ്രശ്നമേ ഉണ്ടാവില്ല. അതായത് ലാർജ് ക്യാപിൽ ഇടണോ സ്മോൾ ക്യാപിൽ ഇടണോ. ലാർജ് ക്യാപിൽ ഇടാന്ന് പറഞ്ഞാൽ ലെസ് റിട്ടേൺസ്, ലെസ് റിസ്ക്, അത്രയധികം ഗ്രോത്ത് ഉണ്ടാവില്ല. പക്ഷേ എഫ് ഡിനേക്കാളും ഗ്രോത്ത് ഉണ്ടാവും. സ്മോൾ ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ റിസ്ക് കൂടുതലാണ്, പക്ഷേ നല്ല ഗ്രോത്ത് ഉണ്ടാവും. സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രോത്ത് ഉണ്ടാവും. ഡെറ്റ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് പോലെയാണ്. ഡെറ്റ് ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബോണ്ട്സിലും എന്താ പറയുക അങ്ങനത്തെ മണി മാർക്കറ്റ്സിലാണ്. അപ്പോൾ അതിൽ വലിയ ഗ്രോത്ത് ഉണ്ടാവില്ല. ഹൈബ്രിഡ് ഇസ് എ മിക്സ് ഓഫ് ബോത്ത് ഇക്വിറ്റി ആൻഡ് ഡെറ്റ്. അതായത് ഈ ഫണ്ട് മാനേജറിന് കിട്ടുന്ന പൈസ അയാൾ കുറച്ച് നിഫ്റ്റി 50 കുറച്ച് ബോണ്ട്സിലിടും. അതാണ് ഈ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഈ മൂന്ന് തരം മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചും ഒരു ധാരണ ഉണ്ടാവും. ഒരു 2-3 മണിക്കൂറേ വേണ്ടു അത് മനസ്സിലാക്കാൻ. പിന്നെ കുറച്ചൊക്കെ മറ്റുള്ളവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ട്രാക്കിലേക്ക് വീണോ അതിൻ്റെ ഗ്രോത്ത് കണ്ടു പിന്നെ നമ്മളത് പുറത്തേക്ക് വരില്ല. പിന്നെ നമുക്കിപ്പോൾ ലംസം പെട്ടെന്നൊരു ബോണസ് കിട്ടി, അപ്പോൾ നമുക്കൊരു ചിലപ്പോൾ 50,000 ആയിരിക്കും ബോണസ് കിട്ടുക, അല്ലെങ്കിൽ ഒരു 1 lakh. ആ 1 lakh കൊണ്ട് സ്ഥലം വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ഉടനെ എന്തായാലും ചെയ്യും, ഗോൾഡ് വാങ്ങിക്കും അല്ലെങ്കിൽ ഫിക്സ് ഡെപ്പോസിറ്റിൽ കൊണ്ടിടും. അതിന് പകരം മ്യൂച്വൽ ഫണ്ടിലിടാം. യു ക്യാൻ ലംസമായിട്ട് ഇടാം. അപ്പോൾ ചോദിക്കും, എന്നോട് ചോദിക്കും ഫ്രണ്ട്സ് എത്ര ഇടണം, 2,000 ഇടണോ, 3,000 ഇടണോ, 5,000 ഇടണോ. ഞാൻ പറഞ്ഞു എത്ര ഇടണു എന്നുള്ളതൊരു പോയിന്റ് അല്ല, അത് ഡിപ്പെൻഡിങ് ഓൺ യുവർ ഗോൾ. ഇപ്പോൾ നിങ്ങൾക്ക് 2 കൊല്ലത്തിൽ വെക്കേഷൻ പോകണം, ഇത്രയും പൈസ വേണമെന്നുണ്ടെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട്, ഒരു സ്മോൾ ക്യാപ്പിലിടാം. അതായത് കുറച്ച് പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും, റിസ്ക്കും കൂടുതലായിരിക്കും, നിങ്ങൾക്ക് കൂടുതൽ പൈസ കിട്ടും, വേണമെങ്കിൽ ഇടാം. പക്ഷേ 5,000 ഇടണോ 2,000 നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇറ്റ്സ് എ ഹാബിറ്റ്. എവറി മന്ത് 5th or 6th ആ ഒരു ഡേറ്റിന് അത് ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്കിൽ നിന്ന് പോയിട്ടുണ്ടാവണം, ഓട്ടോ പേ സെറ്റ് ചെയ്യണം. പാത്ത് ടുവേർഡ്സ് ഫൈനാൻഷ്യൽ ഫ്രീഡം ഇസ് ഓൾ അബൌട്ട് കൺസിസ്റ്റന്റ് ഹാബിറ്റ്സ്.
1: അപ്പോൾ ഇത് കേൾക്കുന്നവരിൽ ഒരുപക്ഷെ കൂടുതൽ മധ്യവയസ്സിലെത്തിയ സ്ത്രീകളായിരിക്കാം. തീർച്ചയായിട്ടും നമ്മൾ ലോഞ്ചിവിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഇന്ന വയസ്സിലേ ഇത് തുടങ്ങിയാലേ അതിന് ഗുണമുണ്ടാവുള്ളൂ, അതല്ല അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ കാലം കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവും ഇത് കേൾക്കുമ്പോൾ. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രായപരിധിയിൽ തുടങ്ങാൻ പറ്റിയില്ലെങ്കിൽ അവർക്കൊരു സാധ്യതയുണ്ടോ?
0: എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം, 80 വയസ്സിലോ 85 എപ്പോൾ വേണമെങ്കിലും. ഇതിനൊരു പ്രായപരിധി ഒന്നുമില്ല. ഇപ്പോൾ എൻ്റെ അച്ഛൻ തന്നെ,
1: അതായത് ഗുണപരമായിട്ട് അവർക്ക് റിട്ടേൺസ് കിട്ടാനുള്ള ഒരു സാധ്യതയുള്ള ഒരു ഏജ്,
0: ഇപ്പോൾ അവർ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗുണകരമാണോ? അതേപോലെ തന്നെ, ബിക്കോസ് ഡെറ്റ് ഫണ്ട്സ് എന്ന് പറയുന്നത് സെയിം ആസ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണ്. ഒരു ഏജ് കഴിഞ്ഞാൽ അതിനൊരു റൂളുണ്ട്, 70-30 rule എന്ന് പറയും. 70 വയസ്സിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെറ്റ് ഫണ്ട്സ് മാത്രമേ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഡെറ്റ് ഫണ്ട്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ബട്ട് ഗീവ്സ് മോർ റിട്ടേൺസ് ആൻഡ് ടാക്സും കുറയും. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ അവർക്ക് തുടങ്ങാം. പക്ഷേ പ്രായാവുന്തോറും റിസ്ക് എടുക്കാനുള്ള ടെൻഡൻസി കുറേ കൂടി കുറയുന്ന കാരണം, പിന്നെ ആരെ ട്രസ്റ്റ് ചെയ്യും? ഇപ്പോൾ ആരെങ്കിലും നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. ഈ ഫിനാൻഷ്യൽ അഡ്വൈസർ കമ്പനീസ്, ഇപ്പോൾ നമ്മൾ എഗെയിൻ നോക്കുകയാണ് കേരളത്തിലെ ഏതാണ് top 3 ഫൈനാൻഷ്യൽ അഡ്വൈസറി ഫേംസ്, അതിൽ ഏതെങ്കിലും ഒരു ഫേമിനെ എടുത്ത് പോകുന്നത്. ഇതിൽ ചിലവൊന്നുമില്ല. ഇപ്പോൾ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറി ഫേമിൽ ഒരു 70 വയസ്സായ ആൾ പോയി പറയുകയാണ് എനിക്ക് മാസം 2,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം, എന്താ വെച്ചാൽ എനിക്ക് കൂടുതൽ പൈസ വേണം ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. അപ്പോൾ അവർ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യും. നമുക്ക് ആ ഫിനാൻഷ്യൽ കമ്പനിക്ക് നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ നമ്മൾ ഈ കൊടുക്കുന്ന 2,000 ഒരു 0.01% ആ ഫീ ആയിട്ട് പോകും, എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയും. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. മെയിൻ തിങ് ഈസ് ഒരു ആ ഫിയർ മാറണം ആൻഡ് ട്രസ്റ്റ് ചെയ്യണം, ഈ സിസ്റ്റത്തിനെ ട്രസ്റ്റ് ചെയ്യണം.
1: സ്ത്രീകൾക്ക് സാമ്പത്തികമായിട്ട് അവർ വീട്ടിലേക്ക് പൈസ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും ഇത് തീരുമാനിക്കാനുള്ള ഒരു അവകാശം സ്ത്രീകൾക്ക് ഇല്ലാത്തൊരവസ്ഥ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള റിസ്ക് എടുക്കാൻ സ്ത്രീകൾക്ക് ഭയം കൂടുതലും. ആ ഒരു അവസ്ഥ മാറേണ്ടതില്ലേ?
0: അത് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്ന പോയിന്റ് ഇതാണ്, ഇന്ത്യയിലെ വിമൻ എവിടെയാണ് എംപവർമെന്റ് ഉള്ളത്? ടു സ്പെൻഡ് മണി. അവർ ജോലി

0: ചെയ്യുന്നുണ്ടെങ്കിലും ആ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ ഈവൻ വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്നവർ അവരുടെ ഭർത്താവിന് ഒരു വലിയ റോളുണ്ട് അതിൽ പ്ലേ ചെയ്യുന്നത്. സി അത് ചിലപ്പോൾ ബ്രേക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്, അതൊരു പ്രോബ്ലം തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. അത് ബ്രേക്ക് ചെയ്യാനായിട്ട് കുറച്ച് ധൈര്യം വേണം. പക്ഷേ അത് കുറച്ച് ഏർലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും തോന്നുകയാണ്, അതായത് ഭർത്താവിന് മനസ്സിലാവുകയാണ്, ഓക്കെ ഭാര്യയ്ക്ക് വിവരമുണ്ട്. എന്താ വെച്ചാൽ ജനറലി പൊതുവെ വിമന് ഇതൊന്നും അറിയില്ല എന്നാണല്ലോ മെന്നിന്റെ ധാരണ. മെന്നിന് മാത്രമേ ആണുങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ അറിയുള്ളൂ, നമുക്കിതൊന്നും അറിയില്ല എന്നൊരു ധാരണയെന്ന് അവരെ പുറത്തു കൊണ്ടുവരാനുള്ള തരം കോൺഫിഡൻസ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവരും മേ ബി ഒന്ന് രണ്ട് പ്രാവശ്യം ചോദ്യം ചെയ്യായിരിക്കും. സി വിമൻ ദാറ്റ് വേ എന്ത് കാര്യത്തിനും കുറച്ച് പത്ത് പേരുടെ ചോദ്യങ്ങൾക്ക് ആൻസർ പറഞ്ഞിട്ട് തന്നെയാണ് മുമ്പിലേക്ക് വരുന്നത്. ഇതിനും അതേപോലെ തന്നെ ചെയ്യണം.
1: ഈ അടുത്ത് കണ്ട ഒരു പരസ്യത്തിലെ ഒരു ഫാമിലി ഗ്രൂപ്പിൽ നിന്നൊരു സ്ത്രീയെ പുറത്താക്കി, അപ്പൊ എന്നെ എന്തിനാണ് പുറത്താക്കിയതെന്ന് ചോദിച്ചപ്പോൾ അതിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിലൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് മാറ്റിയത്. ഫിനാൻഷ്യൽ ലിറ്ററസിയെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിന്റെ പരസ്യമായിരുന്നു അത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കാനായിട്ട് ഉള്ള പഠനങ്ങളോ ട്രെയിനിങ്ങോ ഒക്കെ ആവശ്യമല്ലേ?
0: ആബ്സല്യൂട്ട്ലി, അതാണ് എൻ്റെ ഒരു പാത്ത് ഓർ പ്രയത്നം. ഇപ്പോൾ കോളേജിൽ സ്കൂളിൽ പറ്റി അത്രയും നല്ലത്, പക്ഷേ അറ്റ്ലീസ്റ്റ് 18 വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ച് വിതിൻ 18 to 20 years കംപ്ലീറ്റ് ക്ലാരിറ്റി ഓൺ ജസ്റ്റ് നോട്ട് ഫിനാൻഷ്യൽ ഫ്രീഡം അല്ല, മാസ്റ്ററി ഇൻ പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയാം. അതായത് വെറുതെ ടെർമിനോളജീസ് മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, അവരൊരു അക്കൗണ്ട് തുടങ്ങി പൈസ ഇൻവെസ്റ്റ് ചെയ്ത് മ്യൂച്വൽ ഫണ്ട്സ്, അവർക്ക് പോക്കറ്റ് മണി, മിക്ക കുട്ടികൾക്കും പോക്കറ്റ് മണി കിട്ടും, അതിനൊരു 500 രൂപ ഒരു 6 മാസത്തിൽ ഇടാനായിട്ട് പറ്റൂല. അവർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഡിഗ്രി കഴിയുമ്പോഴേക്കും അവർ അതിന്റെ ഗ്രോത്ത് കണ്ടിട്ടുണ്ടാവണം. അത് മാൻഡേറ്ററി ആണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങാനോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് വഴി ചെയ്യാനോ ഞാൻ മാക്സിമം ചെയ്യുന്നത്. പക്ഷേ ആ പോയിന്റ് നീ പറഞ്ഞത് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി, ഞാൻ പറയുന്ന കുറേ വിമൻ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ല. അതായത് ഓ എനിക്ക് പൈസേനെ പറ്റിയൊന്നും അറിയില്ല, അതൊക്കെ നിങ്ങൾ മാനേജ് ചെയ്താൽ മതി, എനിക്ക് ഫൈനാൻഷ്യൽ കാര്യങ്ങളൊന്നും അറിയില്ല, അതൊന്നും എനിക്ക് പറ്റണ കാര്യം, അത് ഫസ്റ്റ് പറയാതിരിക്കണം. ബുദ്ധിമുട്ടാണ്, പക്ഷേ അത് എങ്ങനെയെങ്കിലും പഠിക്കാൻ നോക്കണം. ഇപ്പം ഇംഗ്ലീഷ് അറിയാത്തവർ ഇംഗ്ലീഷ് എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കാൻ നോക്കുന്നില്ലേ? അതേപോലെ ഇത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, മാൻഡേറ്ററി ആണ് അറിഞ്ഞിരിക്കണേ. അപ്പോൾ അത് പഠിക്കാൻ ഫസ്റ്റ് ശ്രമിച്ച് നമ്മൾ സ്വയം താഴ്ത്തി കാണിക്കേണ്ട, ഇല്ല ഞാനിത് ചെയ്യാം, എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്നുള്ളൊരു ബോൾ സ്റ്റെപ്പ് എടുത്ത് അവർ മുമ്പിലേക്ക് വന്നാൽ വരാവുന്ന ചേഞ്ചസേ ഉള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്.
1: ഒരു ജോലി സമ്പാദിക്കുക, സാമ്പത്തികമായിട്ട് സ്വയം പര്യാപ്തത നേടുക എന്നതിനപ്പുറത്ത് അവനവന് ഗുണപരമായ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങാനായിട്ടുള്ള സാമ്പത്തിക സുരക്ഷിതത്വം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള നവീന രീതികളിലൂടെ നേടേണ്ടത് ആവശ്യമാണ്. അതിന് ഓരോ സ്ത്രീയും ശ്രമിക്കേണ്ടതാണ് എന്ന് നമുക്ക് ചുരുക്കി പറയാം അല്ലേ?
0: അതെ, ഞാൻ സമ്മ അപ്പ് ചെയ്യാൻ, ഞാൻ പറഞ്ഞത് ഇപ്പോൾ സമ്മിങ് അപ്പ് ചെയ്യുകയാണെങ്കിൽ സെറ്റിംഗ് ഗോൾസ് മാൻഡേറ്ററി, ഫൈനാൻഷ്യൽ ഗോൾസ് എപ്പോഴും എവറി 6 മന്ത്സ് നമ്മൾ ആലോചിച്ചിട്ട് നമ്മളത് എഴുതാൻ തന്നെ ശ്രമിക്കണം. ആ എഴുതുമ്പോൾ ഗോൾ മാത്രം എഴുതിയ പോലെ ഞാൻ പറഞ്ഞ പോലെ സ്മാർട്ട് ഗോൾസ് ആയിരിക്കണം. എപ്പോൾ ബൈ വാട്ട് ടൈം എത്ര അച്ചീവ് ചെയ്യണം, എത്ര പൈസ വേണം, അത് മീറ്റ് ചെയ്യാൻ എനിക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഞാൻ കാണുന്നത്, ആ പ്രോബ്ലംസ് മീറ്റ് ചെയ്യാൻ എന്ത് സൊല്യൂഷൻ കണ്ടു, ഈ 5 കാര്യങ്ങളും ആ ഗോൾ ടേബിളിൽ നമ്മളുണ്ട്. ആ ടേബിൾ നമ്മൾ എഴുതിയിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് ഫ്രിഡ്ജിൻ്റെ മുകളിൽ എവിടെയാണ് വെച്ചാൽ എപ്പോഴും കാണുന്ന പോലെ നമ്മൾ ആ ഗോൾസ് എഴുതി വെക്കണം, അതൊന്ന്. സെക്കൻഡ്, പല ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെങ്കിലും മ്യൂച്വൽ ഫണ്ട്സ് വഴി ഗ്രോ ചെയ്യുന്ന പോലെ വേറെ ഒന്നും വഴി ഗ്രോ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഞാൻ കാണുന്നില്ല. അപ്പോൾ അതിൽ ഒരു ഹാബിറ്റ് കൊണ്ടുവന്ന് മാസം മാസം പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാൻഡേറ്ററി ആണ്. പിന്നെ നമ്മുടെ ചുറ്റുമുള്ളവരെ അതിനെക്കുറിച്ചുള്ള ലിറ്ററസ്, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളൊരു ബോൾഡാണ്, നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കാൻ ഇൻട്രസ്റ്റ് എടുക്കുന്ന പോലെ വിമൻ ഈ ഫൈനാൻഷ്യൽ ടോപ്പിക് വരുമ്പോഴും ആണുങ്ങളുണ്ടെങ്കിൽ നമ്മൾ പിന്മാറാതെ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ധൈര്യവും അതിനുള്ളൊരു കോൺഫിഡൻസും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളവർക്കും അത് കാണും. ഇപ്പം എൻ്റെ ചുറ്റുമുള്ളവരത് പറയുന്ന പോലെ നമ്മൾ ഓരോരുത്തരുടെയും കൂടി നിൽക്കുന്നവരെ സംസാരിച്ചു കൊടുക്കുമ്പോൾ ഒരു ഹോൾ സൊസൈറ്റി ചേഞ്ച് ആവുമെന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്.
1: ഈ ഒരു മേഖലയിൽ കുറേ പേരെ കൂടി വെളിച്ചത്തിലേക്ക് നയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് വനിതാ വേദി.
0: താങ്ക് യു.
2: സ്ത്രീകളും സാമ്പത്തിക ആസൂത്രണവും ഈ വിഷയത്തെക്കുറിച്ച് സാമ്പത്തിക ആസൂത്രണത്തിനായി സ്ത്രീകളെ സഹായിക്കുന്ന കോഗ്നിസെന്റിന്റെ വൈസ് പ്രസിഡന്റ് മായ ശ്രീകുമാറുമായി YS പൗർണമി നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.
3: നിർവഹണം YS പൗർണമി, നിർവഹണ സഹായം വിനിത മനമൽ.

0: ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

ആകാശവാണി തൃശൂർ. ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം പാടിയത് ഷാൻ. ചിത്രം സാംവര്യ.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: പാട്ടുകളുടെ ഓർമ്മയിൽ എൻ്റെ മനസ്സിൽ ആദ്യമായി ഒരു ശബ്ദത്തോട് പ്രണയം തോന്നുക, വല്ലാതെ നമ്മളെ പിടിച്ചടുപ്പിക്കുക എന്നൊക്കെ തോന്നി, ആ ഒരു മാന്ത്രികത തോന്നിയത് ഒരു പുരുഷ ശബ്ദമല്ല, അതൊരു സ്ത്രീ ശബ്ദമായിരുന്നു. എസ് ജാനകി എന്ന അഭൗമ ഗായിക എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എഥീറിയൽ സിംഗർ. ഈ സ്റ്റുഡിയോയ്ക്ക് അകത്ത് വെച്ചാണ് എൻ്റെ അച്ഛനും അമ്മയും പരസ്പരം കാണുന്നതും അവരിഷ്ടപ്പെടുന്നതും. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദിസ് വാസ് ദി പ്ലേസ് വെയർ നേച്ചർ കോൺസ്പയർഡ് മൈ കൺസെപ്ഷൻ. എൻ്റെ ജനനത്തെ ഈ പ്രപഞ്ചം രൂപീകരിച്ചത് ഈ മുറികൾക്കുള്ളിൽ വെച്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം.

0: നാൽപ്പത്തിയഞ്ച് വർഷത്തെ ഭൂമിയിലെ വാസത്തിനിടയിൽ കഥകളുടെ മായാപ്രപഞ്ചം തീർത്ത് മടങ്ങിപ്പോയ താരകം പി പത്മരാജന്റെ പുത്രനും എഴുത്തുകാരനുമായ പി അനന്തപത്മനാഭനാണ് ഇക്കുറി ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത്. മറക്കാതെ കേൾക്കുക ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. മലയാള സിനിമയുടെ ഗന്ധർവൻ പി പത്മരാജന്റെ 81-ാം ജന്മവാർഷികമാണിന്ന്. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ ശേഷം ഇത്രയധികം ആഘോഷിക്കപ്പെട്ട മറ്റൊരു ചലച്ചിത്രകാരൻ മലയാളത്തിൽ വേറെയുണ്ടോ എന്ന സംശയമാണ്. തൂവാനത്തുമ്പികൾ, ഞാൻ ഗന്ധർവൻ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ തുടങ്ങി ഇന്നത്തെ യുവത്വത്തിനു പോലും പ്രിയങ്കരമായി മാറുന്ന ചിത്രങ്ങൾ. അദ്ദേഹം സമ്മാനിച്ച സിനിമകളിലെ ഗാനങ്ങളാണ് ഇന്നത്തെ പ്രത്യേക ചലച്ചിത്ര ഗാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം പാടിയത് ജി വേണുഗോപാലും ചിത്രയും. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. ചിത്രം തൂവാനത്തുമ്പികൾ.

പ്രണയവും മഴയും നൊമ്പരങ്ങളും ഇത്ര മനോഹരമായി തിരശീലയിൽ അവതരിപ്പിച്ചവർ ചുരുക്കമായിരിക്കും. കാലം കടന്നുപോകുന്തോറും വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന ചിത്രങ്ങൾ. അടുത്ത ഗാനം പാടിയത് യേശുദാസ്. ഓയിൻ വീട് വരികൾ, സംഗീതം ജോൺസൺ. ചിത്രം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ.

മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളും പ്രണയത്തിന്റെ നിഗൂഢതകളും മനോഹരമായി അടയാളപ്പെടുത്തിയ എഴുത്തുകാരനാണ് പത്മരാജൻ. അടുത്ത ഗാനം ചിത്രം ഇന്നലെ. വരികൾ കൈതപ്രം, സംഗീതം പെരുമ്പാവൂർജി രവീന്ദ്രനാഥ്, ചിത്രപാടിയത്

അടുത്ത ഗാനം പാടിയത് വാണി ജയറാം, വരികൾ ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം. ചിത്രം തിങ്കളാഴ്ച നല്ല ദിവസം.

ഈ സ്റ്റുഡിയോയ്ക്ക് അകത്ത് വെച്ചാണ് എൻ്റെ അച്ഛനും അമ്മയും പരസ്പരം കാണുന്നതും അവരിഷ്ടപ്പെടുന്നതും. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദിസ് വാസ് ദി പ്ലേസ് വെയർ നേച്ചർ കോൺസ്പയേർഡ് മൈ കൺസെപ്ഷൻ. എൻ്റെ ജനനത്തെ ഈ പ്രപഞ്ചം രൂപീകരിച്ചത് ഈ മുറികൾക്കുള്ളിൽ വെച്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം.

45 വർഷത്തെ ഭൂമിയിലെ വാസത്തിനിടയിൽ കഥകളുടെ മായാപ്രപഞ്ചം തീർത്ത് മടങ്ങിപ്പോയ താരകം, പി പത്മരാജന്റെ പുത്രനും എഴുത്തുകാരനുമായ പി അനന്തപത്മനാഭനാണ് ഇക്കുറി ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത്. മറക്കാതെ കേൾക്കുക ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

കാലത്തിനു മുൻപേ പറന്നകന്നുപോയ ഗഗനാചാരി. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മനുഷ്യ മനസ്സിന്റെ ദുർബലതകളും യൗവന തീക്ഷ്ണതകളും തിരശീലയിൽ പകർത്തിയ പ്രതിഭയാണ് പത്മരാജൻ. അവസാന ഗാനം പാടിയത് യേശുദാസ്. വരികൾ കൈതപുരം, സംഗീതം ജോൺസൺ, ചിത്രം ഞാൻ ഗന്ധർവൻ.

വിട പറഞ്ഞു പോയി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മലയാളിയുടെ സിനിമാ ബോധത്തിലെവിടെയോ ഗന്ധർവനായി ഇന്നും പത്മരാജൻ ജീവിക്കുന്നു. ഇതോടെ പ്രത്യേക ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു.

0: തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: ആകാശവാണി തൃശൂർ. ബാലലോകം.

0: ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്കും അജ്ഞതയിൽ നിന്ന് അറിവിലേക്കുമുള്ള പയനമായിരുന്നു മനുഷ്യരാശിയുടെ ചരിത്രം. അറിയാനുള്ള അഭിവാഞ്ച മനുഷ്യനെ മുന്നേറാൻ സഹായിച്ചു. പുസ്തകങ്ങളിലൂടെയുള്ള അറിവിനെ ഓർമ്മയുടെ തലങ്ങളിൽ സ്ഥിരപ്പെടുത്തുന്നതും പരിപൂർണമാക്കുന്നതും പ്രായോഗിക പരിശീലന കളരികളാണ്. വേനൽക്കാല ക്ലാസുകളിലൂടെ വിദ്യാർത്ഥികളിൽ ശാസ്ത്രവിഷയങ്ങളോടുള്ള താല്പര്യം വളർത്തിയെടുക്കുന്നതിനായി തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്കിൽ സംഘടിപ്പിച്ച പ്രായോഗിക പരിശീലന കളരിയെക്കുറിച്ചാണ് ഇന്നത്തെ ബാലലോകം. പ്രായോഗിക പരിശീലനത്തിലൂടെയുള്ള ശാസ്ത്രപഠന ക്യാമ്പിനെ കുറിച്ച് തൃശൂർ വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്കിലെ സ്പെഷ്യൽ ഓഫീസറായ സി ടി അജിത് കുമാർ പറയുന്നത് കേൾക്കാം.
1: ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു ശാസ്ത്ര സ്ഥാപനമാണ് വിജ്ഞാൻ സാഗർ സയൻസ് ആൻഡ് ടെക്നോളജി പാർക്ക്. ഇവിടെ നമ്മൾ വെക്കേഷൻ ടൈമുകളിൽ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് പരീക്ഷണങ്ങളിലുള്ള ട്രെയിനിങ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് നാലാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് അതിലൊരു താല്പര്യം ഉണ്ടാക്കി ജനിപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം. ഏതാണ്ട് 20 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ നമ്മൾ വിവിധ ലാബുകളിൽ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, സ്പേസ്, ഇലക്ട്രോണിക്സ് എന്നിങ്ങനെയുള്ള ലാബുകളിലും അതിൻ്റെ ഡെമോൺസ്ട്രേഷനും ഒക്കെ തന്നെ ഉള്ള പ്രോജക്റ്റുകളാണ് ചെയ്തു കൊടുക്കുന്നത്. ഓരോ ദിവസവും ഓരോ ക്ലാസ്സിലുള്ള കുട്ടികളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇതിൻ്റെ പരീക്ഷണങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 20-30 സയൻറ്റിസ്റ്റുകളും പ്രൊഫസർമാരും ഇതുമായിട്ട് ഈ വെക്കേഷൻ കാലത്തിലൂടെ ബന്ധപ്പെടുന്നുണ്ട്. കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, ആ സ്റ്റാൻഡേർഡിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രവർത്തനങ്ങളിൽ അവർ ചെയ്യുന്നത്. അതൊരു ഒരു അരമണിക്കൂർ ആയിരിക്കും ഈ ക്ലാസ്സുകളുള്ളത്. ബാക്കി എല്ലാ സമയവും അവർക്ക് പ്രായോഗിക പരീക്ഷണങ്ങളാണ്. അതിലവർക്ക് കുട്ടികൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ജനിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ അത് വലിയ ക്ലാസ്സുകളിലൊക്കെ അവർ പോകുമ്പോൾ, ഡിഗ്രി ലെവലിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സിലോ ഒക്കെ പോകുമ്പോൾ ഈ പ്രായോഗികമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിൽ ഈ താല്പര്യം ഇപ്പോഴേ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവർക്കത് വളരെ എളുപ്പമായിട്ട് അവരുടെ ജീവിതത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത്. ഇത്തരത്തിലുള്ളൊരു പരിപാടി തൃശ്ശൂർ ജില്ലയിൽ 1-2 സ്ഥലത്തു കൂടിയുണ്ട്. പക്ഷേ അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് വിജ്ഞാൻ സാഗർ സയൻസ് ആൻഡ് ടെക്നോളജി പാർക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാ കുട്ടികളെയും എല്ലാ വെക്കേഷൻ കാലത്തും ഈ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ താല്പര്യപൂർവ്വം ക്ഷണിക്കുന്നു. വെക്കേഷൻ അല്ലാത്ത സമയത്ത് ഇവിടുത്തെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഓരോ സ്കൂളിൽ നിന്ന് ഓരോ ക്ലാസ്സിലുള്ള കുട്ടികൾ, 50 പേര്, 100 പേര് ഒക്കെ അടങ്ങുന്ന ടീം ഓരോ ദിവസവും ഇവിടെ വരികയും ഒരു 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഉച്ചവരെയുള്ള സമയം കൊണ്ട് ഞങ്ങളിവിടെയുള്ള 80 പ്രദർശന വസ്തുക്കൾ ഇവിടെയുണ്ട്. അപ്പോൾ അതെല്ലാം സയൻസിൻ്റെ പ്രിൻസിപ്പിൾ, അതിൻ്റെ തത്വങ്ങൾ പ്രചരിപ്പിക്കുക, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ എക്സ്പെരിമെൻറ്റും ഓരോ ഡെമോൺസ്ട്രേഷനും ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയും അവരുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുകയും അങ്ങനെ അതിനെ വെറുതെ കണ്ടുപോവുകയല്ല, അതിൻ്റെ വിവിധ വശങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അതിൽ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അങ്ങനെ സ്കൂൾ കുട്ടികൾ, 5-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ, 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഇവിടെ റെഗുലറായിട്ട് ജൂൺ മാസം മുതൽ എല്ലാ ദിവസവും ഇവിടെ വരുന്നുണ്ട്. ഇനി ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും പോലും പ്രവർത്തിക്കാം.

0: ഒരു 4 ജില്ലകളിലുള്ള കുട്ടികളോട് വരാറുണ്ട്. പിന്നെ അതുകൂടാതെ തമിഴ്നാട്ടിൽ നിന്ന് കോയമ്പത്തൂർ ജില്ലയിൽ നിന്നും ധാരാളം കുട്ടികൾ ഇവിടെ വരാറുണ്ട്. ഇവരൊക്കെ സൈറ്റിലുമൊക്കെ ഇത് കണ്ടിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇവിടെ നേരത്തെ ബുക്ക് ചെയ്ത് ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ അധ്യാപകരെ നമ്മൾ കൊടുക്കും. ഒരു 10-15 കുട്ടികൾക്ക് ഒരു അധ്യാപകർ എന്നുള്ള നിലയിലായിരിക്കും മിക്കവാറും ഇവിടെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. അതിലൊക്കെ അവർക്ക് താല്പര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഏത് സ്കൂളിനും 2 ദിവസം തുടർച്ചയായിട്ട് ഈ ലാബുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ 2 ദിവസം ഒരു ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ഇവിടെ വരുന്നു, 3 മണിക്ക് പോകുന്നു, അതുപോലെ ഞായറാഴ്ചയും പോകും. അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ആ 2 ദിവസത്തേക്ക് മാത്രമായിട്ട് ഇവർക്ക് വർഷം മുഴുവൻ പരിപാടികൾ ചെയ്തു കൊടുക്കാനൊക്കും. അത് നമ്മുടെ ഈ വർഷം പ്ലാൻ ചെയ്യുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. അപ്പോൾ കാരണം കുട്ടികൾക്ക് വെക്കേഷൻ ടൈമിൽ കുട്ടികൾ നേരത്തെ തന്നെ പല പരിപാടികളും പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് തുടർച്ചയായിട്ട് 20 ദിവസം ഇവിടെ വരിക എന്നുള്ളത് പലപ്പോഴും അവരെ കിട്ടുന്നില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ ശനി എല്ലാ ശനിയും ഞായറും കുട്ടികൾക്ക് വേണ്ടി, അതാ സ്കൂളുകൾ താല്പര്യം എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു ഫീസും വാങ്ങിയെന്നുണ്ട്. അതിന് നമ്മൾ ശനിയും ഞായറും അവർക്ക് ലാബ് ചെയ്തു കൊടുക്കാനൊക്കും. ഇത് അവരുടെ ഒരു താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലൊരു സ്ഥാപനം തൃശ്ശൂരിൽ വേറെ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ, കാരണം തൃശ്ശൂരിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ആണ് ഈ സ്ഥാപനം എന്നുള്ളതുകൊണ്ടും ഇതും പരമാവധി കുട്ടികൾ ഉപയോഗിക്കണം, ടീച്ചേഴ്സ് അതിൽ താല്പര്യം ഉണ്ടാക്കണം, എങ്കിൽ മാത്രമേ ഈ സ്ഥാപനം മുമ്പോട്ട് വളർന്ന് വരികയുള്ളൂ. ഇത് കൂടാതെ ഞങ്ങൾ ചെയ്യുന്നത് കോളേജ് കുട്ടികൾക്കുള്ള ഇൻറ്റേൺഷിപ്പാണ്. ഈ വർഷം നന്നായിട്ട് ഞങ്ങൾ ചെയ്തു. അപ്പോൾ ഇൻറ്റേൺഷിപ്പിന് കുട്ടികൾ 60 മണിക്കൂറാണ്. അവർ ആ ദിവസം ഇവിടെ വരുമ്പോൾ അവർക്കൊരു ചെറിയ അസൈൻമെൻറ്റ് കൊടുക്കും. അത് ലാബ് ഓറിയൻറ്റഡ് ആണ്. നേരത്തെ പറഞ്ഞ പോലുള്ള ഈ സയൻറ്റിസ്റ്റുകൾ റിട്ടയേർഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്തുകൊണ്ട് ഈ വർഷം അത് ചെയ്തിട്ടുണ്ട്, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. ഒരു 5-6 കോളേജുകളിൽ നിന്നുള്ള കുട്ടികൾ 100 കുട്ടികൾക്കടുത്ത് ഈ വർഷം ഞങ്ങൾക്ക് ചെയ്യാൻ ഒത്തു എന്നുള്ളതാണ്. അപ്പോൾ അത് കുറച്ച് വിപുലീകരിക്കാൻ, അടുത്ത വർഷം വിപുലീകരിക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യമിടുന്നത്. നമ്മൾ അടുത്ത വർഷത്തെ ക്യാമ്പ് സ്വാഭാവികമായിട്ടും ഏപ്രിൽ മാസം ഒരു ക്യാമ്പ് നടത്തും, മെയ് മാസത്തിൽ ഒരു ക്യാമ്പ് നടത്തും. അത് 20 ദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കാം. ഒരു പക്ഷേ ഞങ്ങളത് പ്ലാൻ ചെയ്യുന്നത് 10 ദിവസമുള്ള 4 സെഗ്മെൻറ്റായിട്ട് ചെയ്യാനാണ്. അപ്പോൾ കുട്ടികൾക്ക് വരാൻ കുറച്ച് ഈസി ആയിരിക്കും. വെക്കേഷൻ ടൈമിൽ കുട്ടികൾ ഇപ്പോൾ യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് 10 ദിവസം കൊണ്ട് നിൽക്കുന്ന 4 സെഗ്മെൻറ്റായിട്ട് നടത്തുന്നതായിരിക്കും നല്ലത്. അതിലേത് വേണമെങ്കിലും അവർക്ക് ചൂസ് ചെയ്യാം. അതേപോലെ ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശനിയും ഞായറുകളിൽ സ്കൂളുകൾക്ക് എന്നുള്ള കുട്ടികൾക്ക് ഇവിടെ 2 ദിവസം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 3:30 വരെ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർക്ക് 2 ദിവസത്തെ പാക്കേജ് പോലെ വേറൊരു അഡീഷണൽ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഒരു കുട്ടിക്ക് 1 ദിവസത്തേക്ക് 250 രൂപ വെച്ചിട്ട് 2 ദിവസം 500 രൂപ വെച്ചിട്ടായിരിക്കും അതിന് വാങ്ങാവുന്നത്. അപ്പോൾ അവർ ഫുഡ് കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ രാവിലെ 9 മണിക്ക് ഇവിടെ എത്തുകയും വൈകുന്നേരം 3 മണിക്ക് ഇവിടെ നിന്ന് പോവുകയും ചെയ്യാം. സ്കൂളുകളെല്ലാം അതുമായിട്ട് സഹകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കും ആ പരിപാടി നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകാനൊക്കും.
1: ക്യാമ്പിൽ ക്ലാസ്സുകൾ എടുക്കുന്ന സെയിൻറ് തോമസ് കോളേജ് രസതന്ത്ര അധ്യാപകൻ അജി.
2: വിജ്ഞാൻസാഗറുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് എല്ലാ വർഷവും ഞാനിവിടെ വരാറുണ്ട്. ഈ സ്ഥാപനം എന്ന് പറയുന്നത് കുട്ടികളിലെ ശാസ്ത്രാഭിരുചി വളർത്തുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വം നടത്തുന്ന വളരെ ശ്രദ്ധേയമായൊരു സ്ഥാപനമാണിത്. അതിൻ്റെ ഭാഗമാകാനായിട്ട് എനിക്കേറെ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ വർഷവും ഇവിടെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് വരാറുണ്ട്. ഇവിടുത്തെ കുട്ടികളെന്ന് പറയുന്നത് ജില്ലയിലെ പല ഭാഗത്തുനിന്ന് വരുന്ന കുട്ടികളാണ്. അവരുടെ മുന്നിൽ നമ്മൾ ശാസ്ത്രത്തിൻ്റെ വലിയൊരു ഭാഗം നമ്മൾ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കുട്ടികളെ സംബന്ധിച്ച് ഈ ഒരു വെക്കേഷനിലെ ശാസ്ത്രം എന്താണെന്നും അതിൻ്റെ പല മേഖലകൾ എന്താണെന്നും അത് തൊട്ടും കേട്ടും അനുഭവിച്ചും അറിയുന്ന വലിയൊരു പ്രസ്ഥാനമാണ് ഈ വിജ്ഞാൻ സാഗർ എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും, നൈസർഗികമായിട്ടൊരു ശാസ്ത്ര അഭിരുചി ഉണ്ടായിരിക്കും. ആ അഭിരുചിയെ നമ്മൾ കൂട് തുറന്ന് പുറത്തേക്ക് വിടുന്ന ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് യഥേഷ്ടം ചോദ്യങ്ങൾ ചോദിക്കാനും അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉള്ള ഒരു വലിയ അവസരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവിടുത്തെ ലാബുകൾ, പരീക്ഷണ സ്ഥലങ്ങൾ, ഇപ്പോൾ കെമിസ്ട്രിക്കായാലും ഫിസിക്സിനായാലും മാത്തമാറ്റിക്സിനായാലും ഒക്കെ ഓരോ ലാബുകളുണ്ട്. ഒരുപാട് കാലം മുൻപൊക്കെ നമുക്ക് ഒരുപാട് പഠിച്ചാൽ മാത്രം സാധ്യമാകുമായിരുന്ന പല പരീക്ഷണങ്ങളും ഇവിടെ ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരു കണ്ടെത്താനും അത് ആസ്വദിക്കാനും അതിൻ്റെ പിന്നിലെ രഹസ്യം മനസ്സിലാക്കുവാനും അങ്ങനെ ശാസ്ത്രത്തിൻ്റെ വഴിയിലേക്ക് നമ്മുടെ ചിന്തകളെ മുന്നോട്ട് കൊണ്ടുപോകാനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ ഈ പറയുന്ന ക്യാമ്പ് എന്ന് പറയുന്നത്.
1: ശൂന്യാകാശ വിസ്മയങ്ങളെക്കുറിച്ച് ഭാഭ ആറ്റമിക് റിസർച്ച് സെൻ്ററിൽ നിന്ന് വിരമിച്ച ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗോവിന്ദൻ കുട്ടി.
3: ഞാൻ ഭാഭ ആറ്റമിക് റിസർച്ച് സെൻ്ററിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ 40 കൊല്ലം വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ റിട്ടയർ ചെയ്തിട്ട് നാട്ടിലേക്ക് മടങ്ങി വന്നു. മടങ്ങി വന്നപ്പോൾ എനിക്ക് വിജ്ഞാസാഗർ എന്നുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി. അന്ന് ഡോക്ടർ സി വി കൃഷ്ണൻ, ഇൻ്റർനാഷണൽ നോൺ സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇവിടെ ഒരു അദ്ദേഹത്തിൻ്റെ ചീഫ് അഡ്വൈസറായി. അപ്പോൾ അദ്ദേഹം എൻ്റെ ഓഫീസ് വർക്ക് ചെയ്താളാണ്. അദ്ദേഹം എന്നെ വിളിച്ചു, വൈ ഡോണ്ട് യു കം ഇയർ. അങ്ങനെ ഞാൻ ഇവിടെ വിജ്ഞാസാഗറിൽ വന്നു.

0: അപ്പം ഞാൻ ഡോക്ടർ ഡയസ് ഡോക്ടർ സി വി കൃഷ്ണൻ പിന്നെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഷീല ഉച്ചകുമാർ ഇവരെ കൂടിയിട്ട് ഞങ്ങൾ അന്ന് ഇത് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ടാക്കി അതിൽ ഡോക്ടർ എസ് എൻ പോറ്റി പ്രൊഫസർ സി എൽ ജോഷി പ്രൊഫസർ വിമൽകുമാർ ഡോക്ടർ വിമല മാഡം ഇവരൊക്കെ ഉണ്ടായിരുന്നോ വലിയ കമ്മിറ്റി ഉണ്ടാക്കി ഞങ്ങൾ ദെൻ വി സ്റ്റാർട്ടഡ് മേക്കിംഗ് ലാബ്സ് അങ്ങനെ ഞങ്ങളിവിടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഇലക്ട്രോണിക്സ് ലാബ് ഉണ്ടാക്കി വി അപ്രോച്ച് ഐ എസ് ആർ ഒ അപ്രോച്ച് ചെയ്ത് ശീല വിജയകുമാർക്ക് പ്രസിഡന്റ് ഇൻട്രസ്റ്റ് ഐ എസ് ആർ ഒൻ്റെ ഒരു പൗലിയൻ അവർ തരാൻ സംബന്ധിച്ചു അങ്ങനെ പൗലിയൻ ഇവിടെ കൊണ്ടുവന്നു പൗലിയൻ കൊണ്ടുവന്നിട്ട് പൗലിയൻ്റെ ഉദ്ഘാടനം ചെയ്ത് അന്നത്തെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ കെയിം ഹിയർ ആൻഡ് ഈ ഇനോഗ്രേറ്റഡ് ദിസ് ലാബ് അങ്ങനെ ഐ എസ് ആർ ഒ പൗലിയൻ വാസ് വെരി ഇൻട്രസ്റ്റിംഗ് കുട്ടികൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആവുക അവിടെ നിന്ന് എങ്ങനെ റോക്കറ്റ് മുളയ്ക്ക് അയക്കുക എങ്ങനെ റോക്കറ്റ് വർക്ക് ചെയ്യണം എന്താണ് ജി എസ് എൽ വി പി എസ് എൽ വി എന്ന സാധനങ്ങളൊക്കെ ഇല്ലേ പിന്നെ ചന്ദ്രയാൻ 1 ചന്ദ്രയാൻ 2 ചന്ദ്രയാൻ 3 പിന്നെ നമ്മൾ ഇനി ഗഗൻയാൻ ചെയ്യാൻ പോകണോ മംഗൾയാൻ എന്തെല്ലാം സാറ്റലൈറ്റ് ഇങ്ങനെ സാറ്റലൈറ്റ് വർക്ക് ചെയ്യണേ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ അവിടെ മോഡലുകൾസ് ഉണ്ട് നിങ്ങളെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കും നിങ്ങൾ നമ്മളെങ്ങനെ ചന്ദ്രയാനെ അവിടെ എത്തിച്ചത് എന്തിനാണ് എൻ്റെ പിന്നിലുള്ള സയൻസ് എങ്ങനെ റോക്കറ്റ് മുളകി പോകണേ വെയിറ്റ് ഇസ് നോട്ട് കമ്മിങ് ഡൗൺ പല കാര്യങ്ങൾ ഞങ്ങൾ പഠിപ്പിക്കും പിന്നെ നമ്മളവിടെ ജി പി എസ് നമ്മളിപ്പോൾ എല്ലാ കാറിലും ജി പി എസ് അല്ലേ ജി പി എസ് ഇങ്ങനെ വർക്ക് ചെയ്യണേ ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് ഒരു ജി പി എസ് ഉണ്ട് നമ്മളിപ്പോൾ അമേരിക്കയുടെ ജി പി എസിന് അമേരിക്ക നമ്മൾ ഗൂഗിളിൻ്റെ ജി പി എസ് ഉപയോഗിക്കുന്നത് അത് അമേരിക്ക നമുക്ക് എപ്പോഴും സ്റ്റോപ്പ് ചെയ്യാം സോ വി ആർ അവർ ഓൺ ജി പി എസ് അതിൻ്റെ പേര് നാവിക് എന്നാണ് NAVIC അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിനകത്ത് സാറ്റലൈറ്റ് വേണം കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കും അവിടെ നിന്ന് കുട്ടികൾക്ക് സിനിമ കാണാം എങ്ങനെ സ്പേസ് ലോഞ്ചൊക്കെ എങ്ങനെ റോക്കറ്റിൻ്റെ മുകളിലൊക്കെ അയക്കണേ അപ്പോൾ അതിൻ്റെ വീഡിയോ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഫസ്റ്റ് സ്റ്റേജ് പൊട്ടി വീഴും സെക്കൻഡ് സ്റ്റേജ് പൊട്ടി വീഴും തേർഡ് സ്റ്റേജൊക്കെ എത്തിക്കഴിയും അപ്പോൾ സാറ്റലൈറ്റ് സ്പേസിൽ പോകും സാറ്റലൈറ്റിൽ എന്തൊക്കെ പാർട്ടുകളുള്ളത് ഏതൊക്കെ സാറ്റലൈറ്റ് ഉപയോഗിക്കണം നമ്മൾ എല്ലാ കാര്യങ്ങളും സ്പേസ് പോയിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടായത് ഹൗ ദിസ് വേൾഡ് ഇസ് ഒറിജിനൽ ഈ യൂണിവേഴ്സ് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തിട്ട് അപ്പോൾ അവിടെ എങ്ങനെ സൺ ഉണ്ടായത് നമ്മുടെ നമ്മുടെ ഭൂമി ഇപ്പം ഉണ്ടായി നമ്മുടെ ഭൂമി ഉണ്ടായിട്ട് ഇപ്പോൾ എത്ര കാലമായി ഭൂമിയിൽ എങ്ങനെ സൂര്യനത്ത് ഇത്ര ടെമ്പറേച്ചർ വരണം അപ്പോൾ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത് സൂര്യനിലാണ് അതെങ്ങനെ നടക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള പിന്നെ സൂര്യനെന്ത് സംഭവിക്കും എല്ലാ സ്ഥലങ്ങളും മരിക്കും അപ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മുടെ സൺ മരിക്കും സണ്ണിപ്പോൾ മധ്യവയസ്കം എന്നാണ് ഞങ്ങൾ പറയാം അപ്പോൾ സൺ മധ്യവയസ്സാക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ സണ്ണിൻ്റെ കാലം കഴിയും അപ്പോൾ ഇന്ന് സൺ എന്ത് സംഭവിക്കും അപ്പോൾ സ്റ്റാറുകൾ മരിക്കുമ്പോൾ സ്റ്റാറുകൾ ബ്ലാക്ക് ഹോൾ ആവാം സ്റ്റാർ ന്യൂട്രോൺ സ്റ്റാറാവും സ്റ്റാറുകൾ വൈറ്റ് ഡാർഫ് ആവാം അപ്പോൾ ഇങ്ങനെ മൂന്നര സ്റ്റാറുകളുണ്ടാവും അങ്ങനെ സ്ഥലം അന്ത്യം മൂന്ന് വിധത്തിലാണ് അപ്പോൾ അതൊക്കെ കുട്ടികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഗലാക്സി മിൽക്കി ഗലാക്സിൽ 400 ബില്യൺ സ്റ്റാറുകളെന്ന് പറഞ്ഞത് 40,000 കൂടുതൽ സ്റ്റാറുകളുണ്ടെന്ന് അപ്പോൾ ആ സ്റ്റാറുകൾ എങ്ങനെയാവും മൂവ് ചെയ്യണേ ഈ മിൽക്കി വേയിലെ ഓരോ സ്റ്റാറുകളും എല്ലാം കംപ്ലീറ്റ് വേണം കുട്ടികൾ ഭയങ്കര അത്ഭുതമാവും അപ്പോൾ നമ്മളെ ഇമ്പോർട്ടൻസ് ഇല്ലേ നമ്മൾ ഈ മിൽക്കി ഗലാക്സിൽ ചെറിയ ഡോട്ടാണ് 40,000 സ്റ്റാറിൽ വി ആർ ഓൺലി 1 സ്റ്റാർ ഈ സ്റ്റാറിലാണ് നമ്മൾ ജീവിക്കണേ നമ്മുടെ സ്റ്റാർ ഏറ്റവും വലിയ സ്റാറൊന്നുമല്ല നമ്മുടെ ഗലാക്സി ഏറ്റവും വലിയ ഗലാക്സി അല്ല നമ്മുടെ പ്ലാനറ്റ് ഏറ്റവും വലിയ ഗലാക്സി അല്ല ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എത്ര ചെറുതാണെന്ന് നമുക്ക് മനസ്സിലാവും ഹൗ സിമ്പിൾ വി ആർ ഹൗ സില്ലി വി ആർ നമ്മൾ ഈ കടത്തിലത്തെ നമ്മൾ മണത്തിരി എങ്ങനെ നോക്കിയല്ലേ കടത്തിലത്തെ മണത്തിരി പോലെ ഉള്ളൂ നമ്മൾ എന്താണ് സ്പേസ് ജേണി എങ്ങനെ സ്പേസ് ജേണിയുടെ വലിയ ബുദ്ധിമുട്ടുകൾ പിന്നെ എങ്ങനെ സ്പേസിൽ വേറെ ജീവനുണ്ടോ ഏലിയൻസ് പറയില്ലേ ഏലിയൻസ് ഉണ്ടോ ഏലിയൻസിനെ എങ്ങനെ കണ്ടുപിടിക്കുക ദേർ ഇസ് സം ഇക്വേഷൻ ഡ്രേക്ക് ഇക്വേഷൻ ആ ഡ്രേക്ക് ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എത്ര പ്രോബബിലിറ്റി ഓഫ് ലൈഫ് ടെലസ്കോപ്പുകൾ ഹബിൾ ടെലസ്കോപ്പ് ജെയിംസ് വെബ് ചന്ദ്ര കെപ്ലർ അതിൻ്റെ ഉപയോഗങ്ങൾ പിന്നെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നമ്മൾ കാണാനുള്ള ISS അതെങ്ങനെ വർക്ക് ചെയ്യണം അതിൽ ആരൊക്കെ വർക്ക് ചെയ്യണം ആറ് സയൻറ്റിസ്റ്റ്മാർ വർക്ക് ചെയ്യേണ്ടതുണ്ട് എപ്പോഴും അവരെന്തൊക്കെ ചെയ്യണം അവിടെ ഈ സ്പേസിൽ എങ്ങനെ ജീവിക്കുക പിന്നെ ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെ ട്രാവൽ ചെയ്യുക സ്പേസ് സൂട്ടുകൾ ആരാ ആദ്യം ചന്ദ്രനിൽ പോയി പിന്നെ ന്യൂട്ടൻ്റെ ലോ ഓഫ് മോഷൻസ് ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ തേർഡ് ലോ പിന്നെ സൗണ്ട് റെസൊണൻസ് ഈ A+B ഓൾസ് കിടക്കില്ലേ അവൻ പൈത്തഗോറസ് തിയറം അതിൻ്റെ എന്താ അതിൻ്റെ കൺസെപ്റ്റ് എന്താ A+B A²+B²C² അതെല്ലാം അതിൻ്റെ പിന്നെ കൺസെപ്റ്റ് പിന്നെ ഓരോ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഇല്ലേ അതായത് സ്ക്വയർ ക്യൂബ് സിലിണ്ടർ അതേമാതിരി 3-dimensional ഫിഗേഴ്സ് അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എല്ലാവരും മോഡൽസ് ഉണ്ട് അവിടെ പിന്നെ അതുകൂടെ നിങ്ങൾ ഇലക്ട്രോണിക്സ് ലാബ് ഉണ്ട് ഇലക്ട്രോണിക്സ് ലാബിൽ ഫിസിക്സ് ഫണ്ടമെൻ്റൽ എന്താണ് കപ്പാസിറ്റർ എന്താണ് റെസിസ്റ്റൻസ് എന്താണ് റെസിസ്റ്റർ എന്താണ് ഓരോരോ കാര്യങ്ങൾ വോൾട്ട് കറണ്ട് ആംബിയർ കാര്യങ്ങളൊക്കെ ഇല്ലേ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു കൊടുക്കും
1: ശാസ്ത്രപഠന ക്യാമ്പിൽ പങ്കെടുത്ത ഏതാനും കൊച്ചുമിടുക്കരെ നമുക്ക് പരിചയപ്പെടാം
2: സിനിമയിൽ ബ്ലഡ് കണ്ടിട്ടില്ലേ ആ ബ്ലഡ് നമ്മൾ ഫേക്ക് ആയി കെമിക്കലി ആണ് നമ്മൾ ഉണ്ടാക്കണം നമുക്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലഡ് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ ഫേക്ക് ആയിട്ട് ബ്ലഡ് ഉണ്ടാക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 കെമിക്കൽസ് ആണ് ഇവിടെ യൂസ് ചെയ്യണേ ഒരു കെമിക്കലാണ് ഫെറിക്ലോറൈഡ് എന്ന് പറയും FeCl3 ആണ് ഫെറിക്ലോറൈഡ് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടെസ്റ്റ് ട്യൂബിൽ ഫെറിക്ലോറൈഡ് ഒരു സ്പാച്ചുല ആഡ് ചെയ്യണം ആഡ് ചെയ്തിട്ട് അതിലേക്ക് അത് സൊല്യൂഷൻ ഉണ്ടാക്കണം കേട്ടോ ഓരോരുത്തരും ഉണ്ടാക്കിക്കും
1: 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മഹാദേവൻ
3: സന്ദീപനിയിലാണ് ഫേവറേറ്റ് ലാബ് കെമിസ്ട്രി ആയിരുന്നു പിന്നെ

0: ഹിസ്റ്ററിയിൽ കുറേ എക്സ്പീരിമെൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോഡിയം വെള്ളത്തേലൊക്കെ ഇട്ടു, അപ്പോൾ അത് ചെറിയ തരത്തിൽ തീ കൊണ്ട് പൊട്ടിത്തെറിക്കും. പിന്നെ ബയോളജി ലെവൽ ഞങ്ങൾ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ സ്റ്റെയിനൊക്കെ വെച്ചിട്ട് നോക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ചില സാധനങ്ങൾ. ഫിസിക്സ് ലാബിൽ ഞങ്ങൾ കുറേ ഗ്ലാസ് പ്രിസമും ഒക്കെ പഠിച്ചു. പിന്നെ പിന്നെ ISROലാണെങ്കിൽ ഞങ്ങൾ ഒരു പവലിയൻ ഉണ്ടായിരുന്നു, അവിടെ ഫുൾ റോക്കറ്റിൻ്റെ മോഡൽസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മീ GSLV MK3, പിന്നെ അതിൻ്റെ നിക്നെയിം ബാഹുബലി, അതൊക്കെ പഠിച്ചു.
1: പ്ലസ് വൺ വിദ്യാർത്ഥി ജീസ്,
2: എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ISROയിലായിരിക്കും. കാരണം നമ്മൾ കൂടുതൽ ഫാസിനേറ്റഡ് ആവുന്നത് സ്പേസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള മോഡലുകളും പിന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ടുള്ള രീതികളും നമ്മുടെ ഇന്ത്യൻ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് കൂടുതൽ കൂടുതൽ പറയുന്നുണ്ട്. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാറില്ല സ്കൂളുകളിൽ. ISRO എന്നുള്ള സബ്ജക്റ്റായിട്ട് നമ്മൾ എടുക്കാറില്ല. എന്നാൽ ഇവിടെ വെച്ച് കേൾക്കുമ്പോൾ നമ്മൾ ഇന്ത്യ എത്രത്തോളം വളർന്നു. കൊളോണിയൽ പീരീഡിൽ നമ്മൾ അത്രയും റിച്ചസ്റ്റ് കൺട്രിയിൽ നിന്ന് പൂവറസ്റ്റ് കൺട്രി ഓവർ 200 ഇയേഴ്സിൽ നിന്ന് ആയപ്പോഴേക്കും വീണ്ടും നമ്മളത് പെട്ടെന്ന് ഉയർന്ന് ISRO സ്പേസ് അതിലേക്കും. പിന്നെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കുറെ വേൾഡ് റെക്കോർഡ്സ് ഉണ്ട്. ഏതോ 104 സാറ്റലൈറ്റ്സ് അറ്റ് ദ ടൈം ലോഞ്ച് ചെയ്തതിനെ പറ്റിയിട്ടും വൺ ഓഫ് ദ മോസ്റ്റ് ഡെവലപ്ഡ് റോക്കറ്റ്സ് ആയിട്ട് നമ്മൾ മാറുന്നുണ്ട്. ISRO എന്നുള്ളത് ഈ അടുത്തായിട്ട് ഉറപ്പായിട്ടും മേജർ ആയിട്ടുള്ള ഒരു സ്പേസ് സെന്ററായി മാറുമെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. പിന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ട സയൻസിലേക്ക് പറ്റിയിട്ടും സയൻസ് ക്യാമ്പുകൾ സയൻസ് ലാബുകളായിരിക്കും. അതിൽ കൂടുതൽ കെമിസ്ട്രി ആയിരിക്കും. കാരണം നമ്മൾ കോളേജ് ലെവൽ ലാബുകളാണ് ഇവിടെ 5th grade തൊട്ട് 12th grade വരെയുള്ള കിട്ടുന്നത്. അത് നല്ലൊരു ക്യാമ്പ് രീതിയിലും അവർ പഠിപ്പിക്കുകയും നമുക്കത് എല്ലാവർക്കും ഇൻഡിവിജ്വലി നമുക്ക് ചെയ്യാൻ പറ്റുകയും എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ക്യാമ്പിൽ എനിക്ക് ശരി ആദ്യം വന്നത് എനിക്ക് ഒരു കരിയർ ഗൈഡൻസ് എന്ന രീതിയിലായിട്ട് ഞാൻ കണ്ടിട്ടാണ്. ഇപ്പോൾ സയൻസ് മാത്സ് ഇലക്ട്രോണിക്സ് അതിനെ പറ്റിയിട്ടൊക്കെ മാറുകയും ഈ കൂടുതൽ ഏതാണ് ഇഷ്ടപ്പെടുക അതും ആ മേഖലയിലേക്ക് മാറുവാനായിട്ട് ഇത് സഹായിച്ചിട്ടുണ്ട് നന്നായിട്ട്. ഞങ്ങൾക്ക് ഇവിടെ ഇടക്ക് വെച്ചിട്ട് രാത്രി സമയത്ത് ഒരു സ്പേസിൻ്റെ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അതിൽ മാർസ്, യുറേനസ്, ജൂപ്പിറ്റർ എന്നിവ പ്ലാനറ്റ്സ് ഒറ്റൊരു ലൈനിലേക്ക് കൊളൈഡ് ചെയ്യുന്നതും വരുന്നതും അറ്റ് ദ സെയിം ടൈം അതൊരു വിസിബിൾ ആവുന്ന ടൈമായിരുന്നു. അവർ പുറത്തു നിന്ന് വലിയ വിലയുള്ളൊരു ടെലിസ്കോപ്പ് ഫ്രീ ഓഫ് ചാർജിൽ നമ്മൾക്ക് വേണ്ടി കാണിച്ചു തരികയും മൂൺ ജൂപ്പിറ്റർ ഇവരൊക്കെ നമുക്ക് കാട്ടുകയും ആ ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഇമേജസ് നമ്മൾ ഇൻ്റർനെറ്റിൽ യൂട്യൂബിൽ കാണുമ്പോഴും നമുക്ക് വെറുതെ അതും പിന്നെ കണ്ണുകൊണ്ട് കാണുമ്പോഴുള്ള ഭയങ്കര വ്യത്യാസമുണ്ട്. അത് നമുക്ക് ഇവിടെ വെച്ച് കറക്റ്റ് കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതൊരു നല്ലൊരു സ്ഥലമാണ്. ഇവിടെ വെച്ചിട്ട് നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാനാണ് പറ്റുന്നത്. പറയുകയല്ല, പറഞ്ഞതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്.
1: 8th class പഠിക്കുന്ന വേദിക കൃഷ്ണൻ.
3: ഞാൻ കാലിയൻ സിറിയൻ HSS സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ സ്കൂളിൽ ചെയ്യിപ്പിക്കുന്നത് ടീച്ചേഴ്സ് അത് ചെയ്ത് കാണിച്ചിട്ടാണ് ചെയ്യാറ്, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല. അപ്പോൾ നമ്മൾ തന്നെ ഓരോ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ നിരീക്ഷിക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതെനിക്കിവിടെ ഭയങ്കര ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ISRO എനിക്കൊരു സ്പേസിൽ പോകണം, അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു. എനിക്കൊരു ആസ്ട്രോണറ്റ് ആവണം എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. മോർണിംഗ് ടോക്ക് എപ്പോഴും ഉണ്ടാവും. മോർണിംഗ് ടോക്കിൽ പ്രശസ്തരായിട്ടുള്ള ഓരോ സാറുമാർ വന്ന് പറയും. സുബ്രഹ്മണ്യൻ സാറ്, റാണി ടീച്ചറ്, അത് തുടങ്ങിയ കുറേ പേര് വന്നിട്ട് നമ്മളോട് ചോദിക്കും. പിന്നെ ലാസ്റ്റ് ഗോവിന്ദൻകുട്ടി സാറ് ചോദ്യങ്ങൾ ചോദിക്കാൻ പറയും. നമുക്കും കൂടി ഒരു അവസരം തരും, കുട്ടികൾക്ക് അവസരം തരും. മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ എക്സ്പെരിമെൻസും എല്ലാം തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കെമിസ്ട്രി ലാബായാലും നമ്മൾ ഇപ്പം ചെറിയ അപകടം വല്ലതും ഉണ്ടെങ്കിൽ മിസ് തന്നെയാണ് പറയാറ്, ഞാൻ തന്നെ ചെയ്തോളാം. ഇവിടെ ബയോളജി ലാബിലെ ബ്ലഡ് ടെസ്റ്റ് നടത്തിണ്ടായി, ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് നടത്തിയിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ക്യാമ്പിന് പോയപ്പോൾ വായനശാലയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു, ജീവ ലാബിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആർക്കും അത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല. ബ്ലഡ് ആർക്കെങ്കിലും വേണോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ആർക്കും അത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തന്നെ ഒരു ധൈര്യമൊക്കെ കിട്ടിയത് ഇവിടെ തന്നെയാണെന്നാണ് ഞാൻ പറയണത്. ടീച്ചേഴ്സ് ഫ്രണ്ട്ലിയാണ്, ടീച്ചേഴ്സ് ഫ്രണ്ട്ലിയാണ്. മാത്രമല്ല നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനും പറ്റും. അങ്ങനെ കുറേ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായി. ഞാൻ വീണ്ടും വീണ്ടും വരുന്നതാണ് ഞാൻ പറയണത്. റിപ്പീറ്റേഷൻ ആയാലും എനിക്കതൊരു പ്രശ്നമില്ല, കാരണം വീണ്ടും വീണ്ടും വരാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ നമ്മുടെ പഠിത്തം മാത്രമല്ല ചെയ്യിക്കണത്, പഠിത്തം രസകരമായിട്ടാണ്. എന്നാലും ലഞ്ച് ബ്രേക്കിന് നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസായ ഡാൻസ്, സോങ്സ് അങ്ങനെയുള്ള അവതരിപ്പിക്കാനുള്ള സമയങ്ങളൊക്കെ നമുക്ക് തരും. അഥവാ ആരും അവതരിപ്പിക്കുക അല്ലെങ്കിൽ ടീച്ചേഴ്സ് തന്നെ ഗെയിംസ് നടത്തും. അപ്പോൾ നമുക്കൊരു മത്സരിക്കാനുള്ള ഒരു ആകാംക്ഷ വരും. അതൊക്കെ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഡേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്തിരി വിഷമവും എന്നാൽ രസകരമായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിങ്ങനൊരു

0: അജിത്ത് സാറിനാണ് ഞാൻ ആദ്യം താങ്ക് യു പറയണത്.
1: ആറാം ക്ലാസ്സിലെ കൊച്ചുമിടുക്കൻ വേദാന്ത് കൃഷ്ണൻ.
0: ഞാൻ പഠിക്കുന്നത് കാൽഡിയൻ സിവിയൻ HSS സ്കൂളിലാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യം എൻ്റെ ചേച്ചി വന്ന പോലെയാണ്. ഇവിടെ ഞങ്ങൾ ആദ്യം ഇവിടത്തേക്ക് ആദ്യം നിരീക്ഷിച്ചു എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്, ഏതൊക്കെ ലാബുകളാണ്. അങ്ങനെ നോക്കിയപ്പോൾ തന്നെ ആദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കെമിസ്ട്രിയാണ്. ഞങ്ങൾ ഫസ്റ്റ് പീരീഡ് ചെയ്തത് ആദ്യം ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ ക്ലാസ്സിലിരുത്തി ഓരോ ലാബിൽ. ആദ്യം അങ്ങനെ ചെയ്തപ്പോൾ തന്നെ കെമിസ്ട്രിയിൽ കയറി. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് നാളെ ഇതൊക്കെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്നൊക്കെ കുറേ പറഞ്ഞപ്പോൾ തന്നെ നാളെ ഞങ്ങൾ ആകാംക്ഷയോടെ വന്നു. അപ്പോൾ തന്നെ കുറേ എക്സ്പീരിയൻസുകൾ ചെയ്യാനും അതിനുള്ള സമയം കണ്ടെത്തിയാണ് ഞങ്ങളുടെ ടീച്ചർമാർ ഇവിടെ ഓരോന്നും ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി.
1: പ്ലസ് വൺ വിദ്യാർത്ഥിനി മെഹനാസ് മുസ്തഫ.
2: ഞാൻ സെൻ്റ് അണ്ണീസ് പുത്തമ്പിയുടെ സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇനി പ്ലസ് വണ്ണിലേക്കാണ്. ഇവിടെ എനിക്ക് വന്നതിൽ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി തോന്നിയത് ടെക്സ്റ്റ് ബുക്കിൽ മാത്രം കണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് പ്രാക്ടിക്കലായി കാണാൻ പറ്റി. പിന്നെ അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ളതിനേക്കാളും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇവിടെ വന്നതിൽ വെച്ചിട്ട് ഫസ്റ്റ് തന്നെ ആദ്യം കോമൺ ക്ലാസ്സാണുള്ളത്. അവിടെ വെച്ച് കുറേ പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റി. അതേപോലെ വെക്കേഷൻ വെറുതെ വീട്ടിലിരിക്കുന്നതിന് പകരം എത്രയോ യൂസ്ഫുള്ളാണ് ഇങ്ങനെ ഒരു ക്യാമ്പിൽ വന്നിട്ട് ഇവിടെയുള്ള കുറേ പേരെ മിങ്കിൾ ചെയ്യാൻ പറ്റി. സ്കൂളുകളിലൊക്കെ എപ്പോഴും നമുക്ക് അറിയുന്ന ആൾക്കാരായിട്ട് മാത്രമാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുള്ളൂ. അതിന് പകരം ഇവിടെ വന്ന് ഒട്ടും അറിയാത്ത കുറേ പേരായിട്ട് പെട്ടെന്ന് തന്നെ മിങ്കിളായി ക്യാച്ചപ്പ് ചെയ്തു. അതേപോലെ കുറേ ഗ്രൂപ്പായി തിരിച്ചു. അവിടെ എല്ലാം അവസാനത്തെ ഡേ ആകുമ്പോഴേക്കും എല്ലാവരും ഒരു കുടുംബത്തിലുള്ള ആൾക്കാരെ പോലെ തന്നെ ഭയങ്കരമായിട്ട് ക്ലോസായി. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ISR ആണ്. ISR എന്ന് പറയുമ്പോൾ എല്ലാം നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. എന്ത് കാണുമ്പോഴും ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഒരിക്കലും അത് ടീച്ചേഴ്സ് നല്ലൊരു ഡിസ്റ്റൻസ് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. എല്ലാവരും ഞങ്ങളെ ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഇവിടെ മെയിനായിട്ട് എപ്പോഴും പറഞ്ഞിരുന്നത് ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഒരുപാട് പേർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിനർത്ഥം എല്ലാവരും അത്രത്തോളം ഇതിൽ ഇൻവോൾവ് ആണ്. എല്ലാ ആരെയും ലീവ് ഔട്ട് ചെയ്യാണ്ട് എല്ലാവരും ഒരേപോലെ തന്നെ കണ്ടാണ് അവിടെ കൊണ്ടുവരുന്നത്. ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ചെറിയൊരടക്കം ഭയങ്കര സ്മാർട്ടായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റി. 6 ലാബുകളായിരുന്നു ഉള്ളത്. ISR, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ്. അതിൽ എല്ലാ ലാബും ഒരേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്നാലും കുറച്ചുകൂടി കെമിസ്ട്രി ഒക്കെ ആയിരിക്കും രസമായി തോന്നുക. കാരണം ടെക്സ്റ്റ് ബുക്കിൽ മാത്രം കണ്ടിട്ടാണ് കെമിസ്ട്രി ഒക്കെ ഞങ്ങൾ വരുന്നത്. പക്ഷെ അതൊക്കെ നേരിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യാനും കാണാനും അതേപോലെ തന്നെ ടീച്ചേഴ്സ് ആയാലും എല്ലാം സ്വന്തമായി ചെയ്യാനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പുതിയ എക്സ്പീരിയൻസ് കിട്ടി. എന്തുകൊണ്ടും വെക്കേഷൻ വീട്ടിലിരിക്കുന്നതിനേക്കാളും ഒരുപാട് യൂസ്ഫുള്ളാണ് ഇങ്ങനെ ഒരു ക്യാമ്പിൽ വരുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാവരോടും നന്ദി പറയുന്നു. ഇവിടെ വന്നില്ലെങ്കിൽ വലിയ നഷ്ടം. എന്നോട് വന്നപ്പോൾ തന്നെ മനസ്സിലായത് അതായിരുന്നു. ഇവിടെ വരാണ്ടിരുന്നതെങ്കിൽ അതൊരു വലിയ നഷ്ടമായേനെ. ഇവിടെ വന്ന ഒരാളും ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. വീട്ടിലിരുന്ന് വെറുതെ ഇരിക്കുന്നതിന് പകരം ഇവിടെ വന്നിട്ട് എല്ലാവരും തിരിച്ച് വളരെ ഹാപ്പി ആയിട്ടാണ് പോയിട്ടുള്ളത്. ഒരുപാട് പുതിയ കാര്യങ്ങളും അറിയാൻ പറ്റി, കുറേ കാണാൻ പറ്റി, കുറേ പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി. ഇവിടെ ഒരു ദിവസം വരുമ്പോൾ തന്നെ ബാക്കിയുള്ള ദിവസം ഫുൾ വരാനായിട്ട് ഫുൾ ഇൻട്രസ്റ്റോട് കൂടിയാണ് എല്ലാവരും ഇവിടെ വന്നിരുന്നത്. ഇവിടെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടായിരുന്നു പോയിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരുപാട് എൻജോയ്മെൻറ്റും എൻ്റർടൈൻമെൻറ്റും ഉള്ളതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഒരിക്കലും പഠിക്കുക എന്ന് തോന്നിയിട്ടില്ല. എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യൂരിയസ് ആയ കുറേ സംഭവങ്ങൾ അറിയാനാണ് സാധിച്ചത്. ഇങ്ങനെയുള്ള ക്യാമ്പിൽ വരണം, ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം കാണണം. ഇവിടെ ഒരു ദിവസം വന്നാൽ തന്നെ പിറ്റുള്ള ബാക്കിയുള്ള 19 ദിവസം വരാനായിട്ട് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും.
3: മൈ നെയിം ഈസ് ജെനി മരിയ സജീഷ്. ഭവൻസ് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. കുറേ ISR, കുറേ റോക്കറ്റ്സിനെ പറ്റിയിട്ടും കുറേ സാറ്റലൈറ്റ്സിനെ ഒക്കെ പറ്റിയിട്ട് പഠിച്ചു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു.
1: അധ്യാപിക രേഖശ്രീ.
4: ഞാനിവിടെ വിജ്ഞാൻ സാഗറിലെ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. നമ്മുടെ വെക്കേഷൻ സമയം നമ്മൾ എന്താണ് കളിയോടൊപ്പം തന്നെ നമ്മൾ പഠനത്തിനും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും വരാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ 2 ക്യാമ്പുകളാണ് നടക്കുന്നത്. ഒന്ന് ഏപ്രിൽ മാസത്തിലും മറ്റൊന്ന് മെയ് മാസത്തിലും 20 ദിവസം നീളുന്ന ക്യാമ്പാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ എക്സ്പെരിമെൻസുകൾ നമുക്ക് കുട്ടികൾക്ക് തന്നെ ചെയ്തു നോക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ISR പവനീനുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ഈ സ്പേസ് എന്ന് പറയുന്നത്, ISR എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ റോക്കറ്റുകളെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ അതേപോലെ സാറ്റലൈറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് കണ്ടുകൊണ്ടും നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചേഴ്സ് പോലെ തന്നെ വോളണ്ടിയേഴ്സും എല്ലാവരും ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ കൂടെ നിങ്ങൾക്ക് ഓരോ ആക്ടിവിറ്റീസും സ്വന്തമായിട്ട് തന്നെ, ഇപ്പോൾ കെമിസ്ട്രിയൊക്കെ പറയുകയാണെങ്കിൽ അവരുടെ ഓരോ എക്സ്പെരിമെൻറ്റും നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് കാണുമ്പോൾ, നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മുടെ ചോക്കാണ് നമ്മുടെ ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ, ഈ ക്യാമ്പിലേക്ക് വരുമ്പോൾ, നമുക്ക് ടെസ്റ്റ് ട്യൂബിൽ ഓരോ കാര്യങ്ങളും എടുത്ത് എല്ലാതും നമുക്ക് സ്വന്തമായിട്ട് തന്നെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും എല്ലാത്തിനും നമുക്ക് സാധിക്കും.
1: വേനൽക്കാല ക്ലാസ്സുകളിലൂടെ വിദ്യാർത്ഥികളിൽ ശാസ്ത്ര വിഷയങ്ങളോടുള്ള താല്പര്യം വളർത്തിയെടുക്കുന്നതിനായി

തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻസാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്കിൽ സംഘടിപ്പിച്ച പ്രായോഗിക പരിശീലന കളരിയെക്കുറിച്ചാണ് ഇന്നത്തെ ബാലലോകത്തിൽ കൂട്ടുകാർ കേട്ടത്. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും പുതിയ അധ്യയന വർഷത്തിന്റെ ആശംസകൾ ബാലലോകം നേരുന്നു. പുത്തൻ കൂട്ടും പുത്തൻ അറിവുകളും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും ഒരു ബാലലോകത്തിൽ കണ്ടുമുട്ടാം. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്, നിർവഹണ സഹായം വിനീത മനമല്ല.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: ശനി രാവിലെ 11:50
0: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
3: കുടുങ്ങി UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
4: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: പാട്ടുകളുടെ ഓർമ്മയിൽ എൻ്റെ മനസ്സിൽ ആദ്യമായി ഒരു ശബ്ദത്തോട് പ്രണയം തോന്നുക, വല്ലാതെ നമ്മളെ പിടിച്ചടുപ്പിക്കുക എന്നൊക്കെ തോന്നിയ ആ ഒരു മാന്ത്രികത തോന്നിയത് ഒരു പുരുഷ ശബ്ദമല്ല, അതൊരു സ്ത്രീ ശബ്ദമായിരുന്നു. എസ് ജാനകി എന്ന അഭൗമ ഗായിക എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എഥീറിയൽ സിംഗർ. ഈ സ്റ്റുഡിയോയ്ക്ക് അകത്ത് വെച്ചാണ് എൻ്റെ അച്ഛനും അമ്മയും പരസ്പരം കാണുന്നതും അവരിഷ്ടപ്പെടുന്നതും. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദിസ് വാസ് ദി പ്ലേസ് വെയർ നേച്ചർ കോൺസ്പയർഡ് മൈ കൺസെപ്ഷൻ. എൻ്റെ ജനനത്തെ ഈ പ്രപഞ്ചം രൂപീകരിച്ചത് ഈ മുറികൾക്കുള്ളിൽ വെച്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം.

0: നാൽപ്പത്തിയഞ്ച് വർഷത്തെ ഭൂമിയിലെ വാസത്തിനിടയിൽ കഥകളുടെ മായാപ്രപഞ്ചം തീർത്ത് മടങ്ങിപ്പോയ താരകം പി പത്മരാജന്റെ പുത്രനും എഴുത്തുകാരനുമായ പി അനന്തപത്മനാഭനാണ് ഇക്കുറി ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത്. മറക്കാതെ കേൾക്കുക ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
2: വിദ്യാഭ്യാസ രംഗം.
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
2: വിദ്യാഭ്യാസ രംഗം. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷര കേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
2: അക്ഷര കേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.
0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി 2-ാമത്തെയും 5-ാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ

ഇയം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. ഇതാനീം സംസ്കൃത കാര്യക്രമഃ ഭവതി. അദ്യതന സംസ്കൃത കാര്യക്രമേ സംസ്ഥാന കലോത്സവേ പ്രഥമശ്രേണീ പ്രാപ്താഃ വിവിധ സ്പർദ്ധാഃ അവതാര്യന്തേ. പ്രഥമം വയം ഏകം അഷ്ടപദീം ശൃണുമഃ. സുപ്രീത പീതാംബരം ഇതി സർഗാത് കിസലയ ശയനം ഇതി അഷ്ടപദീം പ്രസ്തൗതി ഗൗതം.

ഭര നിർഭര സ്മര പരവശകൂത സ്വീത

ലവ പ്രസവ ശയനേ നിക്ഷിപ്ത ക്ഷീവാച ഹരിപ്രിയ കിസലയ ശയ

0: ഇതാനീം ഉപന്യാസരചനാ പ്രതിയോഗിതായാം സ്വലിഖിതം ഭാരതീയ വിജ്ഞാന പരമ്പര സംസ്കൃത ഭാഷാ ച ഇതി വിഷയമധികൃത്യ പ്രഭാഷണം പ്രസ്തൗതി അപർണ എസ് പൈ.
1: ഭാരതീയ വിജ്ഞാന പരമ്പര സംസ്കൃത ഭാഷാ ച ആധുനികീകരണസ്യ ഔദ്യോഗികീകരണസ്യ വിജ്ഞാന വിസ്ഫോടനസ്യ ച അസ്മിൻ യുഗേ അസ്മ

0: धन्यवादः।
1: एतावत् पर्यन्तं भवद्भिः श्रुतं संस्थान कलोत्सवे प्रथमश्रेणीं प्राप्तानां विविधस्पर्धानाम् अवतरणं संस्कृतकार्यक्रमः समाप्तः। धन्यवादः।
2: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: എൽ ഇ ഡി ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
2: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: ആകാശവാണി ഇപ്പോൾ
5: പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് തോറ്റം പാട്ട് അവതരിപ്പിക്കുന്നത് ആർ മധുകുമാരൻ നായരും സംഘവും.

0: പാട്ടുകളത്തിൽ ഇന്ന് തോറ്റം പാട്ട് അവതരിപ്പിച്ചത് ആർ മധുകുമാരൻ നായരും സംഘവും. പങ്കെടുത്തവർ സുരേന്ദ്രൻ നായർ എം, അനീഷ് എം എസ്, കിഷോർ എ ജെ.
1: സമയം 5 മണി കഴിഞ്ഞ് 29 മിനിറ്റ് 23 സെക്കൻഡ്.

സമയം 5:30:02 ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ ഒ എൻ വി കുറുപ്പിൻ്റെ വരികളിൽ, ജോൺസന്റെ സംഗീതം, എസ് ജാനകി പാടിയത്, ചിത്രം കൂടെവിടെ.

അൻവർ അലിയുടെ രചനയും കെ കൃഷ്ണകുമാറിൻ്റെ സംഗീതവും ചിത്രം അന്നയും റസൂലും ശ്വേതയും ആനന്ദരമൻ ദാക്ഷിണും പാടിയത്.

ബി കെ ഹരിനാരായണ രചനയിൽ ഷാൻ റഹ്മാന്റെ സംഗീതം, വിനീത് ശ്രീനിവാസനും ലിയ സൂസൻ ജോർജും പാടിയത്. ചിത്രം അരവിന്ദന്റെ അതിഥികൾ.

0: സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 2 സെക്കൻഡ്. ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. തൃശൂർ വില്ലടത്ത് പ്രവർത്തിക്കുന്ന കാനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി സൗജന്യ തൊഴിൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജൂൺ ആദ്യവാരം ആരംഭിക്കുന്ന പരിശീലനത്തിന് 18നും 50നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയായിരിക്കും പരിശീലനം. 31 ദിവസം നീളുന്ന പരിശീലനത്തിൽ സംരംഭകത്വം, വായ്പാ സൗകര്യങ്ങൾ എന്നിവ സംബന്ധിച്ച ക്ലാസുകളും ഉണ്ടായിരിക്കും. ഭക്ഷണവും താമസവും ഉൾപ്പെടെ പരിശീലനം തികച്ചും സൗജന്യമാണ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റിനോടൊപ്പം 2 വർഷം വരെ RCTയുടെ സഹായ സഹകരണം ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം. 0487269412. ഫോൺ നമ്പർ ആവർത്തിക്കാം. 0487269412. തൃശൂർ ജില്ലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഹോം ഗാർഡുമാരെ നിയമിക്കുന്നു. 10ാം ക്ലാസ് പാസായ ശാരീരിക ക്ഷമതയുള്ള ആർമി, നേവി, എയർഫോഴ്സ്, BSF, CRPF, ITBP, NSG, SSB, ആസാം റൈഫിൾസ്, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, എക്സൈസ്, ഫോറസ്റ്റ് തുടങ്ങിയ സർവീസുകളിൽ നിന്നും റിട്ടയർ ചെയ്ത് 35നും 58നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ നിശ്ചിത ശാരീരിക ക്ഷമത ടെസ്റ്റുകൾ വിജയിക്കേണ്ടതാണ്. ജൂൺ 15 മുൻപായി ജില്ലാ ഫയർ ഓഫീസർക്ക് അപേക്ഷകൾ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം. 9497920383. ഫോൺ നമ്പർ ആവർത്തിക്കാം. 9497920383. HST മലയാളം വിഷയത്തിൽ കുഴൽ ബന്ധം, തൃത്താൽ എന്നിവിടങ്ങളിൽ 2 വീതവും, കുഴൽ ബന്ധത്തേക്ക് കണക്കിന് 2 ഒഴിവും, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് വിഷയങ്ങളിൽ 1 ഒഴിവ് വീതമാണുള്ളത്. MCRTയിൽ കുഴൽ ബന്ധം, തൃത്താൽ എന്നിവിടങ്ങളിൽ 1 ഒഴിവ് വീതവും, കുഴൽ ബന്ധം മ്യൂസിക് പാർട്ട് ടൈം 1. HSST മലയാളം കണക്ക്, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സുവോളജി ജൂനിയർ, ബോട്ടണി ജൂനിയർ, കോമേഴ്സ് ജൂനിയർ, കോമേഴ്സ് എക്കണോമിക്സ് എന്നിവയിലേക്ക് 1 ഒഴിവ് വീതവും, തൃത്താല HSS ബോട്ടണി ജൂനിയർ വിഭാഗത്തിലേക്ക് 1 ഒഴിവുമാണുള്ളത്. അപേക്ഷകർക്ക് സർക്കാർ നിശ്ചയിച്ച യോഗ്യത ഉണ്ടായിരിക്കണം. പ്രവൃത്തി പരിചയമുള്ളവർക്കും SC ST വിഭാഗക്കാർക്കും മുൻഗണന. ഹോസ്റ്റലിൽ താമസിച്ച് പഠിപ്പിക്കാൻ താല്പര്യമുള്ളവരാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളെയും പരിചയ സർട്ടിഫിക്കറ്റുകളെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം 28ാം തീയതി രാവിലെ 9:30 നെടുപ്പത്തപ്പാറ മോഡൽ റെസിഡൻസ് സ്കൂളിലെത്തണമെന്ന് ജില്ലാ ഡെവലപ്മെന്റ് ഓഫീസർ അറിയിച്ചു. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം. 0491-250-5005. ഫോൺ നമ്പർ ആവർത്തിക്കാം. 0491-250-5005. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൊഴിലവസര വാർത്തകൾ.
1: ഇന്നത്തെ സ്വർണവില
2: ശനി രാവിലെ 11:50.
1: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18നും 40നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
5: ഹലോ,
6: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത്.
5: വീണ്ടും
6: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
7: 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
5: സർ, ഇത്രയും രൂപ?
7: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
5: 2 ലക്ഷം
8: എന്ത് പറ്റി അച്ഛാ?
5: മോളെ, ഇവര് പറയുന്നു എന്റെ പാർസലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
6: അയ്യോ,
5: കട്ട് ചെയ്തു.
8: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല. ഇതെല്ലാം

0: എല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
0: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
0: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM

സമയം 5:55 മിനിറ്റ്. ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പിലെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി, നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടർ മിഷൻ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുദ്രം ചിന്താ വിഷയം. 6:20 സംസ്കൃത വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും. ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് യുവവാണി. ഇതിൽ മ്യൂസിക് ടൈം. 8:00 നാടകം പെയ്ത്ത് 1-ാം ഭാഗം. രചന അഭിത് കൃഷ്ണ സി, സംവിധാനം റൂബി ബാബു. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി, പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും തുടർന്ന് 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലി. 9:15 കായിക ലോകം, ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലൂടെ പ്രത്യേക പരിപാടി. രചന അജ്മൽ എന്ന സുൻബൂപ്പന സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടിയിൽ ചങ്ങനാശ്ശേരി സി പി മാധവൻ നമ്പൂതിരിയുടെ സംഗീത കച്ചേരി. തിരുവിഴ വിജു എസ് ആനന്ദ് വയലിൻ. കോട്ടയം ജി സന്തോഷ്കുമാർ മൃദംഗം. വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട് ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. തുടർന്ന് കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ജയകുമാർ രാമകൃഷ്ണൻ. 6:00 ഉഷമല്ലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതമന്ദിരം ഭക്തിഗാനങ്ങൾ തൃശൂർ കലാസദൻ പാടിയത്. 6:35 വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ മൗലാന ഹോസ്പിറ്റലിൽ പെരുന്നൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 അക്ഷര കേരളം. പുസ്തക പരിചയം. ബാബു അബ്രഹാം എഴുതിയ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം പരിചയപ്പെടുത്തുന്നത് ലാവണ്യ മുല്ലശ്ശേരി. കവിത മാതൃഭാഷ എഴുതിയത് പ്രീത വിജയ്. ആലാപനം സൂര്യ മേനോൻ. 7:20 സൈമൺ സായ് ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻ സയാസി സായ് ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുദ്രം ചിന്താ വിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. 8:30 90 നിറവിൽ ആകാശവാണി. 8:45 10:15 രാത്രി 8:15 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ബാലലോകം പുനഃപ്രക്ഷേപണം. 10:00 ലളിത സംഗീത പാഠം. സുനിൽകുമാർ പനമണ്ണയുടെ വരികൾ ഈണം നൽകി പഠിപ്പിക്കുന്നത് അറക്കിൽ നന്ദകുമാർ. പഠിക്കുന്നത് ദിവ്യസ്. 10:25 റീഗ ജ്വല സീക്കണ്ടവാര റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില. 10:30 പാട്ടോർമ്മകൾ. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളെ ഓർമ്മ പങ്കുവയ്ക്കുന്ന ചലച്ചിത്ര ഗാന പരിപാടി. പുനഃപ്രക്ഷേപണം പങ്കെടുത്തത് സുധാ കടവലു. 10:45 പദ്ധതികൾ ജനക്ഷേമത്തിനായി പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന. 11:00 നവഗീതികൾ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും തുടർന്ന് 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 12:10 തായമ്പക കലാമണ്ഡലം ശശിയും സംഘം അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 11:00 ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എഴുത്തുകാരനായ പി അനന്തപത്മനാഭൻ അവതരിപ്പിക്കുന്നത്. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 നാടകഗാനങ്ങൾ. 2:30 കഥകളി പദങ്ങൾ. കലാമണ്ഡലം സുഗതനം സംഘം അവതരിപ്പിച്ചത്. 3:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 3:30 ഡോക്ടർ ആശ ജയപ്രകാശിന്റെ സംഗീത കച്ചേരി. പേരൂർ ജയപ്രകാശ് വയലിൻ. മനോജ് കുമാർ പി കെ മൃദംഗം. 4:30 വനിതാ വേദി പുനഃപ്രക്ഷേപണം. 5:00 ഗാന്ധിമാർഗം പുനഃപ്രക്ഷേപണം. 5:10 സ്വാസ്ഥ്യം. 5:20 കഥകൾ അതിസാദരം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 സമകാലികം പുനഃപ്രക്ഷേപണം. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുദ്രം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം പുനഃപ്രക്ഷേപണം. 8:00 നാട്ടുചിന്ത. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും തുടർന്ന് 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. 9:15 പണ്ട്. 9:30 അക്ഷര സൗരഭം. 10:00 രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ. 11:00 സുഭാഷിതം. 11:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും മഴയ്ക്കും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയെന്നും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെ തീരങ്ങളിൽ കാറ്റിന്റെ വേഗം

മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ അത് 60 കിലോമീറ്റർ വരെയും ആകാനിടയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. ഈ പദ്ധതിയെക്കുറിച്ച് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ സംസാരിക്കുന്നു.
1: അക്കാദമിക് ഗവേഷകർ, MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ വർദ്ധിച്ചുവരുന്ന കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നതിനായി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ സ്ഥാപിച്ചു. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആദ്യ ശ്രമമാണിത് എന്ന് പറയാം. പൂനെയിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗും ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ദേശീയ അക്കാദമിക് ഗവേഷണ വികസന സ്ഥാപനങ്ങളെ 7 വർഷ കാലയളവിൽ 4,500 കോടി രൂപ ചിലവിൽ 70-ലധികം ഉയർന്ന ശേഷിയുള്ള കമ്പ്യൂട്ടിംഗ് സൗകര്യങ്ങളുടെ ഒരു ഗ്രിഡുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രഖ്യാപിച്ചത്. പ്രസ്തുത പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ എണ്ണം മെച്ചപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് ഈ പദ്ധതി. ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ നാഷണൽ നോളജ് നെറ്റ്വർക്ക് വഴി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഗ്രിഡിലും നെറ്റ്വർക്ക് ചെയ്യും. മിഷന്റെ ഭാഗമായി അക്കാദമിക് സ്ഥാപനങ്ങളെയും ഗവേഷണ വികസന ലാബുകളെയും ഒരു അതിവേഗ നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കുന്നു. സാങ്കേതിക ഉപദേശക സമിതിയുടെയും എക്സിക്യൂട്ടീവ് ബോർഡിന്റെയും അംഗീകാരത്തോടെ വാങ്ങൽ നിർമ്മാണം സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതുക്കിയ പദ്ധതി എന്ന നിലയിലാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. തദ്ദേശീയമായി അസംബിൾ ചെയ്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരംശിവായ് IIT സ്ഥാപിക്കുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതുപോലെ 14-ാമത്തെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ഗുവാഹത്തി IIT രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കാലാവസ്ഥാ നിരീക്ഷണം, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ്, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ മേഖലകളെ പഠിക്കുന്നതിനുള്ള ആപ്ലിക്കേഷനുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നു. NSM പ്രധാന നേട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. മൊത്തം 24.83 PFHPC മെഷീനുകളുടെ ശേഷി പ്രാദേശികമായി നിർമ്മിച്ച് രാജ്യത്തുടനീളം കമ്മീഷൻ ചെയ്യാൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു. രുദ്ര സെർവർ ബോർഡ് 1.0, ത്രിനേത്ര HPC ഇന്റർകണക്റ്റുകൾ, HPC സിസ്റ്റം സോഫ്റ്റ്വെയർ സ്റ്റാക്ക് 1.1, വിവിധ ബെഞ്ച്മാർക്കുകൾ, ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ വികസനം ഈ പദ്ധതിയിലൂടെ സാധ്യമാക്കി. ഉയർന്ന പെർഫോമൻസ് കമ്പ്യൂട്ടിംഗിൽ ഇതുവരെ 17,500 പേർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകി. NSM പുരോഗതി. 2019 വാരണാസിയിലെ IIT BHU പരംശിവായ് എന്ന് പേരിട്ടിരുന്ന NSM ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിച്ചു. ഇതിന് 837 ടെറാഫ്ലോപ്പ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ശേഷിയുണ്ട്. രണ്ടാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 1.66 പെറ്റാഫ്ലോപ്പ് ശേഷിയുള്ള രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ IIT ഖരഗ്പൂരിൽ സ്ഥാപിച്ചു. മൂന്നാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 797 ടെറാഫ്ലോപ്പ് ശേഷിയുള്ള IISER പൂനെയിൽ സ്ഥാപിച്ചു. സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഇന്ത്യ വരാനിരിക്കുന്ന കാലങ്ങളിൽ ആർജിക്കുന്ന നേട്ടങ്ങളുടെ അടിത്തറയായി സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേഖലയിലും മറ്റ് അനുബന്ധ മേഖലകളിലുമുള്ള കുതിച്ചുചാട്ടത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിലെ

0: വളർച്ച അനിവാര്യമായതുകൊണ്ട് തന്നെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രതീക്ഷയോടെയാണ് രാജ്യം കണക്കാക്കുന്നത്.
1: NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ. പദ്ധതികൾ ജനനന്മയ്ക്ക്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by Valsa Williams. Prime Minister Narendra Modi and U.S. Secretary of State Marco Rubio today discussed sustained progress in the India-U.S. Comprehensive Global Strategic Partnership and issues related to regional and

0: over Saudi Arabia's Munteer Abdullah Ejandu in the semi-final. And with that, we end this news bulletin.
1: ജില്ലാ വൃത്താന്തം ഇന്ന് ആലപ്പുഴ ജില്ല.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
1: ആലപ്പുഴ ജില്ലാ കോടതി പാലത്തിന്റെ പുനർനിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ യാത്രക്കാർ ദുരിതത്തിലാണ്. പാലത്തിന്റെ തെക്കേക്കരയിലും വടക്കേക്കരയിലും വഴിതിരിച്ചുവിട്ട റോഡുകൾ കല്ലും ചെളിയും നിറഞ്ഞ് ദുരിത കുഴികളായി മാറി. തിരഞ്ഞെടുപ്പിന് ശേഷം ഉദ്യോഗസ്ഥരും കരാർ കമ്പനിയും കാര്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ല. ആലപ്പുഴ എസ് ടി വി സ്കൂൾ മുതൽ നഗരസഭയുടെ ലൈബ്രറി വരെയുള്ള ഭാഗത്തെ റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യ സംഭവമായി മാറി. പാലത്തിന്റെ തെക്കേക്കരയിലെ റോഡ് അടുത്തിടെയാണ് തുറന്നത്. ഈ റോഡ് ഇപ്പോൾ തോട് പോലെ കിടക്കുകയാണ്. ഇതിനിടയിൽ ഈ റോഡിലൂടെ കുടിവെള്ള വിതരണത്തിലുള്ള പൈപ്പ് ലൈൻ വലിച്ചത് ദുരിതം ഇരട്ടിയാക്കി. കുട്ടനാട്ടിലെ എടത്വയിൽ തോട്ടിൽ മുങ്ങിത്താഴ്ന്ന പ്ലസ് വൺ വിദ്യാർത്ഥിയെ സാഹസികമായി സുഹൃത്തുക്കൾ രക്ഷിച്ചു. പച്ച ചെക്കിടിക്കാട് ലൂർദ് മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയെയാണ് കൂട്ടുകാരായ ഷാരോണും മൈക്കിളും ചേർന്ന് രക്ഷിച്ചത്. കഴിഞ്ഞ ദിവസം കൂട്ടുകാരുമൊത്ത് പന്ത് കളിച്ച ശേഷം സമീപത്തെ തോട്ടിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. ആലപ്പുഴ ജില്ലയിലെ പോലീസ് ഓഫീസർമാർക്കായി ജില്ലാ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. ജില്ലാ റൈഫിൾ ക്ലബിൽ നടന്ന മത്സരത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി എൻ മോഹനേന്ദ്രൻ നിർവഹിച്ചു. 2018 പ്രളയത്തെ തുടർന്ന് മടവീഴ്ചയുണ്ടായ കുട്ടനാട്ടിലെ കനകാശ്ശേരി പാടശേഖരം കൃഷിയോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് കർഷകരും നാട്ടുകാരും. പ്രളയത്തിന് ശേഷം നാളിതുവരെയായി കർഷകർക്ക് പാടശേഖരത്ത് കൃഷി ഇറക്കാനോ വിളവെടുപ്പ് നടത്താനോ കഴിഞ്ഞിട്ടില്ല. ശക്തമായ പുറംബണ്ട് ഇല്ലാത്തതിനാൽ ചെറിയ വെള്ളപ്പൊക്കത്തിന് പോലും മടവീഴ്ചയുണ്ടാകും. ഇതിന് പരിഹാരം തേടി പലതവണ നിവേദനം നൽകിയിട്ടും ആരും സഹായിച്ചില്ല. കൃഷി മുടങ്ങിയതിനാൽ കർഷകരും ദുരിതത്തിലാണ്. നവഭാരത ശില്പിയായിരുന്നു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെന്ന് ഡി സി സി പ്രസിഡന്റ് ബി ബാബു പ്രസാദ് പറഞ്ഞു. രാജീവ് ഗാന്ധിയുടെ 35th രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ഡി സി സി സംഘടിപ്പിച്ച രാജീവ് ഗാന്ധി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴയിൽ സഹകരണ വകുപ്പിന് കീഴിലുള്ള കൺസ്യൂമർ ഫെഡിന്റെ സ്റ്റുഡന്റ് മാർക്കറ്റ് ആലപ്പുഴ മുല്ലക്കൽ ക്ഷേത്രത്തിന് സമീപം പ്രവർത്തനം തുടങ്ങി. 10 മുതൽ 40% വരെ വിലക്കുറവിൽ പഠനോപകരണങ്ങൾ ലഭിക്കും. ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് നിർവഹിച്ചു. കൺസ്യൂമർ ഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓമനക്കുട്ടൻ ആദ്യ വിൽപ്പന നടത്തി. റീജിയണൽ മാനേജർ കുരുവള സി മാത്യു, കൗൺസിലർ സതി ദേവി എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴയിലെ നൂറിനാട് പ്രദേശത്തെ കാട്ടുപന്നിയുടെ ആക്രമണം തുടരുന്നു. കഴിഞ്ഞ ദിവസവും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു. എരിമക്കുഴി അരുണാലയത്തിൽ സദാശിവനെയാണ് കാട്ടുപന്നി കുത്തിയത്. പകൽ സമയത്തെ വാഴയ്ക്കും ചെമ്പിനും തടമെടുത്ത് വളം ചെയ്യുമ്പോഴായിരുന്നു സംഭവം. 6 ദിവസം മുമ്പ് കർഷകനായ നൂറിനാട് സ്വദേശി ശിവശങ്കരൻ പിള്ളയെയും കാട്ടുപന്നി ആക്രമിച്ചിരുന്നു. ആലപ്പുഴയിലെ ദേവികുളങ്ങര പ്രദേശത്തെ തീരപ്രദേശത്തുള്ള ഡ്രഡ്ജിംഗ് ഒരറിയിപ്പുണ്ടാവുന്നവരെ നിർത്തിവെക്കാൻ ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നിർദ്ദേശം ലംഘിച്ച് ഡ്രഡ്ജിംഗ് നടത്തിയതോടെ മന്ത്രി എം ലിജു ജലവിഭവ വകുപ്പ് മന്ത്രിയോട് ഇടപെടാൻ ആവശ്യപ്പെടുകയായിരുന്നു. ദേശീയപാത നിർമ്മാണത്തിനായാണ് കായലിൽ നിന്നും മണൽ ഡ്രഡ്ജ് ചെയ്യുന്നത്. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യാഴാഴ്ച സ്ഥലം സന്ദർശിച്ചിരുന്നു. ഡ്രഡ്ജിംഗ് മൂലം നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്ന് പരാതിയും ലഭിച്ചു. കായലിൽ നിന്നുള്ള മണ്ണെടുപ്പ് മത്സ്യത്തൊഴിലാളികൾക്കും ദുരിതമായി മാറിയിട്ടുണ്ട്. വായനയുടെ പ്രസക്തി കുറഞ്ഞെന്ന് പറയുന്നത് വായിക്കാത്തവരാണെന്ന് മുൻമന്ത്രിയും MLA ജി സുധാകരൻ പറഞ്ഞു. മാതൃഭൂമി ആലപ്പുഴ യൂണിറ്റ് മുൻ ബ്യൂറോ ചീഫ് ജോയ് വർഗീസിന്റെ സ്മരണാർത്ഥമുള്ള പുരസ്കാരം മാതൃഭൂമി കോഴിക്കോട് യൂണിറ്റിലെ സീനിയർ സബ് എഡിറ്റർ രജി ആർ നായർക്ക് സമ്മാനിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു. സമയം.

6 മണി കഴിഞ്ഞു. 15 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: കേരളത്തിൽ ഇന്ത്യൻ കോഫി ഹൗസ് ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? ചോദ്യം ആവർത്തിക്കാം: കേരളത്തിൽ ഇന്ത്യൻ കോഫി ഹൗസ് ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? ഇതിൻ്റെ ഉത്തരം തൃശൂർ. 1958 മാർച്ച് 8 കേരളത്തിൽ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് തൃശൂരിൽ തുറന്നത്. ഇന്ത്യ കോഫി ബോർഡ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇന്ത്യൻ കോഫി ഹൗസുകൾ നടത്തുന്നത്. ഇനി ചിന്താ വിഷയം. ഒരാശയത്തിൽ ഉറച്ചു നിൽക്കുക. ആ ഒരൊറ്റ ആശയം നിങ്ങളുടെ ജീവിതമാക്കി മാറ്റുക. അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിൽ ജീവിക്കുക. നിങ്ങളുടെ മസ്തിഷ്കം, പേശികൾ, ഞരമ്പുകൾ എന്നിവയെല്ലാം ആ ആശയത്തിൽ നിറയ്ക്കുക. ഇതാണ് വിജയത്തിലേക്കുള്ള വഴി. സ്വാമി വിവേകാനന്ദൻ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം ആവർത്തിക്കാൻ, ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: കേരളത്തിൽ ഇന്ത്യൻ കോഫി ഹൗസ് ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? ഇതിൻ്റെ ഉത്തരം തൃശൂർ. 1958 മാർച്ച് 8 കേരളത്തിൽ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് തൃശൂരിൽ തുറന്നത്. ഇന്ത്യ കോഫി ബോർഡ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇന്ത്യൻ കോഫി ഹൗസുകൾ നടത്തുന്നത്. ഇനി ചിന്താ വിഷയം. ഒരാശയത്തിൽ ഉറച്ചു നിൽക്കുക. ആ ഒരൊറ്റ ആശയം നിങ്ങളുടെ ജീവിതമാക്കി മാറ്റുക. അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിൽ ജീവിക്കുക. നിങ്ങളുടെ മസ്തിഷ്കം, പേശികൾ, ഞരമ്പുകൾ എന്നിവയെല്ലാം ആ ആശയത്തിൽ നിറയ്ക്കുക. ഇതാണ് വിജയത്തിലേക്കുള്ള വഴി. സ്വാമി വിവേകാനന്ദൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം.

പാട്ടുകളുടെ ഓർമ്മയിൽ എൻ്റെ മനസ്സിൽ ആദ്യമായി ഒരു ശബ്ദത്തോട് പ്രണയം തോന്നുക, വല്ലാതെ നമ്മളെ പിടിച്ചടുപ്പിക്കുക എന്നൊക്കെ തോന്നിയ ആ ഒരു മാന്ത്രികത തോന്നിയത് ഒരു പുരുഷ ശബ്ദമല്ല, അതൊരു സ്ത്രീ ശബ്ദമായിരുന്നു. എസ് ജാനകി എന്ന അഭൗമ ഗായിക എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എഥീറിയൽ സിംഗർ. ഈ സ്റ്റുഡിയോയ്ക്ക് അകത്ത് വെച്ചാണ് എൻ്റെ അച്ഛനും അമ്മയും പരസ്പരം കാണുന്നതും അവരിഷ്ടപ്പെടുന്നതും. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദിസ് വാസ് ദി പ്ലേസ് വെയർ നേച്ചർ കോൺസ്പയർഡ് മൈ കൺസെപ്ഷൻ. എൻ്റെ ജനനത്തെ ഈ പ്രപഞ്ചം രൂപീകരിച്ചത് ഈ മുറികൾക്കുള്ളിൽ വെച്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം.

45 വർഷത്തെ ഭൂമിയിലെ വാസത്തിനിടയിൽ കഥകളുടെ മായാപ്രപഞ്ചം തീർത്ത് മടങ്ങിപ്പോയ താരകം, പി പത്മരാജന്റെ പുത്രനും എഴുത്തുകാരനുമായ പി അനന്തപത്മനാഭനാണ് ഇക്കുറി ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത്. മറക്കാതെ കേൾക്കുക ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: लखनऊ नगरे स्पर्धा भविष्यति। स्पर्धेयं सार्धसप्तवादने समारप्स्यते इति वार्ताः।
1: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000+ യുവാക്കൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറിക്കൊണ്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഇന്ന് റോസ്ഗർ മേള നടന്നത്. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗർ മേള എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 130 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പാലക്കാട് നടന്ന റോസ്ഗർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. ചടങ്ങിൽ 137 പേർക്കുള്ള നിയമന ഉത്തരവ് കൈമാറി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന 3-ാമത്തെ വില വർധനവാണിത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112.65 രൂപയും ഡീസലിന് 101.56 രൂപയുമായി ഉയർന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനിടയിലാണ് ഈ വർധനവ്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അതേസമയം ഹോർമൂസ് കടലെടുക്ക് തടസ്സപ്പെട്ടതിന്റെ ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക പ്രധാന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. June 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി വേരോടെ പിഴുതെറിയുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 484 പോലീസ് സ്റ്റേഷനുകളും ജനസൌഹൃദ സേവന കേന്ദ്രങ്ങളാക്കി മാറ്റുകയും സ്റ്റേഷനിൽ എത്തുന്നവരെ മാന്യമായി സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി.
4: എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ആരും ചെന്ന് കടന്നാലും അവർക്ക് ആദ്യം നമസ്കാരം പറയും, അവരെ സ്വീകരിച്ച് ഇരുത്തി അവരുടെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനമായിരിക്കും ആരംഭിക്കും. ചുരുക്കത്തിൽ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും ഒരു പുതിയ മുഖം ഉണ്ടാകും. അതുപോലെ തന്നെ കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള

0: ലക്ഷ്യത്തോടെ കേരള പോലീസ് പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട് പദ്ധതി വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് തേടുകയാണ്. June 1 സ്കൂളിൽ തുറക്കുന്ന ദിവസം മുതൽ ഇത് ആരംഭിക്കും.
1: സൈബർ കുറ്റകൃത്യങ്ങൾ, ലോൺ ആപ്പ് തട്ടിപ്പുകൾ, സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തി അധിക്ഷേപം, മതപരമായ ഭിന്നത പടർത്തൽ, ക്രിപ്റ്റോ തട്ടിപ്പുകൾ എന്നിവ കർശനമായി നേരിടും. റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനായി പുതിയ മൊബൈൽ ആപ്പുകളും IT സംവിധാനങ്ങളും നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളുടെ വിതരണം നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ സാധിക്കുമോ എന്ന കാര്യം പരിശോധിക്കുമെന്നും മലപ്പുറം ജില്ലയിലടക്കമുള്ള +1 സീറ്റിന്റെ കുറവ് പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. SSLC പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: പവർ കട്ടില്ല, ചിലപ്പോൾ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട്. നമ്മളുടെ ചില ലൈനുകളിൽ ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ റിപ്പയർ വർക്ക് നടക്കുകയാണ്. ആ റിപ്പയർ വർക്കിന്റെ ഭാഗമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിരുന്നു. ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗത്തിന്റെ സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിതോപയോഗവും മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പുതിയ ബാഗ്, കുട, ചെരുപ്പ്, യൂണിഫോം എന്നിവ ഉപയോഗിക്കുന്നത് അഭിമാനമെന്ന ധാരണ മാറ്റി പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റുള്ളവരെ ഈ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രതിഷ്ഠാദിന പൂജകൾക്ക് ശബരിമല നട ഈ മാസം 25 തുറക്കും. 26 പ്രതിഷ്ഠാദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ.
5: ശബരിമലയിൽ പ്രതിഷ്ഠാദിന പൂജകൾക്കായി നട ഈ മാസം 25 വൈകിട്ട് 5 തുറക്കും. പ്രതിഷ്ഠാദിനമായ 26 രാവിലെ 5 മുതൽ നട അടയ്ക്കുന്ന രാത്രി 10 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെ എല്ലാ പൂജകളും നടക്കും. ഇതിനായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. സന്നിധാനത്ത് മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൌകര്യവും തീർത്ഥാടകർക്ക് ഉപയോഗപ്പെടുത്താം.
1: സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് സംസ്ഥാനത്തെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിലും തിങ്കളാഴ്ച 9 ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരും. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് അവശ്യവസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഉറപ്പാക്കും. സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ മാസം 26 വരെയാണ് കിറ്റ് ലഭ്യമാവുക. 1,101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ 850 രൂപയ്ക്കാണ് പ്രത്യേക കിറ്റായി നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19th റോസ്കർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂൾ

0: സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി ഇപ്പോൾ.
2: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപ്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. പ്ലാസ്റ്റിക് വസ്തുക്കളും മറ്റും കൂട്ടിയിട്ട് മാലിന്യക്കുന്നായി മാറിയ ഒരിടം മനോഹരമായ പാർക്കായി മാറ്റുന്ന തിരക്കിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. കോർപ്പറേഷൻ ഓഫീസിന് പിന്നിൽ മാലിന്യം കൂട്ടിയിട്ടിരുന്ന സ്ഥലത്താണ് വേസ്റ്റ് വണ്ടർ പാർക്ക് ഒരുങ്ങുന്നത്. മണ്ണും മറ്റു മാലിന്യങ്ങളുമൊക്കെ നീക്കി കൂമ്പാരത്തിലെ വസ്തുക്കൾ തന്നെ ഉപയോഗിച്ചാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് മാത്രം പാർക്കിന് രൂപം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉപയോഗശൂന്യമായ ഉന്തുവണ്ടി, കുട്ടികൾ ഉപയോഗിച്ചു പോയ റോബോട്ട്, പലതരം ആക്രി സാധനങ്ങൾ, കുപ്പികൾ, ബൈക്ക്, തുരുമ്പെടുത്ത ഫ്രിഡ്ജ്, പഴയ ബൾബ്, കമാനങ്ങൾ എന്നിവയൊക്കെയാണ് പെയിന്റ് അടിച്ചു മനോഹരമാക്കി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങളിൽ നിന്ന് ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ തരംതിരിച്ചെടുക്കുകയായിരുന്നു. മാലിന്യമുക്ത നഗരം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ നിർദ്ദേശമുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നടപടി. കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാന്റെ നേതൃത്വത്തിലാണ് പാർക്കിന്റെ പണി നടക്കുന്നത്.
3: ഈ ഒരു പദ്ധതി ചെയ്തേക്കുന്നതിന് സ്വച്ഛസർവേക്ഷൻ 2026 ഭാഗമായിട്ടാണ്. കുറച്ചുകൂടെ പണി നമുക്ക് ബാക്കിയുണ്ട്, കുറച്ച് ഫിനിഷിംഗ് വർക്കുകളോട് ബാക്കിയുണ്ട്. ഇപ്പൊ ഇത്രയും പണികൾ നടന്നതിന് ഏകദേശം 2 സമയം എടുത്തിട്ടാണ്. നമ്മളിതിന്റെ പ്ലാനിംഗ് ഒരു 2 മുമ്പ് തന്നെ തുടങ്ങിയെങ്കിലും ഈ ഏരിയ ക്ലീൻ ചെയ്യുകയും അവിടെ നിന്നുള്ള സാധനങ്ങൾ റിട്രീവ് ചെയ്തെടുക്കുന്നതും അതിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയിട്ട് 2 ആയിട്ടുണ്ട്.
2: റോഡരികിൽ ആളുകൾ ഉപേക്ഷിച്ചു പോയ മദ്യക്കുപ്പികൾ കഴുകി വൃത്തിയാക്കി അലങ്കാര വസ്തുക്കളാക്കി മാറ്റി. സ്ലാബുകൾ ഇരിപ്പിടങ്ങളായി. ബോട്ടിലുകളും ടിന്നുകളുമൊക്കെ ചെടിച്ചട്ടികളായും മാറ്റി. സ്ഥലമുണ്ടെങ്കിൽ കുട്ടികൾക്കായി ഊഞ്ഞാലും ഓപ്പൺ ജിമ്മും ഒരുക്കും. ആളുകൾക്ക് നിശ്ചിത സമയം വരെ വന്നിരിക്കാൻ സാധിക്കുന്ന രീതിയിൽ മാറ്റം വരുത്താനും ആലോചനയുണ്ട്. പാർക്കിൽ തണലിനായി മരം വയ്ക്കുന്ന കാര്യവും ആലോചനയിലാണ്. ഇരിക്കാനായി പുൽത്തകിടിയും ഒരുക്കും. എല്ലാ വസ്തുക്കളും പുനരുപയോഗ സാധ്യതയുള്ളതാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് വേസ്റ്റ് വണ്ടർ പാർക്ക്. പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥയിൽ മൃഗങ്ങൾ സ്വതന്ത്രമായി വിഹരിക്കുന്ന കേരളത്തിലെ ഒരു പാർക്കിനെ കുറിച്ചാണ് നല്ല വാർത്തയിലിനി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയും ഏഷ്യയിലെ ഏറ്റവും വലിയ മൃഗശാലകളിലുമൊന്നായ തൃശൂർ സുവോളജിക്കൽ പാർക്ക് തൃശൂർ പുത്തൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. 23 ആവാസ വ്യവസ്ഥകളിലായി 350 ജീവികളാണ് നിലവിൽ പുത്തൂരിലുള്ളത്. മനോഹരമായ പ്രകൃതി ഭംഗിയിൽ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ സ്വൈര്യവിഹാരം നടത്തുന്ന വന്യമൃഗങ്ങളുടെ കാഴ്ച മനസ്സിന് കുളിർമയേകുമെന്നതിൽ സംശയമില്ല. ഗ്ലാസ് മറയ്ക്കപ്പുറം വെള്ളത്തിൽ നീന്തിത്തുടിക്കുന്ന പുലിയും കൂടിന്റെ അഴികളില്ലാതെ തുറന്ന പ്രദേശത്ത് രാജകീയമായി വിലസുന്ന കടുവയുമെല്ലാം പാർക്കിലെത്തുന്നവർക്ക് ദൃശ്യവിസ്മയമൊരുക്കുന്നു. ജയിലഴിക്കുള്ളിലെ ജീവിതം അവസാനിപ്പിച്ചാണ് പല മൃഗങ്ങളും പുത്തൂരിലെ തുറന്നയിടത്ത് എത്തിയിരിക്കുന്നത്. മൃഗങ്ങൾ പുതിയ ഇടത്തോട് ഇണങ്ങി വരുന്നു. പാർക്ക് ഇനിയുമേറെ വിപുലീകരിക്കാനുണ്ടെങ്കിലും 30 കാത്തിരിപ്പ് അവസാനിപ്പിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയതിലൂടെ സഞ്ചാരികളും നാട്ടുകാരും ഏറെ സന്തോഷത്തിലാണ്. നാട്ടുമാങ്ങകളുടെ രുചിയും പാരമ്പര്യവും വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കുകയാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം വലമ്പിള്ളിമംഗലത്തെ മൂർത്തിയെടുത്ത മനയിൽ ശങ്കരൻ നമ്പൂതിരി. 741 വ്യത്യസ്ത മാവിനങ്ങളാണ് ഇപ്പോൾ ശങ്കരൻ നമ്പൂതിരിയുടെ ശേഖരത്തിലുള്ളത്. 1976 മുതൽ ആരംഭിച്ച തന്റെ പ്രകൃതി സൌഹൃദ കൃഷിയിലൂടെ നാശത്തിന്റെ വക്കിലെത്തിയിരുന്ന 100 മാവിനങ്ങളെയാണ് ശങ്കരൻ നമ്പൂതിരി സംരക്ഷിച്ച് വളർത്തിയെടുത്തത്. അമേരിക്ക, പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ, തായ്ലൻഡ്, മലേഷ്യ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാവിനങ്ങൾ മുതൽ കേരളത്തിന്റെ തനത് നാട്ടുമാങ്ങകൾ വരെ ഈ ശേഖരത്തിലുണ്ട്. ഇന്ത്യയിലെ ഭൂപ്രദേശ സൂചിക പദവി ലഭിച്ച 22 മാങ്ങകളിൽ 17 ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. മാവിനങ്ങളുടെ

0: ഒരു വലിയ ജീൻ ബാങ്ക് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശങ്കരൻ നമ്പൂതിരി മാമ്പഴ രുചികൾ തേടിയുള്ള യാത്ര തുടരുന്നത്.
1: കുറച്ച് റബ്ബർ വെച്ചിട്ടുണ്ട്. പിന്നുള്ളത് തെങ്ങ്, കഴുങ്ക്, ജാതി, കുരുമുളക്, പിന്നുള്ള അനവധി തരം പഴവർഗ്ഗങ്ങൾ, ഔഷധസസ്യങ്ങൾ, അങ്ങേറ്റത്തെ വൈവിധ്യമാണ്. ആദ്യം പറഞ്ഞ നാലഞ്ചത് കൊണ്ട് എൻ്റെ കാർഷിക കുടുംബം എനിക്ക് മിതമായ ഒരു വരുമാനം കിട്ടും. ഞാൻ അതിൽ സംതൃപ്തനാണ്. പൂർണ്ണമായിട്ടും ജൈവ കൃഷിയാണ്. അപ്പോൾ വളം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു. ഒരു സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യം ഒരു ചെടിക്ക് എത്രത്തോളം ഉണ്ടോ അതിനടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിളകളിൽ വൈവിധ്യം കുറഞ്ഞത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം വേണ്ടത് തെങ്ങിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കഴുങ്ങിനാണ്. പിന്നെ ജാതി. ജാതിയൊക്കെ ആകുമ്പോഴേക്കും ഒരു 60-70% സൂര്യപ്രകാശം വേണ്ടു. അപ്പോൾ ഇതിൽ തന്നെ മാംഗോസ്റ്റ് ഉണ്ട്, കാപ്പി ഉണ്ട്, ഏല ഉണ്ട്, മിക്ക ഫ്രൂട്ട്സുകളും ഉണ്ട്. അങ്ങനെ മാക്സിമം വൈവിധ്യം കുറഞ്ഞിരിക്കുകയാണ്. കുറച്ച് കാലങ്ങളായിട്ട് മാവുകൾ കുറെ കളക്ട് ചെയ്തിട്ടുണ്ട്. കാരണം മാവ് ഇങ്ങനെ അന്യം നിന്ന് പോവുകയാണ്. അതിൻ്റെ പല നാടൻ വെറൈറ്റികളും മിക്ക രാജ്യങ്ങളിലും കളക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കേരളത്തിൻ്റെ തനത് മാവുകളായിട്ടുള്ളൊരു 450 വെറൈറ്റി, ഇതിൻ്റെയൊക്കെ ഒരു ജീൻ ബാങ്ക് ഉണ്ടാക്കുകയാണ്. കാരണം ഇതൊക്കെ അന്യം നിന്ന് പോവുകയാണ്. 10-50 വെറൈറ്റി പ്ലാവുകളുണ്ട്, പിന്നെ അനവധി തരം പഴവർഗ്ഗങ്ങളുണ്ട്.
0: മാമ്പഴ മഹാത്മ്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ശങ്കരൻ നമ്പൂതിരിയുടെ കൃഷിയും കൃഷിയിടവും. മാവുകൾക്ക് പുറമെ അടയ്ക്ക, ജാതിക്ക, മറ്റു ഫലവൃക്ഷങ്ങൾ എന്നിവയും ഇദ്ദേഹം ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നു. താൻ ആർജിച്ചെടുത്ത കാർഷിക അറിവുകൾ ലോകമെമ്പാടുമുള്ള സന്ദർശകർക്കായി പകർന്നു നൽകാൻ ഒരു പ്രത്യേക ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് കൂടി അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സസ്യശാസ്ത്രജ്ഞരും ഗവേഷണ വിദ്യാർത്ഥികളും സ്നേഹപൂർവ്വം സമീപിക്കുന്ന ഒരു മാതൃകാ ജൈവഭൂമി കൂടിയാണ് ഇത്. രാസവളങ്ങൾ പൂർണ്ണമായും അകറ്റി നിർത്തി സൂര്യപ്രകാശത്തെയും കൃഷിയിടത്തിൽ നിന്നുള്ള ജൈവാവശിഷ്ടങ്ങളെയും കാലികളെയും വീട്ടുകുളത്തെയും വീട്ടുകാരുടെ അധ്വാനത്തെയും ആശ്രയിച്ചു മാത്രം പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന വിളകളാണ് ഈ വീടിന് ചുറ്റുമുള്ള 4 ഏക്കർ കൃഷിയിടത്തിലുള്ളത്. പ്രകൃതിയെ മറക്കുന്ന ആധുനിക ലോകത്ത് വരും തലമുറയ്ക്കായി വൈവിധ്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ശങ്കരൻ നമ്പൂതിരിയുടെ ഈ ജീവിതയാത്ര ഏവർക്കും വലിയ പ്രചോദനമാണ്. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാനം. ഇക്കാര്യത്തിൽ ജപ്പാനെയാകും മാതൃകയാക്കുക. 2 മാസത്തിനകം പഠന റിപ്പോർട്ട് തയ്യാറാകും. മുതിർന്നവരെ എത്രത്തോളം ചേർത്ത് നിർത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സമൂഹം പരിഷ്കൃതമാകുന്നതെന്നും ഇത് രാജ്യത്തിന് തന്നെ മാതൃക സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. വയോജനങ്ങളെ പരിപാലിക്കാൻ ലോകത്തെന്നുള്ള സംവിധാനങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നാണ് ജപ്പാനിലേത്. വീട്ടിൽ നിന്ന് അരമണിക്കൂർ കൊണ്ടെത്താവുന്ന പരിധിയിൽ പ്രാദേശിക പരിചരണ കേന്ദ്രങ്ങളും ഡേ കെയർ സെന്ററുകളും ഉണ്ടാകും. നിർമ്മിത ബുദ്ധിയും റോബോട്ടിക് സാങ്കേതികവിദ്യയും പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. ഈ മാതൃകകളൊക്കെ ഉൾക്കൊണ്ട് കേരളത്തിൽ വയോജന പരിരക്ഷ സാധ്യമാക്കിയാൽ സാമൂഹിക സാഹചര്യത്തിൽ തന്നെ ഏറെ മാറ്റമുണ്ടാകും. വിനോദസഞ്ചാരികൾക്ക് ഇനി തുറന്ന ബസ്സിൽ കോഴിക്കോടിന്റെ കാഴ്ചകൾ കാണാം. കോഴിക്കോട് നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ KSRTC ഓപ്പൺ ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളായ മാനാഞ്ചിറ, കോഴിക്കോട് ബീച്ച്, സരോവരം ബയോപാർക്ക് എന്നിവയിലൂടെയാണ് ഈ യാത്ര കടന്നുപോകുന്നത്. തിരുവനന്തപുരം നഗരത്തിലാണ് ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആദ്യം ആരംഭിച്ചത്. KSRTC ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഈ സിറ്റി റൈഡ് ബസ്സിൽ മുകളിൽ 36 പേർക്കും താഴെ 28 പേർക്കും സഞ്ചരിക്കാം. മുൻകൂട്ടി ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമാണ് യാത്ര സാധ്യമാകുക. തുറന്ന അപ്പർ ഡെക്ക് യാത്രയ്ക്ക് 200 രൂപയും താഴത്തെ ഡെക്കിൽ 100 രൂപയുമാണ് നിരക്ക്. 28 കിലോമീറ്റർ സഞ്ചരിച്ച് നഗരത്തിന്റെ സൌന്ദര്യം ആസ്വദിക്കാനുള്ള സൌകര്യമാണ് ലഭ്യമാകുന്നത്. സ്ത്രീകൾക്ക് ജൂൺ 15 മുതൽ KSRTC ബസ്സിൽ സൌജന്യമായി യാത്രാ സൌകര്യമുണ്ടാകുമെന്ന് സംസ്ഥാന സർക്കാർ. ഇക്കാര്യം തത്വത്തിൽ അംഗീകരിച്ചുള്ള ഫയലാണ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം ശ്രീ വി ഡി സതീശൻ ആദ്യം ഒപ്പിട്ടത്. സൌജന്യ യാത്രയുടെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഇന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക്.

0: ആകാശവാണി ഇപ്പോൾ
1: വയനും വേടും
0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ. ചുറ്റും ഇരുട്ടാണെങ്കിൽ വിഷമിക്കേണ്ട, നമ്മുടെ ഉള്ളിലെ വിളക്ക് തെളിയിക്കാനുള്ള അവസരമാണിത്. നാം തന്നെയാണ് നമുക്ക് വെളിച്ചം. ഈ ഒരു ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതാണ്: ഇഞ്ചിയിലെ മൃദുചീയൽ രോഗം തടയുന്നതിനും ചെടി വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്ന ബയോ ക്യാപ്സ്യൂൾ ഏത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. കൃഷിയുമായി ബന്ധപ്പെട്ട് നാം ധാരാളം പഴഞ്ചൊല്ലുകൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പഴഞ്ചൊല്ല് ഇന്ന് പരിചയപ്പെടാം. വിത്ത് നന്നായാൽ വിളവ് നന്നായി. ഏത് വിളയുടെ കാര്യത്തിലായാലും വിത്ത് നല്ലതല്ല എങ്കിൽ എത്ര തന്നെ ശാസ്ത്രീയ പരിചരണം നൽകിയാലും പ്രതീക്ഷയ്ക്കൊത്ത വിളവ് ലഭിക്കുകയില്ല. വിത്ത് നല്ലതാണ് എങ്കിൽ കൃഷി പകുതി ജയിച്ചു. ഇനം പാതി പരിപാലനം പാതി എന്ന പഴഞ്ചൊല്ലും ഇതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വിത്ത് കൂടുതൽ ഉണങ്ങാൻ പാടില്ല. വിത്തിന്റെ മൂപ്പ് കൂടുകയും കുറയുകയും അരുത്. അതായത് വിത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ജീവന്റെ തുടിപ്പ് അതിൽ കുടികൊള്ളുന്നു എന്ന ബോധം നിശ്ചയമായും ഉണ്ടായിരിക്കണം. നല്ല വിളവ് ലഭിക്കണമെങ്കിൽ നല്ല വിത്ത് നല്ല ഭൂമിയിൽ തന്നെ വിതയ്ക്കണം. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം. ഡോക്ടർ ആർ വേണുഗോപാലുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
2: ഡോക്ടർ വേണുഗോപാൽ, പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. നമ്മൾ മൃഗസംരക്ഷണ മേഖലയിൽ നമ്മളൊരു സംരംഭകത്വ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചാൽ ഇതിനെക്കുറിച്ച് സാറിന് പറയാൻ എന്തോ, എൻ്റെ സ്കോപ്പ് എത്രയുണ്ട്?
3: അനന്തമായ സാധ്യതകൾ ഈ മേഖലയിലുണ്ട്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ പാലായാലും മുട്ടയായാലും മാംസമായാലും ഇതെല്ലാം തന്നെ കേരളത്തിൽ വളരെയധികം ഡിമാൻഡുള്ള പ്രോഡക്റ്റുകളാണ്. അപ്പോൾ പാലിൻ്റെ ഉൽപ്പാദനം, മുട്ട ഉൽപ്പാദനം, മാംസോൽപാദനം, ഇതുമായി ബന്ധപ്പെട്ട വ്യവസായ സംവിധാനങ്ങൾ, അതായത് പാല് മുട്ട മാംസം ഇത് ഉൽപ്പാദിപ്പിക്കുക, അത് സംസ്കരിക്കുക, അത് വിപണനം ചെയ്യുക, ബ്രാൻഡ് ചെയ്യുക, അതല്ലെങ്കിൽ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുക, ഇതെല്ലാം തന്നെ സംരംഭക സാധ്യതകളാണ്. ഇതിലെല്ലാം തന്നെ ചെറിയ ചെറിയ യൂണിറ്റുകൾക്ക് കടന്നു വരാനുള്ള നിരവധി സാധ്യതകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ പശു വളർത്തുന്നു, അപ്പം ആ ഒരു കർഷകന് പാൽ ഉൽപ്പാദിപ്പിക്കുന്നു, അതൊരു സംരംഭമാണ്. ഇനി മറ്റൊരാൾ ഈ ദേഹത്തിൽ നിന്നും പാലെടുത്ത് ആ പാലിൽ നിന്നും പനീറുണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്നു, അതൊരു സംരംഭമാണ്. ഈ കർഷകന് ആവശ്യമായിട്ടുള്ള തീറ്റപ്പുല്ലിന് പകരം സൈലേജ് ഉപയോഗിക്കുന്നെങ്കിൽ ആ സൈലേജ് വേറൊരു കർഷകന് ഉൽപ്പാദിപ്പിക്കാം. അപ്പം പല രീതിയിൽ ഇതിനകത്ത് അനുബന്ധമായിട്ടുള്ള വ്യവസായങ്ങൾ, ചെറിയ ചെറുകിട യൂണിറ്റുകൾക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്.
2: നമ്മൾ ഈ ഒരാളുണ്ടെങ്കിൽ എൻ്റെ കൂടെ തന്നെ
3: കൂടെ ചേർന്ന് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ മാത്രമല്ല, ഈ പാലിൽ നിന്നും ബൈ പ്രോഡക്റ്റിലേക്ക് പോകുന്നു, അത് ബ്രാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പാല് സംസ്കരിക്കുന്നു, മുട്ട ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇറച്ചി കോഴികളെ വളർത്തുന്ന ഒരു കർഷകൻ ഉണ്ടാവാം. ആ ഇറച്ചി കോഴികളെ എടുത്ത് സംസ്കരിച്ച് വിപണനം ചെയ്യുന്ന, സെയിൽ ചെയ്യുന്ന അത്തരത്തിലുള്ള യൂണിറ്റുകളുണ്ടാവാം, പൗൾട്രി പ്രോസസ്സിംഗ് യൂണിറ്റുകളുണ്ടാവാം. ഇതെല്ലാം തന്നെ സംരംഭങ്ങളാണ്. അങ്ങനെ ഉള്ള സംരംഭങ്ങൾ കേരളത്തിൽ പല പ്രദേശത്തും പല സാധ്യതകളായിരിക്കും. അതിനുള്ള പരിമിതികളും സാധ്യതകളും കണ്ടെത്തി അതിലൂടെ കടന്നു വരിക എന്നുള്ളതാണ്. തീർച്ചയായും മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക, എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണമെന്നുള്ളത് നോക്കുക, അതിനുള്ള ലൈസൻസുകളും ബാക്കിയെല്ലാം കൈക്കലാക്കിക്കൊണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വരിക, അതാണ് നമുക്ക് നിർദ്ദേശം.

0: ചെയ്യാനുള്ളത്.
1: അപ്പം സാറ് ചെറിയ തോതിൽ ഒരു യൂണിറ്റ് തുടങ്ങണമെങ്കിൽ എന്തായാലും ഒരു ബിൽഡിംഗ് വേണമായിരിക്കുമല്ലോ, പോൾട്രി ആവട്ടെ അല്ലെങ്കിൽ ഡെയറി ആവട്ടെ ഗോട്രി ആവട്ടെ. അപ്പം അതിനുവേണ്ടിയുള്ള ചട്ടങ്ങൾ എന്തൊക്കെയാണ്?
0: ഇപ്പം കേരളത്തിൽ 2024 ഫാമുകൾക്ക് വേണ്ടിയിട്ടുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ വന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ 10-ൽ കൂടുതൽ പശുക്കളെ വളർത്തുന്ന ഒരു സംരംഭമാണെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ട് മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. 10 പശുക്കളിൽ കൂടുതൽ വളർത്തുന്ന സംരംഭമാണെങ്കിൽ, ആടിൻ്റെ കാര്യത്തിലാണെങ്കിൽ 50 ആടുകളിൽ കൂടുതൽ വളർത്തുന്ന ഒരു യൂണിറ്റാണ് നമ്മൾ ആരംഭിക്കുന്നതെങ്കിൽ അവയ്ക്ക് ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിരിക്കണം. ഇപ്പോൾ കോഴി വളർത്തലാണെന്നുണ്ടെങ്കിൽ 500-ൽ കൂടുതൽ കോഴികളെ വളർത്തുന്ന ഒരു സംരംഭമാണെങ്കിൽ അവിടെ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിരിക്കണം. പന്നിയെ വളർത്തുന്ന ഒരു സംരംഭമാണെന്നുണ്ടെങ്കിൽ 5 പന്നിയിൽ കൂടുതൽ വളർത്തുകയാണെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് വേണം. അപ്പം ഈ ബിൽഡിംഗ് പെർമിറ്റ് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്,
1: പഞ്ചായത്തുകളാണ്
0: തീർച്ചയായും. അപ്പം പക്ഷേ ഈ ബിൽഡിംഗ് പെർമിറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ മതിലുമായിട്ടുള്ള, അതായത് കോമ്പൗണ്ട് വാളുമായിട്ടുള്ള മിനിമം സെറ്റ് ബാക്ക് പാലിച്ചിരിക്കണം. അപ്പം അതിൽ കേരളത്തിലെ ഫാമുകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഈ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. 750 സ്ക്വയർ മീറ്ററിനകത്ത് വിസ്തീർണമുള്ള കെട്ടിടങ്ങൾക്ക് അതിന് പ്രത്യേക ഒരു കാറ്റഗറിയാണ്. 750 മുകളിൽ വരുന്നവർക്ക് വേറൊരു കാറ്റഗറിയാണ്. അതിപ്പോൾ ഡയറി ആയാലും ബോട്ട് ഫാം ആയാലും പൗൾട്രി ഫാം ആണെങ്കിലും ഈ രണ്ട് ക്ലാസ്സിനകത്ത് വരും. ഈ 750 സ്ക്വയർ മീറ്ററിനകത്ത് വരുന്ന ഒരു ഫാമാണെങ്കിൽ കെട്ടിടത്തിന്റെ വിസ്തീർണമാണ് നമ്മൾ പറയുന്നത്. മുൻഭാഗത്ത് 3 മീറ്റർ മിനിമം സെറ്റ് ബാക്ക് വിടണം, വശങ്ങളിലും 2 മീറ്റർ വേണം, പിൻഭാഗത്തും 2 മീറ്റർ വേണം. ഇതാണ് കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫ്ലോർ സ്പേസ് എത്ര ശതമാനം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ 1 ഏക്കർ സ്ഥലം നമ്മൾ ഒരു ഫാമിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയാൽ അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിൽ ആ 1 ഏക്കറും നിറയെ കെട്ടിടം കൊണ്ട് നിറയ്ക്കാൻ പറ്റില്ല. അവിടെ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. 75% സ്ഥലം കെട്ടിടത്തിനായിട്ട്
1: 25%
0: ഫ്രീ ആയിട്ട് വിടണം. ആ ഒരു ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഘടകം ഈ ഫാമുകൾക്ക് വേണ്ടിയിട്ട് കുറെ ഇളവ് ചെയ്തതാണ്. അപ്പൊ ഈ 750 മുകളിലുള്ള കെട്ടിടമാണെങ്കിൽ, ഇപ്പോൾ കുറച്ചുകൂടെ വലിയൊരു ഫാമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന സെറ്റ് ബാക്കിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ കൂടുതൽ സെറ്റ് ബാക്ക് നമ്മൾ ഇവിടെയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ മാനദണ്ഡങ്ങൾ പാലിച്ച് കൊണ്ട് മാത്രമേ നമുക്കൊരു കെട്ടിടം നമുക്ക് നിർമ്മിക്കാൻ കഴിയും.
1: ഇപ്പം സാറ് സൂചിപ്പിച്ച മാതിരി ഈ കെട്ടിടത്തിന്റെ അകത്ത് നമ്മൾ പോൾട്രി ആവാം ഗോട്രി ആവാം
0: ഏത് തരത്തിലുള്ള, അത് കോമൺ ആയിട്ടുള്ളതാണ്. ബിൽഡിംഗ് പെർമിറ്റ് ആവശ്യമില്ലാത്ത ഒരു കാറ്റഗറി ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരാൾ 2 പശുവിനെ വളർത്തുന്നുള്ളൂ, അപ്പോൾ അയാളൊരു തൊഴുത്ത് നിർമ്മിക്കുകയാണ്. ഒരു കാരണവശാലും അടുത്ത കെട്ടിടത്തിന്റെ മതിലോ അല്ലെങ്കിൽ അതിന്റെ ചോരോ ചേർത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പാടില്ല. കോമ്പൗണ്ട് വാളിൽ നിന്നും 1.5 മീറ്റർ ഗ്യാപ്പ് അവിടെ നിർബന്ധമായിട്ട് വിട്ടിരിക്കണം. അതാണ് ഈ ലൈസൻസ് എടുക്കാത്ത സംരംഭമാണെങ്കിൽ പോലും അത്തരം ഒരു വ്യത്യാസം വളരെ ഈ ചട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
1: പിന്നെ ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന അതിൽ വല്ലതും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? അതില്ല, അത് നമ്മുടെ ആവശ്യമാതിരി ചെയ്യാം.
0: മുൻപ് ഒരുപാട് നിബന്ധനകൾ ഉണ്ടായിരുന്നു, ആ നിബന്ധനകളെല്ലാം തന്നെ ഒഴിവാക്കി. ഈ കെട്ടിട നിർമ്മാണ ബിൽഡിംഗ് പെർമിറ്റ് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ കൊടുക്കേണ്ടത് ഈ പറയുന്ന സ്ഥലത്തിന്റെ സ്കെച്ച് കൊടുക്കണം, ബിൽഡിംഗിന്റെ പ്ലാൻ കൊടുക്കേണ്ടതായിട്ട് വരും, അതോടൊപ്പം തന്നെ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് പൊസഷൻ സർട്ടിഫിക്കറ്റ്, സാധാരണ നമ്മളൊരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ ചെയ്യുന്ന പ്രമാണം, അതിന്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം കൂടെ വഴിച്ച് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബിൽഡിംഗിന് ഒരു പെർമിറ്റ് കിട്ടും. ആ പെർമിറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് കൺസ്ട്രക്ഷനിലേക്ക് പോകാൻ കഴിയുള്ളൂ.
1: അപ്പൊ ഈ പെർമിറ്റും നമ്മുടെ സാധാരണ നമ്മളൊരു വീട് നിർമ്മിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന പെർമിറ്റ് ഇതുമായിട്ട് വല്ലതും ഡിഫറൻസ് ഉണ്ടോ? ഇതിന് വല്ലതും ഇളവ് വല്ലതും ഉണ്ടോ ഇതിന് ഫാം ബിൽഡിംഗിന് വേണ്ടി?
0: അങ്ങനെ അല്ല, പ്രത്യേകിച്ച് ഇളവുകളൊന്നും തന്നെ ഇല്ല, കാരണം ഇതിനകത്ത് ഈ പറഞ്ഞ ഇളവുകൾ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുകയാണ്.
1: സർ, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്.
0: ഓക്കെ,
1: ഹലോ.
2: ഹലോ, ഇടവായന്ന് പ്രദീപ്.
1: ആഹാ, പറഞ്ഞോളൂ പ്രദീപ് ജി.
2: ഇതിനടുത്തൊരു ഇന്റഗ്രേറ്റഡ് ഫാം ആണ് തുടങ്ങിയിട്ടുണ്ട്.
0: ആയിക്കോട്ടെ.
2: അത് 2 കൊല്ലമായി. 12 പശുക്കളുണ്ട്, കുറെ കോഴിയുണ്ട്. മലിനീകരണം എന്ന് പറഞ്ഞ പരിസരവാസികൾ എതിർക്കുകയാണ്. അപ്പൊ ഇത് തുടർന്ന് പോകാൻ കഴിയും?
0: ഈ അതായത് 10 പശുവിൽ കൂടുതൽ വളർത്തുന്ന ഒരു ഡയറി ഫാം ആണെങ്കിൽ അതിന് നിർബന്ധമായിട്ടും ലൈസൻസ് എടുത്തിരിക്കണം. അത് പഞ്ചായത്താണ് ലൈസൻസ് കൊടുക്കേണ്ടത്. 10 മുതിർന്ന പശുക്കൾ, അതായത് കറവയുള്ള 10 പശുക്കളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 1.5 വയസ്സിൽ താഴെയുള്ള മൃഗങ്ങളെ മെച്ചുറായിട്ട് നമ്മൾ കൂട്ടുന്നില്ല. അപ്പം 12 പശുക്കൾ അവിടെ ഉണ്ടെങ്കിൽ ഫാമിന് നിർബന്ധമായിട്ടും ലൈസൻസ് ആവശ്യമാണ്. അപ്പം ഈ ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഈ പറയുന്ന ചട്ടങ്ങളെല്ലാം അവർ പാലിച്ചിട്ടുണ്ടാവും. ഒരു ഫാമിലുണ്ടാവുന്ന ദ്രവമാലിന്യങ്ങളും ഖരമാലിന്യങ്ങളും പരിസര മലിനീകരണം ഉണ്ടാകാതെ സംസ്കരിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ലൈസൻസ് കിട്ടും. അല്ലാതെ വരികയാകുമ്പോഴാണെങ്കിൽ പഞ്ചായത്ത് അതിനകത്ത് ഇടപെട്ട് ഇത്തരം സംവിധാനം ഏർപ്പെടുത്താനായിട്ട് അവർക്ക് നോട്ടീസ് കൊടുക്കും. ആ നോട്ടീസ് കൊടുക്കുമ്പോഴും അദ്ദേഹം അത് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പരിസരത്ത് പരാതികളും മറ്റും വരും.
1: അപ്പൊ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണും.

0: തീർച്ചയായിട്ടും കാണും.
1: പുല്ലൊക്കെ അവര് വളർത്തുന്നുണ്ട്, പാമ്പിന്റെ ശല്യമുണ്ട്.
0: മറ്റ് സ്ഥലങ്ങളെ പോലെ അല്ല, തീറ്റപ്പുല്ലിന് ഈ കളപറിക്കലും ഇടകളയിലും വളവെടിയിലും ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് പാമ്പിന്റെ ശല്യം കുറയും. അങ്ങനെ ചെയ്യാതെ കാട് കയറി കിടക്കുകയാണെങ്കിലാണ് പാമ്പിന്റെ ശല്യം വരുന്നത്. 45 ദിവസം ആകുമ്പോഴത്തേക്ക് പുല്ല് കട്ടിയുന്നു, ഈ പറഞ്ഞ രീതിയിലുള്ള കൃഷി രീതി കാര്യങ്ങൾ അവിടെ ചെയ്യുമ്പോൾ പാമ്പിന്റെ ശല്യം കുറയും.
1: കിണറ്റിലൊക്കെ വെള്ളം ആവശ്യം ആവുന്നുണ്ടെന്ന് പരാതിയുണ്ട്.
0: അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പൊതുവെ ഫാമിൽ പരിസരത്തുള്ളവർ ആവശ്യപ്പെടുന്നത് അപ്പൊ വെള്ളം എടുത്ത് പരിശോധിക്കണം. വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള സംവിധാനം സർക്കാർ സംവിധാനങ്ങളുണ്ട്, അത് പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയിലുണ്ട്, ആരോഗ്യവകുപ്പിന്റെ കീഴിൽ. അവിടെ വെള്ളം പരിശോധിച്ചാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫീക്കൽ കോളിഫോമും ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കയും, അതായത് ഈ രണ്ടിന്റെയും അനുപാതം നോക്കിയിട്ടാണ് ഈ കണ്ടാമിനേഷൻ ഏത് തരത്തിലാണ് വന്നതെന്ന് അറിയാൻ പറ്റുന്നത്. നമുക്ക് വെള്ളത്തിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ ഫാമിൽ നിന്ന് വന്ന മൃഗങ്ങളിൽ നിന്ന് മാലിന്യമാണോ അതോ തൊട്ടടുത്തുള്ള നമ്മുടെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വന്ന മാലിന്യമാണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞൊരു സംശയം ഉണ്ടെങ്കിൽ കുടിവെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തെ ഫീക്കൽ കോളിഫോം ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കൈ അനുപാതം നോക്കിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ അനുപാതത്തിൻ്റെ ഒരു കണക്കൊക്കെ ഉണ്ട്. അപ്പോൾ 4 മുകളിലാണെങ്കിൽ അതിൻ്റെ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ ഹ്യൂമൻ സോഴ്സാണ്, അല്ല എങ്കിൽ ആനിമൽ സോഴ്സാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഫാമിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഇവിടെ ഈ ബുദ്ധിമുട്ടുണ്ടായത്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെപ്റ്റിക് ടാങ്കിൻ്റെ ലീക്കേജ് കൊണ്ടുവരാം. ഈ രീതിയിൽ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് തന്നെ വേണം നമ്മൾ ആ ഫാമിൻ്റെ കാര്യമാണോ നമുക്ക് കണ്ടുപിടിക്കാൻ. അതിനുള്ള സംവിധാനം ഇന്ന് നാട്ടിലുണ്ട്.
2: ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത ഘട്ടം വരുന്നത് ലൈസൻസിങ് ആണല്ലോ.
0: തീർച്ചയായിട്ടും ഫാം ലൈസൻസ് എന്ന് പറയുമ്പോൾ വളരെയധികം കാര്യങ്ങൾ അതിനകത്തുണ്ട്. കാരണം 2012 കേരളത്തിൽ ആദ്യമായിട്ട് ഫാം ലൈസൻസിങ് ചട്ടങ്ങൾ വന്നത്. ആ ചട്ടങ്ങളിനകത്ത് പല വ്യവസ്ഥകളും വളരെ പ്രയാസമുള്ളതായിരുന്നു. നിരവധി കർഷകരുടെ തന്നെ ആവശ്യമായിരുന്നു ഈ പറയുന്ന ചട്ടങ്ങളെ ലഘൂകരിക്കണം. അങ്ങനെ വളരെയധികം കർഷകരും അതുപോലെ തന്നെ പൊതുജനങ്ങളും ജനപ്രതിനിധികളുടെ ഒക്കെ ഇടപെടൽ കൊണ്ട് 2024 ഇത് ലഘൂകരിച്ച് ഒരു ലളിതമാക്കിക്കൊണ്ടുള്ള ചട്ടങ്ങൾ 2024 വന്നു. അതിലാണ് ഈ പറഞ്ഞ, അതായത് നേരത്തെ 5 കൂടുതൽ വളർത്തുകയാണെങ്കിൽ ലൈസൻസ് വേണമായിരുന്നു. ഇപ്പോൾ പുതിയ ചട്ടത്തിൽ അത് 10 5 ഉണ്ടെങ്കിൽ 10 കൂട്ടുള്ളൂ. അതായത് മുതിർന്ന മൃഗത്തെ മാത്രമേ നമ്മൾ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പം 10 മുകളിൽ വളർത്തുന്ന ഒരു സംരംഭം മാത്രം ലൈസൻസ് എടുത്താൽ മതി. ആടിന്റെ കാര്യത്തിൽ 20 മുകളിൽ ലൈസൻസ് വേണമായിരുന്നു, നിലവിൽ അത് 50 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോഴിയുടെ കാര്യത്തിൽ ഇപ്പം നിലവിൽ 500 കോഴിയിൽ കൂടുതൽ വളർത്തുകയാണെങ്കിൽ ലൈസൻസ് എടുത്താൽ മതി. കാടയുടെ കാര്യത്തിൽ 1000 കാടയിൽ കൂടുതൽ വളർത്തുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ ലൈസൻസ് എടുത്താൽ മതി. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ കുറെ കൂടെ ഇളവ് ചെയ്തുകൊണ്ടാണ് 2024 ഫാം ലൈസൻസ് ചട്ടങ്ങൾ പുറത്തു വന്നത്. ഇനി അതുകൂടാതെ ഈ ചട്ടത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മിനിമം ഫ്ലോർ സ്പേസ് പറയുന്നുണ്ട്. അതായത് 1 എത്ര മൃഗങ്ങളെയും പക്ഷികളെയും വളർത്താൻ കഴിയും, അങ്ങനെ ആ രീതിയിലൊരു ഫ്ലോർ സ്പേസ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ നമുക്ക് തിങ്ങി പാർപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതിനകത്ത് പറയുന്നത് 1 സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ 3 നമുക്ക് വളർത്താം. അതോടൊപ്പം തന്നെ 10 വളർത്താൻ മിനിമം 1 സ്ഥലം നീക്കിവെക്കണം. 2 വളർത്താനും 1 സ്ഥലം ആവശ്യമാണ്. 250 കോഴികളെ വളർത്തുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ 1 സ്ഥലം അതിനായിട്ട് മാറ്റിവെക്കണം. അല്ലെങ്കിൽ 1000 കാടകളെ വളർത്തണമെങ്കിൽ 1 സ്ഥലം വേണം. ഇങ്ങനെ ഈ ഇത് നേരത്തെ ഉള്ള ചട്ടത്തിൽ നിന്നും ലഘൂകരിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്.
2: ഇത് ശാസ്ത്രീയമായിരിക്കും.
0: ശാസ്ത്രീയമായിട്ട് ഈ ഫ്ലോർ സ്പേസും പാലിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും പലപ്പോഴും ഫാമുകൾക്ക് ലൈസൻസ് കിട്ടുന്നത്. ഇനി ഈ ഫാം ലൈസൻസുമായിട്ട് പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫാമുകളെ ലൈസൻസ് നൽകുന്നതിന് വേണ്ടി വിവിധ ക്ലാസുകളായിട്ട് തിരിച്ച് എണ്ണത്തിന്റെ ആനുപാതികമായിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 11-20 വരെയുള്ള ഒരു ക്ലാസ്, അതാണ് ഡയറിയുടെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെ കേരളത്തിലുള്ള ഫാമുകളെ 6 തരംതിരിച്ചു എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എത്ര മൃഗങ്ങളുണ്ടെന്ന് നോക്കിയിട്ട്, അതുപോലെ ആടിന്റെ കാര്യത്തിലാണെങ്കിൽ 51-100 ആടുകളെ വളർത്തുന്ന ഒരു യൂണിറ്റിന് ക്ലാസ് എ എന്ന് പറയും. അതിന്റെ ഫീസ് ഇതിനനുപാതികമാണ്. പിന്നെ 2012 ഫീസ് തന്നെയാണ് ഇപ്പോഴുള്ളത്. ഫീസിന്റെ കാര്യത്തിൽ വർധന വന്നിട്ടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം 11-20 വരെ വളർത്തുന്ന ക്ലാസ് എ വിഭാഗത്തിൽ ക്ലാസ് 1 ഒരു ഡയറി യൂണിറ്റിന് വാർഷിക ഫീസ് 100 12 ഫീസ് 100 ഇപ്പോഴും അത് 100 തന്നെയാണ്. അതായത് ലൈസൻസിന്റെ ഫീസാണ്. പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് മുൻപ് ഈ ഫാം ലൈസൻസ് 1 നൽകിയിരുന്നത്, ഇപ്പോഴത് 5 ഒരുമിച്ചെടുക്കാം.
2: 5 കഴിഞ്ഞിട്ട് പുതുക്കിയാൽ മതി.
0: കർഷകന്റെ താല്പര്യം 5 നിർബന്ധമായിട്ട് എടുക്കണമെന്നല്ല, ചിലപ്പോൾ 2 എടുക്കാം. അദ്ദേഹത്തിന്റെ താല്പര്യം അനുസരിച്ച് ഒരുമിച്ച് 5 ലൈസൻസ് ഫാം ലൈസൻസ് കിട്ടും. പക്ഷേ ഈ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചാൽ അതിന് പെനാൽറ്റി വരും. പെനാൽറ്റി എന്ന് പറയുന്നത് 10,000 ഇപ്പോൾ പെനാൽറ്റി എന്ന് പറയുന്നത്. ഡെയിലി ഓരോ ദിവസവും 200 ക്യുമുലേറ്റീവ് ഫൈനും ഈ ചട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ചട്ടത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ല, അതൊന്നും

0: പറയുന്നത് ഈ മലിനീകരണ സംസ്കരണ സംവിധാനം മാലിന്യം സംസ്കരിക്കുകയാണ്.
1: അപ്പൊ സാറ് പറഞ്ഞ അനുസരിച്ച് ഒരു ഫാം തുടങ്ങുമ്പോ എന്തായാലും നമുക്ക് നിർബന്ധമായിട്ട് ഒരു ലൈസൻസ് എടുത്തിരിക്കണം.
0: തീർച്ചയായിട്ടും ഈ എണ്ണം എണ്ണ ഇതിനകത്ത് മുകളിൽ വരുന്നുണ്ടെങ്കിൽ, ഈ ക്ലാസ്സിനകത്ത് വരുന്നുണ്ടെങ്കിൽ, ലൈസൻസ് ഇല്ലാതെ ഒരു ഫാം നടത്തിക്കൊണ്ട് പോകുന്നത് നിലവിലെ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ.
1: ലൈസൻസും പഞ്ചായത്തുകളാണല്ലോ കൊടുക്കുന്നത്.
0: അതെ.
1: ഇപ്പോൾ ലൈസൻസ് എടുക്കാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റ്സ് കൊടുക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കണം?
0: ഈ ലൈസൻസ് എടുക്കാനായിട്ട് പ്രധാനമായിട്ടും വേണ്ടുന്നത് ഈ ലാൻഡിന്റെ ഒരു സ്കെച്ച് വേണം, അവിടുത്തെ ബിൽഡിങ്ങിന്റെ പ്ലാൻ വേണം, അതോടൊപ്പം തന്നെ ഈ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, പ്രമാണത്തിന്റെ പകർപ്പ്, അതോടൊപ്പം ഇനി പാട്ടത്തിനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പാട്ടക്കരാർ, ലീസ് ഡീഡ്, അതിന്റെ കോപ്പി വേണം. അതോടൊപ്പം ഇതിനൊരു അപേക്ഷാ ഫോമുണ്ട്, ഫോം നമ്പർ എ എന്ന് പറയുന്ന ഫോമിൽ ഈ ചട്ടത്തിനകത്ത് തന്നെ പറയുന്നുണ്ട്. ആ ചട്ടത്തിനകത്ത് പറയുന്ന നിശ്ചിത ഫോമിലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അത് ഓൺലൈനായിട്ട് സ്വീകരിക്കുന്നുണ്ട്, അല്ലാതെ ഡയറക്റ്റായിട്ടും പഞ്ചായത്തുകൾ സ്വീകരിക്കുന്നുണ്ട്. അതിനകത്ത് എത്ര ആനിമൽസ് ഉണ്ട്, ഏത്

0: ലീസ് ഡീഡ് അതിൻ്റെ കോപ്പി വേണം. അതോടൊപ്പം ഇതിനൊരു അപേക്ഷാ ഫോമുണ്ട്, ഫോം നമ്പർ എ എന്ന് പറയുന്ന ഫോമിൽ ഈ ചട്ടത്തിനകത്ത് തന്നെ പറയുന്നുണ്ട്. ആ ചട്ടത്തിനകത്ത് പറയുന്ന നിശ്ചിത ഫോമിലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അത് ഓൺലൈനായിട്ട് സ്വീകരിക്കുന്നുണ്ട്, അല്ലാതെ ഡയറക്റ്റായിട്ടും പഞ്ചായത്തുകൾ സ്വീകരിക്കുന്നുണ്ട്. അതിനകത്ത് എത്ര ആനിമൽസ് ഉണ്ട്, ഏത് ഇനമാണ് ഉദ്ദേശിക്കുന്നത്, അത് സമ്മിശ്ര കൃഷിയാണോ ഇന്റഗ്രേറ്റഡ് ഫാമാണോ,
1: അതും ചെയ്യാം,
0: അതും ചെയ്യാം. അപ്പൊ അതിനനുസരിച്ചുള്ള ഫീസും അടയ്ക്കണം, അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ അവിടെ കാണണം. ഇപ്പം ഒരാള് ഡയറി ഫാമും ഗോട്ട് ഫാമും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഡയറി ഫാമിന് വേണ്ടുന്ന മാലിന്യ സംസ്കരണ സംവിധാനം അവിടെ വേണം, ഗോട്ട് ഫാമിന് വേണ്ടുന്ന സംവിധാനങ്ങൾ അവിടെ വേണം. അപ്പൊ രണ്ടും അതിനകത്ത് കാണിച്ചിരിക്കണം, ഇന്ന ഇന്ന ഇത്രയും അനിമൽസ് ഉണ്ട്, പൗൾട്രി ഉണ്ടെങ്കിൽ അതുണ്ട്. ഇതെല്ലാത്തിനുമുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, വേസ്റ്റ് മാനേജ്മെന്റിന് ചട്ടത്തിൽ വളരെയധികം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ബയോഗ്യാസ് ചെയ്യേണ്ട ആവശ്യമില്ല, ചാണകം ഉണക്കി സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ധാരാളമുണ്ട്. സൂര്യപ്രകാശത്തിൽ സോളാർ ഡ്രൈവിംഗ് ചെയ്യാം, അല്ലെങ്കിൽ യു വി ഷീറ്റ് ഉപയോഗിച്ചുള്ള ഡ്രൈ ചെയ്യാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിവാട്ടറിംഗ് മെഷീൻ ഉപയോഗിച്ച് ചാണകം ഉണക്കിയെടുക്കാം. അപ്പം ഈ ചാണകം ഉണക്കുന്നത് തന്നെ വിവിധ സംവിധാനങ്ങളുണ്ട്.
1: അപ്പൊ ഈ ലൈസൻസ് കിട്ടാൻ വേണ്ടി ഈ മാലിന്യ സംസ്കരണം ഒരു പ്രധാന ഘടകമാണ്.
0: തീർച്ചയായിട്ടും, കാരണം ഈ ചട്ടത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത് അവിടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫാമിന് ലൈസൻസ് കിട്ടുള്ളൂ. പ്രധാനമായിട്ടും ഈ സോളിഡ് വേസ്റ്റും ലിക്വിഡ് വേസ്റ്റും ഫാമിൽ സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. അതില്ലാത്ത ഒരു ഫാമിനും ഒരിക്കലും ലൈസൻസ് കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് പഞ്ചായത്തിന് അപേക്ഷിക്കുന്നത്. പഞ്ചായത്ത് ഇത്തരത്തിലൊരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ 14 ദിവസത്തിനകത്ത് ഇത് അന്വേഷിച്ചിട്ട് ഇവർക്ക് ഇവർ എലിജിബിൾ ആണോ ഈ ലൈസൻസിനെന്ന് നോക്കും. അങ്ങനെ എലിജിബിൾ ആണെങ്കിൽ ആ ലൈസൻസ് കൊടുക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കാരണം പറഞ്ഞ് ലൈസൻസ് നിരസിക്കുകയും ഇവർക്ക് ആ സംവിധാനങ്ങൾ കാരണത്തിൽ പറഞ്ഞിരിക്കുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇവർക്ക് വീണ്ടും ലൈസൻസിന് അപ്ലൈ ചെയ്യാം. പൊള്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി കൂടെ പലപ്പോഴും പഞ്ചായത്തുകൾ ആവശ്യപ്പെടാറുണ്ട്.
1: അങ്ങനെ മാലിന്യ സംസ്കരണം എല്ലാം ശരിയാണോ ഇല്ലയോ,
0: കാരണം ഈ ചട്ടത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഈ ആവശ്യത്തിനുള്ള മാലിന്യത്തെ സംസ്കരിക്കാനുള്ള രീതിയിലാണോ ചെയ്തിരിക്കുന്നതെന്ന് പലപ്പോഴും പഞ്ചായത്തിന് നോക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഉദാഹരണം, ഇപ്പോൾ ഒരു 10 ബസിന്റെ ഒരു ഡയറി യൂണിറ്റ് ആണ്, അവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റിനാണ് ചെയ്തിട്ടുണ്ട്. ഈ ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെ ഉണ്ടാകുന്ന ലിക്വിഡ് വേസ്റ്റിനെ പ്രോസസ്സ് ചെയ്യാനുള്ള വലിപ്പം ഉണ്ടോ, ഇത്ര ക്യൂബിക് മീറ്റർ, അതായത് ഇപ്പൊ 10 ബസ് ഉള്ള ഒരു ഡയറി ഫാം ആണെങ്കിൽ 5 MQ ഒരു പ്ലാന്റ് വേണം. ഈ 5 MQ പ്ലാന്റ് തന്നെയാണോ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പറായി നടക്കുമോ എന്ന് എക്സ്പെർട്ടൈസ് ചിലപ്പോൾ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഇല്ല. പ്രത്യേകിച്ച് ഒരു വലിയ ഫാമൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ചെറിയൊരു യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ ആവശ്യം വരത്തില്ല. വലിയൊരു ഫാമിലോട്ട് പോകുമ്പോൾ അവിടെ ഈ സ്ലറി ഒക്കെ പ്രോസസ്സ് ചെയ്യുന്നു, അത്തരം സംവിധാനങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് അഡിക്വേറ്റ് ആയിട്ടുള്ള മാലിന്യ സംസ്കരണ സംവിധാനമാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ പലപ്പോഴും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ക്ലിയറൻസ് കൂടി പലപ്പോഴും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. അതുകൂടെ വാങ്ങിയിട്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്യും. പക്ഷെ ലൈസൻസ് അൾട്ടിമേറ്റ് ആയിട്ട് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. ആ ലൈസൻസ് ഉണ്ടെങ്കിൽ ഈ ഫാമിന് പ്രവർത്തിക്കാൻ യാതൊരു തടസ്സവും ഇല്ല.
1: അപ്പൊ നമുക്ക് ഇതിനു വേണ്ടി ഇങ്ങനത്തെ ഒരു യൂണിറ്റ് തുടങ്ങാൻ താല്പര്യമുള്ളവർ ഇത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതും നല്ലതായിരിക്കും.
0: തീർച്ചയായിട്ടും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മലിനീകരണ നിയന്ത്രണ ബോർഡിന് വേറെ കുറച്ചധികം നിയമാവലികളുണ്ട്. തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ കെട്ടിടത്തിൽ നിന്നോ ഉള്ള ഡിസ്റ്റൻസ് ആണ് അവർ പ്രധാനമായിട്ടും നോക്കുന്നത്. സെറ്റ് ബാക്ക് മാത്രമല്ല,
1: ഇത് ഫാമിന്റെ ഡിസ്റ്റൻസ് ആയിരിക്കും അതോ മാലിന്യ സംസ്കരണം ചെയ്യുന്ന യൂണിറ്റിന്റെ?
0: ഫാമിന്റെ ഡിസ്റ്റൻസ് ആണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലൈസൻസ് കൊടുക്കുന്നു. ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് എന്നല്ല അതിന് പറയുന്നത്, ക്ലിയറൻസ് ആണ്. PCBയുടെ ക്ലിയറൻസ് എന്ന് പറയുന്നത് 3 വർഷത്തേക്കാണ് സാധാരണ കൊടുക്കുന്നത്. അത് ഓൺലൈനായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഫീസ് അടയ്ക്കുന്നതും എല്ലാം ഓൺലൈനാണ്. അപ്പം PCBയുടെ ഒരു പരിശോധന കാണും, പരിശോധിച്ചതിന് ശേഷമാണ് ഈ PCBയുടെ ക്ലിയറൻസ് കൊടുക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് നോക്കുന്നത് ഈ പറയുന്ന ഡിസ്റ്റൻസ് ആണ്, അടുത്ത വീടുമായിട്ടുള്ള ഡിസ്റ്റൻസ്. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ആടിന്റെ കാര്യത്തിൽ 20 മുതൽ 50 വരെയുള്ള ആടുകൾക്ക് 10 മീറ്റർ മതി. പശുവിന്റെ കാര്യത്തിൽ 15 മുതൽ 20 പശുക്കളെ വളർത്തുന്ന ഒരു സംരംഭത്തിന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് 10 മീറ്റർ ക്ലിയറൻസ് വേണം. പശുക്കളുടെ എണ്ണം കൂടുകയാണെങ്കിൽ 21 മുതൽ 50 പശുക്കളെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ 25 മീറ്റർ ആണ് അടുത്ത വീട്ടിൽ നിന്നുള്ള
1: ക്ലിയറൻസ്
0: ഡിസ്റ്റൻസ്. അപ്പോൾ അത് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ വെബ്സൈറ്റിൽ തന്നെ ഈ ഡിസ്റ്റൻസ് ക്രൈറ്റീരിയ സംബന്ധിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസ് എല്ലാം തന്നെ അവിടെ ഉണ്ട്.
1: ഫാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് നോക്കണം, നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് വിടാൻ പറ്റുമോ
0: വേണം. പിന്നെ നമ്മുടെ ഒരു ഫാം നിർമ്മിച്ചതിന് ശേഷം അപ്പുറത്ത് വന്ന് വീട് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കുന്നതല്ല. കാരണം ഏതാണോ ആദ്യം വന്നതെന്നുള്ളതാണ് അവിടെ ഒരു വിഷയം. ഫാമാണ് ആദ്യം നിൽക്കുന്നതെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. മറിച്ച് ഫാം നിർമ്മിക്കുന്ന സമയത്ത് അപ്പുറത്തൊരു വീടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡിസ്റ്റൻസ് ദൂരപരിധി നമ്മൾ പാലിക്കണം. ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പിഗ്ഗിന്റെ കാര്യത്തിലാണ്. പന്നി വളർത്തുന്ന മേഖലയിൽ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പിഗ് ഫാമുകൾക്കെതിരെ പൊതുവെ വരവുണ്ട്. കാരണം അവിടെ മാലിന്യം, പ്രത്യേകിച്ച് ഈ കോഴി അറവ് മാലിന്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് പന്നികൾക്ക് ഭക്ഷണത്തിന് കൊടുക്കുന്ന സ്ഥലത്ത് ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട പരിസരം

0: മലിനീകരണം നടക്കുന്നുണ്ട്. അപ്പം അത് കാരണം 5 പന്നിയെ വരെ വളർത്തുന്നതിന് മലിനീകരണ നിയന്ത്രണ ബോർഡ് യാതൊരു ദൂരപരിധിയും
1: വെച്ചിട്ടില്ല. ഡോക്ടർ വേണുഗോപാൽ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച് താങ്കളുടെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു.
2: മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ കേട്ടത്. ഡോക്ടർ ആർ വേണുഗോപാലുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഈ പരിപാടിയുടെ അവസാന ഭാഗം നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ കേൾക്കാം. ഡോക്ടർ ആർ വേണുഗോപാലിന്റെ ഫോൺ നമ്പർ പറയാം: 9387830718.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: കുടംപുളി ഒട്ടുമിക്ക മലയാളികൾക്കും ഉച്ചയൂണിനൊപ്പം മീൻകറി ഉണ്ടെങ്കിൽ സന്തോഷമായി. കുടംപുളി ഇട്ടുവെച്ച മീൻകറിയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പരമ്പരാഗതമായ രുചിക്കൂട്ടുകളിൽ വിശിഷ്യ മീൻ വിഭവങ്ങളിൽ കുടംപുളിയുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മീൻകറിക്ക് വിശേഷപ്പെട്ട സ്വാദും മണവും നൽകാൻ കുടംപുളി കാരണം.

0: ഇഷ്ടമാകുന്നു. വിറകടുപ്പിൽ മൺചട്ടിയിൽ വെന്ത് തിളയ്ക്കുന്ന മീൻകറിയിൽ കറുത്ത നിറത്തിൽ നീളത്തിൽ കിടക്കുന്ന കുടമ്പുളി കഷ്ണം, അതിൻ്റെ ഒരു പ്രത്യേക വാസന, ഇവയെല്ലാം അനുഭവിച്ചവർക്ക് ഇപ്പോൾ തന്നെ വായിൽ വെള്ളമുറിക്കാണും അല്ലേ? എന്നാൽ ഇന്ന് പുത്തൻ തരത്തിലുള്ള പാത്രങ്ങളും ഗ്യാസ് അടുപ്പും അടുക്കള കയ്യേറിയതോടെ ഈ കാഴ്ചകൾ മിക്കയിടത്തും പടിക്ക് പുറത്തായി. മാറിയ സാഹചര്യങ്ങളിലും കുടമ്പുളി ഇട്ട് വെച്ച മീൻകറിയോട് മലയാളിക്ക് ഇന്നും എന്നും ഒരു പ്രത്യേക മമത തന്നെ. സഞ്ചാരികളായ നമ്മുടെ നാടിന്റെ കാഴ്ചകളും രുചികളും അനുഭവിക്കാനെത്തുന്ന നമ്മുടെ ആധുനിക യുഗത്തിന് ഈ കുടമ്പുളി ചേർത്ത മീൻകറിയുടെ രുചി ആസ്വദിക്കാൻ നാം അവസരം നൽകാറുണ്ട്. മീൻകറിയിലെ സാന്നിധ്യമായ കുടമ്പുളി നിസ്സാരക്കാരനല്ല എന്നാണ് ആധുനിക ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത്. ദഹന സംബന്ധിയായ അസ്വസ്ഥതകൾക്ക് കുടമ്പുളി ഔഷധമായി ഉപയോഗിക്കുന്നു. മാറിവരുന്ന ജീവിതശൈലിയിൽ ഏറെപ്പേരെ അലട്ടുന്ന പ്രശ്നമാണ് അമിതവണ്ണം അഥവാ പൊണ്ണത്തടി. കുടമ്പുളിയിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രോക്സി സിട്രിക് ആസിഡിന് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ നിയന്ത്രിക്കാൻ ആകുമെന്ന് ചില പഠനങ്ങൾ തെളിയിക്കുന്നു. കുടമ്പുളിയിലെ ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് അഥവാ HCA കൊഴുപ്പ് നിർമ്മാണ പ്രക്രിയയിലെ പ്രമുഖ രാസാഗ്നി അഥവാ എൻസൈമായ ATP സിട്രേറ്റ് ലയേസിന്റെ പ്രവർത്തനം തടയുന്നു. ഇതുവഴി ശരീരത്തിലെ അമിതമായുള്ള കൊഴുപ്പ് നിർമ്മാണ പ്രവർത്തനത്തെ തടയുന്നു. തന്മൂലം മൊത്തം കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ എന്നിവയുടെ അളവ് ശരീരത്തിൽ കുറയുന്നു. അപ്രകാരം ആരോഗ്യകരമായ ഭക്ഷണരീതിയുടെ ഭാഗമാവുകയാണ് നമ്മുടെ കുടമ്പുളി.
1: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്.
0: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു: ഇഞ്ചിയിലെ മൃദുജീയൽ രോഗം തടയുന്നതിനും ചെടി വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്ന ബയോ ക്യാപ്സ്യൂൾ ഏത്? ഉത്തരം: GRB 35. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.

സമയം 7 മണി കഴിഞ്ഞു 20 മിനിറ്റ്. ആകാശവാണി തൃശൂർ, ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണു മാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിൽ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ജൂൺ 3 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് CELKAU.IN/e-learning/RG.PHP എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ജൂൺ 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതില്ല. 24

0: ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 10 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് AAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ സ്മാർട്ട് ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മേൽ പറഞ്ഞ ലിങ്കിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് June 3 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസ്സുകളിൽ പങ്കെടുക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0787243866. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487243866. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിളയനക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിലയ്ക്ക് ലഭ്യമാണ്. വിൽപ്പന സമയം 9:00 മുതൽ 4:00 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 9188248481. ഫോൺ നമ്പർ ആവർത്തിക്കാം: 9188248481. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV 380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 8547070773. ഫോൺ നമ്പർ ആവർത്തിക്കാം: 8547070773. വിളിക്കേണ്ട സമയം 10:00 മുതൽ 4:00 വരെ. ഗ്രാമക്ഷേമ വാർത്തകളിൽ ഇനി കാർഷിക നിർദ്ദേശങ്ങൾ. ഒട്ടുമാവിൻ തൈകളുടെ കൊമ്പുകളിൽ ചിലത് പെട്ടെന്ന് ഉണങ്ങി കരിഞ്ഞു പോകുന്നതായി പലയിടങ്ങളിലും കണ്ടുവരുന്നുണ്ട്. കൊമ്പുണക്കം എന്ന ഈ രോഗത്തിന്റെ രോഗഹേതു ഒരു കുമിളാണ്. ഉണക്ക് എവിടം വരെ ആയിട്ടുണ്ടോ അതിനെ തൊട്ട് താഴെ വെച്ച് മൂർച്ചയുള്ള കത്തികൊണ്ട് കൊമ്പ് മുറിച്ചു മാറ്റണം. അതിനുശേഷം ബോർഡ് കുഴമ്പ് പുരട്ടുകയും 1% വീര്യമുള്ള ബോർഡ് മിശ്രിതം തെളിച്ചു കൊടുക്കുകയും ചെയ്യണം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമക്ഷേമ വാർത്തകൾ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ:
2: വെള്ളി രാവിലെ 7:20
1: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
5: പോലീസ്?
6: മിസ് സീമ?
5: അതെ.
6: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
5: എന്തിന്? പക്ഷെ ഞാൻ
6: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
5: ഡിജിറ്റൽ അറസ്റ്റ്?
6: 100,000 തന്നാൽ വിട്ടേക്കാം.
5: ഇത്രയും പൈസയോ?
6: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
5: നീ ആ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
6: അയ്യോ,
5: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
7: ഹലോ മമ്മ.
5: ഹായ്.
7: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
9: ശനി രാവിലെ 11:50.
8: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
0: ആകാശവാണി തൃശൂർ. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വി ബി ജി റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശം

0: നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലഹരിക്കെതിരെ കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. IPL ക്രിക്കറ്റിൽ ലക്നൗ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. യുവാക്കൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീഡിയോ കോൺഫറൻസിംഗിലൂടെ 19-ാമത് റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രം അതിന്റെ കർമ്മയോഗികളിൽ വിശ്വാസമർപ്പിച്ചിട്ടുണ്ടെന്നും സമർപ്പണം, പെരുമാറ്റം, ദൈനംദിന പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ആ വിശ്വാസത്തെ ബഹുമാനിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി.
1: കർമ്മയോഗി പ്രാരംഭ ജസ്റ്റ് മൊഡ്യൂൾ ആപ്കോ അപ്നി ജിമ്മേദാരിയാ സമജ്നെമേ ബഹുത് സഹൂലിയത് ഹോഗി മേരാ ആപ്സേ ആഗ്രഹ് ഹൈ ഇസ്കാ ജ്യാദാ സേ ജ്യാദാ ലാഭ് ഉഠായേ. ആജ് ഭാരത് കാ യുവാ ദുനിയാ കേ ഹർ ക്ഷേത്രമേ അപ്നി പഹചാൻ ബനാ രഹാ ഹൈ. യഹി സ്പിരിറ്റ് പബ്ലിക് സർവീസ് മേ ഭീ ദിഖായി ദേനി ചാഹിയേ.
0: രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലായി നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത 51,000-ത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. ദേശീയ റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങ് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. യുവശക്തിയെ രാഷ്ട്രശക്തിയാക്കി മാറ്റുകയാണ് റോസ്ഗാർ മേളയുടെ ലക്ഷ്യമെന്നും വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ യുവാക്കൾ പങ്കാളികളാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച ചടങ്ങിൽ 130-ഓളം പേർക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. സമാധാനം, സുരക്ഷ, പ്രാദേശിക ആഗോള വിഷയങ്ങൾ തുടങ്ങിയവയും ചർച്ച ചെയ്തു. ആഗോള നന്മയ്ക്കുവേണ്ടി ഇന്ത്യയും യുഎസും യോജിച്ച് മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നാളെ കൂടിക്കാഴ്ച നടത്തും. 4 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ അദ്ദേഹം ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും പങ്കെടുക്കും. 2025 VBG റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. പുതിയ നിയമം ഈ വർഷം July 1 മുതൽ പ്രാബല്യത്തിൽ വരും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. June 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി ഉന്മൂലനം ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 6 ജില്ലകളിലും തിങ്കളാഴ്ച 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത തുടരും. ഇതിനിടെ തെക്കു പടിഞ്ഞാറൻ കാലവർഷം അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും കൂടുതൽ ഭാഗങ്ങളിലേക്കും ആൻഡമാൻ കടലിലേക്കും വ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. രാജസ്ഥാനിലെ ദണ്ടേവാല ഫീൽഡിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പുതിയ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ഇവിടെ നിന്ന് പ്രതിദിനം ഏകദേശം 25,000 സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങൾക്കിടയിലും ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക സമ്പദ്വ്യവസ്ഥ ഇന്ത്യയാണെന്ന് കേന്ദ്ര സർക്കാർ. മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോളതലത്തിൽ എണ്ണ വിതരണത്തിലുണ്ടായ ആഘാതം ഇന്ത്യയെയും ബാധിച്ചിട്ടുണ്ട്. ചില്ലറ വിലയിൽ ഈ വർധനവ് ബാധിക്കാതിരിക്കാൻ പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവ 4 തവണ സർക്കാർ കുറച്ചതായും വൃത്തങ്ങൾ അറിയിച്ചു. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഏപ്രിലിലെ മികച്ച

0: കയറ്റുമതി വളർച്ച മെയ് മാസത്തിലും തുടരുന്നത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കരുത്താണ് കാണിക്കുന്നത്. വ്യവസായ സൌഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനായി ഭവ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
1: Multimodal logistics also as a part of infrastructure. They will promote social infrastructure in these parks. They will ensure sustainability as a focus area. They will be also supported by digital infrastructure, single window clearance. Our effort is to provide ease of starting business.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ലക്നൌവിലാണ് മത്സരം. ടോസ് നേടിയ പഞ്ചാബ് ബൌളിംഗ് തിരഞ്ഞെടുത്തു. വിയറ്റ്നാമിലെ ഡാനാങ്ങിൽ നടക്കുന്ന ഏഷ്യൻ അണ്ടർ 23 ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ സൂരജ് വസിഷ്ഠും സാഗർ സിംഗും ഫൈനലിൽ പ്രവേശിച്ചു. 60 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ സൂരജ് കസാഖിസ്ഥാൻ താരത്തെയും 67 കിലോഗ്രാം വിഭാഗത്തിൽ സാഗർ സിംഗ് ഉസ്ബെക്കിസ്ഥാൻ താരത്തെയും നേരിടും. എവറസ്റ്റ് കീഴടക്കിയ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ആദ്യ വനിതാ പര്യവേഷണ സംഘത്തെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിനന്ദിച്ചു. ഇന്ത്യയുടെ അഭിമാനമായ ഇവർ ആഗോളതലത്തിൽ ഇന്ത്യയുടെ നാരീശക്തിയെ പുനർനിർവചിക്കുകയാണെന്ന് സാമൂഹിക മാധ്യമ പോസ്റ്റിൽ ശ്രീ സിംഗ് പറഞ്ഞു. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടത്തിയ 2 വ്യത്യസ്ത പരിശോധനകളിൽ 11.25 കോടി രൂപ വിലമതിക്കുന്ന 2.25 കിലോഗ്രാം കൊക്കെയിൻ പിടികൂടി. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ് പരിശോധന നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 വിദേശ പൌരന്മാരെ അറസ്റ്റ് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി നാളെ വരെ നീട്ടിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 90 ഉയർന്നു. 201 ഖനി തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ അത്യാധുനിക അർദ്ധചാലകങ്ങൾ ചൈനയിലേക്ക് കടത്തുന്നത് തടയുന്നതിനുള്ള ഉഭയകക്ഷി ബില്ലിന് US സെനറ്റ് അംഗീകാരം നൽകി. ചൈന ഈ ചിപ്പുകൾ സൈനിക ആവശ്യങ്ങൾക്കും നിർമ്മിത ബുദ്ധി പ്രോഗ്രാമുകൾക്കും ഉപയോഗിച്ചേക്കാമെന്ന വാഷിംഗ്ടണിന്റെ ആശങ്കയെ തുടർന്നാണ് നടപടി. നിയമവിരുദ്ധമായ സെമി കണ്ടക്ടർ കയറ്റുമതി കണ്ടെത്താൻ ഒരു വിസിൽ ബ്ലോവർ പ്രോത്സാഹന പരിപാടി ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. ആണവായുധ വ്യാപന നിരോധന കരാർ അവലോകന സമ്മേളനം പരാജയപ്പെട്ടതിന് പിന്നാലെ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമെതിരെ ഇറാൻ രംഗത്ത്. അമേരിക്കയുടെ തടസ്സവാദങ്ങൾ കാരണമാണ് അന്തിമരേഖ പുറത്തിറക്കാനാകാതെ തുടർച്ചയായ 3-ാം തവണയും ചർച്ച പരാജയപ്പെട്ടതെന്ന് UNലെ ഇറാൻ പ്രതിനിധി സംഘം കുറ്റപ്പെടുത്തി. തങ്ങൾ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന വാചകം ഒഴിവാക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് നിലനിർത്തണമെന്ന് അമേരിക്ക നിർബന്ധം പിടിച്ചതാണ് ചർച്ചകൾ പരാജയപ്പെടാൻ ഇടയാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. VBG റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലഹരിക്കെതിരെ കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35. ആകാശവാണി ഇപ്പോൾ
2: യുവവാണി.
3: വെൽക്കം ടു മ്യൂസിക് ടൈം സ്പെഷ്യൽ ഓൺ യുവവാണി. ഐ എം യുവർ ഹോസ്റ്റ് Tejas, and today we are turning up the energy with one of the biggest names in electronic dance music, David Guetta.

0: സമയം 7 മണി കഴിഞ്ഞ് 57 മിനിറ്റ് 30 സെക്കൻഡ്.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

ആകാശവാണി പെയ്ത്ത് നാടകം. രചന അദിത് കൃഷ്ണ ചെമ്പത്ത്. ശബ്ദം നൽകുന്നവർ ഗ്രീറ്റ യൂജിൻ പള്ളിത്തുറ, ശിൽപ അജ്മൽ നാസർ കൊട്ടാരക്കര, ഷീബ കെ നായർ, നിധീഷ് ധർമ്മരാജ്, ഷെഹനാസ് ബിന്ദ്, ദേവദത്തൻ,

0: പെയ്ത്ത് നാടകം ഒന്നാം ഭാഗം.
1: മഴ ആസ്വദിക്കാൻ എനിക്കിഷ്ടമായിരുന്നു. പെയ്യുന്ന ഓരോ മഴയും എൻ്റെ ഭാവങ്ങൾ കടമെടുക്കുന്നത് വരെ. ഒരു വേള ഞാൻ തന്നെയാണെന്ന് തോന്നിപ്പിക്കുമാറ് എൻ്റെ ജനാലയിൽ വന്ന് മഴ കരയും. ജനാല തുറന്ന് ഞാൻ എന്നോട് തന്നെ സംസാരിക്കും.

ശാന്തമായ മഴയെ എനിക്ക് പേടിയാണ്. അവ ഒരു കുറ്റവാളിയുടെ ഭാവത്തോടെ എന്നെ നോക്കുന്നു. ഒരു പ്രളയത്തിൻ്റെ ജലം അവയ്ക്കുള്ളിലുണ്ടെന്നതിനാൽ അവയെന്നെ മൂടുമെന്നതിനാൽ ശാന്തമായ മഴയും മഴയുടെ പെയ്ത്തും

ഇനി പറഞ്ഞു വരുന്നത് എന്നെ പറ്റിയാണ്. ഈ മഴ പോലെ എന്റെ മനസ്സ് കുറെ കാലങ്ങളായി പെയ്യുന്നു. എന്റെ ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരനായിരുന്നു അരവിന്ദ്. ഞങ്ങൾ സ്കൂൾ ബസ്സിൽ വെച്ചാണ് പരിചയം. ഒന്നിലോ രണ്ടിലോ പഠിക്കുന്ന സമയത്ത് എന്റെ വാട്ടർ ബോട്ടിൽ സ്കൂൾ ബസ്സിന് താഴെ വീണുപോയി. എനിക്കതെടുക്കാൻ പേടിയായി. അന്ന് അരവിന്ദാണ് ആ ബോട്ടിൽ എടുത്തു തന്നത്. പെൺകുട്ടിയാണെങ്കിലും ഇങ്ങനെ പേടിക്കരുത് എന്നവൻ എനിക്കന്ന് പറഞ്ഞു തന്നു. എനിക്ക് അന്നൊക്കെ അവൻ്റെ ഒപ്പം യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂൾ ബസ്സിൽ അവൻ ഉണ്ടോ എന്ന് നോക്കും. യു പി ആയപ്പോൾ ക്ലാസ് മാറിപ്പോയി. അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി. എനിക്കൊരു ഡയറി നോട്ട് ഉണ്ടായിരുന്നു അന്ന്. എല്ലായ്പ്പോഴും എഴുതാനൊന്നുമല്ല, സങ്കടങ്ങളോ ഇഷ്ടങ്ങളോ ഒക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതും. അന്ന് ഞാൻ സങ്കടപ്പെട്ട അവനെക്കുറിച്ച് എഴുതി, കുറേ എഴുതി. അവൻ്റെ ഒപ്പം മിഠായി കഴിച്ചത്, തല്ല് കിട്ടിയത്, എൻ്റെ ലഞ്ച് ബോക്സിൽ നിന്ന് അവൻ്റെ ദേഹത്ത് കറി വീണത്, അങ്ങനെ. യു പി ക്ലാസ്സിൽ ഞങ്ങൾ മിണ്ടിയിട്ടേ ഇല്ല. യു പി ക്ലാസ്സിൽ അവൻ വേറെ കൂട്ടുകാരോടൊപ്പം പോയി. എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമായില്ല. പിന്നീട് ഹൈസ്കൂളിൽ നിന്നാണ് ഞാൻ അവനെ കാണുന്നത്. അവനപ്പോൾ പൊടിമീശ വന്നിരുന്നു, കുറച്ച് നീളവും വെച്ചു. ബസ്സിൽ നിന്ന് അവൻ എന്നെ നോക്കി ചിരിച്ചു. എൽ പി ക്ലാസ്സിലെ സൗഹൃദം ഞാൻ വീണ്ടും പൊടി തട്ടിയെടുത്തു. അധികം സുഹൃത്തുക്കളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് ഒരു ട്യൂഷൻ സെന്ററിൽ കൂടി ചേർന്നതോടെ ഞങ്ങൾ തമ്മിൽ നല്ലോണം അടുക്കാൻ തുടങ്ങി. ഓണപ്പരിപാടിക്ക് അവനൊരുമിച്ചൊരു ഫോട്ടോയൊക്കെ എടുക്കാൻ എന്നെ വിളിച്ചു. ഞാനെടുത്തു വന്ന സാരിയൊക്കെ നല്ലതാന്ന് പറഞ്ഞു. ഞാനന്ന് ഡയറിയിൽ കുറേ എഴുതി. പക്ഷേ ഞാനും അവനും കൂടി ട്യൂഷൻ കഴിഞ്ഞ് വരുമായിരുന്നു.

ബസ് സ്റ്റോപ്പിലേക്ക് എത്തുന്നേയുള്ളൂ. അവൻ എന്റെ അടുക്കലേക്ക് കൂടുതൽ അടുത്തു. അരവിന്ദ് എന്തിനാണ് എന്റെ അടുത്തേക്ക് വരുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല. വീണ്ടും അടുക്കാൻ വന്നപ്പോൾ ഞാനൊന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവൻ അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു. അവന്റെ കയ്യിൽ അപ്പോൾ ഇരുമ്പിന്റെ ശക്തി ഉണ്ടായിരുന്നു. എനിക്ക് കുതറി മാറാനായില്ല. അവൻ

അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു. അവന്റെ കയ്യിൽ അപ്പോൾ ഇരുമ്പിന്റെ ശക്തി ഉണ്ടായിരുന്നു. എനിക്ക് കുതറി മാറാനായില്ല. അവൻ എന്നെ വീണ്ടും ബലാത്കാരമായി കടന്നു പിടിച്ചു. വഴിയിലെങ്ങും ആരുമില്ല. അവൻ എന്റെ കവിളിൽ ഉമ്മ വയ്ക്കാൻ നോക്കി. അവന്റെ പിടുത്തം മെല്ലെ അയഞ്ഞു. ആ സമയത്തിന് ഞാൻ കുതറിയോടി. അന്ന് വീട്ടിലെത്തി ഞാൻ മരിച്ച പോലെ കിടന്നു. വിശന്നില്ല, ദാഹിച്ചില്ല. ഡയറിൽ എന്തൊക്കെയോ കുത്തി വരഞ്ഞു. ബസിന്റെ അടിയിൽ ബോട്ടിൽ നഷ്ടപ്പെട്ട ഒരു കുട്ടി കരയുന്നത് ഞാൻ സ്വപ്നം കണ്ടു. ഒരാൺകുട്ടി അവളുടെ അടുത്ത്. ആ ആൺകുട്ടി എടുത്തു തരുന്ന ബോട്ടിൽ വാങ്ങിക്കരുതെന്ന് ഞാൻ സ്വപ്നത്തിൽ ആ പെൺകുട്ടിയോട് പല ആവർത്തി പറഞ്ഞു. പക്ഷേ എന്റെ വിളിക്കും കേൾവിക്കും ഏറെ അപ്പുറത്തായിരുന്നു അവൾ.

0: നിങ്ങളെന്താ ഇന്ന് ക്ലാസ്സിൽ വരാഞ്ഞത്? നിങ്ങൾക്കൊരു ചായ പറയട്ടെ?
1: വേണ്ട, ചായ വേണ്ട.
0: നിങ്ങളെ ടീച്ചർ അന്വേഷിച്ചായിരുന്നു, പനിയാണ് തലവേദനയാണെന്നൊക്കെ ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്.
1: ഞങ്ങൾക്ക് തീരെ വയ്യായിരുന്നു. ഇന്ന് ഏതൊക്കെ ടീച്ചർ വന്നു? നോട്ട്സ് വല്ലതും ഉണ്ടോ കയ്യില്? അത് ചോദിക്കാനാ വന്നത്.
0: നോട്ട്സ് PDF ആയിട്ട് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അറ്റൻഡൻസും തീരെ ഇല്ല, സെം എക്സാം അല്ലേ വരുന്നത്. അപ്പൊ ഈ കണ്ടനേഷനൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും.
1: എടാ, നീ ഇങ്ങനെ വെറുതെ പേടിപ്പിക്കല്ലേ.
0: ആ, മെഡിക്കൽ വെച്ചാ മതിയെന്നേ. പക്ഷേ ഈ കള്ളപ്പനിക്കൊക്കെ ഏത് ഡോക്ടർ തരും?
1: നീ അങ്ങനെ കളിയാക്കല്ലേ, സത്യമായിട്ടും പനി തന്നെയായിരുന്നു.
0: ഓ, വിശ്വസിച്ചു. പിന്നെ അടുത്ത ആഴ്ച ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, നല്ല പ്ലേസ്മെന്റ് കിട്ടുമെന്നാ കേട്ടത്. വേണമെങ്കിൽ ഒന്ന് പോയി പങ്കെടുക്കാം, കിട്ടിയാ നല്ല അവസരമല്ലേ.
1: എവിടെ വെച്ചിട്ടാ നടക്കുന്നേ? ഒത്തിരി ദൂരം ഉണ്ടോ? അടുത്ത ആഴ്ച ഒന്ന് വീട്ടിൽ പോകാൻ ഇരിക്കുകയായിരുന്നു.
0: ഏ, ഇവിടെ പാളയത്ത് വെച്ചിട്ട് തന്നെയാ. ഇന്റർവ്യൂ കഴിഞ്ഞ് പോയാൽ പോരെ? ഏതായാലും രാവിലെ 10 മണിക്കാണ് ഇന്റർവ്യൂ. ഞാൻ ഗ്രൂപ്പിൽ അതിന്റെ ബ്രോഷർ ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കിയേ.
1: ഓ, അതായിരുന്നോ? ഞാൻ കണ്ടു, പക്ഷെ ശ്രദ്ധിച്ചില്ല. നീ പോകുന്നുണ്ടോ?
0: ഈ കോഴ്സ് കഴിഞ്ഞ് എന്ത് ചെയ്യുന്ന ഒരു പിടിയില്ല, അതുകൊണ്ട് ഏതായാലും ഒരു ജോലി നോക്കണം. ഇത് കിട്ടിയാ നല്ലതല്ലേ?
1: അതെ അതെ.
0: ഇപ്പൊ നിങ്ങക്ക് ഹോസ്റ്റലിൽ ഫുഡൊക്കെ നല്ലതാണോ?
1: നല്ല ഫുഡൊന്നും അല്ല, എന്തായാലും പുഴുവിനെ ഒന്നും കിട്ടുന്നില്ല, അത് തന്നെ ഭാഗ്യം.
0: ഏതായാലും സമരം നടത്തി നന്നായി. നീ ആയിരുന്നല്ലോ നേതാവ്.
1: നേതാവ് ചമഞ്ഞതൊന്നും അല്ല, ചില കാര്യങ്ങളിൽ നമ്മൾ തന്നെ പ്രതികരിക്കണം. ഒരാൾ നേരിട്ടിറങ്ങിയാ ബാക്കിയുള്ളവർക്കും അങ്ങനെ തന്നെ തോന്നും, അതുകൊണ്ടാ.
0: ശരിയാ. അല്ല, ഞാൻ കുറേയായി ശ്രദ്ധിക്കുന്നു, എന്താ ഗായത്രി മാറിയിരിക്കുന്നത്?
1: അവളോട് നീ ഇപ്പൊ ഒന്നും ചോദിക്കല്ലേ, ആകെ ഡെസ്പായിട്ടിരിക്ക. അവളുടെ ബോയ്ഫ്രണ്ട് ഇല്ലേ വിഘ്നേഷ്, അവനോട് വഴക്കിട്ടിരിക്കുക.
0: ഓ, അതുകൊണ്ടാണോ അവളും ക്ലാസ്സിൽ വരാഞ്ഞത്? കുറേ നാളായല്ലോ, ടീച്ചറും ചോദിച്ചിരുന്നു. അവളോട് അടുത്ത ആഴ്ചത്തെ ഇന്റർവ്യൂവിന്റെ കാര്യം പറയണേ. ഞാൻ എന്നാ പോവുക.
1: ശരിടാ, ബൈ. അത് കൊള്ളാം, ഹോസ്റ്റലിൽ ഇരുന്നാ പ്രശ്നമാവെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നേ, എന്നിട്ടിപ്പോ.
2: ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല.
1: ഹാ, അത് മുഖം കണ്ടാ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്, അവനെ ഒന്ന് നേരിട്ട് കാണ്.
2: എനിക്കറിയാന്നേ, പക്ഷെ എനിക്ക് അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല.
1: അവൻ മിക്കാറും ആ ഗ്രൗണ്ടിലുണ്ടാവും, നീ അങ്ങോട്ട് പൊക്കോ, ഞാൻ അപ്പോഴേക്കും വരാം. എനിക്കേ ഡിപ്പാർട്ട്മെന്റിൽ വരെ പോകേണ്ട ആവശ്യമുണ്ട്.
2: ആ ശരി.

0: എടാ എപ്പോട്ടാ നോക്കിയടാ അടിക്കുന്നത്.
1: എടാ എടാ നീ കുറച്ചുകൂടെ കേറി തന്നെ
2: വൈഡ് ലാസ്റ്റ് ബോളാണ്.
0: എടാ അത് അവളല്ലേ വരുന്നേ ഗായത്രി. അയ്യോ അളിയ ഇപ്പൊ കണ്ട ആ പ്രശ്നമാവും. അവളുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? ഞാൻ കരുതി നീ അവളെയും തേച്ചെന്ന്.
3: എടാ ഇവളെ തേക്കാൻ സമയമായിട്ടില്ല, കുറച്ച് നാളുകൂടി ഇങ്ങനെ പോട്ടെന്നേ.
0: ഇവളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഒരുപാട് വർഷമായില്ലേ?
3: ഓ ഒരു രണ്ടു വർഷമായി.
0: നിനക്ക് അവളോട് താല്പര്യമില്ലെങ്കിൽ നേരിട്ട് തന്നെ പറഞ്ഞൂടെ.
3: ഇതെത്ര നാളെന്ന് വെച്ചാ? നീ പേടിക്കണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പ് ആക്കാം പോരെ.
0: ഇവളെ തേക്കാനുള്ള കാരണം എന്താണ്?
3: അളിയ അത്യാവശ്യം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പോലും ഇല്ലാത്ത അവളുടെ വീടും വീട്ടുകാരും. ഇവളെന്നെ കഴിഞ്ഞ ക്രിസ്മസിന് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അളിയ ഒരു നില വീട്, അച്ഛനാണ് സെക്യൂരിറ്റി, അമ്മ ജോലിയൊന്നുമില്ലാതെ വീട്ടിൽ. എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ജീവിതത്തെക്കുറിച്ച് കുറച്ച് പ്രാക്ടിക്കലായി കാണുന്ന പ്രശ്നമാണോ?
0: എടാ അവൾ ഇങ്ങോട്ടാ വരുന്നത്, പ്രശ്നമാകാൻ സാധ്യതയുണ്ട്.
3: അതെ അതെ കണ്ട പ്രശ്ന. എടാ ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം, അവൾ പോയിട്ടൊന്ന് പറയണേ.
0: നീ ആ താഴത്ത് പുല്ലിൻ്റെ മറവിലൊന്നോ. ശരി.

0: ഗൂഗിളെ നീ വിഘ്നേഷിനെ കണ്ടോ? അവനെന്തിനാ എന്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി കളിക്കുന്നത്?
1: അവനെ ഞങ്ങൾ കണ്ടിട്ട് കുറേയായി.
0: കള്ളം പറയരുത് ഗൂഗിളെ, അവന്റെ ബൈക്കാണല്ലോ പുറത്തിരിക്കുന്നത്.
1: അത് അവൻ എനിക്ക് തന്നിട്ട് പോയതാണ്. ചിലപ്പോ നാട്ടിൽ പോയതായിരിക്കും. അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിരുന്നു.
0: എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ.
1: പറയാൻ വിട്ടുപോയതായിരിക്കും.
0: എന്നെത്തുമെന്നാണ് പറഞ്ഞത്?
1: അതൊന്നും കൃത്യമായി പറഞ്ഞില്ല. ഞങ്ങള് വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ല. എന്തായാലും എത്തിയാ വിളിക്കാതിരിക്കില്ല. അപ്പോ ഞാൻ എന്തായാലും ഗായത്രി അറിയിക്കാം.
0: കണ്ടാൽ എന്റെ അവസ്ഥ മോശമാണെന്ന് പറയണം, എന്നെ പറ്റിക്കരുതെന്ന് പറയണം, കാണണം എന്ന് പറയണം.
1: അവൻ നിന്നെ പറ്റിക്കൊന്നുമില്ല. ഗായത്രി ധൈര്യമായിട്ട് ചെല്ല്, അവൻ എത്തിയ എന്തായാലും കാണാൻ വരും. ചെല്ല്.
0: ശരി.
2: അളിയാ, അവള് പോയോ?
1: പാവം, ഗായത്രി ആകെ തളർന്നു പോയിട്ടുണ്ട്.
2: പാവം, എന്നെ ഓർത്തിട്ടായിരിക്കും അല്ലേടാ.
1: ഒന്ന് പോടാ. നിനക്ക് ഈ റിലേഷൻഷിപ്പ് തുടർന്നു കൊണ്ടുപോകാൻ ആഗ്രഹമില്ലെങ്കിൽ അത് അവളോട് പറയണം.
2: എടാ, ഇതൊക്കെ ഒരു രസമല്ലേ. എടാ, പെൺകുട്ടികൾ ഇങ്ങനെ പിന്നാലെ വരുന്നത് തന്നെ ആണത്തത്തിന്റെ ഒരു ലക്ഷണാ. നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നേ.
1: എടാ, എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ട. നീ ആ ബൈക്കിന്റെ കീങ്ങ് തന്നെ
2: എന്നാ കൊണ്ടുപോകും.

0: എന്താ ഇത്? ഭക്ഷണം മെസ് ഹാളിൽ ഇരുന്നാ കഴിക്കേണ്ടത്, റൂമിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല.
1: സോറി മാം, ഇത് ഗായത്രിക്കുള്ള ഭക്ഷണമാണ്.
0: ആർക്കായാലും ശരി, ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇനി ആവർത്തിക്കരുത്.
1: ഓക്കെ മാം.
0: അവളോട് എന്നെ വന്നൊന്ന് കാണാൻ പറയണം കേട്ടല്ലോ. എനിക്കൊരു കാര്യം സീരിയസ് ആയി ആ കുട്ടിയോട് സംസാരിക്കാനുണ്ട്.
1: ഓക്കെ മാം, ഞാൻ പറയാം.
0: പൊയ്ക്കോളൂ.
1: ആ ഹെഡ്സെറ്റിങ് തന്നേ, എത്ര നേരം ഇരുപ്പ്, തലവേദനിക്കില്ലേ? പിന്നെ വാർഡൻ നിന്നെ അന്വേഷിച്ചിട്ടുണ്ട്, സീരിയസ് ആയി എന്തോ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു.
2: എന്തു കാര്യം?
1: അതൊന്നും അറിയില്ല.
3: ചിലപ്പോ വീട്ടിൽ നിന്ന് വിളിച്ചു കാണും, വീട്ടിലേക്ക് വിളിച്ചിട്ട് കുറേ ആയി.
1: നീ ഇങ്ങനെ തുടങ്ങിയ കഷ്ട ഇത്രയ്ക്ക് താരാൻ പാടില്ല. കുറച്ചു ദിവസം നീ വീട്ടിൽ പോയി നിൽക്ക്.
3: വീട്ടിലോ? വീട്ടിൽ പോയാൽ ഞാൻ തകർന്നു പോകും. കഴിഞ്ഞ വെക്കേഷന് പോയപ്പോ വിഘ്നേഷിന്റെ കാര്യം ഞാൻ അമ്മയോട് സൂചിപ്പിച്ചിരുന്നു. അമ്മ മുൻകൈ എടുക്കാമെന്ന് പറഞ്ഞതാ. എന്നിട്ടാണ് അവനിപ്പോ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്.
1: ശരിക്കും എന്താ നിങ്ങളുടെ പ്രശ്നം?
3: വിഘ്നേഷ് എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി.
1: ഓക്കെ, ഇപ്പോഴത്തെ പ്രശ്നം എന്താ അത് പറ.

0: ഓഫീസിൽ പേര് കൊടുത്തതിന്. അതിനാ ഇപ്പൊ ചൂടായത്. മുമ്പത്തെ തവണ അവനോട് ചോദിക്കാതെ നിങ്ങളുടെ ഒപ്പം ഷോപ്പിങ്ങിന് വന്നതിന്. ഓരോ കാരണം മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പോലെ. പണ്ടൊന്നും അവനിതൊന്നും പ്രശ്നമേ അല്ലായിരുന്നു. നീ ഓർക്കുന്നുണ്ടോ, പണ്ട് കലോത്സവത്തിൽ ഞാൻ ഡാൻസ് കളിക്കുന്ന സ്റ്റേജിൽ കാണിയായി അവൻ മുൻപിൽ വന്ന് നിൽക്കുമായിരുന്നു, പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അവന്റെ ഇപ്പോഴത്തെ മാറ്റം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ ഒഴിവാക്കുന്ന പോലെ, ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെ. നീ ഇതൊന്ന് നോക്ക്, അവൻ എന്താ എഴുതിയേക്കുന്നേന്ന്.
1: അയ്യേ, നിന്നെയും ഗോകുലിനെയും ചേർത്ത് സംശയിക്കുന്നു.
0: അവന്റെ ഈ മാറ്റമാണ് എനിക്ക് മനസ്സിലാകാത്തത്.
1: എനിക്കിത് നല്ല ഏർപ്പാടായി തോന്നുന്നില്ല. നിന്നെ അവനെയും എനിക്ക് നന്നായിട്ടറിയാം. നീ ബന്ധത്തിൽ കൊടുക്കുന്ന എഫേർട്ടും ഞാൻ കാണുന്നുണ്ട്.
0: എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലടാ. ഞാൻ അത്രയ്ക്ക് തളർന്നു പോയിട്ടുണ്ട്. നീ എന്ത് പറയുന്നോ അതുപോലെ ഞാൻ ചെയ്യാം.
1: നീ ഒരു കാര്യം ചെയ്, നീ നാളെ തന്നെ അവനോട് പോയി സംസാരിക്ക. ഞാൻ പറയുന്നതെല്ലാം നീ കേൾക്കുന്നുണ്ടോ?
0: എടി, അതിന് അവനെ കണ്ടുകിട്ടിയിട്ട് വേണ്ടേ?
1: നാളെ അവന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ സെമിനാറുണ്ട്. ഫൈസൽ മാഷ് അവനെ അല്ല ഏൽപ്പിച്ചേക്കുന്നെ. അവൻ എന്തായാലും അവിടെ ഉണ്ടാവും.
0: നോക്കാം.

0: ഗായത്രിയെ വാർഡൻ വിളിക്കുന്നു.
1: വരൂ. തന്നെ വിളിപ്പിച്ചത് ഈ കത്തുകളെ കുറിച്ച് ചോദിക്കാനാ. ആദ്യം കരുതി പെൺകുട്ടികളെ ശല്യപ്പെടുത്താൻ വരുന്ന വല്ലവരുമാണെന്ന്. പക്ഷെ തന്റെ പേരും വെച്ച് ആവർത്തിച്ച് കുറേ വരുന്നു. എന്താ കാര്യം?
2: എനിക്കറിയില്ല സിസ്റ്റർ.
1: നൂണ പറയരുത്. തന്റെ പേരും ക്ലാസ്സും ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ.
2: എനിക്കൊന്നും അറിയില്ല.
1: ഏതായാലും ഇനി വന്നാൽ എനിക്ക് വീട്ടിലേക്ക് വിളിക്കേണ്ടി വരും. കത്തുകളിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അതൊക്കെ അവരറിയും.
2: അയ്യോ വേണ്ട സിസ്റ്റർ, വേണ്ട.
1: ആ കരയണ്ട, പൊയ്ക്കോളൂ.
2: എന്തിനാ വിളിപ്പിച്ചത്? അവൻ എന്നെ കുറിച്ച് കത്തെഴുതിയിരിക്കുന്നു, എന്നിട്ട് അത് വാർഡൻ അയച്ചു. ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് എല്ലാം പരസ്യമാക്കി അവൻ, ആ ദുഷ്ടൻ. അവന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് അറിയില്ല. എനിക്ക് വയ്യടി. വീട്ടിലറിഞ്ഞ കൂടുതൽ പ്രശ്നവും. ഞാൻ ഇനി എന്ത് ചെയ്യും?
3: എടീ, നീ വിഷമിക്കാതെ, നമുക്ക് വഴിയുണ്ടാക്കാം. നീ ഇങ്ങനെ കരയല്ലേ?

0: നമുക്കിന്നൊരു കവിത പഠിക്കാം. കവി പാബ്ലോ നെരൂദ. സാമ്രാജ്യത്വത്തെ, സ്വേച്ഛാധിപത്യത്തെ അടിയറവ് പറയിച്ച കവിയാണ് പാബ്ലോ നെരൂദ. അതേസമയം മനോഹരങ്ങളായ പ്രണയബിംബങ്ങളും അദ്ദേഹം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. തളർന്നുപോയ തൻ്റെ പ്രേമഭാജനത്തിൻ്റെ കൈപിടിച്ച അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നിന്റെ വിഷാദം നിറഞ്ഞ അഗാധമായ കണ്ണുകളിലാണ് സ്വപ്നത്തിൻ്റെ കര തുടങ്ങുന്നത് എന്ന്. ഇത്തരത്തിൽ പ്രത്യാശയെ പ്രണയത്തിൻ്റെ ഭാവത്തിൽ അദ്ദേഹം പുനരവതരിപ്പിച്ചു.
1: വരൂ,
0: എന്താ വൈകിയത്? കൊറേ നാളായല്ലോ തന്നെ കണ്ടിട്ട്.
1: അതെ ടീച്ചർ, റോഡിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു.
0: ആ വരൂ, വന്നിരിക്കൂ.
2: വിഘ്നേഷിനെ കണ്ടോ? അവരെന്താ പറഞ്ഞത്?
0: ഗായത്രി, ഇന്റർവെല്ലിന് എന്റെ ക്യാബിനിലേക്ക് ഒന്ന് വരണം. താനൊന്ന് ചോദിച്ച പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഗായത്രി കേൾക്കുന്നുണ്ടോ? എന്നാൽ നമുക്ക് ക്ലാസ് പിന്നീടെടുക്കാം.
2: എടാ, എന്തായി?

0: അവൻ എന്നോട് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്തുന്നില്ല. താല്പര്യമില്ലാത്തതുപോലെ ഭയങ്കര അവോയ്ഡിങ് ആണ്. എന്നെ അവൻ അറിയാലോ. എന്നിട്ടും
1: എടാ, നീ ആ കത്തുകളെ കുറിച്ച് ചോദിച്ചോ?
0: അവൻ അതിനൊന്നും പറഞ്ഞില്ല. എനിക്ക് അവന് മനസ്സിലാകുന്നില്ല.
1: അന്ന് കോളേജ് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് ബീച്ചിൽ പോയത് നീ ഓർക്കുന്നുണ്ടോ? നിനക്കൊരു പരിഗണന പോലും തരാതെയുള്ള ഒരു പെരുമാറ്റമായിരുന്നു അവൻ്റെ. എല്ലാം ഒരു തമാശ പോലെയാ അവൻ അവതരിപ്പിച്ചത്. അന്നേ മനസ്സിലാക്കേണ്ടതായിരുന്നു.
0: തമാശയാണ് അവന് എന്നെ കണ്ടുമുട്ടിയത്, എന്നോട് സംസാരിച്ചത്, എന്നെ തൊട്ടത്. മൊത്തത്തിൽ ഞാനൊരു തമാശയാണ്. തമാശ. നിനക്കൊരു കാര്യം അറിയാവോ? അവൻ എന്നെ ഭീഷണിപ്പെടുത്തുവാ, എനിക്കെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെ. അവനെന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? അവനെയല്ലേ ഞാൻ സ്നേഹിച്ചത്.
1: ഗായത്രി, എടാ നീ ഇങ്ങനെ കരയാതെ, എന്തെങ്കിലും വഴി കാണാം. അതാ ടീച്ചർ വരുന്നു.
2: നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നേ? ഗായത്രി, ഇത് അയാൾ പറഞ്ഞ പുസ്തകം.
1: അത് ടീച്ചർ.
2: അയ്യോ, ഗായത്രി കരയുന്നല്ലോ. എന്തു പറ്റി ഗായത്രി?
0: ഒന്നുമില്ല ടീച്ചർ.
1: ടീച്ചർ, അത് ബ്രേക്കപ്പ് ഇഷ്യൂ ആ.
2: ഓ, നിങ്ങളിപ്പോ ഹോസ്റ്റലിലേക്ക് ചെല്ലൂ. ഗായത്രി, നാളെ നമുക്കൊന്ന് കാണണം കേട്ടോ.
0: ആ ടീച്ചർ.
1: എടാ, നേരം വൈകി, വാ ഹോസ്റ്റലിലേക്ക് പോ.
2: ആ ചെല്ലു വേഗം. ഗായത്രി ചെല്ലു.
0: ആ ടീച്ചർ.
1: ശരി.
3: പെയ്ത്ത് നാടകം ഒന്നാം ഭാഗം സമാപിക്കുന്നു. രചന അദിത് കൃഷ്ണ ചെമ്പത്ത്. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഗായത്രി, ഗ്രീറ്റ യൂജിൻ പള്ളിത്തുറ, ഗായത്രിയുടെ സുഹൃത്ത് ശിൽപ, വിഘ്നേഷ് അജ്മൽ നാസർ കൊട്ടാരക്കര, കൂട്ടുകാരൻ ഗോകുൽ നിധീഷ്, ഗായത്രിയുടെ ആൺസുഹൃത്ത് ദേവദത്തൻ, വാർഡൻ ഷെഹനാസ് ബിന്ദ്, മലയാളം ടീച്ചർ ഷീബ കെ നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. നാടകത്തിന്റെ അവസാന ഭാഗം അടുത്ത വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:00 കേൾക്കാം.
4: സമയം 8:00 കഴിഞ്ഞ് 24:33. ആകാശവാണി തൃശൂർ. ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. യേശുദാസും സുജാതയും പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രമേശ് നാരായണന്റെ സംഗീതം. ചിത്രം ഇന്ന് നിന്റെ മൊയ്തീൻ.

0: ആകാശവാണി ഇപ്പോൾ പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന.
1: ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിലാണ് രാജ്യത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു.

0: യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-40 ഇടയിൽ പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്ക പ്രായമനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMY അപാരമായ സാധ്യതകൾ ഉണ്ടെങ്കിലും സുസ്ഥിരമായ സ്വാധീനത്തിനായി ചില വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരണവും വ്യാപനവും. യോഗ്യരായ കർഷകരിലേക്ക് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ്. വിപുലമായ എൻറോൾമെന്റ് ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ പ്രയോജനപ്പെടുത്തലും അത്യാവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത. പദ്ധതിയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൗപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും. ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMY മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീഡിയോ കോൺഫറൻസിംഗിലൂടെ 19-ാമത് റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലായി നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത 51,000-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. ദേശീയ റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച ചടങ്ങിൽ 130 പേർക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 1. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ്

0: മോഡൽ ഗേൾസ് HSSൽ രാവിലെ 9 മണിക്ക് പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. June 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി ഉന്മൂലനം ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 പാഠപുസ്തകങ്ങളുടെ വിതരണം നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. PM-ശ്രീ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങാൻ സാധിക്കുമോ എന്ന കാര്യം പരിശോധിക്കുമെന്നും SSLC പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വർക്കലയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ മൂന്നാറിൽ അതിക്രമമുണ്ടായ സംഭവത്തിൽ തമിഴ്നാട് പോലീസ് 3 പേർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി FIR രജിസ്റ്റർ ചെയ്തു. വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് പ്രതികരിച്ചു. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന 3-ാമത്തെ വില വർധനവാണ് ഇത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112.65 രൂപയും ഡീസലിന് 101.56 രൂപയുമായി ഉയർന്നു. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ഹോർമൂസ് കടലിടുക്ക് തടസ്സപ്പെട്ടതിന്റെ ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക പ്രധാന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഴക്കാല രോഗപ്രതിരോധ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ നിർദ്ദേശം നൽകി. ഇതു സംബന്ധിച്ച് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. പകർച്ചവ്യാധി വ്യാപനമുണ്ടായാൽ രോഗികൾക്ക് മതിയായ ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാനും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്താനും അടിയന്തര പ്രാധാന്യം നൽകാൻ മന്ത്രി നിർദ്ദേശിച്ചു. 2-ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട ഈ മാസം 25 തുറക്കും. 26 പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം രാത്രി 10 നട അടയ്ക്കും. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് അവശ്യ വസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഉറപ്പാക്കും. സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ മാസം 26 വരെയാണ് കിറ്റ് ലഭ്യമാവുക. 1,101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾക്ക് 850 രൂപയ്ക്കാണ് പ്രത്യേക കിറ്റായി നൽകുന്നത്. തിരുവനന്തപുരത്ത് ചിറയിൻകീഴ് മണ്ണൂർ ഭാഗം പട്ടളയിൽ നിയമവിരുദ്ധമായി ഗ്യാസ് സിലിണ്ടറുകളിൽ നിന്നും അപകടകരമാം വിധം LPG ചോർത്തി മറ്റ് സിലിണ്ടറുകളിലേക്ക് നിറച്ച് കരിഞ്ഞന്തയിൽ വിൽക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടെത്തി. ഇതിനായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും 261 സിലിണ്ടറുകളും ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ പിടിച്ചെടുത്തു. തുടരന്വേഷണം നടന്നുവരുന്നു. 2025 VBG RAMG നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്തമാസം 21 സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് G. RAMG നിയമം നിലവിൽ വരുന്നത്. പുതിയ നിയമം ഈ വർഷം July 1 പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സമയം 8:40 ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. തൃശൂർ പുറനാട്ടുകര PM-ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ 11-ാം ക്ലാസ് ബയോളജി സ്ട്രീമിൽ SC/ST വിദ്യാർത്ഥികൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റിലും ഹ്യൂമാനിറ്റീസ് സ്കീമിലും 12-ാം ക്ലാസ് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് സ്ട്രീമുകളിലും ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താല്പര്യമുള്ള രക്ഷിതാക്കൾ ഈ മാസം 25 വിദ്യാലയത്തിൽ വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് ആവശ്യമായ രേഖകൾ സഹിതം സ്കൂൾ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. വെബ്സൈറ്റ് വിലാസം ഇനി പറയാം: TIRUCHUR.KVS.AC.IN. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: TIRUCHUR.KVS.AC.IN.

പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കോങ്ങാട് ആൺകുട്ടികളുടെയും മുണ്ടൂർ പെൺകുട്ടികളുടെയും ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളാണ് അപേക്ഷിക്കേണ്ടത്. 10% സീറ്റ് മറ്റ് വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. നിശ്ചിത ഫോമിനുള്ള അപേക്ഷ, ജാതി, വരുമാനം, പ്രധാന അധ്യാപകന്റെ സാക്ഷ്യപത്രം എന്നിവ സഹിതം 25 മാസം വൈകിട്ട് 5 പാലക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണമെന്ന് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയും: 8547-63-0326. ഫോൺ നമ്പർ ആവർത്തിക്കാം: 8547-63-0326. തൃശൂർ വില്ലടത്ത് പ്രവർത്തിക്കുന്ന കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി സൗജന്യ തൊഴിൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജൂൺ ആദ്യവാരം ആരംഭിക്കുന്ന പരിശീലനത്തിന് 18-59 പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയായിരിക്കും പരിശീലനം. 31 ദിവസം നീളുന്ന പരിശീലനത്തിൽ സംരംഭകത്വം, വായ്പാ സൗകര്യങ്ങൾ എന്നിവ സംബന്ധിച്ച ക്ലാസുകളും ഉണ്ടായിരിക്കും. ഭക്ഷണവും താമസവും ഉൾപ്പെടെ പരിശീലനം തികച്ചും സൗജന്യമാണ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റിനോടൊപ്പം 2 വർഷം വരെ RCTയുടെ സഹായ സഹകരണങ്ങൾ ലഭ്യമാക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0487-26-944-12. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487-26-944-12. പാലക്കാട് വ്യവസായിക ട്രിബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ ഈ മാസം 25-26 പാലക്കാട് റവന്യൂ ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും 29 മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.

കാൽപന്തിൻ്റെ ആരവങ്ങളും ആഘോഷങ്ങളും ഒരേ താളമായി ഉയരാൻ ഇനി ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പ്. ലോകത്തെ ഒന്നാകെ ഒരൊറ്റ പന്തിന് പിന്നാലെ പ്രതീക്ഷയോടെ പായിക്കാനുള്ള സമയം എത്തിക്കഴിഞ്ഞു. ഇനിയുള്ള രണ്ടു മാസക്കാലം ലോകമൊന്നായി ആർത്തുവിളിക്കും, ആനന്ദത്താൽ മതിമറക്കും. ജൂൺ 11 ആതിഥേയരായ മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിലൂടെയാണ് 2026 ഫുട്ബോൾ ലോകകപ്പിന് തുടക്കമാകുന്നത്. കാനഡ, USA എന്നിവിടങ്ങൾ വേദിയാകുന്ന ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ കൊട്ടിക്കലാശം 2 July നടക്കും. ഫുട്ബോൾ ഇതിഹാസങ്ങളായ ലിയോണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ഒരുമിച്ചെത്തുന്ന അവസാന ലോകകപ്പ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. 38-കാരനായ മെസ്സിയും 41-കാരനായ റൊണാൾഡോയും ഇത് തങ്ങളുടെ അവസാന ലോകകപ്പായിരിക്കുമെന്ന സൂചന ആരാധകർക്ക് നൽകിയിട്ടുണ്ട്. ടീമിൻ്റെ നായകന്മാരായാണ് ഇരുവരും കളത്തിലിറങ്ങുന്നത്. ലോകകപ്പ് ചരിത്രത്തിലെ

തന്നെ ഏറ്റവുമധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ടൂർണമെന്റാണ് ഇത്തവണത്തേത്. 48 രാജ്യങ്ങളാണ് ഇത്തവണ കിരീടത്തിനായി പോരാട്ടത്തിനിറങ്ങുന്നത്. ഭാഗ്യനിർഭാഗ്യങ്ങൾ നിമിഷനേരം കൊണ്ട് മാറിമറയുന്ന ലോകകപ്പിന്റെ 23-ാം പതിപ്പാണ് തിരിതെളിയാൻ പോകുന്നത്. അനേകം സംസ്കാരങ്ങളുടെ ഒത്തുചേരലിന് കൂടിയാണ് ഫുട്ബോൾ ലോകം സാക്ഷിയാകാൻ പോകുന്നത്. കോടിക്കണക്കിന് ആളുകളെ ടെലിവിഷൻ സ്ക്രീനുകൾക്കും സ്റ്റേഡിയങ്ങൾക്കും മുന്നിലെത്തിക്കുന്ന ലോകകപ്പ് ലോകരാഷ്ട്രീയത്തെയും സംസ്കാരത്തെയും സമ്പദ് വ്യവസ്ഥയെയും പോലും സ്വാധീനിക്കുന്ന തരത്തിൽ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു. ചരിത്ര താളുകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കണ്ണീരിൻ്റെയും നിരാശയുടെയും ആഹ്ലാദങ്ങളുടെയും ഒരുപാടൊരുപാട് മുഖങ്ങൾ നമുക്ക് മുന്നിൽ തെളിയും. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഫുട്ബോൾ ജനപ്രീതി നേടിത്തുടങ്ങിയിരുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള സ്ഥിരമായ ഒരു ആഗോള ടൂർണമെൻറ്റിൻ്റെ ആവശ്യകത ഉയർന്നതോടെയാണ് ലോകകപ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. 1928 നടന്ന ഫിഫ കോൺഗ്രസിലാണ് ലോകകപ്പ് സംഘടിപ്പിക്കുന്നതിന് ഔദ്യോഗിക തീരുമാനമുണ്ടായത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ രാജ്യം ബ്രസീലാണ്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ എല്ലാ ലോകകപ്പുകളിലും പങ്കെടുത്ത ഏക രാജ്യം കൂടിയാണ്. ജർമ്മനിയും ഇറ്റലിയും 4 വീതം കിരീടങ്ങൾ നേടിയപ്പോൾ അർജന്റീന 3 തവണയും ഫ്രാൻസ് 2 തവണയും കിരീടം സ്വന്തമാക്കി. 1930 യുറുഗ്വേയിലാണ് കന്നി ഫുട്ബോൾ ലോകകപ്പ് അരങ്ങേറിയത്. അന്താരാഷ്ട്ര ഫുട്ബോൾ നിയന്ത്രിക്കുന്ന ഫിഫയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ലോകകപ്പിൽ ആതിഥേയർ തന്നെ ചാമ്പ്യന്മാരായി. ഫൈനലിൽ അർജന്റീനയെ 2-4 പരാജയപ്പെടുത്തിയാണ് യുറുഗ്വായ് കന്നിക്കിരീടത്തിൽ മുത്തമിട്ടത്. വെറും 13 രാജ്യങ്ങൾ മാത്രമാണ് ആ ടൂർണമെന്റിൽ പങ്കെടുത്തത്. യൂറോപ്യൻ രാജ്യങ്ങൾ കടൽമാർഗം ദീർഘയാത്ര ചെയ്തെത്തേണ്ട സാഹചര്യം മൂലമാണ് പല ശക്തരായ ടീമുകളും വിട്ടുനിന്നത്. 1930 13 ടീമുകളുമായി തുടങ്ങിയ ലോകകപ്പ് പിന്നീട് 16 ടീമുകളിലേക്കും 24 32 ടീമുകളിലേക്കും വളർന്നു. ആഗോള ഫുട്ബോളിൻ്റെ വ്യാപനവും കൂടുതൽ രാജ്യങ്ങളുടെ പങ്കാളിത്തവും കണക്കിലെടുത്താണ് 2026 മുതൽ 48 ടീമുകൾ പങ്കെടുക്കുന്ന രീതിയിലേക്ക് ടൂർണമെൻ്റ് മാറിയത്. ലോകകപ്പ് എന്ന ആശയത്തിന് പിന്നിൽ ഫ്രഞ്ചുകാരനായ ജൂൾസ് റിമെറ്റ് എന്ന ഫിഫ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ആദ്യ ലോകകപ്പ് ട്രോഫിയും അറിയപ്പെട്ടിരുന്നത്. 1930 മുതൽ 1970 വരെ ലോക ജേതാക്കൾക്ക് ഫിഫ നൽകിയിരുന്നത് ഫ്രഞ്ച് ശില്പിയായ ആബേൽ ലാഫ്ലർ രൂപകൽപ്പന ചെയ്ത കപ്പായിരുന്നു. വിജയം സമ്മാനിക്കുന്ന ഗ്രീക്ക് ദേവതയായ നൈക്കിൻ്റെ രൂപമായിരുന്നു ട്രോഫിയിൽ ആലേഖനം ചെയ്തിരുന്നത്. 1974 മുതലാണ് ഇന്ന് കാണുന്ന രൂപകൽപ്പനയിലുള്ള ലോകകപ്പ് ട്രോഫി ജേതാക്കൾക്ക് നൽകി തുടങ്ങിയത്. ഭൂമിയെ കയ്യിലേന്തിയ 2 മനുഷ്യർ എന്നതാണ് ഈ ട്രോഫിയുടെ രൂപം. 1934 ഇറ്റലിയും 1938 ഫ്രാൻസും ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചു. 2 വട്ടവും ഇറ്റലി തന്നെ ചാമ്പ്യന്മാരായി. നിർഭാഗ്യത്തിൻ്റെ ചരിത്രം വേട്ടയാടുന്ന ഒരു രാജ്യവുമുണ്ട്, ഇന്തോനേഷ്യ. വെറും 1 മത്സരം മാത്രം കളിച്ച് ലോകകപ്പിൻ്റെ വേദിയിൽ നിന്നും അപ്രത്യക്ഷമായ രാജ്യമെന്ന പ്രത്യേകതയും ഇന്തോനേഷ്യയ്ക്ക് സ്വന്തം. 1938 ഫ്രാൻസിൽ നടന്ന ലോകകപ്പിലായിരുന്നു ഇന്തോനേഷ്യ തങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും ലോകകപ്പ് മത്സരം കളിച്ചത്. ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്ന പേരിലാണ് ഇന്തോനേഷ്യ കളത്തിലിറങ്ങിയത്. ലോകകപ്പിൽ പങ്കെടുക്കുന്ന ആദ്യ ഏഷ്യൻ രാജ്യമെന്ന തലയെടുപ്പോടെയായിരുന്നു ഇന്തോനേഷ്യ പോരാട്ടത്തിനിറങ്ങിയത്. നോക്കൌട്ട് മത്സരമായതിനാൽ തോറ്റതോടെ അവർ പുറത്തായി. ലോകകപ്പിൻ്റെ ജൈത്രയാത്രയ്ക്ക് പിന്നീട് 2-ാം ലോക മഹായുദ്ധം തടസ്സം നിന്നു. 1942-46 ലോകകപ്പ് സംഘടിപ്പിക്കാനായില്ല. പിന്നീട് 1950 ലോകകപ്പ് മടങ്ങിയെത്തുന്നത്. ബ്രസീലായിരുന്നു ആതിഥേയർ. ശക്തരായ യുറുഗ്വായ് ആതിഥേയരുടെ കണ്ണീർ വീഴ്ത്തി ചാമ്പ്യന്മാരായി. ബ്രസീലിലെ റിയോ ഡി ജനറോയിലെ പ്രശസ്തമായ മാരക്കാന സ്റ്റേഡിയത്തിലെ നിശ്ചലമായ നിമിഷങ്ങൾ ഇന്നും ചരിത്രത്തിലെ പൊള്ളുന്ന നിമിഷങ്ങളാണ്. തൊട്ടടുത്ത പതിപ്പിന് ആതിഥേയത്വം വഹിച്ചത് സ്വിറ്റ്സർലൻഡായിരുന്നു. ഹംഗറിയെ പരാജയപ്പെടുത്തി വെസ്റ്റ് ജർമ്മനി ലോകകിരീടത്തിൽ മുത്തമിട്ടു.
പിന്നീട് നടന്ന ലോകകപ്പുകൾ

ഒരു തേരോട്ടത്തിൻ്റെ തുടക്കമായിരുന്നു. കരുത്തരായ ബ്രസീൽ അജയ്യരായി മാറുന്ന കാഴ്ചയ്ക്ക് ലോകം സാക്ഷ്യം വഹിച്ച നിമിഷങ്ങൾ. സ്വീഡൻ ആതിഥേയത്വം വഹിച്ച 1958 ലോകകപ്പിലൂടെ ഫുട്ബോൾ ലോകം അത്ഭുത ബാലനെ വരവേറ്റു. പെലെ 17 ലോകകപ്പിനിറങ്ങിയ പെലെയുടെ ബൂട്ടുകളുടെ ബലത്തിൽ ബ്രസീൽ തങ്ങളുടെ കന്നിക്കിരീടത്തിൽ മുത്തമിട്ടു. ആതിഥേയരെ 2-5 പരാജയപ്പെടുത്തിയാണ് പെലെയുടെ ബ്രസീൽ ചാമ്പ്യന്മാരായത്. ഫൈനലിൽ 2 പെലെ തിളങ്ങി. തൊട്ടടുത്ത വർഷവും കിരീടത്തിൽ മുത്തമിട്ടത് ബ്രസീൽ തന്നെ. ചിലി ആതിഥേയരായ ലോകകപ്പിൽ ചെക്കോസ്ലോവാക്കിയയാണ് ഫൈനലിൽ ബ്രസീൽ പരാജയപ്പെടുത്തിയത്. 1-3 ബ്രസീൽ വിജയക്കൊടി നാട്ടിയത്. 1966 കിരീടം കൈവിട്ടെങ്കിലും 1970 വീണ്ടും ബ്രസീൽ ലോക ചാമ്പ്യന്മാരായി. മെക്സിക്കോ ആതിഥേയരായ ലോകകപ്പിൻ്റെ ഫൈനലിൽ 1-4 ഇറ്റലിയെ പരാജയപ്പെടുത്തിയാണ് ബ്രസീൽ 3rd കിരീടം സ്വന്തമാക്കിയത്. 1970 ത്രസിപ്പിക്കുന്ന പാസിംഗും ആക്രമണ ഫുട്ബോളുമായി ലോകത്തെ വിസ്മയിപ്പിക്കാൻ ബ്രസീലിന് സാധിച്ചു. 4 3 കിരീടങ്ങൾ ഷെൽഫിലെത്തിച്ച ബ്രസീൽ അജയ്യരായി മാറി. 3rd ലോക കിരീടം പേരിൽ ചേർത്ത പെലെ ഒരു അപൂർവ റെക്കോർഡും സ്വന്തമാക്കി. 3 കിരീടം നേടിയ ഏക താരമായി പെലെ ഇന്നും ചരിത്രത്തിൽ നിലകൊള്ളുന്നു. 1970 ലോകകപ്പിലെ ബ്രസീൽ ടീം മനോഹരമായ പാസിംഗും ആക്രമണ ഫുട്ബോളും കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ചു. ഒരൊറ്റ മത്സരം പോലും പരാജയപ്പെടാതെയാണ് ആ സ്ക്വാഡ് വിശ്വകിരീടം ചൂടിയത്. ഫുട്ബോൾ ചരിത്രത്തിലെ മികച്ച ദേശീയ ടീമുകളിലൊന്നായി ആ സ്ക്വാഡിനെ വിലയിരുത്തുന്നു. 1970 ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായി മുന്നോട്ട് വന്നു. ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ ടീമുകൾ ലോക ഫുട്ബോളിൽ ശക്തമായ സാന്നിധ്യമായി മാറാൻ തുടങ്ങി. 1974 ആതിഥേയരായ വെസ്റ്റ് ജർമ്മനി ചാമ്പ്യന്മാരായി. നെതർലൻഡ്സിനെ 1-2 പരാജയപ്പെടുത്തിയാണ് വെസ്റ്റ് ജർമ്മനി കിരീടം ചൂടിയത്. 1978 നെതർലൻഡ്സ് ഫൈനലിൽ എത്തിയെങ്കിലും കിരീടത്തിനരികെ വീണു. ആതിഥേയരായ അർജന്റീനയോട് 1-3 നെതർലൻഡ്സ് പരാജയപ്പെട്ടത്. ലോകത്ത് ഏറ്റവുമധികം ആരാധകരുള്ള ടീമുകളിലൊന്നായ അർജന്റീനയുടെ കന്നി കിരീടമായിരുന്നു അത്. 1982 ഇറ്റലി വിശ്വകിരീടം നേടിയപ്പോൾ 1986 വീണ്ടും അർജന്റീന ലോകകപ്പ് കീഴടക്കി. 1982 വെസ്റ്റ് ജർമ്മനിയെ കീഴടക്കിയാണ് ഇറ്റലി ചാമ്പ്യന്മാരായത്. സ്പെയിനായിരുന്നു ആതിഥേയർ. മെക്സിക്കോ ആതിഥേയത്വം വഹിച്ച ലോകകപ്പിലും വെസ്റ്റ് ജർമ്മനിക്ക് ഫൈനലിൽ കാലിടറി. അർജന്റീന ജേതാക്കളായി. ഡീഗോ മറഡോണ എന്ന ഇതിഹാസം ലോക കിരീടത്തിൽ മുത്തമിട്ടു. 1986 ഫൈനലിസ്റ്റുകൾ തന്നെ 90 ഫൈനലിലും ഏറ്റുമുട്ടി. പക്ഷേ 2 നഷ്ടമായ കിരീടം ഇത്തവണ വെസ്റ്റ് ജർമ്മനി കൈപ്പിടിയിൽ ഒതുക്കി. ഇറ്റലി ആതിഥേയത്വം വഹിച്ച ലോകകപ്പിൽ ഏകപക്ഷീയമായ 1 അർജന്റീനയെ വെസ്റ്റ് ജർമ്മനി തോൽപ്പിച്ചത്. 1994 ലോകകപ്പിലൂടെ ബ്രസീൽ വീണ്ടും വിജയവഴിയിൽ തിരിച്ചെത്തി. USA ആതിഥേയത്വം വഹിച്ച ലോകകപ്പിൽ ഇറ്റലിയായിരുന്നു ഫൈനലിലെ എതിരാളികൾ. മുഴുവൻ സമയത്തും ഗോൾരഹിതമായ മത്സരത്തിൽ പെനാൽറ്റിയിലൂടെയാണ് ബ്രസീൽ തങ്ങളുടെ 4th കിരീടം സ്വന്തമാക്കിയത്. 1998 ഫ്രാൻസ് ലോകകപ്പിലും ബ്രസീൽ ഫൈനലിൽ എത്തി. പക്ഷേ ആതിഥേയരായ ഫ്രാൻസിൻ്റെ കരുത്തിനു മുന്നിൽ ബ്രസീൽ മുട്ടുമടക്കി. ഏകപക്ഷീയമായ 3 നിലവിലെ ചാമ്പ്യന്മാരെ ഫ്രാൻസ് തകർത്തത്. 2002 ബ്രസീൽ കരുത്തോടെ തിരിച്ചു വന്നു. 5th കിരീടം നേടിയെടുത്തു. പക്ഷേ അതിനുശേഷം കിരീടത്തിൽ മുത്തമിടാൻ ബ്രസീലിന് സാധിച്ചിട്ടില്ല എന്നത് ആരാധകരെ നിരാശയിലാഴ്ത്തുന്നു. ദക്ഷിണ കൊറിയയും ജപ്പാനും സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ലോകകപ്പിൻ്റെ ഫൈനലിൽ ജർമ്മനിയെ എതിരില്ലാത്ത 2 ബ്രസീൽ പരാജയപ്പെടുത്തിയത്.

2002 ശേഷം യൂറോപ്യൻ രാജ്യങ്ങളുടെ തേരോട്ടമാണ് ലോകകപ്പിൽ ആരാധകർ കണ്ടത്. ലാറ്റിൻ അമേരിക്കൻ ശക്തി കേന്ദ്രങ്ങളെല്ലാം തകർന്നടിഞ്ഞു. 4 ലോകകപ്പുകളിൽ യൂറോപ്യൻ സർവാധിപത്യം ലോകം കണ്ടു. ബ്രസീലിന്റെ പതനവും ഫ്രാൻസിന്റെ ശക്തമായ പ്രകടനങ്ങളും ഫുട്ബോൾ ലോകത്ത് ചർച്ചയായി. 2006 യൂറോപ്യൻ ഫൈനലിൽ ഫ്രാൻസും ഇറ്റലിയും ഏറ്റുമുട്ടി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇറ്റലി ജേതാക്കളായി. ആതിഥേയരായ ജർമ്മനിക്ക് 3rd സ്ഥാനം കൊണ്ട് തൃപ്തരാകേണ്ടി വന്നു. 2010 ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പിലാണ് ഏറെ വിവാദമായ ജബുലാനി പന്ത് അവതരിപ്പിച്ചത്. സ്ട്രൈക്കർമാരെയും ഗോൾ കീപ്പർമാരെയും കബളിപ്പിച്ച പന്തായിരുന്നു ജബുലാനി. പന്തിന്റെ പാത മനസ്സിലാക്കാൻ എല്ലാവരും ബുദ്ധിമുട്ടി. ടിക്കി ടാക്ക ശൈലിയുമായി എത്തിയ സ്പെയിൻ ജബുലാനിയെ വരുതിയിലാക്കി ജേതാക്കളായി. 2014 ബ്രസീൽ ആതിഥേയത്വം വഹിച്ച ലോകകപ്പിന്റെ ഫൈനലിൽ ഇതിഹാസ താരം മെസ്സിയുടെയും അർജന്റീനയുടെയും കണ്ണീർ വീണു. ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ വിജയത്തോടെ ജർമ്മനി കിരീടം ചൂടി. 2018 റഷ്യൻ ലോകകപ്പിൽ ഫ്രാൻസിന്റെ മിന്നും പ്രകടനത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. ടൂർണമെന്റിലെ കറുത്ത കുതിരകളായി മാറിയ ക്രൊയേഷ്യയായിരുന്നു ഫൈനലിലെ എതിരാളികൾ. 2-4 ഫ്രാൻസ് ക്രൊയേഷ്യയെ തകർത്ത് കിരീടം ചൂടി. ഏറ്റവും ഒടുവിലായി നടന്ന ഖത്തർ ലോകകപ്പിലും ഫ്രാൻസ് മികവ് പുലർത്തി. പക്ഷേ അർജന്റീനിയൻ ടീമിന്റെ ഒത്തിണക്കത്തിനും മെസ്സി എന്ന ഇതിഹാസത്തിനും മാർട്ടിനസ് എന്ന വൻമതിലിനും മുന്നിൽ ഫ്രാൻസ് വീണു. ആദ്യാവസാനം ആവേശം അലതല്ലിയ കലാശ പോരാട്ടത്തിനൊടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ അർജന്റീന വിശ്വകിരീടം നേടി. ഇതിഹാസ താരം മെസ്സിക്ക് കന്നി ലോകകിരീടം. ഇനി കാത്തിരിപ്പിന്റെ നാളുകളാണ്. ആരാധകരുടെ പ്രിയപ്പെട്ട മെസ്സിയും റൊണാൾഡോയും നെയ്മറുമെല്ലാം കളത്തിലിറങ്ങുന്നത് കാണാനായുള്ള കാത്തിരിപ്പ്. ലോകം മുഴുവൻ ഒരു പന്തിലേക്ക് ആവേശത്തോടെ ചുരുങ്ങുന്ന കാഴ്ചയ്ക്കായുള്ള നിമിഷങ്ങൾക്ക് ഇനി ദിവസങ്ങളുടെ ദൂരം മാത്രം.

ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലൂടെ പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന അജ്മൽ എൻ എസ്, ആഖ്യാനം നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: മാധവൻ നമ്പൂതിരി, പോപ്പുലർലി നോൺ ആസ് ചങ്ങനാശ്ശേരി മാധവൻ നമ്പൂതിരി. ഹി ഈസ് എൻ എ ഗ്രേറ്റ് വോക്കൽ ആർട്ടിസ്റ്റ് ഓഫ് ആകാശവാണി ആൻഡ് എ ഹൈലി റെസ്പെക്റ്റഡ് പെർഫോമർ വിത്ത് ഓവർ 2 ഡെക്കേഡ്സ് ഓഫ് ഡിസ്റ്റിംഗ്വിഷ്ഡ് കോൺട്രിബ്യൂഷൻ ടു കർണാട്ടിക് മ്യൂസിക്. ഹി ഹാസ് പ്രസന്റഡ് മോർ ദാൻ 500 സോളോ കോൺസെർട്സ്, മെനി ഓഫ് ദം അക്കംപനീഡ് ബൈ എമിനന്റ് മേസ്ട്രോസ് സച്ച് ആസ് ഡോക്ടർ ടി കെ മൂർത്തി, ശ്രീ ഉമ്മയാൾപുരം കെ ശിവരാമൻ, ശ്രീ ശ്രീ മുഷ്ണം രാജാ റാവു ആൻഡ് ശ്രീ മന്നാർക്കുടി ഈശ്വരൻ. ഹിസ് പെർഫോമൻസസ് ഹാവ് ഓൾസോ റീച്ച്ഡ് ഓഡിയൻസസ് അബ്രോഡ്, ഇൻക്ലൂഡിംഗ് കോൺസേർട്സ് ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, പാരീസ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് ഗൾഫ് കൺട്രീസ്. ബോൺ അറ്റ് ചങ്ങനാശ്ശേരി ഇൻ കേരള, മാധവൻ നമ്പൂതിരി ബിഗാൻ ഹിസ് മ്യൂസിക്കൽ ട്രെയിനിംഗ് അണ്ടർ ഹിസ് ഫേസ്റ്റ് ഗുരു ശ്രീ പി ജി പത്മകുമാർ. ഹി ലേറ്റർ ബിക്കെയിം എ ഡിസൈപ്പിൾ ഓഫ് ലേറ്റ് ടി വി ശങ്കരനാരായണൻ ആൻഡ് ഓൾസോ റിസീവ്ഡ് അഡ്വാൻസ്ഡ് ഗൈഡൻസ് ഫ്രോം റിനൗം മ്യൂസീഷ്യൻസ് ശ്രീ പി ആർ കുമാര കേരളവർമ്മ ആൻഡ് ശ്രീ കലഞ്ഞൂർ ചന്ദ്രശേഖരൻ, എ ഫോമർ മ്യൂസിക് ലെക്ചറർ at the RLV College of Music and Fine Arts, Tripunathra. He is also a recipient of the Junior Fellowship from the Ministry of Culture, Government of India, and has been honored with the Best Musician Award from the Madras Music Academy.
1: The contribution of Akashavani to the growth of artists like me is truly immeasurable. Akashavani has provided a dignified platform that nurtures talent and strengthens the cultural fabric of our nation. Best wishes to Akashvani for completing successful 90 years.
2: Aaj raat ke prasaran mein inke saath sangat kar rahe hain violin par vidwan Tiruvira Viju S Anand, mridangam par vidwan Kottayam ji Santosh Kumar aur ghatam par Shri Vadapalli R Krishna Kumar.
0: In tonight's program he will be accompanied by വിദ്വാൻ തിരുവിഴ വിജു എസ് ആനന്ദ് ഓൺ വയലിൻ, വിദ്വാൻ കോട്ടയം ജി സന്തോഷ് കുമാർ ഓൺ ദ മൃദംഗം ആൻഡ് ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഓൺ ദ ഘട്ടം.
2: ശ്രീ ചങ്ങനാശ്ശേരി മാധവൻ നമ്പൂതിരി അപ്നെ ഗായൻ കി ശുരുവാത് സ്വാതി തിരുനാൾ കി രചന പരമപുരുഷം സെ കർ രഹേ ഹൈ ജോ രാഗ് ലളിത് പഞ്ചം പർ ആധാരിത് ഹൈ ഓർ ഖണ്ഡു ചാപു താൽ മേ നിബദ്ധ ഹൈ.
0: ശ്രീ സി പി മാധവൻ നമ്പൂതിരി ബിഗിൻസ് ഹിസ് വോക്കൽ റെസൈറ്റൽ വിത്ത് പരമപുരുഷം, എ കോമ്പസിഷൻ ഓഫ് സ്വാതി തിരുനാൾ ഇൻ ദ രാഗ് ലളിത പഞ്ചമം സെറ്റ് ടു കണ്ടുചാപ്പ് താൾ.

ആകാശവാണി. നമസ്കാരം. ഭീകരവാദ വിരുദ്ധ ദിനം, സമാധാനത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും സന്ദേശം എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഭീകരതയ്ക്കും അക്രമത്തിനുമെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനും സമാധാനം, ഐക്യം എന്നിവ നിലനിർത്തുന്നതിനുമായി എല്ലാ വർഷവും മെയ് 21 ഇന്ത്യ ഭീകരവാദ വിരുദ്ധ ദിനം ആചരിക്കുന്നു. വിദ്വേഷത്തിനും അക്രമത്തിനും ഇരയായി ജീവനും ജീവിതവും നഷ്ടപ്പെട്ടവരെ ഓർമ്മിക്കുന്നതിനും അവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതിനുമായാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ചരമവാർഷിക ദിനമാണിത്. ഭീകരവാദ വിരുദ്ധ ദിനം എന്നത് വെറുമൊരു അനുസ്മരണ ദിനം മാത്രമല്ല, അക്രമത്തിന് പകരം സമാധാനവും വിദ്വേഷത്തിന് പകരം ഐക്യവും തീവ്രവാദത്തിന് പകരം മനുഷ്യത്വവും ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള കൂട്ടായ പ്രതിജ്ഞയ്ക്കുള്ള അവസരം കൂടിയാണ്. മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് ഭീകരതയെന്ന് ഭീകരവാദ വിരുദ്ധ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അക്രമത്തെ നിരസിക്കാനും ജനാധിപത്യ മൂല്യങ്ങളെയും ദേശീയ ഐക്യത്തെയും പിന്തുണയ്ക്കാനുമുള്ള ആഹ്വാനമാണ് ഈ ദിനം. ഭീകരതയുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക, സമാധാനം, ഒത്തൊരുമ, സാമുദായിക ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുക, ഭീകരവാദ പ്രത്യാശാസ്ത്രങ്ങളെയും അക്രമങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക, ദേശീയ സുരക്ഷാ അവബോധം ശക്തിപ്പെടുത്തുക, ഭീകരാക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ ആദരിക്കുക തുടങ്ങിയവയാണ് ഭീകരവാദ വിരുദ്ധ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പതിറ്റാണ്ടുകളായി ഇന്ത്യ നിരവധി ഭീകരാക്രമണങ്ങളെയാണ് നേരിട്ടിട്ടുള്ളത്. സമൂഹത്തിൽ ഭയം, അസ്ഥിരത, ഭിന്നത എന്നിവ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച് സാധാരണക്കാർ, സുരക്ഷാസേനകൾ, പൊതുസ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, സാമ്പത്തിക കേന്ദ്രങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ആക്രമണങ്ങൾ. എന്നാൽ ഈ വെല്ലുവിളികൾക്കിടയിലും സുരക്ഷാ സംവിധാനങ്ങളും ഭീകരവിരുദ്ധ നടപടികളും സ്ഥിരമായി ശക്തിപ്പെടുത്തുന്ന രാജ്യമാണ് ഇന്ത്യ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ വധം, 1993 മുംബൈ

0: സ്ഫോടന പരമ്പരകൾ, 2001 പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ഭീകരാക്രമണം, 2019 പുൽവാമ ആക്രമണം, ഒടുവിൽ 2025 പഹൽഗാം ഭീകരാക്രമണം. ഇങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിലെ പ്രധാന ഭീകരാക്രമണങ്ങൾ ആരും മറന്നിട്ടുണ്ടാകില്ല. 1991 മെയ് 21 തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. തമിഴ് ഈഴം ലിബറേഷൻ ടൈഗേഴ്സ് LTTE ആസൂത്രണം ചെയ്ത ചാവേർ ബോംബാക്രമണമാണ് ഉണ്ടായത്. 1993 മാർച്ച് 12 മുംബൈയെ പിടിച്ചുകുലുക്കിയ ബോംബ് സ്ഫോടന പരമ്പരയിൽ 250 പേർ കൊല്ലപ്പെട്ടു. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഹോട്ടലുകൾ, തിരക്കേറിയ പൊതുസ്ഥലങ്ങൾ എന്നിവയുൾപ്പെടെ പ്രധാന സ്ഥലങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങൾ. 2001 ഡിസംബർ 13 ന്യൂഡൽഹിയിൽ പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനിടെ ഭീകരർ ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ചു. പ്രധാന കെട്ടിടങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് അക്രമിയെ തടയാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞെങ്കിലും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ആക്രമണം ഇന്ത്യയെയും പാകിസ്ഥാനെയും സംഘർഷാവസ്ഥയിലേക്ക് നയിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ഭീകരാക്രമണങ്ങളിലൊന്ന് 2008 നവംബർ 26 മുംബൈയിൽ നടന്നതാണ്. ആയുധധാരികളായ 10 ഭീകരർ താജ്മഹൽ പാലസ് ഹോട്ടൽ, ഒബ്രോയ് മുംബൈ, ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനൽസ് എന്നീ ഇടങ്ങളിൽ സംഘടിത ആക്രമണങ്ങൾ നടത്തി. സാധാരണക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 160 പേർ കൊല്ലപ്പെട്ടു. ഏകദേശം 3 നീണ്ടുനിന്ന ആക്രമണം ലോകത്തെ ആകെ ഞെട്ടിച്ചു. 2019 ഫെബ്രുവരിയിൽ ജമ്മുകശ്മീരിലെ പുൽവാമയിൽ സെൻട്രൽ റിസർവ് പോലീസ് സേനയുടെ വാഹന വ്യൂഹത്തിന് നേരെ ചാവേർ ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ 40 CRPF ഉദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഈ സംഭവത്തോടെ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളും നടപടികളും കൂടുതൽ ശക്തമാക്കി. 2025 ഏപ്രിൽ 22 ജമ്മുകശ്മീരിലെ പഹൽഗാമിന് സമീപം ബൈസരൻ താഴ്വര പ്രദേശത്ത് വിനോദസഞ്ചാരികൾക്ക് നേരെ സായുധരായ ഭീകരവാദികൾ വെടിയുതിർക്കുകയും 26 സാധാരണ പൌരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് മറുപടിയായി 2016 ഉറി ആക്രമണത്തിന് മറുപടിയായി നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക്, 2025 ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ ശക്തമായ ഭീകരവിരുദ്ധ ഓപ്പറേഷനുകളും ഇന്ത്യ നടത്തിയിട്ടുണ്ട്. ഭീകരതയെ ചെറുക്കുന്നതിനും ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നതിനുമുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയത്തെ അടിവരയിട്ടുറപ്പിക്കുന്നതായിരുന്നു ഇത്തരം ദൌത്യങ്ങൾ. ഇക്കഴിഞ്ഞ മെയ് 7 രാജ്യം ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1st ആചരിച്ചു. ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ജാഗ്രതയോടെയും ഐക്യത്തോടെയും വെല്ലുവിളികൾക്ക് ശക്തമായ മറുപടി നൽകാൻ രാജ്യം സജ്ജമാണെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. ഇന്ത്യയുടെ പരമാധികാരം കാത്തുസൂക്ഷിക്കുന്നതിൽ ഇന്ത്യൻ സായുധസേന വഹിക്കുന്ന പങ്ക് വലുതാണെന്നും ഏത് സുരക്ഷാ വെല്ലുവിളികളിലും സേന അസാധാരണമായ ദൃഢനിശ്ചയം കാഴ്ചവച്ചിട്ടുള്ളതായും രാഷ്ട്രപതി ഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിൽ പറഞ്ഞു. സൈനിക ദൌത്യങ്ങൾക്കപ്പുറം രാജ്യത്തിന്റെ വികസനത്തിന്റെ ഒരു പ്രധാന തൂണായി ഇന്ത്യൻ പ്രതിരോധ സേന നിലകൊള്ളുന്നതായും ശ്രീമതി മുർമു പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഓപ്പറേഷൻ സിന്ദൂറിന് അഭിവാദ്യം അർപ്പിച്ചു. ഇന്ത്യൻ സായുധസേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സായുധസേനയുടെ പോരാട്ട വീര്യത്തെ രാജ്യം ഒന്നടങ്കം അഭിവാദ്യം ചെയ്യുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഓപ്പറേഷൻ സിന്ദൂർ ये सिर्फ नाम नहीं है, ये देश के कोटि कोटि लोगों की भावनाओं का प्रतिबिंब है. ऑपरेशन सिंदूर न्याय की अखंड प्रतिज्ञा है. 6 मई की देर रात 7 मई की सुबह पूरी दुनिया ने इस प्रतिज्ञा को परिणाम में बदलते देखा.
0: പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിനു പുറമെ നിരവധി ഭീകരരെയും ഈ സൈനിക നീക്കത്തിലൂടെ വധിക്കാൻ സായുധസേനയ്ക്ക് സാധിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ഒരു ചരിത്രപ്രധാന ദൌത്യമാണെന്നും ഇന്ത്യൻ സായുധസേനയുടെ അചഞ്ചലമായ പ്രഹരശേഷിയെക്കുറിച്ച് എതിരാളികളെ ദൌത്യം ഓർമ്മപ്പെടുത്തുമെന്നും 1st കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള ഉചിതമായ മറുപടിയാണ് ഇന്ത്യ നൽകിയതെന്ന് കരസേനാ ലഫ്റ്റനന്റ് ജനറൽ സുബിൻ മിൻവല്ല 1st ജയ്പൂരിൽ നടന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇന്ത്യൻ സേനയ്ക്ക് രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നവരെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
2: In terms of Pakistan, we know what his capabilities are. We know exactly what he has. So whatever structure he creates, we know what he has to bring against us. In terms of our own capabilities, we are enhancing our own capabilities to go beyond what we have existing. We are looking at a wide spectrum

0: of ranges, a wide spectrum of trajectories to operate in all domains, and therefore this capability is what we are developing as we speak.
1: കര നാവിക വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതായും ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം പൂർണ്ണ ദൃഢനിശ്ചയത്തോടെ തുടരുന്നുവെന്നും ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് പറഞ്ഞു.
2: ഓപ്പറേഷൻ സിന്ധൂർ പ്രൂവ്ഡ് ദാറ്റ് ആത്മനിർഭർ ഈസ് നോട്ട് ജസ്റ്റ് എ സ്ലോഗൻ, ഇറ്റ് ഈസ് ഇൻഡീഡ് എ ഫോഴ്സ് മൾട്ടിപ്ലയർ. ടുഡേ ഓവർ 65% ഓഫ് ആർ ഡിഫൻസ് എക്യുപ്മെന്റ് ഈസ് ബീങ് മാനുഫാക്ചർഡ് ഡൊമസ്റ്റിക്കലി. ഐ ഓൾസോ വോണ്ട് ടു സ്പീക്ക് ഹിയർ ഓഫ് ആർ എക്സിറ്റ് സ്ട്രാറ്റജി and escalation control. In an era of prolonged conflicts around the world, we struck hard, achieved clearly defined objectives, and then decided to cease hostilities when the Pakistanis were compelled to negotiate and requested us to stop. The objectives were achieved through a calibrated shot and sharp shock.

0: around the world, we struck hard, achieved clearly defined objectives, and then decided to cease hostilities when the Pakistanis were compelled to negotiate and requested us to stop. The objectives were achieved through a calibrated shot and sharp shock that altered the enemy's risk appetite and disrupted his command and control. Without locking India into a long-drawn war or conflict, the ill effects of which we are seeing in ongoing conflicts around the world. This measured approach reflects the maturity of our strategic culture and the professionalism of our armed forces. The armed forces executed the kinetic phase with discipline, precision, and minimal collateral impact. This multi-agency, multi-domain coordination will remain the template for future operations.
1: ഭീകരതയ്ക്കെതിരെ ഇന്ത്യ സ്ഥിരമായി ഒരു ശക്തവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നിലപാടാണ് പുലർത്തി വരുന്നത്. പാർലമെന്റ് ആക്രമണം, മുംബൈ ആക്രമണം, പുൽവാമ ആക്രമണം, അടുത്തിടെ നടന്ന പഹൽഗാം ആക്രമണം എന്നിവയുൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങളെ രാജ്യം ധീരമായി നേരിട്ടു. ഈ വെല്ലുവിളികൾക്കിടയിലും ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നതിനും സമാധാനം നിലനിർത്തുന്നതിനുമുള്ള പ്രതിബദ്ധത ഇന്ത്യ ആഗോളവേദികളിലുൾപ്പെടെ ആവർത്തിച്ചു. ഭീകരവാദ ഭീഷണികളെ ചെറുക്കുന്നതിനായി ഇന്റലിജൻസ് ശൃംഖലകളെ ശക്തിപ്പെടുത്തുകയും അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുകയും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭീകരത ഒരു രാജ്യത്തിന് മാത്രമല്ല മുഴുവൻ മനുഷ്യരാശിക്കും ഭീഷണിയാണെന്നും ഭീകരതയ്ക്കെതിരെ കൂടുതൽ അന്താരാഷ്ട്ര സഹകരണം വേണമെന്നും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ഭീകരവാദത്തിനെതിരായ രാജ്യത്തിന്റെ ഇടപെടലുകളെക്കുറിച്ച് ഡിഫൻസ് അനലിസ്റ്റ് കേണൽ എസ് ഡിന്നി ആകാശവാണിയോട്.
2: കുറെ വർഷങ്ങളായിട്ട് ഭാരതത്തിനുള്ളിൽ പല രീതിയിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പല രാജ്യങ്ങളും അതിന് മുൻകൈയെടുത്ത് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഒരു കാരണവശാലും ഭാരതം ഒറ്റക്കെട്ടായിട്ട് നിൽക്കരുത്. ഭാരതത്തിനെ പല രീതിയിൽ മുറിവേൽപ്പിക്കുക, 1000 മുറിവേൽപ്പിച്ച് ഭാരതത്തിനെ ഇല്ലാതാക്കാം, അങ്ങനെയൊക്കെയുള്ള ചില ആശയം വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു എക്സാമ്പിളായിരുന്നു പെഹൽഗാമിൽ നടന്ന ആ ഒരു ഭീകരവാദ അറ്റാക്ക്. അത് നമ്മുടെ ഭാരതത്തിന്റെ സ്വന്തമായിട്ടുള്ള സഹോദരന്മാരെ അവരുടെ അമ്മയുടെയും പെങ്ങളുടെയും അല്ലെങ്കിൽ മകളുടെയും മുന്നിൽ വെച്ച് മതത്തിന്റെ പേരിൽ ഇല്ലാതാക്കുക മാത്രമല്ലായിരുന്നു, അതൊരു ഭീകരവാദത്തിന് അപ്പുറം ഭാരതത്തിന്റെ ഉള്ളിലുള്ള ഒരു ഐക്യത്തിനെയും തകർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു. പക്ഷെ ഭാരതത്തിന്റെ ഒരു സംസ്കാരമുണ്ട്, നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമാണ്. പാരമ്പര്യമായിട്ടുള്ള ആ സംസ്കാരത്തിന്റെ ബലത്തിൽ അങ്ങനെ ഒന്നും നടന്നില്ല. അത് മാത്രമല്ല, അതിന് മറുപടിയായിട്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് ഓപ്പറേഷൻ സിന്ദൂർ വളരെ സക്സസ്ഫുൾ ആയിട്ട് ലോഞ്ച് ചെയ്ത് പാകിസ്ഥാനിന് ഒരു താക്കീത്, അതായത് ഇനി ഒരിക്കലും നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഭീകരവാദത്തിന് നമ്മൾ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ള ഒരു സന്ദേശമായിരുന്നു ആ ഓപ്പറേഷനിലൂടെ നമ്മൾ നൽകിയത്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ പുതിയ നയം അല്ലെങ്കിൽ പുതിയ നോർമൽ എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ഭീകരവാദത്തിന് ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. നമ്മുടെ രാജ്യം ഒരു ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടിയുള്ള ഈ ശ്രമം വളരെ ശക്തമായിട്ട് തന്നെ നേരിടണം. കാരണം നമ്മുടെ പൗരന്മാരുടെ സുരക്ഷ തന്നെയാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പൊ വികസനം വേണമെങ്കിൽ നമുക്ക് സുരക്ഷ വേണം, സുരക്ഷ വേണമെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുകയും വേണം. അപ്പൊ അത് തന്നെയാണ് ഇപ്രാവശ്യത്തെ ആന്റി ടെററിസം ഡേ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഭാരതം ഇന്ന് പഴയ രീതിയിലുള്ള ഭാരതമല്ല. അത് ശക്തമായിട്ടുള്ള നടപടി ഭീകരവാദത്തിന്റെ അഗേൻസ്റ്റ് എടുക്കും. അത് ഇന്ത്യയുടെ ഉള്ളിലാണെങ്കിൽ ഇന്ത്യയുടെ ഉള്ളിൽ, ഇന്ത്യയുടെ പുറം രാജ്യങ്ങളിലാണെങ്കിൽ ഇന്ത്യയുടെ പുറം രാജ്യങ്ങളിൽ, എവിടാണോ അവിടെ ചെന്ന് അതിനെ ഇല്ലാതാക്കാനുള്ള ശേഷി ഇന്ന് ഇന്ത്യക്കുണ്ട്, ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിനും ഉണ്ട്.
1: സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശം ലോകത്തിന് നൽകിയ രാജ്യമാണ് ഇന്ത്യ. നൂറ്റാണ്ടുകളായി രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന രണ്ട് പ്രധാന ആശയങ്ങളാണ് വസുദൈവ കുടുംബകം, നാനാത്വത്തിൽ ഏകത്വം എന്നിവ. എന്നാൽ മനുഷ്യത്വത്തിന്റെ ഈ മഹത്തായ സന്ദേശങ്ങൾക്ക് നേരെ ഉയരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഭീകരവാദം. ഈ സന്ദേശങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്ന ഏതൊരു പ്രത്യാശാസ്ത്രവും ആശയവും രാജ്യത്തിന് തന്നെ ആപത്താണ്. ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ ഇല്ലാതാകുന്നത് ഒരു വ്യക്തി മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എൻ രാമചന്ദ്രന്റെ മകൾ ആരതി ആർമേനോൻ ആകാശവാണിയോട്.
3: ഭീകരവാദം എന്താണെന്ന് ഞാൻ പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചിട്ടില്ല. അതിന്റെ വേദന ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛനെ ക്രൂരമായി കൊലപ്പെടുത്തി. ഒരു കുടുംബത്തിന്റെ തണൽ, മക്കളുടെ ആശ്രയം, ഒരു ഭാര്യയുടെ ലോകം, പേരക്കുട്ടികളുടെ പ്രിയമുത്തശ്ശൻ ഒരു നിമിഷത്തിൽ തകർത്തു കളഞ്ഞു. പക്ഷേ ഇന്ന് ഒരു വർഷത്തിനു ശേഷം ഞാൻ അഭിമാനത്തോടെ ഇവിടെ നിൽക്കുന്നു. നീതി നടപ്പിലായി, നമ്മുടെ രാജ്യം മറുപടി നൽകി. ഓപ്പറേഷൻ സിന്ദൂർ വഴി പാകിസ്ഥാനിലെ 9 ഭീകര ക്യാമ്പുകൾ തകർത്തു. ഓപ്പറേഷൻ മഹാദേവ് വഴി പാക് പിന്തുണയുള്ള ഭീകരരെ കൊലപ്പെടുത്തി. ഇത് നീതിയുടെ കഥയാണ്, ഭാരതത്തിന്റെ ആത്മാഭിമാനത്തിന്റെ കഥയാണ്. ഈ ആന്റി ടെററിസം ഡേയിൽ

0: നമ്മൾ ഓരോരുത്തരും ഒരു ദൃഢനിശ്ചയമെടുക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഭീകരവാദത്തോട് ഒരിക്കലും പൊറുക്കില്ല. മതം, ഭാഷ, രാഷ്ട്രീയം എല്ലാത്തിനും മുകളിൽ രാജ്യം നിൽക്കും.
1: ഭീകരതയേക്കാൾ ക്രൂരമായ ആക്രമണങ്ങളെക്കാൾ ശക്തമാണ് സമാധാനത്തിനു വേണ്ടിയുള്ള മനുഷ്യന്റെ പോരാട്ടവും ഐക്യവും എന്നതിന്റെ ഓർമ്മപ്പെടുത്തലായി ഭീകരവിരുദ്ധ ദിനത്തെ കരുതാം. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അക്രമം നിരസിക്കാനും സമാധാനപരവും സുരക്ഷിതവുമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് സംഭാവന നൽകാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഭീകരാക്രമണങ്ങളുടെ ഇരകളെ അനുസ്മരിക്കുകയും സുരക്ഷാസേനയുടെയും സാധാരണ പൌരന്മാരുടെയും ധൈര്യത്തെ ആദരിക്കുകയും ചെയ്യുന്നതിലൂടെ ഭീകരവാദത്തിനെതിരായ രാജ്യത്തിന്റെ കൂട്ടായ ദൃഢനിശ്ചയത്തെ ഊട്ടിയുറപ്പിക്കുകയാണ് ഇത്തരം ദിനാചരണങ്ങൾ. നിഷ്കളങ്കരായ മനുഷ്യരെ വ്യർത്ഥവും സ്വാർത്ഥവുമായ ആശയങ്ങൾക്ക് വേണ്ടി ആക്രമിക്കുകയും നിഷ്കരുണം കൊലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിനെതിരെ തിരിച്ചടിക്കാനും നിർണായക നയങ്ങൾ സ്വീകരിക്കാനും ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ സധൈര്യം മുന്നോട്ട് വരിക തന്നെ ചെയ്യും. ഭീകരവാദ വിരുദ്ധ ദിനം സമാധാനത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും സന്ദേശം എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ, അവതരണം കൃഷ്ണ പ്രകൃതി.

ആകാശവാണി തൃശൂർ കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യതയെന്നും കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും തീരങ്ങളിൽ കാറ്റിൻ്റെ വേഗം മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ആകാനിടയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്. സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ് 12 സെക്കൻഡ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ

നിർണായക നയങ്ങൾ സ്വീകരിക്കാനും ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ സധൈര്യം മുന്നോട്ട് വരിക തന്നെ ചെയ്യും. ഭീകരവാദ വിരുദ്ധ ദിനം സമാധാനത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും സന്ദേശം എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ, അവതരണം കൃഷ്ണ പ്രകൃതി.

ആകാശവാണി തൃശൂർ കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യതയെന്നും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും തീരങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ആകാനിടയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്. സമയം 11 മണി കഴിഞ്ഞ് 15:12. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ